ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:51. 103.6 മെഗാഹെർട്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 28, കൊല്ലവർഷം 1201, ഇടവം 4, 2026 മെയ് 18, തിങ്കളാഴ്ച.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കാനേഷ് പൂനൂർ.
2: തോമാച്ചൻ വലിയ ഭക്തനായിരുന്നു. എന്നാൽ ഈശ്വരനെക്കുറിച്ചുള്ള സംശയങ്ങൾ എപ്പോഴും അയാളെ അലട്ടാറുണ്ട്. പതിവ് പോലെ നൂറുകൂട്ടം സന്ദേഹങ്ങളുമായാണ് അന്നും അദ്ദേഹം ഉറങ്ങാൻ കിടന്നത്. ഒരു ഞായറാഴ്ച രാത്രി തെല്ലു നേരത്തെ സുഖ സുഷുപ്തിക്ക് ശേഷം അയാൾ വിചിത്രമായ ഒരു സ്വപ്നത്തിലേക്ക് വഴുതി വീണു. നീണ്ട കടൽക്കരയിലൂടെ ദൈവവും ഒന്നിച്ച് താൻ നടക്കുന്നതായാണ് തോമാച്ചൻ കിനാവ് കണ്ടത്. ചെറുപ്പം തൊട്ടുള്ള ഓരോ ദൃശ്യങ്ങളും അപ്പോൾ കാണായി. ഈ യാത്രയിൽ കടലോരത്തെ പൂഴിയിൽ രണ്ട് ജോഡി കാലടിപ്പാടുകൾ ഉടനീളം ദൃശ്യമായിരുന്നു. ഒന്ന് തൻ്റേതും മറ്റേത് ദൈവത്തിൻ്റേതും. ജീവിതത്തിലെ അവസാന രംഗം ദൃശ്യമായപ്പോൾ തോമാച്ചൻ തിരിഞ്ഞു നിന്നു. പൂഴിയിലുടനീളം തൻ്റെയും ഈശ്വരൻ്റെയും കാൽപാദത്തിൻ്റെ അടയാളങ്ങൾ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ചിലയിടത്തെത്തുമ്പോൾ മണൽപ്പരപ്പിൽ ഒരു ജോഡി കാലടിപ്പാടുകളെ കാണാനുള്ളൂ.

0: അതാണെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വിഷമം പിടിച്ചതും ദുഃഖകരവുമായ കാലഘട്ടങ്ങളായിരുന്നു. തൻ്റെ നിസ്സഹായാവസ്ഥയിൽ കർത്താവ് തന്നെ കൈവടിഞ്ഞതിൽ തോമാച്ചന് വല്ലാത്ത വ്യസനം തോന്നി. അയാൾ ദൈവത്തോട് ചോദിച്ചു, അല്ലയോ രക്ഷിതാവേ, അങ്ങ് ജീവിതത്തിലുടനീളം എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തതാണ്. എന്നാൽ അങ്ങേ എനിക്ക് ഏറ്റവും ആവശ്യമുള്ള അവസരങ്ങളിൽ, ജീവിതത്തിലെ വിഷമം പിടിച്ച സന്ദർഭങ്ങളിൽ ഞാൻ നടന്ന പാതകളിൽ ഒരു ജോഡി കാലടിപ്പാടുകളെ കാണാനുള്ളൂ. എന്തേ അങ്ങ് എൻ്റെ ദുരവസ്ഥകളിൽ എന്നെ വിട്ടേച്ച് പോയിക്കളഞ്ഞത്? ഈശ്വരൻ മധുരോദാരമായ മന്ദഹാസത്തോടെ വിളിച്ചു, എൻ്റെ പ്രിയങ്കരനായ കുഞ്ഞേ. എന്നിട്ട് തുടർന്നു, ഞാൻ എന്നും നിന്നോടൊപ്പം ഉണ്ടായിരുന്നു, ഇനി ഉണ്ടാവുകയും ചെയ്യും. നിന്റെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിൽ ഒരു ജോഡി കാലടിപ്പാടുകൾ മാത്രം കാണാൻ കാരണം ഞാൻ നിന്നെ വിട്ടുപോയതുകൊണ്ടല്ല. ആ അവസരങ്ങളിലെല്ലാം ഞാൻ നിന്നെ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. ഈ കഥ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് നമുക്ക് ഈശ്വരനിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെപ്പറ്റിയുള്ള നമ്മുടെ ഉദാസീനത എത്രത്തോളമുണ്ടെന്നാണ്. നേട്ടങ്ങളുണ്ടാകുമ്പോഴൊക്കെയും അത് നമ്മുടെ കഴിവുകൊണ്ടാണെന്ന് നാം വിചാരിക്കുന്നു. അതിൽ അഭിമാനം കൊള്ളുകയും മറ്റുള്ളവരോട് അതേപ്പറ്റി ഉദ്ഘോഷിച്ച് ഔദ്ധത്യം കാണിക്കുകയും ചെയ്യുന്നു. അതിന് കാരണമായി അതിന് പിന്നിലൊരു അലൗകിക ശക്തി കുടികൊള്ളുന്നുണ്ടെന്ന് നാം ഓർക്കുക പോലും ചെയ്യുന്നില്ല. പട്ടാളത്തെപ്പറ്റി നാം പുകഴ്ത്തി പറയുന്നതും അവരെ സ്മരിക്കുന്നതും യുദ്ധം വന്നാൽ മാത്രമാണ് എന്നതുപോലെയാണ് ഈശ്വരൻ്റെ കാര്യവും. മാരകമായ രോഗം ബാധിച്ചാൽ, എന്തെങ്കിലും ആപത്തിൽപ്പെട്ടാൽ സർവശക്തനെ വിളിച്ചു കേഴുകയായി നാം നേർച്ചയോ പൂജയോ കഴിക്കുകയായി. ദൈവത്തിൻ്റെ അസ്തിത്വത്തെപ്പറ്റി തെറ്റു ചെയ്യുമ്പോഴൊന്നും നാം സ്മരിക്കാറേയില്ല. സദാചാര നിഷ്ഠമായ ജീവിതം നയിക്കണമെന്നത് ഈശ്വര കൽപ്പനയാണ്. മറ്റുള്ളവരെ സഹായിക്കുക, കഷ്ടപ്പെടുന്നവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുക, തളർന്നവന് തോളാകുക, താപത്തിൽ വെന്തുരുകുന്നവന് തണലാവുക, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത് നാം ആപത്തിൽ അകപ്പെടുമ്പോൾ മാത്രം. ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന് ഹൈന്ദവ തത്വശാസ്ത്രവും, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് യേശുക്രിസ്തുവും, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദ് നബിയും പറഞ്ഞത് വിശ്വാസി എന്ന് സ്വയം വിചാരിക്കുന്നവരിൽ അധിക പേരും മറന്നുപോകുന്നു. ഇല്ലാത്തവനും നൽകുവാൻ വേണ്ടി കൂടിയാണ് ഈശ്വരൻ നമ്മെ ധനം കൊണ്ടും മറ്റ് കഴിവുകൾ കൊണ്ടും അനുഗ്രഹിച്ചിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന ധന്യതയുടെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണെന്നുള്ളത് പലപ്പോഴും വിസ്മരിക്കുന്നവരാണ് നാം. നമ്മിലെ മനുഷ്യത്വത്തെ മരവിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അശരണരോടും അധസ്ഥിതരോടും ഞാനുണ്ട് കൂടെ എന്ന് പറയാനുള്ള ആർജവം പ്രകടിപ്പിക്കുമ്പോഴേ നാം നല്ല മനുഷ്യരായി തീരുകയുള്ളൂ.
1: കാനേഷ് പോനൂർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: ആകാശവാണി 103.6 റിയൽ FM. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മന്ത്രിമാരുടെ വകുപ്പുകൾ ഇന്ന് ഗവർണറെ അറിയിക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. സ്വീഡൻ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ചരിത്രപരമായ വഴിത്തിരിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ രാഷ്ട്രത്തലവന്മാർക്ക് സ്വീഡൻ നൽകുന്ന പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദ പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. കോഴിക്കോട് NIT കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ മാസപ്പിറവി ദൃശ്യമാവാത്തതിനാൽ ഇന്ന് ദുൽഖ അദ് 30 പൂർത്തീകരിച്ച് നാളെ ദുൽഹജ് 1 May 28 വ്യാഴാഴ്ച ബലിപെരുന്നാളുമായിരിക്കുമെന്ന് ഖാസിമാരും മതപണ്ഡിതരും. പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി, കോഴിക്കോട് സംയുക്ത മഹല്ല് ജമാഅത്ത് ഖാസി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നിവർ ദുൽഹജ് 1 നാളെയായിരിക്കുമെന്ന് അറിയിച്ചു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് കണ്ണൂർ കാസർകോട് വയനാട് തിരുവനന്തപുരം കൊല്ലം ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ഡൽഹിയിൽ 5 wicketsന് തോൽപ്പിച്ചു. ധർമ്മശാലയിലെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ 23 runsന് പരാജയപ്പെടുത്തി. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 8 മണിക്ക്.

0: റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ ജി കുമാരപിള്ളയുടെ സ്വന്തം എന്ന കവിതയിൽ നിന്ന് ആലാപനം മുരളി പുറനാട്ടുകര. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പരസൻസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പരസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. ഏഴുമണിക്ക് സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറം. 7:20 ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം. സഹപ്രായോജകർ വെനീസിയ ബാത്ത്വേർ. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം. പ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം. സഹപ്രായോജകർ ചേതന ഐ ഫൗണ്ടേഷൻ. ഏഴ് ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് കരിയർ ക്വിസ്. സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ. 8:45 ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങൾ. 9:02 ഗാനോപഹാരം. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം, സ്പോൺസേർഡ് പ്രോഗ്രാം ബൈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. 9:30 വാർത്താ തരംഗിണി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02 യുവർ ചോയ്സ്. 12:02 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 8th കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Neena Rakel. Prime Minister Narendra Modi held talks with his Swedish counterpart Ulf Kristersson in Gothenburg last night. Prime Minister Modi was awarded Sweden's highest honour, the Royal Order of the Polar Star, Degree Commander Grand Cross, in recognition of his exceptional contributions to bilateral ties and his visionary leadership. The award is the highest distinction that can be given to a head of government. This is Prime Minister Modi's 31st international honour. During the delegation-level talks, the two leaders reviewed the full spectrum of India-Sweden relations and agreed to elevate the bilateral relationship to a strategic partnership, marking a major milestone in the relationship. The two leaders also agreed to identify new opportunities to the spirit of the India-EU strategic partnership and recently concluded the India-EU FTA for the benefit of the people. Earlier, the Prime Minister's aircraft was escorted by Swedish Air Force jets as it entered the European country's airspace. He was given a warm welcome at the airport by his Swedish counterpart in a special gesture. In the fourth leg of his visit, the Prime Minister will reach Norway today for the third India-Nordic summit and bilateral engagements. This will mark the first Prime Ministerial visit from India to Norway in 43 years. Mr. Modi will call on King Harald V and Queen Sonja and hold bilateral talks with Prime Minister Jonas Gahr Støre. Mr. Modi will also address

0: 96 റിയൽ എഫ്എം.
1: കാവ്യാഞ്ജലി.
2: ജി കുമാരപിള്ളയുടെ സ്വന്തം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം മുരളി പുറന്നാട്ടുകര.
3: മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ സന്ധ്യയ്ക്ക് ഞെട്ട്

ഉടനെ കടാക്ഷിച്ച പൗർണമി ചന്ദ്രനും മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ സന്ധ്യയ്ക്ക്

കടപ്പിലൂടെന്നെ കടാക്ഷിച്ച പൗർണമി ചന്ദ്രനും, നിന്റെ കൺപീലിയിൽ ഇന്നീ മുഹൂർത്തത്തിൽ

വൈചിത്ര്യ വൈജാത്യ രമ്യമാമോരോ മയൂരപിഞ്ചങ്ങളിൽ നിന്നിലെ നിന്മയായി തന്നിലെ തന്മയായി ഉള്ളതിന്നൊക്കെയും ഉള്ളിലെ ഉണ്മയായി ഉന്മതൻ വൈവിധ്യ വൈചിത്യ

0: നിങ്ങൾ കേട്ടത് ജി കുമാരപിള്ളയുടെ സ്വന്തം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് മുരളി പുറന്നാട്ടുകര.
1: കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം.
1: പ്രഭാതവന്ദനത്തിലിനി ശ്രീനീലകണ്ഠ എന്ന് തുടങ്ങുന്ന ഗാനം, പാടിയത് സദനം ഹരികുമാർ.

0: പ്രഭാതവന്ദനം വീണ്ടും നാളെ രാവിലെ 6:15 കേൾക്കാം.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്
6: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ മനോരഥം എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയ ഗാനം, പി ഭാസ്കരന്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: സ്മൃതി മധുരം
5: 103.6 റിയൽ FM.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ പി മാധുരി പാടിയ ഗാനം. ചിത്രം സ്വാമി അയ്യപ്പൻ. ഗാനമൊരുക്കിയത് വയലാർ രാമവർമ്മയും ജി ദേവരാജനും.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: സ്മൃതി മധുരം
5: 103.6 റിയൽ എഫ്എം.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതിമധുരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം അങ്കത്തട്ട്. ഗാനരചന വയലാർ രാമവർമ്മ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കൊട്ടൂളി കോഴിക്കോട്.
2: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോളേജ്.

0: എറണാകുളം. കോൺടാക്ട് നമ്പർ 8089900905.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
5: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ കോഴിക്കോട് നഗര പരിസരത്തിൽ ഇന്ന് നടക്കുന്ന ചില പരിപാടികളെക്കുറിച്ച് നോക്കാം. കാലിക്കറ്റ് NIT PM വികാസ് പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം 10 മണിക്ക് കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കുന്നു. ഗോവിന്ദപുരം ലൈബ്രറിയിൽ ബാലവേദി അവധിക്കാല ക്യാമ്പ് 9 മണിക്ക് ആരംഭിക്കുന്നു. PS ശ്രീധരൻപിള്ളയുടെ തിരുത്തിയാടുള്ള വസതി പ്രണവത്തിൽ PS ശ്രീധരൻപിള്ളയുടെ 3 പുസ്തകങ്ങളുടെ പ്രകാശനം കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ 11:30 നിർവഹിക്കുന്നു. മേഖലാ ശാസ്ത്ര കേന്ദ്രവും പ്ലാനറ്റേറിയവും അന്താരാഷ്ട്ര മ്യൂസിയം ദിനാചരണത്തോടനുബന്ധിച്ച് കേന്ദ്രത്തിലേക്ക് സൗജന്യ പ്രവേശനം 10 മണി മുതൽ. SK ടെമ്പിൾ റോഡ് ഫ്രീ ബേർഡ്സ് ഷെൽട്ടർ ഹോം ലൈബ്രറി ഉദ്ഘാടനം മേയർ ഒ സദാശിവൻ വൈകിട്ട് 4:30 നിർവഹിക്കുന്നു.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് NATയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 5 wicketsന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. സമ്പൂർണ്ണ മന്ത്രിസഭയാണ് ഇന്ന് അധികാരമേൽക്കുന്നതെന്ന് UDF നേതൃത്വം അറിയിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയുക്ത മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ASCC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി എന്നിവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. കൂടാതെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരും ചടങ്ങിന് സാക്ഷികളാകും. ഡെസ്ക് റിപ്പോർട്ട്.
2: ഇന്നലെ വൈകിട്ട് ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ട നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ 20 മന്ത്രിമാരുടെ പട്ടികയാണ് അദ്ദേഹത്തിന് കൈമാറിയത്. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, M ലിജു, റോജി M ജോൺ, KA തുളസി, OJ ജനീഷ്, TD സിദ്ദിഖ് എന്നിവരാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, VE അബ്ദുൾ ഗഫൂർ എന്നിവരാണ് ലീഗ് മന്ത്രിമാർ. ഇതിനു പുറമെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ മോൻസ് ജോസഫ്, ജേക്കബ് വിഭാഗത്തിലെ അനൂപ് ജേക്കബ്, RSPയിലെ ഷിബു ബേബി ജോൺ, CMPയിലെ CP ജോൺ എന്നിവർക്കും മന്ത്രിസ്ഥാനം ലഭിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിയമസഭാ സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, UDF ചീഫ് വിപ്പ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അപ്പു ജോൺ ജോസഫാണ്. മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായെങ്കിലും അന്തിമ തീരുമാനം പിന്നീടായിരിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി.

0: സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ നാല് ഗേറ്റുകൾ വഴിയായിരിക്കും ക്ഷണിതാക്കളെ പ്രവേശിപ്പിക്കുന്നത്. പ്രധാന ഗേറ്റിലൂടെ വിഐപികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. ചടങ്ങ് തത്സമയം കാണുന്നതിന് LED വാളുകൾ സജ്ജമാക്കി. നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി.
1: കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യവും സഹവർത്തിത്വവും തകർക്കാനുണ്ടാകുന്ന ശ്രമങ്ങൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ചില രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സമുദായ സംഘടനകളിൽ നിന്നും സമീപ ദിവസങ്ങളിലുണ്ടായ പ്രസ്താവനകളും പ്രതികരണങ്ങളും അത്യന്തം ആപൽക്കരമാണെന്ന് പ്രസ്താവന പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി ശനിയാഴ്ചയാണ് സ്വീഡനിലെത്തിയത്. സ്വീഡൻ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ചരിത്രപരമായ വഴിത്തിരിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ഇന്ത്യ സ്വീഡൻ ബന്ധത്തിന് നൽകിയ അസാധാരണ സംഭാവനയും ദീർഘവീക്ഷണ നേതൃത്വവും പരിഗണിച്ച് സ്വീഡൻ നൽകുന്ന പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രൂസ് നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് നരേന്ദ്രമോദി. അവാർഡ് മുഴുവൻ ഇന്ത്യൻ ജനതയ്ക്കും സമർപ്പിക്കുന്നതായി മോദി അറിയിച്ചു. 5 വർഷത്തിനകം ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധവും സാമ്പത്തിക കൈമാറ്റവും ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെ കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന ലക്ഷ്യം. ഇന്ത്യ സ്വീഡൻ കൂടുതൽ ശക്തം ഒരുമിച്ച് 2047 എന്നതാണ് സന്ദർശന പ്രമേയം. സാങ്കേതികവിദ്യ, കാലാവസ്ഥാ പ്രവർത്തന മേഖല എന്നിവയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് രണ്ടു രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടു. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ലൈഫ് സയൻസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് രണ്ടു രാജ്യങ്ങളുടെയും സംയുക്ത സംരംഭമായി ശാസ്ത്ര സാങ്കേതിക കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും നരേന്ദ്രമോദി അറിയിച്ചു.
1: UAE ബറാക്ക ആണവ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത ആശങ്കയറിയിച്ചു. ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും നടപടി തികഞ്ഞ ഭീരുത്വമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തി. സംയമനം പാലിക്കാനും സംഭാഷണത്തിലേക്കും നയതന്ത്രത്തിലേക്കും മടങ്ങാനും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ആണവ നിലയത്തിലെ ഡ്രോൺ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റില്ലെന്നും ആണവ പ്രസാരണം ഇല്ലെന്നും അബുദാബി അധികൃതർ സ്ഥിരീകരിച്ചു. സംഭവത്തെ തുടർന്ന് പ്ലാന്റിലെ 4 റിയാക്ടറുകളിലൊന്ന് താൽക്കാലികമായി ഡീസൽ വൈദ്യുതിയിലേക്ക് മാറ്റിയതായി അന്താരാഷ്ട്ര ആണവ ഏജൻസി പറഞ്ഞു. ഇന്ത്യയിൽ 2 ദിവസത്തെ ഇന്ധനശേഖരം മാത്രമാണ് ശേഷിക്കുന്നതെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. പോസ്റ്റ് വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. 60 ദിവസത്തെ അസംസ്കൃത എണ്ണശേഖരം രാജ്യത്തുണ്ട്. ഇന്ധനത്തിന്റെയും വാതകത്തിന്റെയും ലഭ്യതയെക്കുറിച്ച് ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്രോതസ്സുകൾ നൽകുന്ന വിവരങ്ങളെ മാത്രം കണക്കിലെടുക്കണമെന്ന് PAB അഭ്യർത്ഥിച്ചു. കോംഗോയിലെയും ഉഗാണ്ടയിലെയും എബോള സാഹചര്യം അങ്ങേയറ്റം ആശങ്കാജനകമാണെന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. 80 പേരുടെ മരണം എബോള ബാധിച്ചാണെന്ന് സംശയിക്കുന്നതായി WHO അറിയിച്ചു. 246 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിൽ തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അന്വേഷണ സമിതി രൂപീകരിച്ചു. ഇന്നലെ വിക്രംഗഡ് അലോട്ട് സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രെയിനിന്റെ ഒരു പാസഞ്ചർ കോച്ചിലും ജനറേറ്റർ കോച്ചിലും തീപിടിച്ചത്. നിശ്ചിത സമയത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോഴിക്കോട് NIT കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ധാരണാപത്രവും അദ്ദേഹം കൈമാറും. ന്യൂനപക്ഷ സമൂഹത്തിലെ പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങൾക്ക് ആധുനിക തൊഴിൽ നൈപുണ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരമ്പരാഗത കരകൌശല മേഖലയെ ആധുനിക സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കും. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഇന്നു മുതൽ ഭാരവാഹനങ്ങളും മൾട്ടിആക്സൽ ലോറികളും വഴിതിരിച്ചുവിടും. കോഴിക്കോട്ടുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൗണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ, തരുവണ, കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ഇന്നലെ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഇന്ന് ദുൽഖ അദ് 30 പൂർത്തീകരിച്ച് നാളെ ദുൽഹജ് 1 May 28 വ്യാഴാഴ്ച ബലിപ്പെരുന്നാളുമായിരിക്കുമെന്ന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവിയും അറിയിച്ചു. കോഴിക്കോട്ട് സംയുക്ത മഹല്ല ജുമാഅത്ത് ഖാസി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ദുൽഹജ് 1 നാളെയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ഡൽഹിയിൽ 5 wicketsന് തോൽപ്പിച്ചു. ധർമ്മശാലയിലെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ 23 runsനും പരാജയപ്പെടുത്തി. ഇതോടെ പ്ലേ ഓഫിൽ കടക്കുന്ന ആദ്യ ടീമായി റോയൽ ചലഞ്ചേഴ്സ് മാറി. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം.

സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് കൂമ്പാറയിൽ ഇന്നലെ വൈകിട്ട് ശക്തമായ മിന്നലിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നയാൾ മരിച്ചു. കൂമ്പാറയിലെ ജേസൺ എന്നയാളാണ് മരിച്ചത്. പുതുപ്പാടി, കട്ടിപ്പാറ, ഓമശ്ശേരി, കൂടരഞ്ഞി പഞ്ചായത്തുകളിൽ 5 സ്ത്രീകൾക്ക് മിന്നലേറ്റു. കോഴിക്കോട്ട് പർദ്ദ വ്യാപാര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഹുർളിൻ പർദ്ദ ഉടമ റസൂൽ ഗഫൂർ നിര്യാതനായി. 63 വയസ്സായിരുന്നു. കബറടക്കം രാവിലെ മാത്തോട്ടം പള്ളി ഖബർസ്ഥാനിൽ നടത്തും. തോട്ടി ഉപയോഗിച്ച് മാങ്ങ പറിക്കുന്നതിനിടെ 11 KV ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കോഴിക്കോട് കൂരാച്ചുണ്ടിൽ ഒരാൾ മരിച്ചു. പിണക്കാട്ട് വീട്ടിൽ ബിജു ജോർജ് എന്ന 50-കാരനാണ് ഇന്നലെ വൈകിട്ട് മരിച്ചത്. വയനാട് മുത്തങ്ങയിൽ MDMA-യുമായി 3 യുവാക്കൾ പിടിയിലായി. കർണാടകയിൽ നിന്ന് KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 36 ഗ്രാമോളം മയക്കുമരുന്നാണ് പിടികൂടിയത്. മീനങ്ങാടി സ്വദേശികളായ വൈഷ്ണവ്, മുഹമ്മദ് ആഷിഖ്, ആദിൽ റമീസ് എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത്. തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച തമിഴക വെറ്ററിക്കടക്കം കേരളത്തിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നീക്കമാരംഭിച്ചു. വയനാടിനും പാലക്കാടിനും പിന്നാലെ തൃശൂരിലും TVK ജില്ലാ ഘടകം രൂപീകരിച്ചു. മറ്റ് ജില്ലകളിലും വൈകാതെ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് വിജയ് ഫാൻസ് അസോസിയേഷൻ അറിയിച്ചു. ചെന്നൈ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ TVK പ്രവർത്തനം. കണ്ണൂർ നഗരത്തിലെ താളിക്കാവിനടുത്ത് ഇന്നലെ വൈകിട്ട് 5 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 5 വയസ്സുകാരിയും ഇവരിൽ ഉൾപ്പെടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ BD സതീശന്റെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് NIT കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 5 wicketsന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: ട്രെയിൻ ടൈം 8:07 കോഴിക്കോട് എത്തിച്ചേരേണ്ട മുംബൈ ലോക്മാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 8:25 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റ് ട്രെയിനുകൾ ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
2: ഹാപ്പി ജേണി.
5: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
6: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
7: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
8: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
9: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
10: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
11: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: വിപണിയിൽ ഇന്നലെ സ്വർണം പവന് 114,800 രൂപ, ഗ്രാമിന് 14,350 രൂപ.
1: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
6: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: ബെനീസിയ ബാത്ത്വെയർസ്.
8: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
7: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
6: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
2: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
9: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
10: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
11: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
12: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
13: അന്തപ്പൻ എന്താ ഒരു മൗനം?
14: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
15: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
16: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഇന്നത്തെ ഗാനം.
1: വേണു നാഗവള്ളിയുടെ സംവിധാനത്തിൽ 1988 റിലീസായ ഐത്തം എന്ന സിനിമയിൽ നിന്ന് ഒരു ഗാനം. ഒ എൻ വിയും എം ജി രാധാകൃഷ്ണനും ചേർന്നൊരുക്കിയ ഈ ഗാനത്തിൽ ആദ്യ ഭാഗത്ത് ആദ്യകാല സംഗീത സംവിധായകൻ ബി എ ചിദംബരനാഥിന്റെ ആലാപന സാന്നിധ്യമുണ്ട്.

0: ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
3: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: ഫോൺ 0495-233-4300.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
7: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
8: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
9: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
10: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
11: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
12: എൻ്റെ ജീവിതത്തിലെ വായന വളരെ ചെറുപ്പകാലം മുതലേ തുടങ്ങിയതാണ്. വായനയും ശ്വാസം പോലെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക്.
13: ഞാൻ എന്റെ വായന.
14: ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണൻ.
12: വളരെ ചെറുപ്പകാലം മുതൽ ഒരു ആസ്മാ രോഗിയായിരുന്ന എനിക്ക് വായന വലിയൊരു ആശ്വാസമായിരുന്നു. ഞാൻ 61 ജനിച്ചത്. തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തിനടുത്ത് എയ്യാൽ എന്ന് പറയുന്നൊരു ചെറിയ ഗ്രാമത്തിൽ. ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമാണ്. എൻ്റെ ഗ്രാമം വൈദ്യുതി ഇല്ലാത്ത സ്ഥലമാണ്. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്നാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്. അന്ന് ആസ്മാ രോഗത്തിന് ഇന്നത്തെ പോലെ ഇൻഹേലറുകളോ കുറച്ചുകൂടെ മെച്ചപ്പെട്ട മരുന്നുകളോ ഒന്നുമില്ല. പുത്തിരിച്ചുണ്ട വെയിലും ആടലോടകവും ഒക്കെ ഇട്ടിട്ടുള്ളൊരു വറവ് കഷായമൊക്കെയാണ് അതിനുണ്ടാക്കുന്നത്. എൻ്റെ അമ്മ എന്നെപ്പോലെ ഒരു ആസ്മാ രോഗിയായിരുന്നു. ആസ്മാ രോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അത് മിക്കവാറും കൂടുതലാകുന്നത് രാത്രി സമയങ്ങളിലാണ്. തണുപ്പുള്ള രാത്രികളിൽ, അതുപോലെ പൊടിയുള്ള ഇടങ്ങളിൽ ഒക്കെ ആസ്മയുടെ വലിയ പ്രശ്നമുണ്ടാകും. ഞാനും താമസിച്ചിരുന്ന വീട് വൈക്കോൽ മേഞ്ഞ വീടാണ്. ധാരാളം പൊടിയുണ്ട് അവിടെ, തണുപ്പുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ അമ്മയും, അസുഖങ്ങൾ വരുന്ന സമയത്ത്, അത് മിക്കവാറും ദിവസങ്ങളിലൊക്കെയുണ്ട്, വായനശാലയിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ എടുത്ത് വായിച്ച് രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടുകയാണ് പതിവ്. വായനശാലയിൽ നിന്ന് രണ്ട് പുസ്തകം കൊണ്ടുവന്നാലും ഒന്ന് അമ്മയും ഒന്ന് ഞാനും ഇരുന്ന് വായിക്കും. അമ്മ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും വായിക്കുന്നത്. ഞാനന്ന് 7 എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലമാണ്. വായനശാലയിൽ നിന്ന് കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ മിക്കവാറും ബംഗാളി നോവലുകളുടെയോ റഷ്യൻ നോവലുകളുടെയോ ഒക്കെ പരിഭാഷകളായിരിക്കും. കുറച്ച് വലിയ പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുവരാനാണ് അമ്മ പറയാറുള്ളത്. കാരണം കുറച്ച് ദൂരെയാണ് ഈ വായനശാലയുള്ളത്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോയി കൊണ്ടുവരാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഈ വലിയ പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുവരുന്നു, അതെടുത്ത് വായിക്കുന്നു. നമ്മൾ വായനയിലൂടെ ഏറെ ദൂരെ കിടക്കുന്ന

ചില സ്ഥലങ്ങളെപ്പറ്റി, അവിടുത്തെ മനുഷ്യരെപ്പറ്റി, അവരുടെ ജീവിതത്തെപ്പറ്റിയൊക്കെ അറിയുന്നു. ആ ലോകത്തിൽ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ അസുഖത്തെ കുറച്ചൊക്കെ മറക്കും, അല്ലെങ്കിൽ അസുഖത്തിൻ്റെ ആ പിടിയിൽ നിന്ന് ചെറിയ തോതിലൊരു മോചനമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വായന ശ്വാസം പോലെ ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് നിന്ന് ആരംഭിച്ചതാണ്. അത് പിന്നീട് കുറച്ചും കൂടെ ഗൗരവമുള്ള വായനയിലേക്ക് പോകുന്നുണ്ട്. ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. അമ്മയ്ക്കന്ന് 33 വയസ്സേ ഉള്ളൂ. പിന്നീട് ഒറ്റയ്ക്കായി വായനയൊക്കെ. ഞാൻ SSLC കഴിഞ്ഞോടുകൂടെ എൻ്റെ നാട്ടിൽ നിന്ന് ആലുവ UC കോളേജിലേക്ക് വരുന്നു. വായനയുടെ സ്വഭാവം വലിയ തോതിൽ മാറുന്നുണ്ട്. വായനയ്ക്കൊരു കൃത്യമായ ബോധം അല്ലെങ്കിൽ ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാകുന്നത് ആ ഒരു കാലത്താണ്. 1976 ഞാൻ UC കോളേജിലെത്തുന്നത്. അടിയന്തരാവസ്ഥ കാലമാണ്. എൻ്റെ വായനയെ കുറച്ചുകൂടെ വൈഡറാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന പോലെ കിട്ടിയതെന്തും വായിക്കുന്ന ഒരു ശീലത്തു നിന്ന് കുറച്ചും കൂടെ ഗൗരവമായിട്ടൊരു വായനയിലേക്ക് എത്തുന്നതൊക്കെ ആ കാലത്താണ്. അതിലെനിക്ക് വലിയ കടപ്പാടുള്ളത് എൻ്റെ സഹപാഠിയായിരുന്നു. സഹപാഠി എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലൊപ്പം പഠിച്ച ആളല്ല, കോളേജിൽ ഒരേ സമയം പഠിച്ചതേ ഉള്ളൂ. എന്നേക്കാൾ ഒരുപാട് പ്രായമുള്ള ആളാണ്. ഞാൻ പ്രീഡിഗ്രിക്കാരനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 40 വയസ്സുണ്ട്. ഞങ്ങളുടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ BA മലയാളം വിദ്യാർത്ഥിയായിരുന്നു. ഫാദർ MT ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അടിയന്തരാവസ്ഥ കാലത്ത് ആലുവ UC കോളേജിൻ്റെ യൂണിയൻ ചെയർമാനായിരുന്നു അദ്ദേഹം. അദ്ദേഹം എനിക്ക് ചില പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ് അന്ന് കുറച്ചൊരു റാഡിക്കലായിട്ട് ചിന്തിക്കുന്നൊരു കാലമായിരുന്നു. 70-കളിലൊക്കെ വളരുന്ന ആളുകൾക്ക് സാധാരണ സംഭവിക്കുന്നത് പോലെയുള്ള ചിന്തകളൊക്കെ എന്നെയും ബാധിച്ചിരുന്നു. വലിയ വിപ്ലവ സ്വപ്നങ്ങളൊക്കെ കണ്ടു നടക്കുന്ന കാലമാണ്. അപ്പോൾ ഫാദർ എനിക്ക് ആനിമൽ ഫാം എന്ന വളരെ പ്രസിദ്ധമായ ആ ചെറിയ നോവലെടുത്ത് വന്നിട്ട് പറഞ്ഞ്, നിൻ്റെ റവല്യൂഷണറി ചിന്തകളൊക്കെ ശരിയാണ്, അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല, പക്ഷേ ആനിമൽ ഫാം കൂടി വായിക്കണം. ആനിമൽ ഫാം നീ ഒരിക്കൽ വായിച്ചാൽ പോരാ, 2-3 തവണ വായിക്കണം, എന്നിട്ട് എന്താണ് മനസ്സിലാക്കിയതെന്ന് എന്നോട് പറയണം. 16 വയസ്സുകാരനായ ഞാൻ ആനിമൽ ഫാം വായിക്കുന്നതോടുകൂടി എൻ്റെ വായന മറ്റൊരു തരത്തിലേക്ക് കുറേയും കൂടെ വൈഡറായിട്ട് മാറുന്നു. കാര്യങ്ങളെ കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനുമൊക്കെയുള്ള ഒരു കഴിവെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയൊക്കെ എൻ്റെ വായനയ്ക്ക് ഉണ്ടാകുന്നത് അക്കാലത്താണ്. ആ ഒരു കാലത്ത് ഞാൻ 5 വർഷമാണ് UC കോളേജിൽ പഠിക്കുന്നത്. എൻ്റെ വായന വളരെ വിപുലമായിട്ട് മാറുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ കാലത്ത് വായിക്കുന്നുണ്ട്. കോളേജ് ലൈബ്രറിയിലെ ഒരു കോർണറിൽ മിക്കവാറും ഒഴിവ് സമയങ്ങളിലൊക്കെ ഞാൻ പോയിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അന്നും ഈ പറഞ്ഞ പോലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കായികമായ വിനോദങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ശാരീരിക പ്രകൃതിയോ ആരോഗ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് പുസ്തകങ്ങൾ മാത്രമായിരുന്നു എൻ്റെ അഭയം. അന്ന് അലക്സാണ്ടർ സോൾഷനിസിന് നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നു. സോൾഷനിസിൻ്റെ ഗുലാഗ് ആർച്ചിപ്പിലാകും ഞങ്ങളുടെ കോളേജ് ലൈബ്രറിയിലേക്ക് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എത്തി. ഞങ്ങളുടെ ചില ചേട്ടന്മാരൊക്കെ ഒന്ന് പറയുന്നുണ്ട്, ഡോണ്ട് ലീ റീഡ് സോൾഷനിസിൻ, ഇറ്റ്സ് എ ക്യാപിറ്റലിസ്റ്റ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സോൾഷനിസിൻ്റെ പുസ്തകം തന്നെ തേടിപ്പിടിച്ച് വായിക്കുകയും ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് എൻ്റെ വായനയുടെ ഒരു തുടക്കം. അത് കഴിഞ്ഞ് പിന്നീട് പലതരത്തിൽ തമിഴ് വായനയൊക്കെ ആയിട്ട് വലിയ രീതിയിലത് മാറുന്നുണ്ട്. അങ്ങനെ തുടർന്ന് എൻ്റെ വായനയിൽ പിന്നീട് ഞാനൊരു റെയിൽവേ ജീവനക്കാരനായിട്ട് മാറുന്നുണ്ട്. ഞാൻ തമിഴ്നാട്ടിലെത്തുന്നു. എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് തമിഴ്നാട്ടിൽ സേലത്തായിരുന്നു. വായിക്കാതെ ജീവിക്കാൻ വയ്യ എന്ന് വിശ്വസിച്ചിരുന്നൊരു ഞാൻ ഈ സേലത്ത് ചെല്ലുന്ന സമയത്ത് വലിയൊരു പ്രതിസന്ധിയിലാകുന്നു. അപ്പം അവിടെ നമുക്ക് പുസ്തകങ്ങൾ അത്ര കിട്ടാനുള്ള വഴിയില്ല. പ്രത്യേകിച്ച് റെയിൽവേ ജോലിയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരുപാട് പരിമിതികളുണ്ടാകും. തമിഴ് പുസ്തകങ്ങളാണ് പിന്നീട് കിട്ടാൻ എളുപ്പമായിട്ട് തീരുന്നത്. ഞാൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടിച്ചൊരു 1.5 വർഷം കൊണ്ടാണ് തമിഴ് ഭാഷ ഒരുവിധം വായിക്കാൻ പഠിക്കുന്നത്. തുടർന്ന് ആ ഭാഷയിൽ കുറേയും കൂടെ കംഫർട്ടബിളായിട്ട് വായിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. എന്നെ ആ ഭാഷ വല്ലാതെ ഭ്രമിപ്പിക്കുന്നു. സത്യം പറഞ്ഞാൽ ആ ഭാഷയുടെ ഒരു സൗന്ദര്യവും ഒക്കെയാണ് എന്നെ കൂടുതൽ അതിനോട് അടുപ്പിക്കുന്നത്. അത്തരത്തിലുള്ള വായന മുന്നോട്ട് പോകുമ്പോൾ തമിഴിലെ പല പുസ്തകങ്ങളും വായിക്കാനിടയാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള, നമ്മൾ അതുവരെ വായിച്ച് വളർന്ന അല്ലെങ്കിൽ വായിച്ച് ശീലിച്ചിട്ടുള്ള പുസ്തകങ്ങളല്ലാത്ത പുസ്തകങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ചില സമയത്ത് അത്തരം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മറ്റൊരു കൾച്ചറിലേക്ക് പോകും. നമ്മൾക്ക് അപരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ് കുറേ, പക്ഷേ ഭാഷയുടെ ഒരു സൗന്ദര്യം നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നു. അപ്പോൾ പുതുമൈ പിത്തൻ എന്ന് പറയുന്ന തമിഴിലെ വളരെ പ്രസിദ്ധനായ എഴുത്തുകാരൻ്റെ കഥ

0: കഥകൾ ആ കാലത്താണ് വായിച്ചു. ഇപ്പോൾ പുതുമൈ പിത്തൻ്റെ കഥകൾ എന്ന് പറഞ്ഞ ഒരു വലിയൊരു പുസ്തകം തന്നെയുണ്ട്. അപ്പം അത് വളരെ യാദർച്ഛികമായിട്ടാണ് ആ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുന്നതും. എൻ്റെ ഞാൻ തമിഴിൽ ഒരു സ്കോളറൊന്നുമില്ല, കഷ്ടിച്ച് തമിഴ് ഭാഷ പഠിച്ച് വായിച്ച ഒരാളാണ്. എന്നിട്ട് പോലും ഈ പുസ്തകത്തിലെ കഥകൾ വായിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ വളരെ സങ്കീർണമായ പല അവസ്ഥകളെ വളരെ സൂക്ഷ്മമായിട്ട് ചിത്രീകരിക്കുന്ന കഥകളാണ്. അതേസമയം തമിഴ് സംസ്കാരത്തിൻ്റെ, തമിഴെന്നുള്ള ഭാഷയുടെ എല്ലാത്തിൻ്റെ ഒരു ശക്തി സൗന്ദര്യങ്ങൾ നമ്മൾ അടുത്തറിയുക. തമിഴിൽ പല എഴുത്തുകാരുടെ പുസ്തകങ്ങളും ഞാൻ പിന്നീട് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുതുമൈപ്പിത്തൻ്റെ കഥകൾ വായിച്ച പോലെ എന്നെ ഭ്രമിപ്പിച്ച മറ്റൊരു എഴുത്തുകാരനോ പുസ്തകമോ തമിഴിലില്ല. നമുക്കത് വിശദീകരിക്കാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ അത് വായിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ട്. ഇപ്പം മലയാളത്തിൽ വി കെ എൻ്റെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്ന പോലെ അത് നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല. അത് വായിച്ച് നമ്മൾ സ്വയം അനുഭവിക്കുക എന്നുള്ളു. അതുപോലെയാണ് പുതുമൈപ്പിത്തൻ്റെ കഥകൾ. ഇപ്പം തമിഴറിയാവുന്ന ആളുകൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് പുതുമൈപ്പിത്തൻ്റെ കഥകൾ എന്ന് പറഞ്ഞു. കുറച്ചൊരു വലിയ പുസ്തകമാണ്, അതിൽ ഇഷ്ടമുള്ള അത്ര കഥകൾ വായിക്കാം. പ്രത്യേകിച്ചും തെക്കൻ തമിഴ്നാടിൻ്റെ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം, അവരുടെ സംസ്കാരം, വലിയ ഒരു തമിഴ് പാരമ്പര്യത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഒരേ സമയം സാഹിത്യത്തിലൂടെ, വായനയിലൂടെ നമ്മളിലേക്ക് എത്തുന്ന ഒരു പുസ്തകമാണ്.
1: ഞാൻ എൻ്റെ വായന.
2: ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവച്ചത് നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണൻ. ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
3: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
4: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
3: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ്. മൈജിയിൽ ടിഎൻസി അപ്ലൈ.
1: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
6: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
7: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
8: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
9: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ, കോഴിക്കോട്.
10: ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ കടങ്കഥയിലെ വിരുന്നുകാരൻ നാടകം. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാല പാർവതി, അതിഥി മുത്തുമണി, ശിവദ.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
11: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
12: ചേതന സെന്റർ ഫോർ ന്യൂറോസൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
13: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോസൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
14: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
15: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
16: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, പൊറ്റമ്മൽ, കോഴിക്കോട്.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
17: ബെനീസിയ ബാത്ത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
2: അപൂർവ ഗാനം.

0: മലയാളിയായ ആദ്യകാല പിന്നണി ഗായകൻ എ പി ഉദയഭാനു പാടിയ ഒരു തമിഴ് ചലച്ചിത്രഗാനമാണ് നിങ്ങൾ കേട്ടത്. മനിതൻ മാറവില്ലൈ എന്ന 1962 റിലീസായ തമിഴ് ചിത്രത്തിൽ നിന്നുള്ളതാണ് ഈ ഗാനം. ഗാനരചന ടി എൻ രാമയ്യ ദാസ്, സംഗീതം ഘണ്ടശാല.
1: തലകറക്കം കൊണ്ട് പൊറുതിമുട്ടി ധൈര്യമായി ഒന്നും ചെയ്യാൻ വയ്യ. ഇയർ ബാലൻസ്, പ്രഷർ എന്നൊക്കെ പറയുന്നുണ്ട്, എന്താ ചെയ്യാ?
2: പരിഹരിക്കാം. ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ, പൊറ്റമൽ, മാവൂർ റോഡ്, കോഴിക്കോട്.
3: ഞമ്മള് പറഞ്ഞത് ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്. അതിന്റെ ഒരു
2: കാര്യം,
4: ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ, പൊറ്റമൽ, കോഴിക്കോട്.
5: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: ബെനീസിയ ബാത്ത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
8: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
9: പുത്തലത്ത് കണ്ണാശുപത്രി.
10: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
11: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
12: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
13: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മ ചെപ്പ് സമർപ്പിക്കുന്നത്
14: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
13: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
14: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
15: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
2: ആഹാരവിധി ആയുർവേദ വീക്ഷണത്തിൽ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. കോഴിക്കോട് കരിക്കാംകുളത്തുള്ള ശ്രീ സുബ്രഹ്മണ്യ ആയുർവേദിക് നഴ്സിംഗ് ഹോമിലെ അസിസ്റ്റന്റ് ഫിസിഷ്യൻ ഡോക്ടർ ഗായത്രി ടി.
3: ഹെൽത്തി ഡയറ്റ് എന്നാൽ ആരോഗ്യകരമായ ഭക്ഷണക്രമം എന്നാണ് അർത്ഥമാക്കുന്നത്. ശരീരത്തിനാവശ്യമായ പോഷകങ്ങൾ ശരിയായ അളവിൽ നൽകുന്ന, ആരോഗ്യം നിലനിർത്താനും രോഗപ്രതിരോധ ശക്തി ഉണ്ടാകാനും സഹായിക്കുന്ന ഭക്ഷണ രീതിയാണിത്. എന്നാൽ ശരീരഭാരം കുറയുക എന്ന ലക്ഷ്യത്തോടെ ഈ ലേബലിൽ നിരവധി ഡയറ്ററി പ്ലാൻസ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. ഇവയിൽ പലതും പുതിയ സോഷ്യൽ മീഡിയ കാലത്തിന്റെ സംഭാവനയാണ്. എന്നാൽ ആരോഗ്യാധിഷ്ഠിതമായ സമീപനമല്ല പലതും എന്നതാണ് വാസ്തവം. യു ആർ വാട്ട് യു ഈറ്റ് എന്നൊരു പ്രയോഗമുണ്ട്. നിങ്ങൾ എന്ത് കഴിക്കുന്നുവോ അതാണ് നിങ്ങൾ എന്നർത്ഥം. ഇത് ആരോഗ്യകരമായ ഒരു ആഹാരക്രമത്തെ

0: ഡോക്ടർ ഗായത്രി ടി.
1: ഹെൽത്തി ഡയറ്റ് എന്നാൽ ആരോഗ്യകരമായ ഭക്ഷണക്രമം എന്നാണ് അർത്ഥമാക്കുന്നത്. ശരീരത്തിനാവശ്യമായ പോഷകങ്ങൾ ശരിയായ അളവിൽ നൽകുന്ന, ആരോഗ്യം നിലനിർത്താനും രോഗപ്രതിരോധ ശക്തി ഉണ്ടാകാനും സഹായിക്കുന്ന ഭക്ഷണരീതിയാണിത്. എന്നാൽ ശരീരഭാരം കുറയുക എന്ന ലക്ഷ്യത്തോടെ ഈ ലേബലിൽ നിരവധി ഡയറ്ററി പ്ലാൻസ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. ഇവയിൽ പലതും പുതിയ സോഷ്യൽ മീഡിയ കാലത്തിന്റെ സംഭാവനയാണ്. എന്നാൽ ആരോഗ്യാധിഷ്ഠിതമായ സമീപനമല്ല പലതും എന്നതാണ് വാസ്തവം. യു ആർ വാട്ട് യു ഈറ്റ് എന്നൊരു പ്രയോഗമുണ്ട്. നിങ്ങൾ എന്ത് കഴിക്കുന്നുവോ അതാണ് നിങ്ങൾ എന്നർത്ഥം. ഇത് ആരോഗ്യകരമായ ഒരു ആഹാരക്രമത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ആയുർവേദം ആഹാരത്തെ ഔഷധമായി തന്നെയാണ് നിർവചിക്കുന്നത്. ആഹാരം ഹിതമാകാതെ ആരോഗ്യത്തെ അനുഭവിക്കാൻ കഴിയില്ല എന്നതിൽ ഊന്നൽ നൽകിയാണ് ആയുർവേദ ചികിത്സ മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ട് ഭക്ഷണം എങ്ങനെ, എപ്പോൾ, എത്ര, എന്തെല്ലാം ചേർത്ത് കഴിക്കുന്നു എന്നത് പ്രധാനമാണ്. പ്രാഥമികമായി ആയുർവേദം പ്രാധാന്യം നൽകുന്നത് ദഹനശക്തിക്കാണ്. കൃത്യമായി വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക എന്നതാണ് നിയമം. ആഹാരവിധിയിലെ പ്രധാന തത്വങ്ങളിലൊന്നായി ആയുർവേദം പറയുന്നത് രോഗവും ആരോഗ്യവും ശരീരത്തിന്റെ രണ്ട് അവസ്ഥാവിശേഷങ്ങളാണെന്നും ഈ രണ്ടവസ്ഥകളിലും ഹിതമായ ആഹാരം ശീലിക്കേണ്ടതുണ്ട് എന്നുമാണ്. ആരോഗ്യമുള്ള അവസ്ഥയിൽ ശീലിക്കുന്ന എല്ലാ ഭക്ഷണക്രമങ്ങളും രോഗാവസ്ഥയിൽ ഉപയോഗിക്കുന്നത് സാധ്യമല്ല. പൊതുവിൽ ആയുർവേദത്തിലെ പഥ്യം എന്ന സങ്കല്പത്തെ ആളുകൾ മനസ്സിലാക്കുന്നത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കരുത് എന്ന അർത്ഥത്തിലാണ്. എന്നാൽ അങ്ങനെയല്ല. രോഗത്തിനാണ് പഥ്യാഹാരം. രോഗത്തിന്റെ കാരണങ്ങളെ ഒഴിവാക്കി ആരോഗ്യത്തിന്റെ കാരണങ്ങളെ സ്വീകരിക്കുക എന്നതാണ് പഥ്യം. ഭക്ഷണരീതിയിലും ഈ സാമാന്യ നിയമമാണ് തുടർന്നു വരേണ്ടത്. അതിലൊന്ന് ഭക്ഷണത്തിന്റെ സ്വാഭാവിക ഗുണം എന്നതാണ്. ഉദാഹരണമായി, മാംസം, ഉഴുന്ന് മുതലായ ഭക്ഷണങ്ങൾ ദഹിക്കാൻ സമയമെടുക്കുമെന്നതോ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ എളുപ്പത്തിൽ ദഹിക്കുന്നു എന്നതോ, ഇഞ്ചി, കുരുമുളക് മുതലായവ ചൂട് കൂട്ടുന്നു, പാൽ, നെയ്യ് തുടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ ശരീരത്തിന് തണുപ്പ് നൽകുന്നു തുടങ്ങിയവ അനുസരിച്ച് ശരീരത്തിന്റെയും രോഗത്തിന്റെയും അവസ്ഥയെ പരിഗണിച്ച് ഭക്ഷണം തിരഞ്ഞെടുക്കണം. മറ്റൊന്ന് ആഹാരത്തിന്റെ സംസ്കരണ രീതിയാണ്. റോ ആയ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ പാകം ചെയ്താൽ ദഹിക്കാൻ എളുപ്പമാകുന്നത്, ഫെർമെന്റേഷൻ വഴി അമ്ലത്വം കൂടുന്നത്, ഫ്രൈഡ് ഐറ്റംസ് ഗുരുത്വം കൂടുന്നതും ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും തുടങ്ങി പാചകവിധി ഭക്ഷണത്തെ ഔഷധമോ വിഷമോ ആക്കാൻ സാധിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന് ചില ഇൻകോമ്പാറ്റിബിൾ ഫുഡ് കോമ്പിനേഷൻസ് ആണ്. ചില ആഹാരങ്ങൾ ഒറ്റയ്ക്ക് ഉപയോഗിക്കുമ്പോൾ ശരീരത്തിന് ഗുണകരമാകുന്നത് മറ്റുള്ളവയോടൊപ്പം കലർത്തി ഉപയോഗിച്ചാൽ ദോഷത്തെ ഉണ്ടാക്കുന്ന അവസ്ഥയുണ്ട്. ഉദാഹരണമായി, പാൽ, മത്സ്യം, പാലും ഉപ്പ് ചേർന്ന ഭക്ഷണപദാർത്ഥങ്ങളും പുളിയുള്ള ദ്രവ്യങ്ങളും പാലും, തൈര്, ചിക്കൻ തുടങ്ങിയവ. അപഥ്യമായ ഈ ശീലങ്ങൾ ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഭക്ഷണരീതിയുടെ സാമാന്യ നിയമം എല്ലായ്പ്പോഴും വിശപ്പുണ്ടാകുമ്പോൾ മാത്രം കഴിക്കുക എന്നതാണ്. ശരീരത്തിന് ആഹാരം ആവശ്യമാണ് എന്ന സൂചനയാണ് വിശപ്പ്. വിശപ്പുണ്ടാകുമ്പോൾ മാത്രം ചൂടോടെ പുതുതായി പാകം ചെയ്ത ഭക്ഷണം മിതമായി, അതിവേഗത്തിലോ തീരെ പതുക്കെയോ അല്ലാതെ ശാന്തമായ മനസ്സോടെ കഴിക്കുക. വിശപ്പുള്ളപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും വിശപ്പില്ലാത്തപ്പോൾ ഭക്ഷണം കഴിക്കുന്നതും രോഗകാരണമാകുന്നു. കഴിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിന്റെ അവസ്ഥ, ദഹനശക്തി, വയസ്സ്, രോഗാവസ്ഥ, ശാരീരിക അധ്വാനം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് കഴിക്കേണ്ടത്. ഭക്ഷണത്തിന്റെ അളവ്. അരവയർ ഭക്ഷണവും കാൽവയർ വെള്ളവും ആവുക എന്നതാണ് സാമാന്യമായ അളവ്. എത്ര കണ്ട് സുഖമായി ദഹിക്കുന്നോ അതാണ് കൃത്യമായ അളവ് എന്ന് പറയാം. മതിയായി എന്ന തോന്നലുണ്ടാവുന്നതിനു മുൻപേ മതിയാക്കുക. വയർ നിറയെ കഴിച്ച് ഉണ്ട് എഴുന്നേറ്റാൽ കിടക്കാം എന്ന തോന്നലുണ്ടാക്കുന്ന വിധം കഴിക്കരുത്. ആഹാരം പോഷക സമ്പൂർണമായിരിക്കണം. ശരീരത്തിന്റെ ജൈവപ്രവർത്തനങ്ങൾക്ക് ഇവ അത്യാവശ്യമാണ്. എല്ലാ ആഹാരത്തിലും എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കണമെന്നില്ല. അതുകൊണ്ട് എല്ലാം ലഭിക്കുന്ന വിധത്തിൽ ഗുണങ്ങളറിഞ്ഞ് ആഹാരരീതിയെ ക്രമപ്പെടുത്തണം. മുകളിൽ പറഞ്ഞവയെല്ലാം സാമാന്യ തത്വങ്ങളാണ്. വിശപ്പും ദഹനശക്തിയുമെല്ലാം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ്. ഇവയെല്ലാം പരിഗണിച്ച് രോഗാവസ്ഥയെയും ആരോഗ്യത്തെയും കണക്കിലെടുത്ത് യുക്തമായ ആഹാരരീതി ശീലിക്കേണ്ടതാണ്. ഭക്ഷണം മരുന്നു തന്നെയാണെന്നറിയുക. ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ശീലങ്ങൾ ചെന്നെത്തിക്കാതെ കരുതലുണ്ടാവുക.
0: ആഹാരവിധി ആയുർവേദ വീക്ഷണത്തിൽ ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഗായത്രി ടി.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: പഠിക്കാൻ റെഡിയായോ എങ്കിൽ മൈജിയിലേക്ക് വരും.
4: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
3: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
5: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ.

0: ഐഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
1: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
2: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
3: റീഗൽ ജുവലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
7: മരുപ്പച്ച എന്ന നാടകത്തിന് വേണ്ടി സീറോ ബാബുവും കോഴിക്കോട് തങ്കവും ചേർന്ന് പാടിയ ഗ്രാമഫോൺ ഗാനം. ഗാനശില്പികൾ PM കാസിം, MS ബാബുരാജ്.

0: നിങ്ങൾ കേട്ടത് മരുപ്പച്ച എന്ന നാടകത്തിനു വേണ്ടി സീറോ ബാബുവും കോഴിക്കോട് തങ്കവും ചേർന്ന് പാടിയ ഗ്രാമഫോൺ ഗാനം. ഗാനശില്പികൾ പി എം കാസിം, എം എസ് ബാബുരാജ്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
1: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: സംസ്ഥാനത്ത് പുതിയ സർക്കാർ ഇന്ന് അധികാരമേൽക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. സാമ്പത്തിക പരിമിതികൾക്കിടയിലും മുൻ സർക്കാരുകൾ തുടങ്ങിവെച്ച പദ്ധതികളെ തുടർന്നുകൊണ്ടുപോകുവാനും വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാനും പുതിയ ഗവൺമെന്റിന് സാധിക്കേണ്ടതുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം, സാമൂഹ്യ സുരക്ഷ, ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങി സമസ്ത മേഖലകളിലുമുള്ള കേരളത്തിന്റെ പ്രതീക്ഷകൾ ഏറെയുണ്ട്. ശ്രദ്ധ ചർച്ച ചെയ്യുന്നു. സാമ്പത്തിക വിദഗ്ധ പ്രൊഫസർ ഡോക്ടർ മേരി ജോർജിന്റെ പ്രതികരണം ആദ്യം.
5: കേരളം കടുത്ത ധനപ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ഇറങ്ങി പുതിയ കോൺഗ്രസ് ഗവൺമെന്റ് ഭരണത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അവരുടെ മുൻപിലുള്ള വെല്ലുവിളികൾ കഠോരങ്ങളാണ്. ഉദാഹരണത്തിന്, റവന്യൂ വരുമാനം വളരെ കുറഞ്ഞിരിക്കുന്നു, റവന്യൂ ചെലവും മൂലധന ചെലവും ഒരുപാട് കൂടിയിരിക്കുന്നു. കടം ആണെങ്കിൽ അതിനേക്കാൾ, അതായത് GSDP കടവും തമ്മിലുള്ള ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 43.4%. എത്ര ഭീമമായ കടക്കെണിയിലാണ് കേരളം പെട്ടിരിക്കുന്നത് എന്നറിയാം. അപ്പൊ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണം സംസ്ഥാനത്തിന് മുൻപോട്ട് പോകാനായിട്ട് തുടങ്ങിവെച്ച പദ്ധതികളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകാൻ, പുതിയ പദ്ധതികൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ, പല വാഗ്ദാനങ്ങളുണ്ട്. ഒന്ന്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിക്കും, സ്ത്രീകൾക്ക് സൗജന്യ KSRTC യാത്ര, 25 ലക്ഷത്തിന്റെ കുടുംബ ആരോഗ്യ ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് യുവ സംരംഭകർക്ക് 5 ലക്ഷം രൂപ വരെ വായ്പ, ഇതുപോലെയുള്ള വളരെ നല്ല ചില ഇലക്ഷൻ വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റണമെങ്കിലും ഫണ്ട് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ശമ്പളവും പെൻഷനും ഒക്കെ പലിശയും ഒക്കെ കൃത്യമായിട്ട് കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് എങ്ങനെ ഈ ധനപ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പറ്റും? അപ്പോഴും ഗവൺമെന്റിന് മുൻപിൽ ചില സാധ്യതകളുണ്ട്. അതായത് 15-ാം ധനകാര്യ കമ്മീഷൻ സെൻട്രൽ പൂളിൽ നിന്ന് കേരള സംസ്ഥാന ഗവൺമെന്റ് നൽകിയിരുന്നത് 1.92% 16-ാം ധനകാര്യ കമ്മീഷൻ 2.42% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് വലിയ ഒരാശ്വാസമാണ്. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് സമയത്ത് കിട്ടാതിരുന്നിട്ടുള്ളത്? ഓഡിറ്റഡ് റിപ്പോർട്ട്, അതായത് നൽകിയ പണം ചെലവഴിച്ചതിന്റെ ഓഡിറ്റഡ് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിൽ എത്താതിരുന്നത് കൊണ്ടാണ് നെല്ല് സംഭരണം മുതലുള്ള എല്ലാ പൈസകളും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതം സംസ്ഥാനത്തിന് കിട്ടാതിരുന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഗവൺമെന്റ് കാര്യക്ഷമതയോടുകൂടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഓരോ പൈസയും കൃത്യമായി സമയത്ത് ചെലവഴിച്ച് അതിന്റെ ഓഡിറ്റഡ് റിപ്പോർട്ട് കേന്ദ്രത്തിൽ എത്തിച്ച് ബാക്കി കിട്ടാനുള്ള തുക വേണ്ട സമയത്ത് നേടിയെടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ധനപ്രതിസന്ധിയുടെ കൂട്ടത്തിൽ അതൊരു വലിയ ആശ്വാസമാകും.
4: ക്ഷേമ പദ്ധതികളിലെയും ആരോഗ്യരംഗത്തെയും നേട്ടങ്ങളോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷ, വയോജന സുരക്ഷ, ലഹരി വ്യാപനം തുടങ്ങിയ മേഖലകളിലും സർക്കാരിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു.
6: വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കും എന്നുള്ള വാഗ്ദാനം പ്രകടന പത്രികയുടെ രൂപത്തിലും ഗ്യാരണ്ടികളുടെ രൂപത്തിലും ഒക്കെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു സർക്കാരും കൂടിയാണ് അധികാരത്തിൽ വരുന്നത്. ജനങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, ജീവിതം ദുസ്സഹമാണെന്ന് തിരിച്ചറിയുന്ന ഘട്ടത്തിൽ കൊടുക്കുന്ന ചെറിയൊരു കൈത്താങ്ങലാണ് ക്ഷേമ പദ്ധതികളുടെ രൂപത്തിൽ വരിക. അതുകൊണ്ട് തന്നെ ദൈനംദിന ജീവിതത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് ഉള്ള ഒരു കൈത്താങ് എന്നുള്ള രീതിയിലാണ് ഈ പല പദ്ധതികളും വരിക. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് കിടക്ക ഒരു അവകാശമായിട്ട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞതിനെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ കാണുന്നത്. സർക്കാർ ആശുപത്രികളിൽ രോഗാതുരരായി വരുന്ന രോഗികളോട് ആ വരാന്തയിൽ കിടക്കാൻ ആവശ്യപ്പെടേണ്ടി വരുന്ന ഡോക്ടറുടെ, ആരോഗ്യ പ്രവർത്തകരുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവർക്ക് നിസ്സംഗത പുലർത്തിക്കൊണ്ടേ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. അത് ഒരു പകർച്ചവ്യാധിയുമാണ്. അപ്പൊ ഈ ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനത്തിൽ അതൊരു വലിയ പ്രശ്നമാണ്. അതിന് കൂടുതൽ കെട്ടിട നിർമ്മാണങ്ങൾ, കൂടുതൽ ആരോഗ്യ പ്രവർത്തകരുടെ നിയമനം, അങ്ങനെ പല കാര്യങ്ങൾ ആവശ്യമായി വരും. അത് ചെയ്യേണ്ടതുണ്ട്. മരുന്നുകളുടെ ലഭ്യത, ഡോക്ടർമാർ

0: ഇവിടെയും പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും ലഭ്യത വീട് തോറും വന്ന് നമ്മുടെ ആരോഗ്യ പകർച്ചവ്യാധി തടയാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആശാ വർക്കർമാരുടെ സമരവും അതിന്റെ പശ്ചാത്തലത്തിൽ കൊടുത്ത വാഗ്ദാനവും ഇതെല്ലാം പാലിക്കപ്പെടേണ്ട കാര്യമാണ്. അതേപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത്. വയോജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ സർക്കാരാണിത്. സ്ത്രീ സുരക്ഷയ്ക്ക് ഒരു വകുപ്പ് നമുക്ക് നേരത്തെ ഉണ്ട്, പക്ഷേ അത് പല കാര്യങ്ങളിലും നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ ഉൾപ്പെടെയുള്ള യാത്രാ സംവിധാനങ്ങളിൽ കൊച്ചുകുട്ടികൾ വരെ പീഡിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ സമീപ ദിവസങ്ങളിൽ തന്നെ കേൾക്കുകയുണ്ടായി. ഇതിന് അടിസ്ഥാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് മയക്കുമരുന്നുകളുടെ വ്യാപനമാണ്. ആ മയക്കുമരുന്നിന്റെ കാര്യത്തിൽ കേരളത്തിലും അതീവ ഗൗരവകരമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്ത്രീ സുരക്ഷയുമായി വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: തുടർച്ച ആവശ്യമുള്ള മേഖലയാണ് വിദ്യാഭ്യാസം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലന പദ്ധതികളുമൊക്കെ കൂടുതൽ ശ്രദ്ധയൂന്നേണ്ട കാര്യങ്ങളാണ്. പുതിയ സർക്കാരിന്റെ അജണ്ടയും അതുതന്നെയാവുമെന്ന് അഭിപ്രായപ്പെടുന്നു ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ പ്രൊഫസർ രാജൻ ഗുരുക്കൾ.
2: വിദ്യാഭ്യാസ രംഗം പൊതുവെയും ഉന്നത വിദ്യാഭ്യാസ മേഖല വിശേഷിച്ചും എന്തെങ്കിലും സാരമായ ഒരു മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന്റേതായിട്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കിയപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഗവൺമെന്റിന്റെ തുടർച്ച എന്ന രീതിയിലേ കാണുന്നുള്ളൂ, അല്ലാതെ എല്ലാം കൂടി ഉടച്ചു വാർക്കുന്ന ഒരു പുതിയ സംരംഭത്തിന് അദ്ദേഹം തയ്യാറല്ല എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വിദ്യാഭ്യാസ മേഖല തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് പഠിക്കുമ്പോൾ തന്നെ തൊഴിൽ എന്നുള്ള രീതിയിൽ ലേൺ വൈൽ യു ലേൺ എന്നുള്ള ഒരു സമീപനമൊക്കെ എടുക്കുകയും അങ്ങനെ ഒരു സ്കീം നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 4 വർഷ ബിരുദത്തിന്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് 4ാമത്തെ സെമസ്റ്ററിലെ ചില കമ്പനികളിൽ ഇന്റേൺഷിപ്പ് ചെയ്യണമെന്നുണ്ട്. അതിനുവേണ്ടിയിട്ട് കെൽട്രോണിന്റെ സഹായത്തോടു കൂടിയിട്ട് പൊതുമേഖലയിൽ തന്നെ സ്റ്റൈപ്പൻഡോടു കൂടിയിട്ടും അല്ലാതെയും ഒക്കെ ധാരാളം തൊഴിൽ പരിശീലന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിട്ടുണ്ട്. അതിലൊന്നും യാതൊരു വ്യത്യാസവും ഉണ്ടാവാൻ സാധ്യതയില്ല. അതൊക്കെ തുടരാൻ തന്നെ താല്പര്യം കാണിക്കുള്ളൂ. ഇനി അങ്ങോട്ട് കുട്ടികൾക്ക് ഏറ്റവും താല്പര്യമുള്ളത് തൊഴിലുമായിട്ട് ബന്ധപ്പെടുന്ന, തൊഴിൽ ഉറപ്പുവരുത്തുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് തന്നെയായിരിക്കും. അല്ലാതെ അപൂർവം ചില വിദ്യാർത്ഥികൾക്ക് ഗവേഷണ മേഖലയിലേക്ക് തിരിയാനും അതിനൊക്കെ തന്നെയുള്ള സൗകര്യം ഉണ്ട്. അതേസമയം കൂടുതൽ കുട്ടികൾക്കും ഏതെങ്കിലും തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാനും കഴിയുന്നത്ര വേഗം ഏതെങ്കിലും തൊഴിൽ സമ്പാദിച്ച് സ്വതന്ത്രമായി തന്നെ ജീവിക്കുക അങ്ങനെയൊക്കെയുള്ള താല്പര്യമുള്ള ഒരു തലമുറയായതുകൊണ്ട് അവരെ അത്തരം മേഖല തിരഞ്ഞെടുക്കുന്നത്, അതിനുള്ള കൂടുതൽ കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും ശ്രമിച്ചിട്ടുള്ളത്. അവരൊരു സ്കോളർ കണക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അങ്ങനെ അവർക്ക് വിദേശ സർവകലാശാലയിലേക്ക് വേണമെങ്കിൽ പോകാനും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൊന്നും എന്തെങ്കിലും പുതിയ ഗവൺമെന്റ് മാറ്റം വരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെയൊക്കെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്താൻ മാത്രമേ അവരും ശ്രമിക്കുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: തൊഴിൽ, സ്ഥിര വരുമാനം, തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം, ഇങ്ങനെ യുവാക്കൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളെ സർക്കാർ ഗൗരവമായി തന്നെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. സാമൂഹ്യ പ്രവർത്തകൻ എൽദോ ചിറക്കച്ചാലിൽ.
3: ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെയല്ല നമ്മുടെ നാട്ടിലെ യുവാക്കൾ ആഗ്രഹിക്കുന്നത്, മറിച്ച് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്ന, കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെയാണ് യുവാക്കൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ കുറേ വർഷങ്ങൾ കേരളത്തിലെ യുവാക്കളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അവരിൽ നിന്ന് കേട്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരാവശ്യമാണ് കേരളത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത്. നല്ല ശമ്പളത്തോടുകൂടി ഓരോ ആളുകളുടെയും വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് ചെയ്യാൻ സാധിക്കുന്ന വലിയ തൊഴിലവസരങ്ങൾ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടാൽ മാത്രമേ നമ്മുടെ യുവാക്കൾ കേരളത്തിൽ നിൽക്കുകയുള്ളൂ. അതിനുവേണ്ടി ഗവൺമെന്റ് ജോലികളല്ല നാം പ്രയോറിറ്റി ആയി കാണേണ്ടത്, അതിനപ്പുറം വലിയ വ്യവസായങ്ങളെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കുവാൻ കഴിയണം. കേരളത്തിലെ യുവാക്കളെ സംരംഭകരാക്കി മാറ്റുന്നതിനുള്ള പിന്തുണ നമ്മളുടെ ഗവൺമെന്റിന് കൊടുക്കുവാൻ കഴിയണം. സാമൂഹിക സ്വാതന്ത്ര്യമാണ് നമ്മുടെ യുവാക്കളും നമ്മുടെ യുവതികളും എല്ലാം ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം. നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് പോലെ അനാവശ്യമായിട്ടുള്ള മോറൽ പോലീസിംഗ് അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം, ഇതിലെല്ലാം ഗവൺമെന്റിനും ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ലോ ആൻഡ് ഓർഡർ, ശക്തമായിട്ടുള്ള പോലീസ് സംവിധാനങ്ങൾ, അതോടൊപ്പം സാമൂഹിക സാഹചര്യങ്ങളിലും നിയമങ്ങളിലും കാലഘട്ടത്തിനനുസരിച്ച് വരുത്തേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ, അതെല്ലാം നമ്മുടെ സംസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ യുവാക്കൾക്ക്, നമ്മളുടെ യുവതികൾക്ക് അവർക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, അവർക്കിഷ്ടമുള്ള സമയത്ത് ആരെയും പേടിക്കാതെ പുറത്തിറങ്ങി നടക്കാനുള്ള സാഹചര്യം, അതിനാണോ പെണ്ണോ എന്നുള്ള വ്യത്യാസമില്ലാതെ ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന രീതിയിൽ

0: ഉള്ള ഒരു ഭരണ സംവിധാനമായി നമ്മുടെ ഗവൺമെന്റിന് മാറാൻ കഴിയുമ്പോഴാണ് ഈ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ നാടിനെക്കുറിച്ചും നമ്മുടെ യുവാക്കളിൽ ഒരു ശുഭപ്രതീക്ഷ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ.
1: സംസ്ഥാനത്തിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയും സ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പുതുതായി വരുന്ന ഏതൊരു സർക്കാരിന്റെയും പ്രധാന ഉത്തരവാദിത്വം. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്കപ്പുറം സംസ്ഥാനത്തിന്റെ വികസനം തന്നെയാവണം ലക്ഷ്യവും. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: സ്റ്റൈലോ ഒപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
2: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
6: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
7: മേളകർത്ത രാഗപദ്ധതിയിലെ 72 ജനകരാഗങ്ങളെ 6 രാഗങ്ങളുള്ള 12 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ചക്രം എന്നാണ് ഗ്രൂപ്പിനെ വിളിക്കുന്നത്. 12 ചക്രങ്ങളാണ് മേളകർത്ത രാഗപദ്ധതിയിലുള്ളത്. ഓരോ ചക്രവും എത്രാമത് ചക്രമാണ് എന്ന് അതിൻ്റെ പേരിൽ തന്നെ ഒരു ചെറിയ സൂചന നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചക്രത്തിൻ്റെ പേര് ഇന്ദു എന്നാണ്. നാലാമത്തെ ചക്രത്തിൻ്റെ പേര് വേദചക്രം എന്നാണ്. 10 ചക്രമായ ദിശിചക്രത്തിൽ വരുന്നവയാണ് ശ്യാമളാംഗി, ഷൺമുഖപ്രിയ, സിംഹേന്ദ്ര മധ്യമം, ഹൈമവതി, ധർമ്മവതി, നീതിമതി എന്നിവ. ഇന്നത്തെ രാഗം ധർമ്മവതിക്ക് തൊട്ടു മുൻപ് വരുന്ന ഹൈമവതി.

ഹൈമവതി 58-ാമത് മേളകർത്ത രാഗമാണ്. ഖരഹരപ്രിയ എന്ന രാഗത്തിൻ്റെ മധ്യമം ശുദ്ധമധ്യമത്തിൽ നിന്ന് പ്രതിമധ്യമമായാൽ ഹൈമവതിയായി എന്ന് എളുപ്പത്തിൽ പറയാം.

1980 പുറത്തിറങ്ങിയ ചോര ചുവന്ന ചോര എന്ന സിനിമയിലെ പാട്ടാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് പ്രശസ്ത കവിയായ മുല്ലനെഴിയാണ്. സംഗീതം ജി ദേവരാജൻ മാസ്റ്ററും.

0: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
3: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: സ്റ്റൈലോ ഓപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ്, റാംമോഹൻ റോഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
6: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
5: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫർ വാങ്ങാം.
6: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
8: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
9: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
8: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ചീറ്റമെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
9: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
7: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
10: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
11: ഹലോ, നമസ്കാരം. കരിയർ ക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
12: എന്റെ പേര് ഷേർലി. സേവായൂരാണ് എന്റെ വീട്.
11: എന്തിയുന്നു?
12: ഞാൻ ഹോസ്പിറ്റലിൽ ഫാർമസി അസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യുന്നു.
11: പൊതുവിജ്ഞാന മേഖലയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ?
12: ന്യൂസ് പേപ്പർ വായിക്കുന്ന ആളാണ്, പക്ഷേ ഇതിനായിട്ട് ടൈമൊന്നും കിട്ടാറില്ല.
11: ജോലിന്റെ ഒക്കെ തിരക്കുണ്ടല്ലേ?
12: അതെ അതെ അതെ.
11: ശരി, അപ്പൊ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ.
12: ഓക്കെ,
11: ഇന്നത്തെ ചോദ്യം ഇതാണ്. 12-ാം ചാൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിലവിൽ പക്ഷി സങ്കേതം പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്.
12: വയനാട്ടിലാണോ?
11: അല്ല,
12: കണ്ണൂർ.
11: യെസ്, കണ്ണൂരാണ്. ഉത്തരം വളരെ ശരിയാണ്. അഭിനന്ദനങ്ങൾ. വീണ്ടും വിളിക്കണം. പന്ത്രണ്ടാം ചാൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. അപൂർവയിനം പക്ഷികൾ, മത്സ്യങ്ങൾ, വിവിധതരം ഔഷധ സസ്യങ്ങൾ, നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള വൃക്ഷങ്ങൾ എന്നിവ കൊണ്ട് സമ്പന്നമാണ് 12-ാം ചാൽ. പുഴ 12 ചാലുകളായി വേർതിരിഞ്ഞൊഴുകുന്നതുകൊണ്ടാണ് 12-ാം ചാൽ എന്ന പേരു വീണത്. കണ്ണൂർ ജില്ലയിലെ ചപ്പാരപ്പടവ് പഞ്ചായത്തിലാണ് 12-ാം ചാൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 1999 ആരംഭിച്ച 12-ാം ചാൽ പക്ഷി സങ്കേതം ഇന്ന് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല.

0: ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം ഷിബിൻ കെ.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിച്ചത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
6: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
7: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
8: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
9: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
10: പാണ്ഡ്യാലക്ക പറമ്പിനടുത്തായി അച്ചമ്പി പണിതീർത്തു കൊടുത്ത കൂരയിലേക്ക് കുഞ്ഞുമാക്കോത ചീരയെ കെട്ടിക്കൊണ്ടുവന്നു. അതോടെയാണ് കുഞ്ഞുമാക്കോതയുടെ ജീവിതത്തിന് മനുഷ്യക്കോലമൊക്കെ വന്നതെന്ന് അച്ചമ്പിയുടെ ഭാര്യ അന്നംകുട്ടി എപ്പോഴും പറയുമായിരുന്നു. അതിൽ പിന്നെ കോതയ്ക്ക് ചേട്ടായിയെയും കണ്ണെടുത്താ കണ്ടുകൂടാന്നായി. കുഞ്ഞുമാക്കോതയുടെ കൂരയ്ക്ക് പിറകിലെ പാതാളക്കുളത്തിലും പ്ലാവിൻചോട്ടിലുമെല്ലാം പലവട്ടം കെട്ടിയോനെക്കൊണ്ട് കൂടോത്രം കുഴിച്ചിട്ടിട്ടും എല്ലാം വെളിപ്പെട്ടുപോയതിൻ്റെ സങ്കടത്തോടെ ജീവിതാന്ത്യം വരെ കോത കഴിച്ചുകൂട്ടി. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം ചേട്ടായിയെയും കുടുംബത്തെയും കാണാനില്ലെന്നും പറഞ്ഞ് നാട്ടിലെമ്പാടും കരക്കമ്പി പരന്നിട്ടും അവൾ കേൾക്കാത്ത മട്ട് നടിച്ചതും തേടിവന്ന പോലീസുകാരോട് വായിൽ തോന്നിയതൊക്കെ പറഞ്ഞുകൊടുത്തതും. ചീരയോടുള്ള പക മാത്രമാണ് കാസരോഗിയായ കോതയെ അത്രകാലം ജീവിപ്പിച്ചത് തന്നെ. രഹസ്യമരുന്നുകൊടുത്ത് തപസ്മാരം വരെ മാറ്റാൻ സിദ്ധിയുണ്ടായിരുന്ന കുഞ്ഞുമാക്കോത പതുക്കെ പതുക്കെ ക്രിയകളൊക്കെ അവസാനിപ്പിച്ച് അച്ചമ്പിമാപ്പിളയുടെ സിൽബന്ധിയായി മാറുന്നത് കണ്ടപ്പോൾ ചീര താക്കീത് കൊടുത്തതാണ്. ദേ, ഇത് നിങ്ങളുടെ നാശത്തിനാണ്. പറഞ്ഞു വരുമ്പോ നിങ്ങേം തമ്പ്രാക്കട ചത്ത പശുവിനെ തിന്നണ പറയണം തമ്മിൽ എന്താണ് വ്യത്യാസം? അച്ചമ്പി മുതലാളിയുടെ എച്ചിലു പെറുക്കി തിന്നണയിൽ നല്ലത് അതല്ലേ? പലവട്ടം പല മട്ടിൽ പറഞ്ഞിട്ടും അയാൾ വകവച്ചുകൊടുത്തില്ല. പട്ടിണി കിടന്നും മുഖം വീർപ്പിച്ചു കെട്ടിയും സന്ധ്യയ്ക്ക് അയാൾ കയറി വരുമ്പോൾ ഒച്ചപ്പാടുണ്ടാക്കിയും മിണ്ടാണ്ടിരുന്നവക്ക് പ്രതിഷേധിച്ചുവെങ്കിലും അയാൾ കടുകിട മാറിയില്ല. കെട്ടിയവനെന്ന നിലയിൽ നാളിതുവരെ മേടുകളൊന്നും അയാളിൽ നിന്നും ഉണ്ടായിട്ടില്ല. അച്ചമ്പിയോടുള്ള ഈ കൂറുമാത്രം മാറാവ്യാധിയായി അങ്ങനെ നിന്നു. പാണ്ഡ്യാലക്കൽ വീട്ടുമുറ്റത്ത് അച്ചമ്പിക്കു വേണ്ടി കാപ്പിരിമുത്തപ്പന്റെ സേവ തുടങ്ങിയപ്പോൾ പോലും ചീരയോടയാൾ പറഞ്ഞില്ല. രാത്രികാലങ്ങളിൽ കൂടെ കിടക്കാതെ എറിയത്തുപോയി കിടക്കുമ്പോഴെല്ലാം വേനച്ചൂട് താങ്ങാൻ പറ്റണില്ല ചീരയെന്ന് പറഞ്ഞവളെ തണുപ്പിക്കുമായിരുന്നു. അന്നംകുട്ടിത്താത്തിയാണ് താക്കീത് കൊടുത്തത്. ഒരു ദിവസം കരിപ്പലായ നേരത്ത് പേടിച്ചരണ്ടു വന്ന അന്നംകുട്ടിത്താത്തി പറഞ്ഞു, എന്റെ ചീരെ, എല്ലാം കയ്യെന്നു പോയെന്നാണ് തോന്നണത്. ഇനി നിനക്ക് മാത്രം ഇത് തടുക്കാൻ പറ്റൂ. ഒന്നും പിടികിട്ടാതെ നിന്ന ചീരയുടെ കാതിൽ അന്നംകുട്ടിത്താത്തി അടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ ആളും കുഞ്ഞുമാക്കോതയും പിരിയാണ്ട് നടക്കണത് സ്നേഹം കൊണ്ടൊന്നുമല്ല, അവര് രണ്ടാളും കൂടെ കാപ്പിരിമുത്തപ്പന്റെ സേവ ചെയ്യേണ്. പരേതരുടെ ആത്മാക്കളെ ആവാഹിച്ചു വരുത്തി സൽക്കർമ്മം നടത്തുന്ന പുരോഹിതനായിരുന്ന കുഞ്ഞുമാക്കോത അതൊക്കെ കൈവിട്ടിട്ട് കാലം കുറയായെന്ന് ചീരയ്ക്കും അറിയാം. പണ്ട് അവളുടെ അച്ഛനും വാപ്പനും വേണ്ടി കർമ്മം നടത്തിയത് കുഞ്ഞുമാക്കോതയായിരുന്നു. ആ കുഞ്ഞുമാക്കോതയായിരുന്നു അവൾക്കിഷ്ടം. ഇന്നിപ്പോ അയാൾ മറ്റൊരാളാണ്. ആ മറ്റൊരാൾ ദുരാത്മാക്കളെ സേവിക്കുന്നവനായി തീർന്നിരിക്കുന്നു. കുഞ്ഞുമാക്കോത നല്ലവനാണെന്ന് എനിക്കറിയാം. എന്റെ കെട്ടിയവനാള് തീരെ ശരിയല്ല, പരമനാറിയാണയാള്. അയാൾ നിന്റെ കെട്ടിയാനെ കൊണ്ട് നടന്നത് മുഴുവനും ഈ ഒടുക്കത്തെ സേവ നടത്താനാണ്. ഇതപകടമാണ് ചീരേ, നീയും നിന്റെ കുഞ്ഞുമക്കളും കൂടി ഇത് അനുഭവിക്കും. ഇനി പഴയ പോലെ മരിച്ചവരുടെ കർമ്മമൊന്നും ചെയ്യാൻ പറ്റൂലെന്നാണ് എന്നോട് പറഞ്ഞത്. വേണ്ട, മട്ടാഞ്ചേരി ചന്തയിൽ പോയി ചുമടെടുക്കാൻ പറ. ഇതിലും നല്ലത് അതാണ്. ഇന്ന് തന്നെ നീയവനാട് ഇത് പറയണം കേട്ടാ. അന്നംകുട്ടിത്താത്തിയും ചീരയും ഒരുപോലെ നെടുവീർപ്പിട്ടു. സങ്കടപ്പെട്ടു പിന്നെ കുറച്ച് കരഞ്ഞു. ഇരുട്ട് വീണപ്പോ ചീരയെ തനിച്ചു വിട്ടിട്ട് താത്തി പിറുപിറുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി.
7: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം.

0: അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
2: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
3: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
4: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
3: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
4: മൈ ജി.
5: ക്രസന്റ് ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്. RBG Arcade, Cherruti Road, Kozhikode.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
8: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
9: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. ജനീവയിലെ 79th ലോകാരോഗ്യ അസംബ്ലിയിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രി JP നദ്ദ സ്വിറ്റ്സർലൻഡിലെത്തി. ആഗോള ആരോഗ്യം പുനർനിർമ്മിക്കൽ ഒരു പങ്കിട്ട ഉത്തരവാദിത്തം എന്നതാണ് ലോകാരോഗ്യ അസംബ്ലിയുടെ ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യയിൽ 2 ദിവസത്തെ ഇന്ധന ശേഖരം മാത്രമാണ് ശേഷിക്കുന്നതെന്ന രീതിയിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. പോസ്റ്റ് വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച തമിഴക വെട്രിക്കഴകം കേരളത്തിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നീക്കമാരംഭിച്ചു. വയനാടിനും പാലക്കാടിനും പിന്നാലെ തൃശൂരിലും TVK ജില്ലാ ഘടകം രൂപീകരിച്ചു. ഇന്ന് ലോക എയ്ഡ്സ് വാക്സിൻ ദിനം. HIV പ്രതിരോധ വാക്സിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മധ്യപ്രദേശിൽ തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അന്വേഷണ സമിതി രൂപീകരിച്ചു. വിക്രംഘട്ട് അലോട്ട് സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രെയിനിന്റെ ഒരു പാസഞ്ചർ കോച്ചിലും ജനറേറ്റർ കോച്ചിലും തീപിടിച്ചത്. വയനാട് മുത്തങ്ങയിൽ MDMA യുമായി 3 യുവാക്കൾ പിടിയിൽ. കർണാടകയിൽ നിന്ന് KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 36 ഗ്രാമോളം മയക്കുമരുന്നാണ് പിടികൂടിയത്. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഇന്നു മുതൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടും. ചുരത്തിലൂടെ പോകുന്ന മറ്റ് വാഹനങ്ങൾ വേഗം കുറച്ചും സുരക്ഷിതമായും അതാത് സമയത്തെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോകണമെന്നും അറിയിപ്പിൽ പറയുന്നു. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: 96 റിയൽ എഫ്എം.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
3: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
2: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
3: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
2: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
3: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
4: കുടുംബ ബന്ധങ്ങളുടെ സ്നേഹവും ആത്മബന്ധവും അതീവ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ചിത്രങ്ങളിലൊന്നാണ് തന്മാത്ര. ബ്ലെസി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാലും മീര വാസുദേവുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ചിത്രത്തിലെ മേലെ വെള്ളിത്തിങ്കൾ എന്ന മനോഹര ഗാനം കുടുംബസ്നേഹത്തിന്റെ മൃദുലമായ നിമിഷങ്ങളെ അതിസുന്ദരമായി വരച്ചുകാട്ടുന്നു. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം പകർന്നത് മോഹൻ സിത്താരയും. സ്നേഹത്തിന്റെയും ഓർമ്മകളുടെയും കുടുംബ ബന്ധങ്ങളുടെ ചൂടിന്റെയും സംഗീതരൂപമായ ഈ ഗാനം ഹണി ഡ്രോപ്സിലൂടെ ആസ്വദിക്കാം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. മനുഷ്യജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും ഒരേയൊരു ഉത്തരമായിരിക്കും, കുടുംബം. സ്നേഹവും കരുതലും ത്യാഗവും ചേർന്നു നിൽക്കുന്ന ആ ബന്ധങ്ങളുടെ ആഴം മനോഹരമായി അവതരിപ്പിച്ച ചിത്രമാണ് ഉണ്ണികളെ ഒരു കഥ പറയാം. കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ചിത്രത്തിലെ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ഗാനം ഒരു അച്ഛന്റെ സ്നേഹത്തിന്റെയും മക്കളോടും

0: ഉള്ള ആത്മബന്ധത്തിന്റെയും നന്മ നിറഞ്ഞ രംഗങ്ങളായിട്ടാണ് സംവിധായകൻ ചിത്രീകരിച്ചിരിക്കുന്നത്. സംഗീതം നൽകിയിരിക്കുന്നത് ഔസേപ്പച്ചനാണ്.
1: രചന ബിച്ചു തിരുമല.
0: ഈ ഗാനത്തെ അനശ്വരമാക്കിയ ആലാപനം കെ ജെ യേശുദാസിന്റേതാണ്. കുടുംബസ്നേഹത്തിന്റെ മൃദുലത നിറഞ്ഞ ഈ മനോഹര ഗാനം ഇനി നമുക്ക് കേൾക്കാം.

0: ഇത്തരത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് വിനോദ് ബി കെ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഇവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.

0: 6. സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണുകണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുകണ്ടി
3: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
5: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
6: ഗായികയും സംഗീതജ്ഞയുമായ ആതിര കൃഷ്ണനാണ് ഇന്ന് ആർട്ട് കഫേയിൽ നമ്മോടൊപ്പമുള്ളത്. തന്റെ സംഗീത ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നു ആതിര കൃഷ്ണൻ.
7: സ്വാഗതം ആതിര, ആർട്ട് കഫേയിലേക്ക് സ്വാഗതം.
8: താങ്ക് യു, ഒരുപാട് സന്തോഷം.
7: എങ്ങനെയായിരുന്നു ആതിരയുടെ ഒരു യാത്ര, സംഗീത ലോകത്തേക്കുള്ള ആതിരയുടെ ഒരു എൻട്രി എങ്ങനെയായിരുന്നു?
8: എൻട്രി എന്ന് പറയുന്നത് കലോത്സവ വേദികളിലൂടെയൊക്കെ തന്നെയാണ്. ചെറുപ്പം മുതലേ പാടുമായിരുന്നു എന്ന് വീട്ടിൽ പറയാറുണ്ട്. അപ്പം അച്ഛനും അമ്മയും പിന്നെ എനിക്കൊരു ബ്രദറാണ് ഉള്ളത്. മൂന്ന് പേരും പാട്ടുകാരാണ്. അപ്പം ആ ഒരു കഴിവ് തന്നെയായിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക. പിന്നീട് ഈ പറഞ്ഞതുപോലെ ചെറുപ്പത്തിലെ പാടുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വേദികളിൽ പങ്കെടുക്കാനും പിന്നെ ക്ലബ്ബുകൾ പോലെയുള്ള ചെറിയ ചെറിയ ക്ലബ്ബുകളിലൊക്കെ പാടിപ്പാടി പിന്നീട് കലോത്സവങ്ങളിലെത്തി ലളിതഗാന മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ അങ്ങനെ അങ്ങനെ വന്നതാണെന്ന് തന്നെ പറയാം. പിന്നീട് പാട്ട് പഠിച്ചു, ചെറുപ്പത്തിലെ പഠിപ്പിക്കാൻ വിട്ടു.
7: എത്ര വയസ്സ് മുതൽ പാട്ട് പഠിച്ചിട്ടുണ്ട്?
8: സത്യം പറഞ്ഞാൽ എൻ്റെ ആദ്യ ഗുരു എന്ന് പറയുന്ന അച്ഛനാണ്. അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ ആദ്യം ഇരുന്നത്. പക്ഷെ അറിയാലോ, ഫാമിലിയിലുള്ളവരാകുമ്പോൾ നമ്മൾ അത്രയും ഇരിക്കില്ല. അപ്പം അച്ഛനത് ചെറിയ പ്രായത്തിൽ അങ്ങനെ തുടങ്ങി വെച്ചെങ്കിലും അച്ഛൻ്റെ അടുത്ത് ഞാൻ കുറച്ച് മടി കാണിച്ച് കുറച്ച് ഉഴപ്പിയതുകൊണ്ട് അച്ഛൻ എന്നെ പാല സി കെ രാമചന്ദ്രൻ സാറെടുത്ത് കൊണ്ട് ചേർത്തു. അപ്പൊ പാല സി കെ രാമചന്ദ്രൻ സാറാണ് പിന്നീട് എനിക്ക് പാട്ട്
7: പഠിപ്പിച്ചത്. പാട്ട് പഠിച്ചു തുടങ്ങി
8: ചെറിയ, എനിക്ക് തോന്നുന്നു 6-7 വയസ്സ് മുതലേ പഠിക്കുന്നുണ്ട്. അപ്പം പക്ഷെ സാറിൻ്റെ അടുത്ത് ചേർത്തിയപ്പോൾ സാറ് പിന്നെ തുടക്കം ക്ലാസ്സുകൾ എടുക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സാറ് ഗീതം വർണ്ണം ഗീതം മുതലേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വേറെ സാറിൻ്റെ അടുത്ത് പോയി. ശിവൻ സാറിൻ്റെ അടുത്താണ് കർണാട്ടിക് മ്യൂസിക് ബേസിക് ക്ലാസ്സുകളൊക്കെ പഠിച്ചത്. അതിനുശേഷം വീണ്ടും പാലാസിക്കെ രാമേന്ദ്രൻ സാറിൻ്റെ അടുത്ത് പോയി ബാക്കി പഠിച്ചു. പിന്നെ പിന്നീട് കോവിഡിൻ്റെ ആ ഒരു സമയമൊക്കെ ആയപ്പം കുറച്ച് ബ്രേക്ക് വന്നു എന്നുള്ളതാണ്. പിന്നീട് ഹിന്ദുസ്ഥാനി കർണാട്ടിക്കും ഒപ്പം തന്നെ ഹിന്ദുസ്ഥാനി പഠിച്ചിരുന്നു. പക്ഷെ അതും ഒരുപാടൊന്നും പഠിക്കാൻ പറ്റിയില്ല. ഒന്നാമത് ബാംഗ്ലൂരിന്നും മറ്റും വന്ന് പഠിപ്പിക്കുന്ന അവരായിരുന്നു. അപ്പൊ അവർക്ക് പലപ്പോഴും അവരുടെ അവൈലബിലിറ്റിയും പിന്നെ എന്റെ സ്റ്റഡീസും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും ക്ലാഷ് ആയി.
7: കുഞ്ഞിലെ മുതൽക്ക്
8: ഹിന്ദുസ്ഥാനി കുഞ്ഞിലെ പഠിക്കില്ല. ഞാനൊരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഹിന്ദുസ്ഥാനിയിലേക്ക് ജോയിൻ ചെയ്തത്.
7: നമ്മുടെ ഈ ഒരു റിയാലിറ്റി ഷോയിലേക്കൊക്കെ ഉള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു?
8: ആദ്യത്തെ റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് കൈരളി TV സംപ്രേഷണം ചെയ്ത ഗന്ധർവ സംഗീതം എന്ന് പറഞ്ഞ ഗാനഗന്ധർവൻ KJ യേശുദാസ് സാറിൻ്റെ കീഴിലുള്ള ഗന്ധർവ സംഗീതം എന്ന് പറയുന്ന ഒരു പരിപാടിയിലായിരുന്നു ഫസ്റ്റ് എൻ്റെ റിയാലിറ്റി ഷോ എന്ന് പറയുന്നത്. അപ്പോൾ 2002 അത് ജൂനിയർ വിഭാഗത്തിൽ ആയിരുന്നു എനിക്ക് ഞാൻ വിന്നറായിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് ഒരു റിയാലിറ്റി ഷോ എൻ്റെ ചാനലിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരുപാട് പേര് ഇന്നും ഓർത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഇന്നും ആളുകൾ അതൊക്കെ പറയാറുണ്ട് ഗന്ധർവ സംഗീതത്തിൽ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നീട് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാർ സിംഗർ സീസൺ 5 എനിക്ക് തോന്നുന്നു 2011 ആ ഒരു സമയത്തായിരിക്കും.

0: ഇതിൽ പങ്കെടുത്തത്. ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു അത്. അപ്പം അങ്ങനെ ജസ്റ്റ് ഓഡിഷന് പോയി അറ്റൻഡ് ചെയ്തു. ലാസ്റ്റ് സെമി ഫൈനൽ വരെ സ്റ്റാർ സിംഗറിൽ നിൽക്കാൻ പറ്റി. അതും ഇന്നും ഇപ്പോഴും ആളുകൾ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഓർത്ത് വെക്കാറുണ്ട്.
1: കൂടുതലും സ്റ്റാർ സിംഗറിലൂടെയാണ് ആതിര.
0: അതെ അതെ അതെ,
1: കൂടുതൽ നമുക്ക് പരിചയം ആതിരയുടെ പാട്ടുകളും പരിചയം സ്റ്റാർ സിംഗറിലൂടെ.
0: അതെ അതെ, അതെന്താ അത് അപ്പോഴത്തേക്ക് മീഡിയ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പായി, കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തുന്ന ആ ഒരു രീതിയിലോട്ട് എത്തിയില്ല. എല്ലാവരും ടിവിയിൽ കാണാൻ എന്നും കാണും എന്നുള്ളൊരു സാധനത്തിലോട്ട് മാറിയല്ലോ.
1: എന്നും ഓർക്കാൻ പറ്റിയൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതായത് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഏതായിരുന്നു?
0: ഗസൽ റൗണ്ട് ഉണ്ടായിരുന്നു അതിൽ. ഗസൽ റൗണ്ട് ആയിരുന്നു എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയി തോന്നിയത്. കാരണം ഞാൻ അങ്ങനെ ഗസൽസ് അങ്ങനെ പഠിച്ചിട്ടോ അങ്ങനെ ആരുടെ ഗുരുക്കന്മാരുടെ കീഴിൽ ആ സമയത്ത് പഠിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം അതെനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ പാടിയപ്പം ജഡ്ജസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുകയും ശരത് സാറ് ഭയങ്കര അഭിപ്രായം പറയുകയും സാറിൻ്റെ കണ്ണു നിറയുകയും ഒക്കെ ചെയ്യുന്നൊരു അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ജഡ്ജസായിട്ട് എം ജി ശ്രീമാർ സാറും ശരത് സാറും ചിത്ര ചേച്ചിയായിരുന്നു.
1: ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു ജഡ്ജിങ് പാനൽ.
0: അതെ അതെ അതെ അതെ.
1: അപ്പൊ അവരുടെയൊക്കെ അഡ്വൈസ് ഇപ്പോഴും ലൈഫിൽ ഫോളോ ചെയ്യാറുണ്ട്?
0: പിന്നെ തീർച്ചയായും തീർച്ചയായും ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെ മാത്രം പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ ഒരു യൂത്തിന്റെ ഒരു ഒരു ആ ഒരു കൾച്ചറും കൂടി നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അവരും എല്ലാവരിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ട്. ഒരിക്കലും അവരുടേന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, പലരുടെയും ഓരോ ആർട്ടിസ്റ്റിന്റെ അടുത്തു നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
1: ആദ്യമായി ഒരു റിയാലിറ്റി സ്റ്റേജിൽ, റിയാലിറ്റി ഷോ സ്റ്റേജിൽ പാടിയപ്പോഴുള്ള ഒരു അനുഭവം എങ്ങനെയായിരുന്നു?
0: ഫസ്റ്റ് ഗന്ധർവ സംഗീതത്തിലായിരുന്നു. അപ്പൊ ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പ്രായമായിരുന്നു. അപ്പം പക്ഷേ എനിക്ക് എന്റെ വോയിസിന് ചെറിയൊരു ചേഞ്ച്, വോയിസ് ചേഞ്ച് ഒക്കെ വരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ എനിക്ക് ഞാൻ കൂടുതലും കോൺഷ്യസ് ആയിരുന്നത് അതിനെ പറ്റിയായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നില്ല ഷൂട്ട്. അന്നത്തേത് ആദ്യത്തെ 2 റൗണ്ട് മാത്രം ജസ്റ്റ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ഓഡിയൻസിന്റെ മുന്നിൽ തന്നെയായിരുന്നു. അതായത് ഫസ്റ്റ് റൗണ്ടും പിന്നെ പ്രീ ക്വാർട്ടർ, ക്വാർട്ടർ, സെമി ഫൈനൽ, ഫൈനൽ, ഇങ്ങനെ 5 റൗണ്ടേ അതിലുണ്ടാവും. അപ്പം ബാക്കി 3 റൗണ്ടും നമ്മൾ ഓഡിയൻസിന്റെ മുന്നിൽ നിന്നാണ് പാടേണ്ടത്. അപ്പം അവർ അതിനനുസരിച്ച് റൗണ്ടിനനുസരിച്ചുള്ള പാട്ടുകൾ നമ്മൾ പാടണം, അങ്ങനെയായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഞാൻ ഈ ഓഡിയൻസിനെ കുറിച്ചോ അതൊന്നും അല്ലായിരുന്നു എൻ്റെ ചിന്ത. എനിക്ക് ഞാൻ പാടാൻ പറ്റുമോ, എനിക്ക് ഹൈ പിച്ചൊക്കെ കുറച്ച് പ്രശ്നമുള്ളൊരു സമയമായിരുന്നു, വോയിസ് ചേഞ്ച് ചെറിയതായിട്ടുള്ളതുകൊണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ചായിരുന്നു കൂടുതലായിട്ടും ബോധഡായിരുന്നത്. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പോലെ പാട്ട് എപ്പോഴും വളരെ കൃത്യമായിട്ട് പഠിക്കാൻ ഞാൻ അപ്പോഴും ചെറുപ്പം തൊട്ടേ ശ്രമിക്കാറുണ്ട്. പാട്ട് കേട്ടാൽ അതേപോലെ തന്നെ പാടാൻ ശ്രമിക്കാറുണ്ട്.
1: ആരാണ് പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് തന്നിരുന്നത്?
0: അത് അച്ഛനും അമ്മയും ചേട്ടനും എല്ലാവരും കൂടി, മൂന്നാളും കൂടിയാണ് സെലക്ട് ചെയ്ത് തരാറ്. ഞങ്ങൾ മൂന്നാളും കൂടി ഇരിക്കും, പിന്നെ എനിക്ക് പാടാൻ പറ്റുന്നതാണോ എന്നും കൂടി നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെയും കൂടി നോക്കിയിട്ട് അവരെനിക്ക് കേൾപ്പിച്ചു തരും. അതിനനുസരിച്ച് നമ്മൾ എനിക്ക് പറ്റുന്ന പാട്ടുകളാണെങ്കിൽ അത് സെലക്ട് ചെയ്യും. എന്നിട്ട് അത് ഈ പറഞ്ഞതുപോലെ വീട്ടിൽ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുക. വേറെ ആരടുത്ത് പോകാറൊന്നും പോകേണ്ട ആവശ്യം വരാറില്ലായിരുന്നു. അവർ തന്നെ
1: അതെ,
0: തീർച്ചയായിട്ടും ഭാഗ്യം തന്നെയാണ്. പക്ഷെ ചില സമയത്ത് എനിക്ക് തോന്നുന്നു അയ്യോ ഇവർക്ക് ഇത്രയും പാട്ട് അറിയണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ എന്ത് പാടിയാലും അവർ സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പൊ ചെറിയ പ്രായത്തിലൊക്കെ നമുക്ക് ഓ എന്ത് പാടിയിട്ടും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്നൊരു ഒരു വിഷമം വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അതിന്റെ ഒരു വാല്യൂ ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം നമുക്ക് എന്തൊരു സാധനമാണെങ്കിലും പാടി തന്നാൽ അത് അതേപോലെ തിരിച്ച് പാടാൻ പറ്റുക എന്നുള്ളത് അത് ഈ ഒരു കറക്ഷനൊക്കെ ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അന്ന് നമുക്ക് അറിയില്ലല്ലോ ചെറിയ കുട്ടികൾ, നമുക്ക് എത്രയും പെട്ടെന്ന് വേഗം പാട്ട് പഠിക്കുക വേഗം എന്നുള്ളൊരു സാധനമാണ്. അപ്പം അത് ഭയങ്കരമായിട്ട് എനിക്ക് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും രണ്ടുപേരും മൂന്ന് പേരും കൂടെ അങ്ങനെ ഇന്നയാളും നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല, അച്ഛനാണെന്ന് തോന്നുന്നു കൂടുതലും. ഇങ്ങനെ ഓരോ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് ഇപ്പം കൂടുതലും ഹിന്ദി പാട്ടുകളൊക്കെ പഴയ ആശാജിയുടെ ലതാജിയുടെ ഒക്കെ പാട്ടുകളൊക്കെ അച്ഛനാണ് കൂടുതലും ആ അങ്ങനത്തെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് തരാം. അങ്ങനെ ബാക്കിയെല്ലാം ഇതേപോലെ കുറച്ച് പാട്ടുകൾ സെലക്ട് ചെയ്യും, ഞങ്ങളൊന്നിച്ചിരിക്കും കേൾക്കും കുറച്ച്. അതിൽ നല്ല പാട്ട് എനിക്ക് പാടാനും അതുപോലെ തന്നെ പാടാൻ കോമ്പറ്റീഷന് പറ്റുന്ന ഒരു പാട്ടും അങ്ങനെയും കൂടെ നോക്കി സെലക്ട് ചെയ്യും. അമ്മയും നന്നായിട്ട് പാടും.
1: പിന്നെ ഗ്രൂമിംഗ് സെഷൻ ഉണ്ടാവാറുണ്ട്
0: അല്ലേ?
1: ഈ ഒരു ഗ്രൂമിംഗ് സെഷനിൽ നിന്നൊക്കെ പഠിച്ച ലെസൺസ് ലൈഫിൽ എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട്?
0: ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം അവിടെ നമുക്ക് റിഹേഴ്സൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ അവരുടെ മുന്നിൽ നമ്മൾ പാടി കേൾപ്പിച്ച് അവർ കറക്ഷൻ ചെയ്ത് തരും. അപ്പം അതൊക്കെ ശരിക്കും നമുക്ക് ഇന്ന രീതിയിൽ പാടണം എന്നൊക്കെയുള്ളൊരു പാടേണ്ട രീതികൾ, ഓരോ പാട്ടിന് കൊടുക്കുന്ന ഫീല് നമ്മളെ കൊണ്ട് അവർ പാടിച്ച് റെഡിയാക്കും. അതുപോലെ തന്നെ കുറേ വോക്കൽ എക്സസൈസസ് സാധനങ്ങളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പം അതൊക്കെ പക്ഷെ അപ്പം ഒരുപാട് ചെയ്യാൻ ചെയ്തിട്ടില്ലെങ്കിലും പിന്നീട് ഞാനത് സ്റ്റാർ സിംഗർ അതിലുള്ള സമയത്ത് ഒരുപാട് പാടിപ്പാടി തൊണ്ട കളയണ്ടെന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം കുറേ ഈ വോക്കൽ എക്സസൈസസ് കുറേ ഞാൻ പ്രാക്ടീസ് ചെയ്യുകയും വോക്കലി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ

0: അടുത്തുനിന്ന് നമുക്ക് പല കാര്യങ്ങളും
1: പഠിക്കാനുണ്ട്.
0: നമ്മളൊരു
1: വേദിയിൽ ഒരു സ്റ്റേജിൽ ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്?
0: ഫസ്റ്റ് നമുക്ക് നമ്മളുടെ വോക്കൽ റേഞ്ച്, നമുക്ക് ഓരോരുത്തർക്കും ഒരു റേഞ്ച് ഉണ്ട്. ഓരോ വ്യക്തിക്കും പാടുന്നതിന് ഒരു വോക്കലി ഒരു റേഞ്ച് ഉണ്ട്. അപ്പൊ ആ റേഞ്ചിന് പറ്റുന്ന ഒരു പാട്ട്, നമുക്ക് ഏത് പാട്ടാണോ വൃത്തിയായിട്ട് ഒരാളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്, ആ പാട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അത് മാക്സിമം അതിന്റെ 100% നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതല്ലാതെ നമ്മളെ കൊണ്ട് പറ്റാത്ത സാധനങ്ങൾ പെട്ടെന്ന് തന്നെ പാടി തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പറ്റുമായിരിക്കാം, ഒന്നും നമുക്ക് പറ്റാത്ത കാര്യമല്ല. പിന്നീട് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് റെഡിയാക്കി വേണമെങ്കിൽ അടുത്തൊരു റേഞ്ചിലേക്ക് അത് നമുക്ക് പാടാം. പാട്ടിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ശ്രുതി, താളം, ഭാവം, ഈ മൂന്ന് സാധനങ്ങളും കമ്പൈൻഡ് ആയിട്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ്. ഇത് മൂന്നിനും വേണ്ട ഒരു കാര്യമാണ് വോയിസ് മോഡുലേഷൻ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുടെ കൂടെ ഇതും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോഴാണ് ഓഡിയൻസിലേക്ക് അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നമ്മളെ ശബ്ദത്തിലൂടെ നമ്മളൊരു ഫീല്, ആ ഒരു പാട്ടിന്റെ ഫീല് ആളുകളിലേക്ക് എത്തിക്കുകയാണ്. അപ്പം ആ ഒരു സാധനം നമുക്ക് വർക്ക്ഔട്ടാകുന്നത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് പെർഫെക്റ്റ് ആയിട്ട് പാടാം. അത് ഇന്ന പാട്ട് എന്നൊന്നുമില്ല, അയാൾക്ക് ആ വ്യക്തിക്ക് പറ്റുന്ന ഏതാണോ, എങ്ങനെയാണോ, കോൺഫിഡന്റ് ആയിട്ടുള്ള പാട്ട് ഏതാണോ അത് ചൂസ് ചെയ്യുക.
1: അതിര ഒരു സിംഗർ മാത്രമല്ല, ഒരു കമ്പോസറും കൂടിയാണ്.
0: ഞാൻ ആദ്യമായിട്ട് കമ്പോസ് ചെയ്തത് എൻ്റെ പാർട്ട്ണർ ഉമേഷേട്ടൻ വരികൾ എഴുതിയിട്ടുള്ള പാട്ട് കളിയോടമുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന പാട്ടാണ്. അതാണ് ഫസ്റ്റ് ചെയ്ത പാട്ട്. അപ്പം എനിക്കിങ്ങനെ കമ്പോസ് ചെയ്യുമെന്നൊന്നും എനിക്കങ്ങനെ അറിയില്ലായിരുന്നു. അറിയില്ല എന്ന് വെച്ചാൽ ഞാൻ ഈ പഠിച്ച കേൾക്കുന്ന പാട്ട് അതേപോലെ പാടുക എന്നുള്ളൊരു സാധനം മാത്രമായിരുന്നു എൻ്റെ മനസ്സിലല്ലാതെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറ്റാൻ എനിക്ക് പേടിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിയാൽ അതിനിപ്പോൾ തെറ്റിയാലോ, അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. അതിപ്പം പ്രോഗ്രാമിന് പാടുമ്പോഴും അല്ലാതെ പാടുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കമ്പോസ് ചെയ്യും എന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പം പ്രോഗ്രാംസിന് പാടുമ്പോഴാണെങ്കിലും ഞാൻ പഠിച്ച പാട്ട് അങ്ങനെ തന്നെ പാടി വെക്കുക എന്നുള്ളതല്ലാതെ അതിലെന്തെങ്കിലും പാടി അബദ്ധമാവും എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ പിന്നീട് ഇതേപോലെ ഉമേഷേട്ടൻ എനിക്കിങ്ങനെ ഒരു പാട്ടിൻ്റെ വരികൾ തന്നു. ഞാൻ ആ വരികൾ ജസ്റ്റ് കണ്ടു. പക്ഷെ അപ്പോഴൊന്നും ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ കമ്പോസ് ചെയ്യുന്നൊന്നും എന്നോട് പറഞ്ഞു വെറുതെ ഒരു ട്യൂൺ ഇട്ട് നോക്കൂ, പറ്റിയാൽ നമുക്കത് എടുക്കാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ട്യൂൺ ചെയ്തു. പക്ഷെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു, വീട്ടിൽ കേൾപ്പിച്ചു, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊരു പാട്ടായിട്ട് മാറി. കളി

0: പിന്നെ രണ്ടാമത് ഞങ്ങൾ വേറൊരു പാട്ട് ചെയ്തു, ശതവർഷങ്ങൾ കൊഴിയുന്നു ദേവ എന്ന് പറഞ്ഞിട്ട് വേറൊരു പാട്ട്. അതും അത് കുറച്ചൊരു ഭക്തിയല്ല സത്യം പറഞ്ഞാൽ, അത് പിന്നെ അയ്യപ്പന് വേണ്ടി കാത്തിരിക്കുന്ന മാളികപ്പുറത്തമ്മയെ ചൊല്ലിയിട്ടുള്ളൊരു ഒരു പാട്ടാണ്. ഇന്നും കാത്തിരിക്കുകയാണ് അയ്യപ്പന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എഴുതിയിട്ടുള്ള പാട്ടായിരുന്നു. അപ്പൊ അത് അന്ന് ചിത്രചേച്ചിയെ കേൾപ്പിച്ചു കൊടുത്തിരുന്നു. അപ്പൊ ചിത്രചേച്ചി ആ സമയത്ത് ശബരിമലയിൽ പോയി വന്നു കഴിഞ്ഞ ശേഷമാണ് ഈ പാട്ട് കേൾക്കുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ചേച്ചി എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയാണ് സത്യം പറഞ്ഞ കമ്പോസിംഗിലേക്ക്. അതെ, ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നി എനിക്ക് എന്തോ കമ്പോസിംഗിൽ എന്തോ ഉണ്ടെന്നുള്ളത്.
1: അതെ.
0: അപ്പം അച്ഛൻ വീട്ടിൽ നന്നായിട്ട് കമ്പോസ് ചെയ്യും. അച്ഛൻ കമ്പോസ് ചെയ്യും, അച്ഛൻ പാടും, പിന്നെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കും. അതായത് ഹാർമോണിയം, ഫ്ലൂട്ട്, മാൻഡലിൻ, ഇത്രയും സാധനങ്ങൾ അച്ഛൻ വായിക്കും. ഇതൊന്നും അച്ഛൻ ആരുടെയും കീഴിൽ പഠിച്ചതൊന്നും അല്ല, അച്ഛൻ തനിയെ ഇങ്ങനെ ഇൻബോൺ ടാലന്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെ വന്നൊരു സംഭവമാണ്. അപ്പൊ അച്ഛന്റെ ആ ഒരു കഴിവ് ആയിരിക്കാം ചിലപ്പം. പിന്നീട് ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം കുറേ പാട്ടുകൾ ചെയ്യാനും പാട്ടുകള്, കവിതകള്, അങ്ങനെ കുറെ സാധനം ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഏകദേശം 10-35 പാട്ടുകൾ ഇപ്പൊ ഞാൻ ചെയ്തു, ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തു. അതൊരു ഡോക്യുമെന്ററി സിനിമയായിരുന്നു, ബിയോണ്ട് ഹേറ്റഡ് ആൻഡ് പവർ വി കീപ് സിംഗിങ് എന്ന് പറഞ്ഞിട്ട്. രാംദാസ് കടവലൂർ സാറാണ് അതിന്റെ ഡയറക്ടർ. അപ്പം അതൊരു ഡോക്യുമെന്ററി മൂവി ആയിരുന്നു. അതിലെ എല്ലാ കാര്യങ്ങളും, അതായത് വിമൺ എംപവർമെന്റ്, അങ്ങനെ

എല്ലാ കാര്യങ്ങളിനെ കുറിച്ചും ചൈൽഡ് അബ്യൂസ് എല്ലാം പറയുന്ന ഒരു ഒരു മൂവിയായിരുന്നു അത്. ഞാനും പുഷ്പവതി പൊയ്പാടത്ത് ചേച്ചി ഞങ്ങൾ രണ്ടുപേരും കൂടിയാ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ ആ സിനിമയുടെ ഞാനായിരുന്നു ചെയ്തത്, രണ്ട് പാട്ടുകളായിട്ടുണ്ടായിരുന്നത്. അപ്പം ആ സിനിമ ഒരുപാട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിലൊക്കെ സെലക്ട് ആവുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പം അതൊക്കെ ഇപ്പം ഭയങ്കര സന്തോഷം കാരണം നമ്മൾ ചെയ്തൊരു സാധനം ഇങ്ങനെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര അഭിമാനകരമായ നിമിഷം തന്നെ തോന്നുന്നു.

0: ശരം കുത്തി ഹൃദയം മുറിയുന്നു ദേവാ, ഇങ്ങനൊരു പാട്ടായിരുന്നു. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ടാണ് ചിത്ര ചേച്ചി ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ അഭിനയിച്ചിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, ഇതൊരു ഡാൻസ് രീതിയിലാണ് ചെയ്തത്, അപ്പം അശ്വിനി എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഇതുപോലെ പെർഫോമറാണ്, കമ്പോസറൊക്കെയാണ് ആള്. നമ്മളുടെ ഒരു സ്പേസിൽ വെച്ചിട്ട് ഒരു പാട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ആരോടും ചോദിക്കേണ്ട, നമ്മുടെ ഇഷ്ടത്തിനുള്ള. ഇപ്പൊ ഒരുപാട് ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന്
1: പറയുന്നത്
0: അതെ അതെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. ഇപ്പം സത്യം പറഞ്ഞാല് ഒരുപാട് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനെ പ്രൊമോട്ട് ചെയ്ത് വരുന്നുണ്ട് എല്ലാവരും, ഒരുവിധം എല്ലാ ആളുകളും ഇതേപോലെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പം അത് ഭയങ്കര ഒരു ഒരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. കാരണം നമ്മളത് അത് ചെയ്ത് കഴിയുമ്പോൾ ആ ഞാനൊരു സാധനം ചെയ്തു എന്ന് പറയുന്ന ഒരു വൗ ഫാക്ടർ ഉണ്ടല്ലോ, അതാണ് നമുക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെ കിട്ടിയതാവാം. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്രയും പാട്ടുകൾ ചെയ്യാൻ പറ്റി എന്ന് പറയുമ്പോൾ കവിതകൾ ചെയ്തു കുറേ അങ്ങനെ. അപ്പം ഇത് ഇത് ഇതാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് കൊടുക്കുക. അപ്പം അത് ശരിക്കും ഭയങ്കര ഒരു നമ്മളുടെ ഒരു ഫ്രീഡത്തിൽ നിന്നുകൊണ്ട്
1: നമുക്ക്.
0: പിന്നെ തീർച്ചയായും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും, നമ്മളുടെ ബ്രെയിൻ ഇങ്ങനെ അതിനു വേണ്ടി നല്ലൊരു സാധനം, നല്ലൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതിന് വേണ്ടി എല്ലാവരും കേട്ടോ ഇപ്പം ഈ മ്യൂസിക്
1: ഫീൽഡിൽ
0: ഫാമിലി എന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഹസ്ബൻഡ് ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്നു, ഉമേഷ് വള്ളിക്കുന്ന് എന്നാണ് പേര്. അപ്പൊ പുള്ളിക്കാരനും മോളും രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അപ്പം അതുകൊണ്ട് അവരുടെ ഹസ്ബൻഡ് ഫാമിലി ആണെങ്കിൽ പോലും അവരെല്ലാവരും വളരെ സപ്പോർട്ടീവ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും എനിക്ക് മ്യൂസിക് ഫീൽഡിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ പാട്ടിൽ ഇന്നും നിലനിൽക്കാൻ സാധിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
2: ഗായികയും സംഗീതജ്ഞയുമായ ആതിര കൃഷ്ണൻ തന്റെ സംഗീത ജീവിതത്തെ കുറിച്ച് പങ്കുവച്ചത് തുടർന്ന് കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ. അഭിമുഖം ധന്യ സി എസ്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
5: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
4: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
5: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
4: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
5: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
6: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
7: ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങളിൽ കേൾക്കാം. കോബ്ര എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ശ്രേയ ഘോഷാലും ശ്രീകാന്ത് ഹരിഹരനും പാടിയത്. ഈ ഗാനം എഴുതിയത് വിനായക് ശശികുമാർ.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
3: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
2: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
4: ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം. ചാന്തപൊട്ട് എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മ എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, ജയചന്ദ്രൻ പാടിയത്.

0: ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടൂളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
3: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. സ്വീഡൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നാളെ നോർവെ സന്ദർശിക്കും. ഓസ്ലോയിൽ ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ ഇന്ത്യ, നോർവെ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, സ്വീഡൻ എന്നിവിടങ്ങളിലെ നേതാക്കൾ ഭൌമരാഷ്ട്രീയ സ്ഥിരതയും കാലാവസ്ഥാ സഹകരണവും ചർച്ച ചെയ്യും. UAE-യിലെ ബറാക്ക ആണവ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത ആശങ്കയറിയിച്ചു. ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും നടപടി തികഞ്ഞ ഭീരുത്വമാണെന്നും വിദേശകാര്യമന്ത്രാലയം വിലയിരുത്തി. കോംഗോയിലെയും ഉഗാണ്ടയിലെയും എബോള സാഹചര്യം അങ്ങേയറ്റം ആശങ്കാജനകമാണെന്ന് ലോകാരോഗ്യ സംഘടന. 80 പേരുടെ മരണം എബോള ബാധിച്ചാണെന്ന് സംശയിക്കുന്നതായി WHO അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ടൗൺഷിപ്പിൽ ആദ്യ കുടുംബം താമസമാക്കി. ജില്ലാ കളക്ടർ DR മേഘശ്രീയും ടൗൺഷിപ്പ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ JO അരുണും പരിപാടിയിൽ പങ്കെടുത്തു. തോട്ടി ഉപയോഗിച്ച് മാങ്ങ പറിക്കുന്നതിനിടെ 11 KV ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കോഴിക്കോട് കൂരാച്ചുണ്ടിൽ ഒരാൾ മരിച്ചു. പിണക്കാട്ട് വീട്ടിൽ ബിജോ ജോർജ് എന്ന 50-കാരനാണ് ഇന്നലെ വൈകിട്ട് മരിച്ചത്. കണ്ണൂർ നഗരത്തിലെ താളിക്കാവിനടുത്ത് ഇന്നലെ വൈകിട്ട് 5 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 5 വയസ്സുകാരിയും ഇതിൽപ്പെടുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. ചിത്തിനി എന്ന ചിത്രത്തിന് വേണ്ടി കെ എസ് ഹരിശങ്കർ പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ആദ്യം. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ വരികൾക്ക് രഞ്ജൻ രാജിന്റെ സംഗീതം.

0: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ BTUയിലുള്ള AC തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ഗാനോപഹാരം 103.6 Real FM.
4: ഇനി നജീം അർഷാദ് പാടിയ ഗാനം ചിത്രം കപ്പ്. ഗാനരചന മനോ മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ഗാനോപഹാരത്തിൽ അടുത്തത് വിനായക് ശശികുമാറിന്റെ വരികൾക്ക് എബി സാൽവിൻ തോമസ് സംഗീതം നൽകി സൂരജ് സന്തോഷ് രഞ്ജിത്ത് എന്നിവർക്കൊപ്പം പാടിയ ഗാനം ചിത്രം ഗോളം.

0: ഗാനുപഹാരം ഇനി BMH ആരോഗ്യജാലകത്തിന് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: ഞാൻ ഡോക്ടർ അനീഷ, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കുറച്ച് കോമൺലി സ്കിൻ പ്രോബ്ലംസ് ആയിട്ട് ഒപ്പിയിൽ വരുന്ന ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്സും അതിൽ എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിൽ ഫസ്റ്റ് ആണ് ക്ലെൻസിങ്, വെച്ചാൽ വാഷ് ചെയ്യുന്നത്, ഫേസ് വാഷ് ചെയ്യുന്ന കാര്യത്തിൽ. ജനറലി ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ കാണുന്ന ഒരു ട്രെൻഡാണ് ഫേസിൽ തീരെ എണ്ണമെഴുക്ക് ഇല്ലാത്ത രീതിയിൽ സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. മെഴുക്ക് എന്ന് പറയുന്നത് സ്കിന്നിൽ ആക്ച്വലി സ്കിൻ ഉണ്ടാക്കുന്ന ഓയിൽസ് ഉണ്ട്, സെബം ഉണ്ട്, ഇത് രണ്ടും കൂടെ കൂടിയിട്ടാണ് ഈ മെഴുക്ക് ഉണ്ടാവുന്നത്. ഇങ്ങനെ വാഷ് ചെയ്ത് കളയാനുള്ള ടെൻഡൻസി ഇസ് വൈ ബിക്കോസ് ഈ ഓയിൽ കൂടുമ്പോഴാണ് പിമ്പിൾസ് വരുന്നതെന്നുള്ള ഒരു ബിലീഫ് കൊണ്ടാണ് ഇത്രയും എണ്ണമെഴുക്ക് കളയാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. യൂഷ്വലി ഈ മെഴുക്ക് എന്ന് പറയുന്നത്, എസ്പെഷ്യലി സെബം എന്ന് പറയുന്നത്, നല്ല പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉള്ള ഒരു സാധനമാണ്. ഇപ്പം സൺ പ്രൊട്ടക്ഷൻ ആണെങ്കിലും ആന്റി ഓക്സിഡന്റ് എഫക്ട് ആണെങ്കിലും സ്കിന്നിൽ വരുന്ന ഡാമേജ് റിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആണെങ്കിലും ഇതെല്ലാം സെബത്തിലുണ്ട്. കുറച്ചൊരു ബാക്ടീരിയോസ്റ്റാറ്റിക് എഫക്റ്റും സെബത്തിലുണ്ട്. പക്ഷേ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് കാരണവും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണവും ഏജ് കാരണം ഹോർമോണൽ ഇഫക്ട്സ് കാരണം സെബത്തിൽ വരുന്ന ചേഞ്ച് കാരണം കൊണ്ടാണ് ആക്ച്വലി പിമ്പിൾസ് വരുന്നത്. ഉള്ള സെബം മുഴുവൻ വാഷ് ചെയ്ത് കളയാൻ ശ്രമിക്കാതെ സെബത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനാണ് നമ്മൾ ആക്ച്വലി ശ്രമിക്കേണ്ടത്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൻ കാര്യം എന്നുള്ളത് ഡയറ്റ്. ഡയറ്റിൽ നമ്മൾ വെജിറ്റബിൾസ് നല്ലോണം ഇൻക്ലൂഡ് ചെയ്യണം, ഫ്രൂട്ട്സ് നല്ലോണം ഇൻക്ലൂഡ് ചെയ്യണം, വെള്ളം നല്ലോണം കുടിക്കണം, ഹൈ ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കണം. ഇതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. ഈ ഫ്രൂട്ട്സ് നല്ലോണം കഴിക്കണം എന്നൊക്കെ യൂഷ്വലി നമ്മൾ പറഞ്ഞു കൊടുത്താൽ, അല്ലെങ്കിൽ ഈവൻ പറയാതെ തന്നെ ഇപ്പോഴത്തെ പിള്ളേർ മക്കൾ സാധാരണ ചെയ്യുന്ന സാധനമാണ് ABC ജ്യൂസ്. എല്ലാം കൂടെ ജ്യൂസ് അടിച്ച് അങ്ങ് കഴിക്കാം. ഈ ജ്യൂസ് അടിച്ച് കഴിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശരിയാണ് ABC ജ്യൂസ് എന്ന് പറയുന്നത് ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ് മൂന്നും നമുക്ക് സ്കിന്നിന് ആവശ്യമുള്ള സാധനം തന്നെയാണ്, നല്ല സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് അതിനകത്തുള്ള ഫൈബർ കണ്ടന്റ് ഭയങ്കരമായിട്ട് അങ്ങ് ലോസ്റ്റ് ആവും. അപ്പോൾ ഫൈബർ കണ്ടന്റ് തീരെ ഇല്ലാതെ നമ്മളിത് ജ്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ ഇതിൽ തന്നെയുള്ള നാച്ചുറൽ ഷുഗേഴ്സ് ഭയങ്കര സ്പീഡിൽ അങ്ങ് അബ്സോർബ് ചെയ്യും ബ്ലഡിലേക്ക്. ഈ ഷുഗേഴ്സ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുമ്പോൾ ഷുഗർ സ്പൈക്സ് ഉണ്ടാവും ബ്ലഡിൽ, പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് ഷുഗർ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അത് ഓരോ തവണ നമ്മൾ കുടിക്കുമ്പോഴും വിത്തിൻ ഹാഫ് ആൻ അവർ ഷുഗർ സ്പൈക്ക് വരും. അപ്പോൾ ഈ ഷുഗർ സ്പൈക്സ് ആർ നോട്ട് ഗുഡ്. സ്പൈക്സ് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഷുഗർ സ്പൈക്സ് വരുന്ന സമയത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്ത് അതാണ് ഈ PCOD പോലത്തെ അസുഖങ്ങൾക്കൊക്കെ കാരണം, ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ആൻഡ് ആക്നെയുടെ ഒരു പാത്തോജനറ്റിക് ഫാക്ടർ, സെബം മോശമാവാനുള്ള ഒരു ഫാക്ടറും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെ. പരമാവധി ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ ഫൈബർ കണ്ടന്റ് അടങ്ങിയ അതേ രൂപത്തിൽ കഴിക്കാൻ ശ്രമിക്കുക. ഒരു ആപ്പിൾ, ഒരു ക്യാരറ്റ്, ഒരു ബീട്രൂട്ട് അടിച്ച് നമ്മൾ ജ്യൂസ് എടുക്കുന്നതിന് പകരം ഒരു ആപ്പിൾ ആപ്പിൾ ആയിട്ടും ക്യാരറ്റ് ക്യാരറ്റ് ആയിട്ടും ബീട്രൂട്ട് ബീട്രൂട്ടും ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ഫോർ യുവർ സ്കിൻ. സ്കിൻ എന്ന് മാത്രമല്ല ഗട്ട് ഹെൽത്തിനും ജനറൽ ഹെൽത്തിനും നല്ലത് നമ്മൾ അത് അങ്ങനെ തന്നെ കഴിക്കുന്നതാണ്. സെബം ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് ഗുഡ് സ്ലീപ്പ്. നല്ലോണം ഉറങ്ങണം. 7 to 8 hours ഓഫ് സ്ലീപ്പ് ഇസ് എ റിക്വയർമെന്റ്, അത് മസ്റ്റ് ആണ്. അപ്പൊ അതിൽ തന്നെ പലരും പറയുന്നത് നമ്മൾ ഉറങ്ങുന്നുണ്ട്, 7 to 8 hours നമ്മൾ ഉറങ്ങുന്നുണ്ട്, പക്ഷെ സമയം ശരിയല്ല. രാത്രി കുറേ ലേറ്റ് ആയിട്ട് കിടക്കുക, 1 മണി, 2 മണി, 3 മണിക്കൊക്കെ കിടക്കുക. രാവിലെ 9 മണി 10 മണി വരെ ഉറങ്ങും. നോക്കുമ്പോൾ 7 to 8 hours ഓഫ് സ്ലീപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ദി ഇഷ്യൂ ഇസ് നമ്മുടെ ബോഡിയുടെ ഡേ നൈറ്റ് സൈക്കിളും ഔട്ട്സൈഡ് ഡേ നൈറ്റ് സൈക്കിളും കൂടെ ഇൻ സിങ്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ആ സ്ലീപ്പിന്റെ ഫുൾ ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. പുറത്ത് ഇരുട്ടുള്ള സമയത്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ഹോർമോൺ ആണ് മെലറ്റോണിൻ. ബ്രെയിൻ നിന്ന് സെക്രേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. ഈ മെലറ്റോണിന്റെ നല്ല ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു കെമിക്കൽ, വെച്ചാൽ ബോഡിയിൽ ഓവർ ദി ഡേ വന്നിട്ടുള്ള ഡാമേജസ് റിപ്പയർ ചെയ്യാൻ കഴിവുള്ള ഒരു ഹോർമോൺ ആണ് ഈ മെലറ്റോണിൻ. രാവിലെ ഉറങ്ങുന്ന ആൾക്കാർ, ഇപ്പൊ 3 മണി 4 മണിക്കൊക്കെ നമ്മൾ ഉറങ്ങിയാലും 5 മണി

0: 6 മണിയാകുമ്പോൾ പുറത്ത് വിളിച്ചോ. പുറത്ത് വിളിച്ച വന്ന സമയത്ത് മെലറ്റോണിന്റെ സെക്രീഷൻ കുറയും. അപ്പം 7-8 മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിലും ദി എഫക്റ്റീവ് നമ്പർ ഓഫ് അവേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസസ് മെലറ്റോണിൻ നമ്മുടെ ബോഡിയിൽ കുറവായിരിക്കും. വളരെ ചുരുങ്ങിയ സമയത്തെ മെലറ്റോണിൻ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ടാവുള്ളൂ. അപ്പൊ മെലറ്റോണിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടാതെ വരും. അതും ഭയങ്കരമായിട്ട് ഓക്സിഡേറ്റീവ് ഡാമേജ് ബോഡിയിൽ ഉണ്ടാക്കും. പിമ്പിൾസ് പോലെയുള്ള മുടികൊഴിച്ചിൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടാനുള്ള സാധ്യതയുണ്ട്.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
2: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി.
3: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ.
2: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
4: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
5: ഗാനോപഹാരം തുടരുന്നു. ദേവയാനം എന്ന ചിത്രത്തിന് വേണ്ടി സുദീപ് കുമാർ പാടിയ ഗാനവുമായി രാജീവ് ആലുങ്കലിന്റെ രചന, ചാന്തുമിത്രയുടെ സംഗീതം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
2: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
1: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
3: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണും കണ്ടിയിൽ.
4: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 10,900

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
2: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
1: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട്ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
3: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണങ്കണ്ടിയിൽ.
4: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ സിമിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ.
5: ഷബി പനങ്കാട്ടിന്റെ വരികൾക്ക് സാജൻ കെ റാം സംഗീതം നൽകി. കീർത്തന കോഴിക്കോട് പാടിയ ഗാനം ചിത്രം ഈ ബന്ധം സൂപ്പറാണ്.

ഈ സൺഫ്ലവർ ഓയിൽ. ഗാനോപഹാരം 103.6 Real FM.

0: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരങ്കിണി. കാലവർഷം അടുത്തയാഴ്ച എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധ കുത്തിവെപ്പ്, റീയൂസ് ഹീറോസ് ദി റിയൽ ഹീറോസ് ക്യാമ്പയിൻ. കുടുംബശ്രീക്ക് 28 വയസ്സ്. ദേശീയ ഡെങ്കി ദിനാചരണം. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഇത്തവണ നേരത്തെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 26 കാലവർഷമെത്തുമെന്നാണ് പ്രവചനം. ഇതിൽ 4 വ്യത്യാസം വന്നേക്കാമെന്നും കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം മെയ് 27 പ്രവചിച്ചതെങ്കിലും 24 സംസ്ഥാനത്ത് കാലവർഷമെത്തിയിരുന്നു. കാലവർഷ നിർണയത്തെക്കുറിച്ചും കാലവർഷ സാധ്യതകൾ സംബന്ധിച്ചും തിരുവനന്തപുരത്തെ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ.
1: കേരളത്തിൽ സാധാരണയായി June 1 കാലവർഷത്തെന്നായി കണക്കാക്കപ്പെടുന്നത്. 1961 മുതൽ 2019 വരെയുള്ള ഡാറ്റ വിശകലനം ചെയ്താണ് ഈ ശരാശരി ദിവസം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഓരോ വർഷവും ഓൺസെറ്റ് ഡേറ്റ് മാറി മാറി വരാം. ഈ വർഷം May 26 തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ എത്തുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ഈ വർഷം കാലവർഷം ശരാശരിയെക്കാളും നേരത്തെ എത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പൊതുവെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കാലവർഷവും വേനൽ മഴയും എങ്ങനെ തിരിച്ചറിയാമെന്ന്. ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. വേനൽ മഴ എപ്പോഴും ഇടിയോടുകൂടിയാണ് ഉണ്ടാവുന്നത്. മിക്കവാറും അതിശക്തമായ കാറ്റും ചിലപ്പോഴെങ്കിലും ആലിപ്പഴവും ഈ മഴയോടൊപ്പം ഉണ്ടാവാറുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് മഴയുണ്ടാവുന്നത്. നേരെ മറിച്ച് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മഴയാണ് കാലവർഷക്കാലത്ത് ഉണ്ടാവുന്നത്. ആകാശം എപ്പോഴും മൂടിക്കെട്ടിയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ കാലവർഷക്കാലത്ത് പൊതുവെ ഇടിമിന്നൽ ഉണ്ടാവാറില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാലവർഷാരംഭം തീരുമാനിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കേരളത്തിലെയും ലക്ഷദ്വീപിലെയുമായി 14 ഒബ്സർവേറ്ററികളിലെ മഴ May 10 മുതൽ പ്രത്യേകം നിരീക്ഷിക്കുന്നു. ഈ സ്ഥലങ്ങളിലെ മഴ പെട്ടെന്ന് കൂടുതലാവുകയും കേരളത്തിൽ വ്യാപകമായി അടുത്തടുത്ത 2 മഴ പെയ്യുകയും ചെയ്താൽ 2 ദിവസമാണ് കാലവർഷം വന്ന ദിവസമായി കണക്കാക്കപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ഭൗമ ഉപരിതലത്തിൽ നിന്നും അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 4.5 ഉയരത്തിൽ വരെയെങ്കിലും കാണപ്പെടുകയും കേരളത്തിനോടും ലക്ഷദ്വീപിനോടും അടുത്ത് കിടക്കുന്ന അറബിക്കടൽ ഭാഗത്ത് കട്ടിയായ മേഘാവരണം ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ കാലവർഷം ഇന്ത്യയിൽ തുടങ്ങിയതായി കണക്കാക്കപ്പെടുകയുള്ളൂ.
0: ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ HPV വാക്സിൻ വിതരണം ജില്ലയിൽ പുരോഗമിക്കുന്നു. 14 വയസ്സ് പൂർത്തിയായ 6,000 പെൺകുട്ടികൾക്കാണ് ജില്ലയിൽ ഇതിനകം വാക്സിൻ നൽകിയത്. പെൺകുട്ടികൾ വാക്സിൻ സ്വീകരിക്കണമെന്നും രക്ഷിതാക്കൾ ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KK രാജാറാം അറിയിച്ചു. ഈ മാസം 31 HPV വാക്സിനേഷൻ ക്യാമ്പയിൻ. ക്യാമ്പയിനിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജില്ലാ RCH ഓഫീസർ ഡോക്ടർ നവ്യ ജേതായിക്കാട്ടിൽ.
2: നമ്മൾ എല്ലാവരും ഒരേപോലെ ഭയക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ അല്ലെങ്കിൽ അർബുദം. എന്നാൽ ഒരു ക്യാൻസറിനെതിരെ ഒരു സുരക്ഷാ കവചം തീർക്കാൻ പ്രതിരോധ വാക്സിൻ ആവുമെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതല്ലേ? അതെ, HPV വാക്സിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ എന്ന പ്രതിരോധ കുത്തിവെപ്പ് ഗർഭാശയമുഖ ക്യാൻസർ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസറിനെതിരെ ഉയർന്ന സംരക്ഷണം തീർക്കാൻ സാധിക്കുന്ന ഒരു പ്രതിരോധ രീതിയാണ്. നിലവിൽ കേരളത്തിലെ ഏകദേശം 100,000 പെൺകുട്ടികൾ ഈ വാക്സിൻ ഈ ഒരു 2 കോഴിക്കോട് ജില്ലയിൽ 6,000 പെൺകുട്ടികൾ ഈ വാക്സിൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസറിൽ 2 ഗർഭാശയമുഖ ക്യാൻസർ. ഇന്ത്യയിലെ മുൻവർഷത്തെ കണക്കുകൾ കാണിക്കുന്നത് ഏകദേശം 80,000 സ്ത്രീകൾക്ക് ഗർഭാശയമുഖ ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുകയും അതിൽ തന്നെ 35,000 സ്ത്രീകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ഗർഭാശയമുഖ ക്യാൻസർ? ഗർഭാശയത്തിന്റെ താഴ്ഭാഗത്ത് സെർവിക്സ് അതിനെ ബാധിക്കുന്ന ക്യാൻസറാണ് ഗർഭാശയമുഖം അല്ലെങ്കിൽ ഗർഭാശയകള ക്യാൻസർ. 99.7% ഗർഭാശയകള ക്യാൻസറുകളും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന വൈറസ് അണുബാധ മൂലമാണ് ഉണ്ടാകുന്നത്. മിക്ക HPV അണുബാധകളും ലക്ഷണമില്ലാത്തതും സ്വയമേവ പരിഹരിക്കപ്പെടുന്നതാണെങ്കിലും ഈ വൈറസിന്റെ നിരന്തര അണുബാധ മൂലം ഗർഭാശയ ക്യാൻസർ ഉണ്ടായേക്കാം. ഇത് ഗർഭാശയകള ക്യാൻസർ മാത്രമല്ല മലദ്വാരം, വായ, തൊണ്ട, സ്ത്രീജനനേന്ദ്രിയം, യോനി എന്നിവിടങ്ങളിലും ക്യാൻസർ ഉണ്ടാക്കാം. ഈ വൈറസ് അണുബാധയ്ക്കെതിരെയുള്ള വാക്സിനാണ് HPV വാക്സിൻ. ഇത് തീർത്തും സുരക്ഷിതവും ഫലപ്രദവുമായ ഒരു വാക്സിനാണ്. 10 മുമ്പ് 2006 മുതൽ തന്നെ ലോകത്ത് പല രാജ്യങ്ങളിലും ഈ വാക്സിൻ 9 മുതലുള്ള കുട്ടികൾക്ക് ഈ വാക്സിൻ കൊടുത്തു.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
0: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി.

0: വരികയാണ്. കോടിക്കണക്കിന് ഡോസുകളാണ് ഏകദേശം 160 രാജ്യങ്ങളിലായി ഈ വാക്സിൻ സുരക്ഷിതമായി കൊടുത്തിട്ടുള്ളത്. നിലവിൽ ഇന്ത്യയിൽ സൗജന്യമായി HPV വാക്സിൻ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി കൊടുക്കുന്നത് 14 വയസ്സ് പൂർത്തീകരിച്ചതും എന്നാൽ 15 വയസ്സ് കഴിയാത്തതുമായ പെൺകുട്ടികൾക്ക് മാത്രമാണ്. കയ്യിൽ അല്ലെ തോൾപേശികളിൽ എടുക്കുന്ന ഒറ്റ ഡോസ് വാക്സിൻ ക്യാൻസറിൽ നിന്ന് ഉയർന്ന സംരക്ഷണം ഉറപ്പാക്കുന്നു. ഗാർഡാസിൽ എന്ന ഈ വാക്സിൻ 4 തരം HPV വൈറസുകൾക്കെതിരെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ പ്രാപ്തമായ ഒരു വാക്സിനാണ്. നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് ഈ വാക്സിൻ കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഏറ്റവും അടുത്ത ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക. May 31 വരെയാണ് ഈ ഒരു ഗർഭാശയ മുഖ ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിൻ്റെ യജ്ഞം അല്ലെങ്കിൽ ക്യാമ്പയിൻ നടക്കുന്നത്. അതുവഴി നമുക്ക് ഗർഭാശയമുഖ ക്യാൻസറിനെതിരെയുള്ള ഒരു സുരക്ഷാ കവചം നമ്മുടെ മക്കൾക്കും കൊടുക്കാം.
1: പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗത്തിന്റെ സന്ദേശവുമായി റീയൂസ് ഹീറോസ് ദി റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കം. കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷനാണ് ക്യാമ്പയിൻ ആവിഷ്കരിച്ചത്. വിദ്യാർത്ഥികളിൽ പുനരുപയോഗ ശീലം വളർത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗവും മാലിന്യ നിർമ്മാർജ്ജനവും ഉറപ്പാക്കുക എന്നിവയാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം. പുതിയ ബാഗും കുടയും ചെരുപ്പും യൂണിഫോമുമെല്ലാം ഉപയോഗിക്കുന്നതാണ് അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവരെ അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റു കുട്ടികൾക്ക് പ്രചോദനം പകരുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ. റീയൂസ് ഹീറോസ് ദി റിയൽ ഹീറോസ് ക്യാമ്പയിനെക്കുറിച്ച് ശുചിത്വ മിഷൻ കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ET രാഗേഷ്.
2: കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷനും ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും ചേർന്ന് ഈ അധ്യയന വർഷത്തിൽ നടപ്പാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനാണ് റീയൂസ് ഹീറോസ് റിയൽ ഹീറോസ് എന്ന ക്യാമ്പയിൻ. കഴിഞ്ഞ അധ്യയന വർഷം ഈ ക്യാമ്പയിൻ നടപ്പാക്കുകയും അതിന്റെ വിജയം ഉണ്ടായതിനെ തുടർന്ന് ഈ വർഷം നമ്മുടെ ജില്ലയിലും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലും സമാനമായ ക്യാമ്പയിൻ നടപ്പാക്കുന്നുണ്ട്. ഓരോ അധ്യയന വർഷം വരുമ്പോഴും പുതിയ ബാഗും പുതിയ ചെരുപ്പും പുതിയ കുടയും എല്ലാം വേണം എന്നുള്ള ഒരു ശീലം അല്ലെങ്കിൽ ഒരു ട്രെൻഡ് നമ്മളുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും സമൂഹത്തെ സൃഷ്ടിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പലപ്പോഴും അനാവശ്യമായ ഇത്തരം വാങ്ങൽ പ്രവണതകളിലൂടെ പല കുടുംബങ്ങൾക്കും ഇത് വലിയൊരു സാമ്പത്തിക ആഘാതം ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം വാങ്ങലുകളിലൂടെ നമ്മൾ ഒഴിവാക്കുന്ന പഴയ ഉൽപ്പന്നങ്ങൾ വലിയ ഒരു മാലിന്യ കൂമ്പാരമായി പ്രകൃതിയിലേക്ക് എത്തുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ ബാഗോ കുടയോ അതല്ലെങ്കിൽ നമ്മുടെ പിന്നെ വാട്ടർ ബോട്ടിലോ ആയിക്കോട്ടെ, അത് ഈ വർഷം ഉപയോഗിക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് ഉപയോഗിക്കുന്നത് ഒട്ടും മോശമായ ഒരു കാര്യമല്ല. പകരം അതിനകത്ത് വലിയൊരു പോസിറ്റീവ് കാര്യമുണ്ട്. നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന വലിയ ഒരു കാര്യമാണ് ഈ റിസോഴ്സ് വീണ്ടും ഉപയോഗിക്കുക എന്നുള്ളത്. മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക, റീയൂസ് ചെയ്യുക എന്ന ഒരു കൺസെപ്റ്റ് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പയിൻ നമ്മൾ ഈ പ്രാവശ്യം ലോഞ്ച് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഭാഗമായി ഇങ്ങനെ കഴിഞ്ഞ വർഷത്തെ കുടയോ ബാഗോ ചെരുപ്പോ ഒക്കെ പുനരുപയോഗിക്കുന്ന കുട്ടികൾക്ക് ഈ ശുചിത്വ മിഷന്റെ വെബ്സൈറ്റിൽ കയറി ആ പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പയിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭിക്കുന്നതാണ്. A+ എന്നുള്ളൊരു സാക്ഷ്യപത്രമാണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നത്. ഇത് വലിയൊരു ക്യാമ്പയിനായിട്ട് അവർക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇനിയിപ്പോ കഴിഞ്ഞ വർഷത്തെ ബാഗ്, കഴിഞ്ഞ വർഷമല്ല ഞാൻ 2-3 വർഷം ബാഗ് ഉപയോഗിച്ചു, പക്ഷേ ഈ വർഷത്തെ അത് നമുക്ക് എനിക്ക് മാറ്റി ഉപയോഗിക്കണം, റിപ്പയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഒരു പക്ഷേ പുതിയത് വാങ്ങുന്ന സാഹചര്യം ഉണ്ടായേക്കാം, ആവശ്യം വേണ്ടി വരും അങ്ങനെയാവുമ്പോൾ. പക്ഷേ എങ്കിലും അങ്ങനെയുള്ള ആളുകളും ഈ ആശയത്തോട് ഞാൻ യോജിക്കുന്നു എന്നുള്ളതിന്റെ ഭാഗമായി അടുത്ത വർഷം ഞാൻ ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കും. സോ അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ ഒരു B+ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി, അവരെയും നമ്മൾ ഒഴിവാക്കുന്നില്ല, അവരെയും നമ്മൾ ഈ ക്യാമ്പയിന്റെ ഭാഗമായി ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 5.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് കോഴിക്കോട് ജില്ലയിൽ പഠിക്കുന്നതായി കണക്കാക്കുന്നത്. ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഓരോ ബാഗ് വീതം ഓരോ വർഷം വാങ്ങി ഉപേക്ഷിച്ചാലുണ്ടാകുന്ന മാലിന്യ കൂമ്പാരത്തിന്റെ അളവ് ഒന്ന് ആലോചിച്ച് നോക്കൂ. മാത്രവുമല്ല, ഒരു ചെരുപ്പ് അല്ലെങ്കിൽ ഒരു ബാഗ് നമ്മളത് റിപ്പയർ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവിടെ സേവ് ചെയ്യുന്ന വെള്ളം, അതിന്റെ ഉൽപ്പാദനത്തിന് വേണ്ടി വരുന്ന വെള്ളത്തിന്റെ അളവ്, അതുപോലെ ആ ഉൽപ്പാദനത്തിന്റെ ഭാഗമായി വരുന്ന കാർബൺ എമിഷന്റെ അളവ് തുടങ്ങി അതുണ്ടാക്കുന്ന ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്.
1: സ്ത്രീ ശാക്തീകരണ രംഗത്ത് ലോകത്തിന് തന്നെ മാതൃക തീർത്ത കേരളത്തിന്റെ കുടുംബശ്രീ സംരംഭം 28 വർഷം പൂർത്തിയാക്കി. ദാരിദ്ര്യം തുടച്ചു നീക്കാനും സംരംഭക രംഗത്ത് സാധാരണ വനിതകൾക്ക് ശോഭിക്കാനും വഴിയൊരുക്കിയ കുടുംബശ്രീ സമൂഹത്തിൽ നേടിയ ജനപ്രീതി എടുത്തു പറയേണ്ടതാണ്. സ്ത്രീകളുടെ സാമ്പത്തിക സാമൂഹ്യ ശാക്തീകരണം ലക്ഷ്യമിട്ട് 1998 രൂപീകരിച്ച കുടുംബശ്രീ സംരംഭം മലപ്പുറത്ത് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് ഉദ്ഘാടനം ചെയ്തത്. നൂതന സംരംഭങ്ങളും മാലിന്യ സംസ്കരണവുമടക്കം വ്യത്യസ്ത മേഖലകളിൽ മുഖമുദ്ര പതിപ്പിച്ച കുടുംബശ്രീ ഇന്ന് വൈവിധ്യമാർന്ന പദ്ധതികളിൽ ഏകോപിച്ച് പ്രവർത്തിക്കുന്നു. കുടുംബശ്രീയുടെ 28 വർഷത്തെ പ്രയാണത്തെക്കുറിച്ചും സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും കുടുംബശ്രീ മലപ്പുറം ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കുമാർ ബി.
3: ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം മുൻനിർത്തി 1992 CBNP എന്ന രൂപത്തിൽ കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച വനിതാ കൂട്ടായ്മ 1990

0: തൊട്ടെട്ട് മെയ് 17 കുടുംബശ്രീ എന്ന മഹാപ്രസ്ഥാനമായി രൂപം പ്രാപിക്കുകയും തുടർന്ന് നിരവധിയായ മാതൃകാ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് എത്തുകയും ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. കുടുംബശ്രീക്ക് 28 വയസ്സ് പൂർത്തീകരിക്കുകയാണ്. ദേശീയ പദ്ധതികളുടെ കേരളത്തിലെ നോഡൽ ഏജൻസിയായി മാറിയ കുടുംബശ്രീ വൈവിധ്യങ്ങളായിട്ടുള്ള മാതൃകാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അത് വിജയകരമായി പൂർത്തീകരിക്കുകയും തുടർന്നും വിജയകരമായി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ ഏർപ്പെട്ടു വരികയും ചെയ്യുന്നു. സമൂഹത്തിന്റെ ബാല്യ കൗമാര യൗവന വാർദ്ധക്യ ജീവിത കാലഘട്ടങ്ങളിൽ എല്ലാ മേഖലകളിലും കുടുംബശ്രീയുടെ ഇടപെടൽ ശ്രദ്ധേയമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ബാല്യകാലത്ത് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ന്യൂട്രിമിക്സ് യൂണിറ്റുകൾ വഴി പോഷകാഹാരത്തിന്റെ വിതരണം, അതുപോലെ തന്നെ ബാലസഭ പ്രവർത്തനങ്ങളിലൂടെ സ്കൂൾ കുട്ടികളുടെ വിവിധങ്ങളായുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. കേരളത്തിന്റെ പ്രത്യേക അവസ്ഥയിൽ ആയുർദൈർഘ്യം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും വയോജനങ്ങൾ ഏറ്റവും കൂടുതലുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അവരുടെ ക്ഷേമപ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ സാന്ത്വന വാളണ്ടിയേഴ്സിനെ നമ്മളുടെ ഒരു സേന തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഇടപെടൽ കുടുംബശ്രീയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. നിലവിലുള്ള സംരംഭങ്ങളുടെ ആ ഒരു ലക്ഷ്യപൂർത്തീകരണത്തിനും അവരുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ ആ സംരംഭങ്ങളുടെ വൈവിധ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ എല്ലാവരെയും ഉയർന്ന മേഖലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരിപൂർണമായിട്ടുള്ള ലക്ഷ്യം. അത് മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഇടപെടലുകളും കുടുംബശ്രീ ശ്രദ്ധേയമായ രീതിയിൽ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായുള്ള കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നതിനായിട്ട് ബഡ്സ് സ്കൂളുകൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകൾ എന്നിവ വളരെ വിജയകരമായിട്ട് നടത്തിക്കൊണ്ടുവരുന്നതിൽ കുടുംബശ്രീയുടെ ഇടപെടൽ വളരെ ശ്രദ്ധേയമാണ്. സാമ്പത്തിക സ്ഥിരത എന്നുള്ള കാര്യത്തിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് നേട്ടം കൈവരിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കുടുംബശ്രീക്ക് കഴിയട്ടെ എന്നും വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സെൽഫ്ലെസ് ആയിട്ട് പ്രവർത്തിക്കാനും വളരെ ക്രിയാത്മകമായ രീതിയിൽ പ്രവർത്തിക്കാനും അതുപോലെ തന്നെ മറ്റുള്ള സമൂഹത്തിന് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ നൽകുവാനുമായിട്ടുള്ള എല്ലാവിധ അവസരങ്ങളും കുടുംബശ്രീക്ക് ലഭിക്കട്ടെ എന്നും അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരുടെ ഭാഗത്തുനിന്നും ലഭിക്കട്ടെ എന്നുമാണ് പറയാനുള്ളത്.
1: ദേശീയ ഡെങ്കി ദിനാചരണത്തിന്റെ ഭാഗമായി ഡെങ്കിപ്പനിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ഡെങ്കിപ്പനി പ്രതിരോധിക്കാൻ ഉറവിട നശീകരണം ഉൾപ്പെടെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മെയ് 16 ദേശീയ ഡെങ്കി ദിനമായി ആചരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടിയുടെ ഭാഗമായി ഉറവിടങ്ങളെ അറിയാം എന്ന പേരിൽ കൊതുകിന്റെ ഉറവിടങ്ങൾ വ്യക്തമാക്കുന്ന എൻറ്റോമോളജി പ്രദർശനം, ഉറവിടം തേടി എന്ന പേരിൽ ഗൃഹസന്ദർശനം, ജലസ്രോതസ്സുകളിൽ ഗപ്പി മത്സ്യങ്ങളെ നിക്ഷേപിക്കൽ, വിദ്യാർത്ഥികൾക്കായി പോസ്റ്റർ നിർമ്മാണ മത്സരം തുടങ്ങിയവയും സംഘടിപ്പിച്ചു. ഡെങ്കി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ രാജാറാം.
2: ചെറിയ അളവിൽ തെളിഞ്ഞ വെള്ളം കെട്ടിക്കിടക്കുന്ന ഇടങ്ങളിലൊക്കെ ഡെങ്കു പരത്തുന്ന ഈഡിസ് ഇനത്തിൽപ്പെട്ട കൊതുക് വളരും. അത് ചെട്ടി ചെട്ടിയായാലും വീട്ടിനകത്ത് വളർന്ന മണി പ്ലാന്റ് ചെട്ടിയായാലും ഫ്രിഡ്ജിന്റെ അടിയിൽ നമ്മൾ വെള്ളം മുറ്റി വരുന്നത് ശേഖരിക്കുന്ന ട്രേ ആയാലും ടെറസിൽ ചെറിയ അളവ് വെള്ളം കെട്ടിക്കിടക്കുന്നതായാലും സൺഷെയ്ഡ് കെട്ടിക്കിടക്കുന്നതായാലും ഒക്കെ തെളിഞ്ഞ വെള്ളമാണ്, മണ്ണിനോട് ബന്ധമില്ലാത്ത വെള്ളമാണെങ്കിൽ അവിടെ കൊതുക് വളരും. കാറിനൊക്കെ തണലൊരുക്കാൻ വേണ്ടിയിട്ട് ടാർപോളിൻ വിരിച്ച് കെട്ടിക്കഴിഞ്ഞാൽ മഴയത്ത് അവിടെ കുറച്ചളവ് വെള്ളം കൊതുക് വളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രോഗം ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല വഴി ഇത്തരം കൊതുക് വളരുന്ന ഉറവിടങ്ങളൊക്കെ നശിപ്പിക്കലാണ്. നശിപ്പിക്കലിച്ചാൽ അതിൽ വെള്ളം കമഴ്ത്തി കളയുക, അതോടെ കൊതുക് പെറ്റ് പെരുകുന്നത് ഇല്ലാതാവും. കൂടിയ അളവിൽ കൊതുക് സാന്ദ്രത ഉള്ളപ്പോഴേ മറ്റു മാർഗ്ഗങ്ങൾ നമ്മൾ തേടേണ്ടത്, മറ്റുള്ള സഹായം തേടേണ്ട ആവശ്യമുള്ളൂ. വീട്ടുകാർക്കും സ്ഥാപനങ്ങളുടെ ഉടമകൾക്കൊക്കെ ഇത് ചെയ്യാം. ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ നമ്മൾ ഉറവിട നശീകരണ ദിവസമായിട്ട് ആചരിക്കണം എന്നാണ് പറയുന്നത്. ഡെങ്കു ഇല്ലാതിരിക്കാൻ കനത്ത മഴ പെയ്ത് തുടങ്ങുന്നവരെ എല്ലാവരും ഇടക്കിടെ മഴ പെയ്യുന്ന ഈ കാലത്ത്, വേനൽമഴ കിട്ടുന്ന ഈ കാലത്ത് വീടും പരിസരവും ഇങ്ങനെ ഈഡിസ് കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ലാതാക്കി എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഏറ്റവും നമുക്ക് സംരക്ഷണത്തിന് ഏറ്റവും നല്ല മാർഗം. കാരണം ഇത് വളരെ ദൂരം എന്ന് പറഞ്ഞ് കൊതുക് ഇങ്ങോട്ട് എത്തില്ല, ചെറിയ ദൂരം പറക്കുന്ന കൊതുവായത്. അതുകൊണ്ട് വീടും പരിസരങ്ങൾ വൃത്തിയാക്കിയാൽ അടുത്ത വീടും വീടും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കിയാൽ മതി. ഡെങ്കുപ്പനി പെട്ടെന്ന് വളരെ ആരോഗ്യവാനായിട്ട് തലേദിവസമുള്ളവർക്ക് പെട്ടെന്ന് വരുന്ന പനിയായിട്ടാണ് പലപ്പോഴും വരിക. പനി, ശരീരവേദന, കണ്ണനക്കുമ്പോ വേദന, പിന്നീട് ഛർദി, തലവേദന, ഈ മരത്തിൽ ലക്ഷണങ്ങളൊക്കെ കണ്ടേക്കാം. പൂർവ്വമായിട്ട് ഗുരുതരാവസ്ഥയിലേക്ക് പോകാറുണ്ട്. സാധാരണ വൈറൽ പനിയൊക്കെ 3 ദിവസം കൊണ്ട് മാറിയെങ്കിൽ ഡെങ്കി എങ്ങനെ പെട്ടെന്ന് മാറുന്നു. അപ്പോൾ വന്നാൽ ഒരുപാട് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ സ്കൂൾ ദിനം നഷ്ടപ്പെടും, പരീക്ഷ ദിനം നഷ്ടപ്പെടും, മറ്റുള്ളവർക്കും തികഞ്ഞ അസ്വസ്ഥ ഉണ്ടാക്കുന്ന രോഗമാണ്. ഉറവിട നശീകരണ യജ്ഞങ്ങളിൽ സ്വന്തം വീട്ടിലും ചെയ്യാം, അതുപോലെ തന്നെ അടുത്ത വീട്ടിലൊക്കെ ഉറവിട നശീകരണം ചെയ്യാൻ സഹായിക്കുക. അതാണ് നാട്ടിലെ ഈ രോഗം ഇല്ലാതാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം. കൂടാതെ ഒരു കാര്യം കൂടി, വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഇപ്പം കാണുന്നുണ്ട്. വയറിളക്ക രോഗം ശിഖല്ല ഒന്ന് രണ്ടെടുത്ത് വന്നു, പിന്നെ വെള്ളത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തം കാണാനുണ്ട്. അതുകൊണ്ട് നല്ല മഴ പെയ്തു തുടങ്ങുന്ന കാലം വരെയെങ്കിലും ജനങ്ങൾ ചൂടാക്കി തണുപ്പിച്ച വെള്ളം മാത്രമേ കഴിക്കാവുള്ളൂ. തിളപ്പിക്കുന്ന വെച്ചാൽ ഒരു 8 മിനിറ്റ് എങ്കിലും വെള്ളം തിളക്കണം. ആ വെള്ളം തണിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി. പച്ചവെള്ളം ചൂടുവെള്ളം ചേർത്തിട്ട് ചൂടുവെള്ളമാക്കിയിട്ട് ഉപയോഗിച്ചിട്ടും വലിയ ഗുണമില്ല.
1: വാർത്താ തരങ്കിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് വി കെ സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് YP ഹബീബ് റഹ്മാൻ. വാർത്താ തരങ്കിണി

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പുള്ളിക്കാരൻ സ്റ്റാറ എന്ന ചിത്രത്തിന് വേണ്ടി ആനാമി പാടിയ ഗാനവുമായി ജയഗീതയുടെ വരികൾക്ക് സംഗീതം പകർന്നത് M. ജയചന്ദ്രൻ.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: ഗിരീഷ് കരുണാകരൻ വരികൾ എഴുതി, സജിറാം സംഗീതം നൽകി. ആനമയിലൊട്ടകം എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയതാണ് അടുത്ത ഗാനം.

0: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
1: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിനു വേണ്ടി സന്തോഷ് വർമ്മ വരികൾ എഴുതി, ജെറി അമൽദേവ് സംഗീതം നൽകി, ചിന്മയി പാടിയത്.

ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. വി ഡി സതീശന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭാ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തിരുവനന്തപുരം സെന്റർ സ്റ്റേഡിയം ഒരുങ്ങി. ജനസഹസ്രങ്ങൾ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി അല്പസമയത്തിനകം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി MP തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് മുഖ്യമന്ത്രിയടക്കം മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജന്മദിനാശംസ നേർന്നു. കർഷകർക്കും ഗ്രാമീണ ഇന്ത്യയ്ക്കും വേണ്ടി ദേവഗൌഡയുടെ സമർപ്പണം രാജ്യത്ത് മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ടെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കം. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലെ ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലെയും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം ഇന്ന് സമാപിക്കും. ആകാശവാണിയുടെ കേരളത്തിലെ എല്ലാ നിലയങ്ങൾ വഴിയും രാത്രി 9:30 നാടകം പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 1:00. ഊട്ടി ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ 128-ാമത് പുഷ്പ പ്രദർശനത്തിന് ഇന്ന് തുടക്കം. 28 വരെ നീളുന്ന പ്രദർശനത്തിലെ പ്രത്യേക ആകർഷണം പൂക്കളാൽ തീർത്ത ചരിത്ര സ്മാരകങ്ങളുടെ രൂപങ്ങളാണ്. തൃശൂർ എടത്തിരുത്തിയിൽ യുവാവ് കുത്തേറ്റു മരിച്ചു. എടത്തിരുത്തി വട്ടപ്പുള്ളി വീട്ടിൽ അനീഷാണ് മരിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 11:00.

0: അന്തപ്പൻ എന്താ ഒരു മൗനം?
1: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
2: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
3: ഇനി ഇളയരാജയുടെ സംഗീത നിർദ്ദേശത്തിൽ ശ്വേത, വിജയേഷ് ദാസ് എന്നിവർ പാടിയത് ചിത്രം കഥ തുടരുന്നു. ഈ ഗാനം എഴുതിയത് വയലാർ ശരചന്ദ്രവർമ്മ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
3: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.

KGF എന്ന ചിത്രത്തിന് വേണ്ടി അന്ന ബേബി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.

നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. 6 പതിറ്റാണ്ടിനു ശേഷം വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തുടങ്ങി. നേതാക്കളും പ്രവർത്തകരുമടക്കം ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് 21-അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. സമ്പൂർണ്ണ മന്ത്രിസഭയാണ് ഇന്ന് അധികാരമേൽക്കുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറാണ് നിയുക്ത മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ ജനങ്ങളെക്കൊണ്ട് സെൻട്രൽ സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി എന്നിവരടക്കം പ്രമുഖർ ചടങ്ങിനെത്തിയിട്ടുണ്ട്. കൂടാതെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരും ചടങ്ങിന് സാക്ഷികളാണ്. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, എം ലിജു, റോജി എം ജോൺ, KA തുളസി, OJ ജനീഷ്, ടി സിദ്ദിഖ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, VE അബ്ദുൽ ഗഫൂർ എന്നിവരാണ് ലീഗ് മന്ത്രിമാർ. ഇതിനു പുറമെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ മോൻസ് ജോസഫ്, ജേക്കബ് വിഭാഗത്തിലെ അനൂപ് ജേക്കബ്, RSPയിലെ ഷിബു ബേബി ജോൺ, CMPയിലെ CP ജോൺ എന്നിവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിയമസഭാ സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. UDF ചീഫ് വിപ്പ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അപു ജോൺ ജോസഫാണ്. മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയാണെങ്കിലും അന്തിമ തീരുമാനം പിന്നീടായിരിക്കും. പോലീസിന്റെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ 4 ഗേറ്റുകൾ വഴിയാണ് ക്ഷണിതാക്കളെ പ്രവേശിപ്പിച്ചത്. ചടങ്ങ് തത്സമയം കാണുന്നതിന് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ LED വാളുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തതിനാൽ ജനങ്ങൾ LED വാളുകളിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കുന്നത്. ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ടൌൺഷിപ്പിൽ ആദ്യ കുടുംബത്തിന്റെ ഗൃഹപ്രവേശം നടത്തി. 1-ാം സോണിൽ ഡി ക്ലസ്റ്ററിലെ 38-ാം വീട്ടിലാണ് ചൂരൽമല സ്കൂൾ റോഡിലെ കെ വിജയനും കുടുംബവും താമസം ആരംഭിച്ചത്. ജില്ലാ കളക്ടർ DR മേഘശ്രീയും ടൌൺഷിപ്പ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ JO അരുണും വീട്ടിലെത്തി ഗൃഹപ്രവേശനത്തിന് മുന്നോടിയായി മുഴുവൻ നടപടിക്രമങ്ങളും കുടുംബത്തിന്റെ സാന്നിധ്യത്തിൽ പൂർത്തിയാക്കിയിരുന്നു. ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ ഗവൺമെന്റ് അനുവദിച്ച 1 ലക്ഷം രൂപയുടെ സാധനങ്ങളും വീട്ടിലെത്തിച്ചു. ഗുണമേന്മ പരിശോധന പൂർത്തിയാക്കി വീടുകൾ ഏറ്റുവാങ്ങി കൂടുതൽ കുടുംബങ്ങൾ ടൌൺഷിപ്പിലേക്ക് താമസം മാറാൻ സജ്ജരായിട്ടുണ്ട്. ടൌൺഷിപ്പിൽ ഇതുവരെ 159 വീടുകളുടെ സംയുക്ത പരിശോധന പൂർത്തിയായി. ഇന്ന് ബാക്കി 19 വീടുകളുടെയും കൂടി ഗുണമേന്മ പരിശോധന പൂർത്തിയാക്കി 178 വീടുകളും വരും ദിവസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി ശനിയാഴ്ചയാണ് സ്വീഡനിൽ എത്തിയത്. സ്വീഡൻ സന്ദർശനം ഇരുരാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ചരിത്രപരമായ വഴിത്തിരിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ സ്വീഡൻ ബന്ധത്തിന് നൽകിയ അസാധാരണ സംഭാവനയും ദീർഘവീക്ഷണ നേതൃത്വവും പരിഗണിച്ച് സ്വീഡൻ നൽകുന്ന പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ

ഗ്രാൻഡ് ക്രോസ് നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ നേതാവാണ് നരേന്ദ്രമോദി. അവാർഡ് മുഴുവൻ ഇന്ത്യൻ ജനതയ്ക്കും സമർപ്പിക്കുന്നതായി മോദി അറിയിച്ചു. 5 വർഷത്തിനകം ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധവും സാമ്പത്തിക കൈമാറ്റവും ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെ കർമ്മപദ്ധതി ആവിഷ്കരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന ലക്ഷ്യം. ഇന്ത്യ സ്വീഡൻ ബന്ധം കൂടുതൽ ശക്തം, ഒരുമിച്ച് 2047 എന്നതാണ് സന്ദർശന പ്രമേയം. സാങ്കേതിക വിദ്യ, കാലാവസ്ഥാ പ്രവർത്തന മേഖല എന്നിവയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് 2 രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടു. നിർമ്മിത ബുദ്ധി മേഖലയിലും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ലൈഫ് സയൻസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് 2 രാജ്യങ്ങളുടെയും സംയുക്ത സംരംഭമായി ശാസ്ത്ര സാങ്കേതിക കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും നരേന്ദ്രമോദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. കോഴിക്കോട് NITയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ധാരണാപത്രവുമായി അദ്ദേഹം കൈമാറും. ന്യൂനപക്ഷം സമൂഹത്തിലെ പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങൾക്ക് ആധുനിക തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരമ്പരാഗത കരകൌശല മേഖലയെ ആധുനിക സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കും. NITയിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച തമിഴക വെട്രിക്കഴകം കേരളത്തിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നീക്കമാരംഭിച്ചു. വയനാടിനും പാലക്കാടിനും പിന്നാലെ തൃശൂരിലും TVK ജില്ലാ ഘടകം രൂപീകരിച്ചു. മറ്റു ജില്ലകളിലും വൈകാതെ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് വിജയ് ഫാൻസ് അസോസിയേഷൻ അറിയിച്ചു. ചെന്നൈ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ TVK പ്രവർത്തനം. പശ്ചിമബംഗാളിൽ സംസ്ഥാന ഗവൺമെന്റ് ജോലികളിൽ പ്രവേശിക്കുന്നതിന് പ്രായപരിധി ഉയർത്തി. സംസ്ഥാന ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, കമ്പനികൾ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ പബ്ലിക് സർവീസ് കമ്മീഷന് പുറത്തെ നിയമനങ്ങൾക്കടക്കം പരമാവധി പ്രായപരിധി 45 മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ഗവൺമെന്റ് നിശ്ചയിച്ചത്. ഗ്രൂപ്പ് എ തസ്തികയിലേക്ക് നിലവിൽ പ്രായപരിധി 41. ഗ്രൂപ്പ് ബി തസ്തികയിലേക്ക് പ്രായപരിധി 45 ഉയർത്തി. 2026 May 11 മുൻകാല പ്രാബല്യ തീയതി നിശ്ചയിച്ചാണ് ഉത്തരവിറക്കിയത്. ഇന്ത്യയിൽ 2 ദിവസത്തെ ഇന്ധനശേഖരം മാത്രമാണ് ശേഷിക്കുന്നതെന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. പോസ്റ്റ് വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. 60 ദിവസത്തെ അസംസ്കൃത എണ്ണശേഖരം രാജ്യത്തുണ്ട്. ഇന്ധനത്തിന്റെയും വാതകത്തിന്റെയും ലഭ്യതയെക്കുറിച്ച് ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്രോതസ്സുകൾ നൽകുന്ന വിവരങ്ങളെ മാത്രം കണക്കിലെടുക്കണമെന്ന് PIB അറിയിച്ചു. UAEയിലെ ബറാക്ക ആണവ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത ആശങ്ക അറിയിച്ചു. ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും നടപടി തികഞ്ഞ ഭീരുത്വമാണെന്നും വിദേശകാര്യമന്ത്രാലയം വിലയിരുത്തി. സംയമനം പാലിക്കാനും സംഭാഷണത്തിലേക്കും നയതന്ത്രത്തിലേക്കും മടങ്ങാനും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ആണവ നിലയത്തിലെ ഡ്രോൺ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റില്ലെന്നും ആണവ പ്രസാരണം ഇല്ലെന്നും അബുദാബി അധികൃതർ സ്ഥിരീകരിച്ചു. സംഭവത്തെ തുടർന്ന് പ്ലാന്റിലെ 4 റിയാക്ടറുകളിൽ 1 താൽക്കാലികമായി ഡീസൽ വൈദ്യുതിയിലേക്ക് മാറ്റിയതായി അന്താരാഷ്ട്ര ആണവ ഏജൻസി പറഞ്ഞു. കോംഗോയിലെയും ഉഗാണ്ടയിലെയും ഇബോള സാഹചര്യം അങ്ങേയറ്റം ആശങ്കാജനകമാണെന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. 80 പേരുടെ മരണം ഇബോള ബാധിച്ചാണെന്ന് സംശയിക്കുന്നതായി WHO അറിയിച്ചു. 246 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആഗോള ഭീഷണിയില്ലെങ്കിലും കോംഗോയും ഉഗാണ്ടയുമായും അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചു. ജനീവയിലെ 79th ലോകാരോഗ്യ അസംബ്ലിയിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രി JP നദ്ദ സ്വിറ്റ്സർലൻഡിലെത്തി. ആഗോള ആരോഗ്യം പുനർനിർമ്മിക്കൽ ഒരു പങ്കിട്ട ഉത്തരവാദിത്വം എന്നതാണ് ലോകാരോഗ്യ അസംബ്ലിയുടെ ഈ വർഷത്തെ പ്രമേയം. 165 രാജ്യങ്ങളിൽ നിന്ന് ആരോഗ്യമന്ത്രിമാരും വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. മധ്യപ്രദേശിൽ തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത് നിസാമുദ്ദീൻ രാജസ്ഥാനി എക്സ്പ്രസിൽ ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അന്വേഷണ സമിതി രൂപീകരിച്ചു. ഇന്നലെ വിക്രംഘട്ട് അലോഡ് സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രെയിനിന്റെ ഒരു പാസഞ്ചർ കോച്ചിലും ജനറേറ്റർ കോച്ചിലും തീപിടിച്ചത്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ അന്വേഷണം

പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ അറിയിച്ചു. ഇന്ന് ലോക എയ്ഡ്സ് വാക്സിൻ ദിനം. HIV പ്രതിരോധ വാക്സിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. വർഷം തോറും മാറുന്ന ആഗോള പ്രമേയത്തേക്കാൾ സുരക്ഷിതവും ഫലപ്രദവുമായ ഒരു വാക്സിൻ കണ്ടെത്താൻ പ്രയത്നിക്കുന്ന ശാസ്ത്രജ്ഞരെയും സന്നദ്ധ പ്രവർത്തകരെയും ആദരിക്കുന്നതിനാണ് ഈ ദിനം പ്രാധാന്യം നൽകുന്നത്. ചെറുവണ്ണൂരിൽ ഗർഭിണിയായ യുവതി കാർ കത്തി പൊള്ളലേറ്റു മരിച്ച സംഭവത്തിൽ ബന്ധുക്കൾ ദുരൂഹത ആരോപിച്ചു. സംഭവം കൊലപാതകമാണെന്ന് ബന്ധുക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

സർവമായ എന്ന ചിത്രത്തിനു വേണ്ടി ചിന്മയി ശ്രീപാദ, ജസ്റ്റിൻ പ്രഭാകരൻ എന്നിവർ പാടിയ ഗാനം. മനു മഞ്ജിത്, ആരോൺ മാത്യു എന്നിവരുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജസ്റ്റിൻ പ്രഭാകരൻ.

0: വിപണിയിൽ ഇന്ന് സ്വർണം ഗ്രാമിന് 50 രൂപ കുറഞ്ഞ് 14,300 രൂപ, പവന് 1,14,400 രൂപ.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur. Regal Jewelers.
3: Gold, gold, gold ring. Gold ring.
2: റീഗൽ
0: ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
4: പ്രിയ ഗീതം.
5: അപ്പോൾ എല്ലാ ശ്രോതാക്കൾക്കും പ്രിയഗീതത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയഗീതത്തിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങിക്കോളൂ. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇതാണ്: 2366174, 2366176. എസ് ടി ഡി കോഡ് 0495. മൊബൈൽ നമ്പർ 9444744800. പ്രീഗീതത്തിൽ ആദ്യം കേൾക്കാം പട്ടം പോലെ എന്ന ചിത്രത്തിന് വേണ്ടി ഹരിചരണും മൃദുല വാര്യരും പാടിയ ഗാനം. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകിയിരിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: പ്രിയഗീതത്തിലേക്ക് ഗാനം ആവശ്യപ്പെട്ട് വിളിച്ചത് പള്ളിയത്ത് നിന്ന് രാജനാണ്. ആവശ്യപ്പെട്ട ഗാനം ബാരഫലം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: പ്രിയ ഗീതം,
3: തിരുവള്ളൂരുള്ള ഹനീഫ് പെരളശ്ശേരിയുള്ള ജിജീഷ് മാസ്റ്റർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ടാണ് പ്രിയഗീതത്തിൽ അടുത്തത്. നൈറ്റ് ഡ്യൂട്ടി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി, വി ദക്ഷിണമൂർത്തി സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: മനുഷ്യനും പുഷ്പങ്ങൾക്കും വിലയിടിഞ്ഞു വിലയിടിഞ്ഞു.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: പ്രിയഗീതമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് വിളിച്ച് ഗാനം ആവശ്യപ്പെടേണ്ട നമ്പർ ഇതാണ്, 9474
1: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
2: വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
3: പ്രിയ ഗീതം.
0: ബാലശ്ശേരി കുതിരക്കണ്ടിയിൽ നിന്ന് ദേവിക ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കച്ചേരി എഴുതി, നൌഷാദ് സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: പ്രിയഗീതത്തിലെ അവസാന ഗാനം നൈറ്റ് ഡ്രൈവ് എന്ന ചിത്രത്തിന് വേണ്ടി കപിൽ കപിലൻ, നിത്യമാമൻ എന്നിവർ പാടിയതാണ്. പ്രിയഗീതത്തിലൂടെ ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ, ചേളാരി.

0: എഫ്എം പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 2001 മുതൽ പറവൂർ മണ്ഡലത്തിലെ എംഎൽഎ ആയിരുന്ന വി ഡി സതീശൻ ആദ്യമായാണ് മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്നത്. മുസ്ലിം ലീഗിലെ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ചടങ്ങിൽ രണ്ടാമതായി പ്രതിജ്ഞയെടുത്തത്. പിന്നീട് രമേശ് ചെന്നിത്തലയും സത്യപ്രതിജ്ഞ എടുത്തു. തുടർന്ന് സണ്ണി ജോസഫും പ്രതിജ്ഞ ചെയ്തു. സ്വീഡന്റെ പരമോന്നത ബഹുമതി സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിനന്ദിച്ചു. രാജ്യത്തിന് മുഴുവൻ അങ്ങേയറ്റം അഭിമാനകരമായ നിമിഷമാണെന്ന് ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ 3 പുസ്തകങ്ങളുടെ പ്രകാശനം ഇന്ന് തിരുത്തിയാട് വസതിയിൽ. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനാണ് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 520 രൂപ കുറഞ്ഞ് 114,560 രൂപയായി. ഗ്രാമിന് 14,320 രൂപ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എടയന്നൂരിലെ എസ് പി ഷുഹൈബ് വധക്കേസിന്റെ വിചാരണ ഇന്നാരംഭിക്കും. തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ജഡ്ജി റൂബി കെ ജോസ് മുൻപാകെയാണ് വിചാരണ. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. എഫ്എം പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
1: ആകാശവാണി 103.6 റിയൽ എഫ്എം. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവ ചോയ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടോളൂ വാട്സപ്പിലൂടെ. വാട്സപ്പ് നമ്പർ 9400224440. അധികാരം കേൾക്കാം. ആദം ജോൺ എന്ന ചിത്രത്തിൽ നിന്നും കാർത്തിക് പാടിയത്. വി കെ ഹരിനാരായണന്റെ വരികൾ, ദീപക് ദേവിന്റെ ഈണം. മാത്തറയിൽ നിന്നും ഹരീഷ് ആവശ്യപ്പെട്ടതാണ് ഈ ഗാനം.

0: വയനാട് ജില്ലയിലെ കൽപ്പറ്റ GVHSS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അധ്യാപക ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. NVT ബയോളജി, വൊക്കേഷണൽ ടീച്ചർ, മാസ്റ്റർ ഗാർഡനർ, ഫ്ലോറികൾച്ചറിസ്റ്റ്, വൊക്കേഷണൽ ടീച്ചർ, DFE തസ്തികകളിലേക്കാണ് നിയമനം. NVT ബയോളജി തസ്തികയിലേക്ക് ബിരുദാനന്തര ബിരുദവും BEd, സെറ്റ് എന്നിവയുമാണ് യോഗ്യത. വൊക്കേഷണൽ ടീച്ചർ, മാസ്റ്റർ ഗാർഡനർ, ഫ്ലോറികൾച്ചറിസ്റ്റ് തസ്തികകളിലേക്ക് BSc അഗ്രികൾച്ചറൽ ബിരുദമാണ് വേണ്ടത്. വൊക്കേഷണൽ ടീച്ചർ DFE തസ്തികയിലേക്ക് BVSSE ആണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ നാളെ രാവിലെ 10 സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ നമ്പർ 9207523926.
1: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
2: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
1: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
0: മലപ്പറമ്പ് മാസ് കോർണറിൽ നിന്നും C. നാരായണൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. തുടർ കഥ എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി എസ് പി വെങ്കടേഷ് ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഒന്നാമൻ എന്ന ചിത്രത്തിൽ നിന്നും വടക്കേ വാവന്നൂരിൽ നിന്നും പി വി മുഹമ്മദ് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഗാനം.

0: വയനാട് ജില്ലാ പോലീസ് DHQ ക്യാമ്പിൽ സ്യൂപ്പ്, ധോബി, വാട്ടർ കാരിയർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ളവർ അസൽ തിരിച്ചറിയൽ രേഖ, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ എന്നിവ സഹിതം നാളെ രാവിലെ 11 മണിക്ക് കൽപ്പറ്റ പുത്തൂർ വയലിലെ AR ക്യാമ്പിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 0493620255.
1: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ BTU-യിലുള്ള AC തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
0: വയലാർ ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇനി ഏണിപ്പടികൾ എന്ന ചിത്രത്തിൽ നിന്നും. മേപ്പയ്യൂരിൽ നിന്നും രമേശ് ബാബു ആവശ്യപ്പെട്ടതാണ് ഈ ഗാനം.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: താമരശ്ശേരിയിൽ നിന്നും അനൂപ്, അൻസാർ, രജീഷ്, സുമേഷ്, ദിനേശൻ, വിശ്വൻ എന്നിവരുടെ ഇഷ്ടഗാനം കേൾക്കാം. അനഘ എന്ന ചിത്രത്തിൽ നിന്നും യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ജോസഫ് ഒഴുകയിൽ, കോഴിക്കോട് യേശുദാസ്.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: മൈ ജി.
2: ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന കുഞ്ഞിപ്പ പന്താവൂർ, എം മണി വാണിയമ്പലം എന്നിവർക്ക് വേണ്ടി ഫോർട്ടുകൊച്ചിയിൽ നിന്നും ജയശങ്കർ, സരിത, ശ്രീനന്ദ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. മുക്കുവനെ സ്നേഹിച്ച ഭൂതം എന്ന ചിത്രത്തിൽ വാണി ജയറാമും ഇടവ ബഷീറും പാടിയത്.

കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന പി ജി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷം ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസ് ഇളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയാവും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ ഒരു വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപ്പര്യമുള്ളവർ ഈ മാസം 20-നകം അപേക്ഷ ഓൺലൈനായി നൽകണം. ഫോൺ നമ്പർ 04842422275.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: സന്ധ്യ ഉണ്ണിയുടെ ഇഷ്ടഗാനം കേൾക്കാം. മേഘമൽഹാർ എന്ന ചിത്രത്തിൽ നിന്നും യേശുദാസ് പാടിയത്. ഒ എൻ വിയുടെ വരികൾ, രമേശ് നാരായണന്റെ ഈണം.

0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ തച്ചിങ്ങനാടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളുടെ രാത്രികാല പഠന മേൽനോട്ട ചുമതലകൾക്കായി മെട്രൺ കം റെസിഡന്റ് ട്യൂട്ടർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. പ്രതിമാസം 12,000 രൂപയാണ് ഹോണറേറിയം. ബിരുദവും ബി എഡും യോഗ്യതയുള്ള പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ മറ്റന്നാൾ വൈകിട്ട് 5 PM പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 8547630139, 9495675595.
1: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണും കണ്ടിയിൽ.
2: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
2: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
1: ഒപ്പം മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
2: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.

0: जरूर हर पल चंदन का एहसास।
1: ഇന്ന് ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന വിനലിനും സുവർണിക്കും വേണ്ടി അത്തോളി പൂക്കോട്ടിൽ നിന്നും കൂട്ടുകാർ ആവശ്യപ്പെടുന്ന ഗാനം മിഴി രണ്ടിലും എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ, രവീന്ദ്രൻ്റെ ഈണം.

0: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
1: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
3: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
4: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
3: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
4: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
1: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
5: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
5: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
1: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
6: മറാഠിൽ നിന്നും ആഗ്നേയ രഞ്ജിത്ത്, കേൾക്കാൻ ആഗ്രഹിക്കുന്നു നരിവേട്ട എന്ന ചിത്രത്തിൽ സിദ് ശ്രീറാം, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയ ഗാനം. കൈതപ്രം, ജേക്സ് ബിജോയ്, കൂട്ടുകെട്ട്.

0: യുവർ ചോയ്സ് വീണ്ടും കേൾക്കാം വൈകിട്ട് 3-2.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
3: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
2: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

FM പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശനും 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. ആദ്യ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം ചേരും.

കോൺഗ്രസിൽ നിന്ന് 12 പേരും ഘടക കക്ഷികളിൽ നിന്നും 8 പേരുമാണ് മന്ത്രിസ്ഥാനത്തെത്തിയത്. സി പി ജോണും ഷിബു ബേബി ജോണും ഒഴികെ എല്ലാവരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സാംസ്കാരിക വിനിമയത്തിലും സമാധാനത്തിലും മ്യൂസിയങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. പഴയ വൈത്തിരിയിൽ രാവിലെ KSRTC മിന്നൽ ബസ് ഓട്ടോറിക്ഷയിൽ ഇടിച്ച് 3 മരണം. നമ്പിക്കൊല്ലി സ്വദേശി നാരായണൻ, ഭാര്യ സിജി, മകൻ അഭി എന്നിവരാണ് മരിച്ചത്. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ വാഹനാപകടത്തിൽ 9 പേർ മരിച്ചു. മിനിവാനും ട്രക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ജമ്മുകാശ്മീർ SSP ബോർഡർ പോലീസ് സേനാംഗമായ കണ്ണൂർ ഏച്ചൂർ മാവിലച്ചാലിലെ ഷിബിനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. 27 വയസ്സായിരുന്നു. വനം വകുപ്പിന് കീഴിൽ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇടുക്കി പെരിയാർ കടുവ സങ്കേതത്തിൽ മഞ്ഞൾ കൃഷി പുനരാരംഭിച്ചു. വന്യജീവികളുടെ ശല്യം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വനാതിർത്തിയോട് ചേർന്ന് തരിശുഭൂമികളിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 12:58.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 20 മന്ത്രിമാരും അദ്ദേഹത്തോടൊപ്പം മന്ത്രിസഭാംഗങ്ങളായി പ്രതിജ്ഞയെടുത്തു. ആദ്യ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം. നിക്ഷേപത്തിനും നിർമ്മാണത്തിനും നവീന കണ്ടുപിടുത്തങ്ങൾക്കും ലോകത്തെ ആകർഷണീയമായ കേന്ദ്രങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം വികാസ് പദ്ധതിക്ക് കോഴിക്കോട്ട് NIT കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തുടക്കമിട്ടു. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം ഇന്ന് സമാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 2001 മുതൽ പറവൂർ മണ്ഡലത്തിലെ MLA ആയിരുന്ന വി ഡി സതീശൻ ആദ്യമായാണ് മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്നത്. രാവിലെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നേതാക്കളും പ്രവർത്തകരുമടക്കം ആയിരങ്ങളെ സാക്ഷിയാക്കി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 21 പേർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടിയാണ് ചടങ്ങിൽ രണ്ടാമതായി പ്രതിജ്ഞയെടുത്തത്. പിന്നീട് രമേശ് ചെന്നിത്തലയും സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് സണ്ണി ജോസഫാണ് സത്യപ്രതിജ്ഞ ചെയ്തത്.

കെ മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, സി പി ജോൺ, എ പി അനിൽകുമാർ, എൻ ഷംസുദ്ദീൻ, പി സി വിശ്വനാഥ് എന്നിവർ മന്ത്രിയായി. റോജി എം ജോൺ, ബിന്ദു കൃഷ്ണ, എം ലിജു, കെ എം ഷാജി, പി കെ ബഷീർ, വി ഇ അബ്ദുൾ ഗഫൂർ, ടി സിദ്ദിഖ്, കെ എ തുളസി, ഒ ജെ ജനീഷ് എന്നിവർ തുടർന്ന് മന്ത്രിസ്ഥാനമേറ്റു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിയമസഭാ സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനും യു ഡി എഫ് ചീഫ് വിപ്പ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അപ്പു ജോൺ ജോസഫാണ്. മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായെങ്കിലും അന്തിമ തീരുമാനം പിന്നീടായിരിക്കും. ആദ്യ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനമേറ്റ വി ഡി സതീശനെ അഭിനന്ദിച്ചു. കേന്ദ്ര ഗവൺമെന്റ് പുതിയ ഗവൺമെന്റിന് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ ഗവൺമെന്റിന് കഴിയട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. നിക്ഷേപത്തിനും നിർമ്മാണത്തിനും നവീന കണ്ടുപിടുത്തങ്ങൾക്കും ലോകത്തെ ആകർഷണീയമായ കേന്ദ്രങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്വീഡനിലെ രണ്ട് ദിവസ സന്ദർശനത്തിനിടയിൽ യൂറോപ്യൻ വട്ടമേശ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ കമ്പനികൾക്കും രാജ്യത്ത് അവസരങ്ങളുണ്ടെന്നും ആവശ്യമായ എല്ലാ പിന്തുണയും നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു. പരിഷ്കരണത്തിന്റെ അടിസ്ഥാന മന്ത്രം കഴിഞ്ഞ 12 വർഷങ്ങളായി ഇന്ത്യയെ പരിണാമപ്പെടുത്തുകയാണെന്നും സ്വീഡിഷ് കമ്പനികൾക്ക് തികച്ചും അനുകൂലമായി ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പി എം വികാസ് പദ്ധതിക്ക് കോഴിക്കോട്ട് എൻ ഐ ടിയിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. എൻ ഐ ടി ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ, കേന്ദ്ര സർവകലാശാല വി സി ഡോക്ടർ സിദ്ദു പി ആർക്കുൽ എന്നിവർ സംസാരിച്ചു. ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് നൈപുണ്യ വികസനത്തിന് മികച്ച സൌകര്യമാണ് കേന്ദ്രം പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. പി എം വികാസ് നടപ്പിലാക്കിയതിലൂടെ ഒട്ടേറെ സ്ത്രീകൾ സംരംഭകരായി മാറിയെന്നും സാങ്കേതിക യോഗ്യത നേടിയെന്നും മന്ത്രി വെളിപ്പെടുത്തി. എൻ ഐ ടിയിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. പശ്ചിമബംഗാളിൽ സംസ്ഥാന ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിക്കുന്നതിന് പ്രായപരിധി ഉയർത്തി. ഗ്രൂപ്പ് എ തസ്തികയിലേക്ക് നിലവിൽ പ്രായപരിധി 41. പബ്ലിക് സർവീസ് കമ്മീഷന് പുറത്തെ നിയമനങ്ങളടക്കം പ്രായപരിധി 45 വർദ്ധിപ്പിക്കാനാണ് സുവേന്ദു അധികാരി ഗവൺമെന്റിന്റെ തീരുമാനം. ഗ്രൂപ്പ് ബി തസ്തികകളിലേക്ക് പ്രായപരിധി 45 ഉയർത്തി. 2026 മെയ് 11 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഉത്തരവിറക്കിയത്. മുണ്ടക്കൽ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസ ടൗൺഷിപ്പിൽ ആദ്യ കുടുംബത്തിന്റെ ഗൃഹപ്രവേശം നടത്തി. ഒന്നാം സോണിൽ ഡി ക്ലസ്റ്ററിലെ 38-ാം വീട്ടിലാണ് ചൂരൽമല സ്കൂൾ റോഡിലെ കെ വിജയനും കുടുംബവും താമസമാരംഭിച്ചത്. ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീയും ടൌൺഷിപ്പ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജെ ഒ അരുണും വീട്ടിലെത്തി. ഗൃഹപ്രവേശനത്തിന് മുന്നോടിയായി മുഴുവൻ നടപടിക്രമങ്ങളും കുടുംബത്തിന്റെ സാന്നിധ്യത്തിൽ പൂർത്തിയാക്കിയിരുന്നു. ടൌൺഷിപ്പിൽ ഇതുവരെ 159 വീടുകളുടെ സംയുക്ത പരിശോധന പൂർത്തിയായി. ഇന്ന് ബാക്കി 19 വീടുകളുടെയും കൂടി ഗുണമേന്മ പരിശോധന പൂർത്തിയാക്കും. 178 വീടുകളും വരും ദിവസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് കൈമാറും. മധ്യപ്രദേശിൽ തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അന്വേഷണ സമിതി രൂപീകരിച്ചു. ഇന്നലെ വിക്രംഘട്ട് അലോട്ട് സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രെയിനിന്റെ ഒരു പാസഞ്ചർ കോച്ചിലും ജനറേറ്റർ കോച്ചിലും തീപിടിച്ചത്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ അറിയിച്ചു. ഇന്ന് ലോക എയ്ഡ്സ് വാക്സിൻ ദിനം. എച്ച് ഐ വി പ്രതിരോധ വാക്സിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്.

0: കേരള റേഡിയോ നാടകോത്സവം ഇന്ന് സമാപിക്കും. ആകാശവാണിയുടെ കേരളത്തിലെ എല്ലാ നിലയങ്ങളും രാത്രി 9:30 നാടകം പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 1. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിട്ടു. കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്ത് നിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴിയാണ് പോകുന്നത്. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തലുവണ കുറ്റ്യാടി വഴിയും തിരിച്ചുവിടും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. 15 ഇടവേളയ്ക്ക് ശേഷം പെരിയാർ കടുവ സങ്കേതത്തിൽ മഞ്ഞൾ കൃഷി പുനരാരംഭിച്ചു. വന്യജീവികളുടെ ശല്യം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വന അതിർത്തിയോട് ചേർന്ന തരിച്ചുഭൂമികളിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മന്നാക്കുടി, പളിയക്കുടി, മൂഴിക്കൽ ഉൾപ്പെടെയുള്ള 5 ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വന്യമൃഗങ്ങൾക്ക് താൽപര്യമില്ലാത്ത വിളയായതിനാൽ അതിർത്തി മേഖലകളിൽ മഞ്ഞൾ കൃഷിക്ക് മുൻഗണന നൽകുകയായിരുന്നു. വേനലിന് ശേഷം എത്തിയ പുതുമഴയുടെ നനവിൽ വനഗ്രാമങ്ങളിലെ 1.5 കിടന്ന തരിശുഭൂമിയിലാണ് ഇപ്പോൾ വിത്തിറക്കിയത്. വനസംരക്ഷണത്തിൽ തദ്ദേശവാസികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പദ്ധതിക്ക് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. വനംവകുപ്പിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ പദ്ധതി വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം.
0: വയനാട്ടിലെ പഴയ വൈത്തിരിയിൽ രാവിലെ KSRTC മിന്നൽ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 മരിച്ചു. നമ്പിക്കൊല്ലി സ്വദേശി നാരായണൻ, ഭാര്യ സിജി, മകൻ അമൽ എന്നിവരാണ് മരിച്ചത്. നാരായണൻ സംഭവസ്ഥലത്തും ഭാര്യയും മകനും സ്വകാര്യ മെഡിക്കൽ കോളേജിലുമാണ് മരിച്ചത്. ഇടുക്കി വെൺമണിയിൽ രാവിലെ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രൊഫസർ ഡോക്ടർ ബിജോയ് തോമസ് മരിച്ചു. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യാത്രാമധ്യ മരണം സംഭവിച്ചിരുന്നു. ജമ്മുകശ്മീർ SSB ബോർഡർ പോലീസ് സേനാംഗമായ കണ്ണൂർ ഏച്ചൂർ മാവില ചാലിലെ ഷിബിനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. 27 വയസ്സായിരുന്നു. ഇന്ന് ഷിബിന്റെ വിവാഹം നടത്താനിരിക്കുകയായിരുന്നു. ചെറുവണ്ണൂരിൽ ഗർഭിണിയായ യുവതി കാർ കത്തി പൊള്ളലേറ്റു മരിച്ച സംഭവത്തിൽ ബന്ധുക്കൾ ദുരൂഹത ആരോപിച്ചു. കാർ കത്തിയത് ഷോർട്ട് സർക്യൂട്ട് കൊണ്ടല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. വാഹനത്തിന്റെ എഞ്ചിൻ ഭാഗത്തും എണ്ണ ടാങ്ക് ഭാഗത്തും തീപിടുത്തമുണ്ടായിട്ടില്ല. കാറിന്റെ ഉൾവശമാണ് പൂർണ്ണമായി കത്തിയതെന്നും പോലീസ് അറിയിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 520 കുറഞ്ഞ് 114,560 ഗ്രാമിന് 14,320 എന്ന് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സാംസ്കാരിക വിനിമയത്തിലും സമാധാനത്തിലും മ്യൂസിയങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. വിഭജിത ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര മ്യൂസിയം ദിന പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. BD സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 20 മന്ത്രിമാരും അദ്ദേഹത്തോടൊപ്പം മന്ത്രിസഭാംഗങ്ങളായി പ്രതിജ്ഞയെടുത്തു. ആദ്യ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം. നിക്ഷേപത്തിനും നിർമ്മാണത്തിനും നവീന കണ്ടുപിടുത്തങ്ങൾക്കും ലോകത്തെ ആകർഷണീയമായ കേന്ദ്രങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM വികാസ് പദ്ധതിക്ക് കോഴിക്കോട്ട് NIT കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തുടക്കമിട്ടു. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം ഇന്ന് സമാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

ഹേ റോസ്, ഹേ റോസ്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

FM പ്രധാന വാർത്തകൾ. സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനമേറ്റ വി ഡി സതീശനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കേന്ദ്രം പുതിയ ഗവൺമെന്റിന് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ ഗവൺമെന്റിന് കഴിയട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ ലോക്ഭവനിൽ ചായസൽക്കാരം ഒരുക്കിയിരുന്നു. സംസ്ഥാന നിയമസഭാ സ്പീക്കറെ ഈ മാസം 22 തിരഞ്ഞെടുക്കും. നിയുക്ത സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇക്കാര്യം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ അറിയിച്ചത്. 2 ദിവസത്തെ സ്വീഡൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലേക്ക് യാത്ര തിരിച്ചു. സ്വീഡൻ സന്ദർശനം നിരവധി സുപ്രധാന കരാറുകൾക്കും ഉഭയകക്ഷി ബന്ധത്തിലെ മികവിനും വഴിതെളിച്ചതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോഴിക്കോട്ട് NIT PM വികാസ് പദ്ധതിക്ക് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ധാരണാപത്രങ്ങളും കൈമാറി. UPയിലെ ലഖിംപൂർ ഖേരി വാഹനാപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ വീതം ആശ്വാസധനം അനുവദിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകും. 20,000 ടൺ LPGയുമായി MV സൈമി എന്ന എണ്ണ ടാങ്കർ ഗുജറാത്തിലെ കാണ്ട്ല തുറമുഖത്തെത്തി. കഴിഞ്ഞ മാർച്ച് മുതൽ 12 LPG ടാങ്കറുകളും 1 ക്രൂഡ് ഓയിൽ ടാങ്കറും ഹോർമൂസ് കടലിടുക്കു വഴി ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ സംസ്ഥാന ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിക്കുന്നതിന് പ്രായപരിധി 45 വയസ്സായി ഉയർത്തി. ഗ്രൂപ്പ് എ തസ്തികയിലേക്ക് നിലവിൽ പ്രായപരിധി 41. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: ആമിനോ,
1: ആന്റി എന്തിനാ വിളിക്കുന്നേ?
0: അത്താഴത്തിന് അല്ലാതെ
2: ആമിന് ഇന്ന് വന്നതല്ലേ ഉള്ളൂ. ഓരോ സമയത്തും ആന്റി എന്തിനാ വിളിക്കുന്നതെന്ന് പഠിക്കാനേ ഒരു ദിവസം കഴിയും.
3: അതെ, എനിക്ക് ഒത്തിരി ചിട്ടകളും നിർബന്ധങ്ങളും ഉണ്ട്. ഞാനൊരു കർക്കശക്കാരിയാണ്. ഇപ്പോൾ ഇത് പറയുന്നത് ആമിനയോടാണ്. ആനിക്കും അമ്മൂനും എന്നെ നല്ലപോലെ അറിയാം.
0: ആന്റി, ആ മ്യൂസിക്കിന്റെ വോളിയം ഒന്ന് കുറയ്ക്കാവോ?
3: എന്താ അമ്മൂ തലതാഴ്ത്തിയിരിക്കുന്നത്? നിനക്ക് വിശപ്പില്ലാഞ്ഞിട്ടോ? അത് കറിക്ക് സ്വാദില്ലാഞ്ഞിട്ടോ?
0: ഞാൻ കഴിക്കുന്നുണ്ട് ആന്റി.
2: ആന്റി, അമ്മൂന് തലവേദനയുണ്ട്.
3: തലവേദനയാണെന്ന് ആരാ പറഞ്ഞേ?
2: അമ്മു പറഞ്ഞു.
3: ആനിയോടാണോ പറഞ്ഞത്?
2: അതെ.
3: അതെ, എല്ലാരോടും ആയിട്ടൊരു കാര്യം പറയാം. ഞാനാണ് ഈ വീട്ടിന്റെ ഗൃഹനാഥ. എന്റെ ചുമതലയിലും സംരക്ഷണത്തിലുമാണ് നിങ്ങൾ മൂന്ന് പേരും. അമ്മൂന് അസുഖം വന്നാൽ ആനിയോടല്ല എന്നോടാണ് പറയേണ്ടത്. മനസ്സിലായോ?
0: എനിക്ക്.
2: അതെ, എന്താ വല്ലാണ്ടിരിക്കുന്നേ? തലവേദനയാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്.
3: അത് പോട്ടെ. അമ്മൂന് ഇപ്പൊ എന്തെങ്കിലും മരുന്ന് വേണോ?
0: വേണ്ട ആന്റി.
3: എങ്കിൽ കൈ കഴുകി എഴുന്നേറ്റോളൂ.
0: ശരി ആന്റി.
2: ആന്റി, എനിക്കും തീരെ വിശപ്പില്ല.
3: ആനി, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നീ അവിടെ ഇരിക്കെ. ഇനി ആമനിക്കും വിശപ്പില്ലെന്നുണ്ടോ?
1: ഇല്ല ആന്റി, എനിക്ക് വിശക്കുന്നുണ്ട്.
3: ആ, വിശന്നാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. എല്ലാരും വേണമെങ്കിൽ കഴിക്കാനും വേണ്ടെങ്കിൽ കളയാനും. ഇതൊരു ഹോസ്റ്റൽ ഒന്നല്ല, അതെല്ലാരും ഓർത്താ കൊള്ളാം. നിങ്ങളെ ഞാൻ ഇവിടെ സ്വന്തം മക്കളായിട്ടാ താമസിപ്പിച്ചിരിക്കുന്നത്, മനസ്സിലായോ? അതിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലേ മാറി താമസിക്കണം. മാറി താമസിക്കണമെന്ന് ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടുകാരോട് അറിയിച്ചോളാം. ആനിയോട് പ്രത്യേകിച്ചാണ് പറയുന്നത്. നിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ.
2: അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ.
3: എന്നോട് ഞാൻ മറുപടി ഒന്നും ചോദിച്ചില്ല.
1: ആന്റി, ഈ തക്കാളി കറിക്ക് നല്ല സ്വാദുണ്ട്, ഇതെങ്ങനെയാ ഉണ്ടാക്കി?
3: അതെ ആമിനെ, ചടങ്ങിനുള്ള പാചകമല്ല ഇവിടെ. നിങ്ങളുടെ വാടകക്കാശിന് വേണ്ടിയോ അല്ല ഞാൻ നിങ്ങളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. എനിക്ക് കാശിനോട് ഒരു പ്രേമവുമില്ല. ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ മടുപ്പ് ഓർത്തിട്ട് അതൊരു വല്ലാത്ത ശൂന്യതയാണ്. ആ ഒരു കാര്യം ഓർത്താ അദ്ദേഹവും ഇതിന് സമ്മതിച്ചത്. ആദ്യം അമ്മു, അമ്മുവിൻ്റെ ശുപാർശയിൽ ആനി, പിന്നെ ആനിയുടെ ശുപാർശയിൽ ആമിന. ആമിനയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം എന്നെ എന്ത് പറയുമോ ആവോ.
1: അയ്യോ, ഞാൻ ശല്യം ഒന്നും ഉണ്ടാക്കില്ല ആന്റി.
3: ആഹാ, അത് ശരി. അല്ലെങ്കിൽ ആരാണ് ശല്യം ഉണ്ടാക്കുക? ആരെയാണ് ഞാൻ അതിന് അനുവദിക്കുക? മൂന്ന് പെമ്പിളാരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് പറ്റത്തില്ലെന്നാണോ?
2: എനിക്കറിയാം, ആന്റിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല.
3: എന്തത്? കരയണമെങ്കിലേ അത്താഴം കഴിഞ്ഞ് എത്ര നേരം വേണേ കരഞ്ഞോ. നല്ലപോലെ കരഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി. പക്ഷെ ഭക്ഷണം മേശ അതിനുള്ളതല്ല. ആനി,
2: ഞാൻ ഇവിടുന്ന് പോവാ. ഡാഡിയെ വിളിച്ച് പറയണം.
0: അതിനിവിടെ എന്തുണ്ടായി?
1: അമ്മ ഒന്നും അറിഞ്ഞില്ല. ഊണ് പാതിയാക്കി പോന്നില്ലേ. ആനിയെ ആന്റി വല്ലാതെ വഴക്കു പറഞ്ഞു. ഈ ആന്റി ഇത്രയ്ക്ക് കടപ്പക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നീ പോവാണെന്നോ?
0: ആനി എവിടേക്കും പോവില്ല.
2: ഈ ആന്റിക്ക് ഇവിടെ അങ്ങ് പോകരുതോ? ഗോവയില്
0: ഈ വീട് എനിക്കും നിനക്കും ആമനയ്ക്കും വിട്ടു തന്നിട്ട് അല്ലേ? നല്ല കഥ. അതെ, എല്ലാവരും കിടന്ന് ഉറങ്ങാൻ നോക്കി.
3: നീ ബ്രെഡും ഓംലറ്റും കഴിച്ചില്ലേ? വിശപ്പല്ലെന്ന് തോന്നൽ മാറിയോ?
2: മാറി.
3: എന്താ നിനക്ക് പറ്റിയേ? നീ എന്നോട് പറയേ.
2: ഒന്നുമില്ല.
3: എന്റെ പൊന്നു മോളെ ആനി, ഈ ബാല്യവും കൗമാരവും യൗവനവും ഇതൊക്കെ കഴിഞ്ഞു തന്നെയാ ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത്. നിന്നെ കണ്ടാലറിയാം നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാവും. ഞാനൊന്ന് ചോദിക്കട്ടെ ആനി, ഐ യു ഇൻ ലവ് വിത്ത് സംബഡി?
2: നോ ആന്റി. ആന്റി എന്തൊക്കെയാ പറയണേ?
3: മോളെ, നീ നല്ല സുന്ദരി കുട്ടിയാണ്. ഏതൊരുത്തം കണ്ടാലും നിന്നെ ഒരു നിമിഷം ഒന്ന് നോക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന് നോക്കിയാ വീണ്ടും നോക്കിയേക്കും. എല്ലാവരും വലയും വിരിക്കും. ആ വലയിൽ വീഴുന്നതിന് മുമ്പ്.
2: ആന്റി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്കെന്നെ നന്നായിട്ടറിയാം.

0: എല്ലാ പെണ്ണുങ്ങളും ഒരു പ്രായത്തിൽ അങ്ങനെ പറയാറുണ്ട്. എനിക്ക് എന്നെ അറിയാൻ പോലും. പക്ഷെ അവൾക്കറിഞ്ഞുകൂടാത്ത ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. പ്രേമിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ പറയാൻ എനിക്കൊരു അവകാശവുമില്ല. കാരണം ഐ വാസ് ഓൾസോ ഇൻ ലവ് വിത്ത് ബെർണാർഡ്. ഓ, നിന്നോട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ? ഗോവയിലാണെന്ന് മാത്രമല്ലേ നിനക്കറിയൂ? അതൊരു കഥയാണ് മോളെ.
1: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ് യാ, റൂം നമ്പർ 203. യെസ് ഹീസ് ദേർ, കണക്ട് ചെയ്യാം.
2: ഗുഡ് മോർണിംഗ് മിസ് ആനി.
1: ഹാ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോൾ ഒരു കോൾ റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
2: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോളിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
1: പിന്നെന്തേ?
2: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ഒരു കോൾ, ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
1: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
2: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ. ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
1: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
2: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
1: നിങ്ങളവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. സോറി,
2: ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്ന് പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടു കൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൗണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിൽ ഇരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
1: എന്റെ ഷിഫ്റ്റ് 5 മണി വരെ, ഞാനൊരു പെൺകുട്ടിയല്ലേ?
2: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. യു ആർ സ്മാർട്ട്, ചാർമിംഗ്.
1: താങ്ക് യു.
2: പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഹോട്ടലിലെ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കട്ടെ. പിന്നെ ഉച്ചവരെ നിരത്തിലാണ്, പെരുവഴിയിൽ. അപ്പോൾ ശരി, കാണാം. തിരക്കാണ് എല്ലാവർക്കും, ആൾ ഇൻ എ ഹറി. ഞാൻ മാത്രം ഒട്ടും തിരക്കില്ലാത്തത്. എന്റെ കണ്ണുകളിൽ കൗതുകം, കൗതുകം മാത്രം.
1: ആമിന, നീ എന്താ ഫോണിൽ കഥ എഴുതാണോ? പിന്നെ
0: കുറച്ച് കാര്യങ്ങൾ എഴുതുക.
1: നടക്കട്ടെ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല.
0: പ്രിയപ്പെട്ട ബഷീർക്ക, അക്ഷരങ്ങളിൽ തൊട്ട് ബഷീർക്ക എന്ന് എഴുതിയിട്ട് ഒത്തിരി നേരം ഞാൻ വെറുതെ ഇരുന്നു. പറയാനാണെങ്കിൽ ഒരുപാട്, പക്ഷെ നേരിക്കണ്ട് പറയാനാ മനസ്സ് പഠിക്കുന്നത്. പോന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ, പക്ഷെ 5-6 ആണ്ട് കഴിഞ്ഞ പോലെയാ തോന്നുന്നേ. ഇത് വലിയ പട്ടണമാണ്. നമ്മുടെ നാട്ടിൽ സലാം സെറ്റിന്റെ പീടികയല്ലേ ഏറ്റവും വലുത്? ഇവിടത്തെ കണക്കിനെ നോക്കിയാൽ അതൊരു പെട്ടിപ്പീടികയാ. താമസം ഒരു വീട്ടിലാ. ഞങ്ങൾ 3 പെൺകുട്ടികൾ. ആനിയ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്, ഷൊർണൂരുകാരി. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാ. വണ്ടി ഇറങ്ങിയപ്പോൾ അവൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ ജോലി ചെയ്യുന്ന ഹോട്ടൽ ഒത്തിരി വലുതാ. തല വല്ലാതെ ഉയർത്തി കണ്ണുമേൽ കയ്യും വെച്ചാ ഞാൻ ആദ്യം അത് നോക്കിയത്. പിന്നെ അമ്മു, ഡാൻസും പാട്ടും പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചറാ. പറഞ്ഞു വന്നപ്പോ നമ്മുടെ അടുത്തുള്ളതാ. അടുത്തെന്ന് പറഞ്ഞ ഒറ്റപ്പാല. ആന്റീന്നാ വീട്ടുകാരെ ഞങ്ങൾ വിളിക്കുക. ഇത്തിരി കടുപ്പക്കാരിയാ, എങ്കിലും എനിക്കിഷ്ടായി. പിന്നെ എംബോറിയത്തിലെ ജോലി, അത് നല്ല സുഖമാ. തിരക്ക് തീരെ ഇല്ല. ദന്തോ ശില്പം വാങ്ങാനൊക്കെ ആർക്കാ ധൃതി? ഇക്കാനെ ഓർക്കാതെ ഒരു നിമിഷം പോലും ഇല്ല എനിക്ക്. ഇക്കാക്കയ്ക്ക് പഠിത്തമില്ലെന്നും ജോലിയില്ലെന്നും ഇനി വിഷമിക്കരുത്. എനിക്ക് ജോലിയായല്ലോ. അതല്ലേ ഇക്കാനെ കാണാതിരിക്കാൻ വയ്യെങ്കിലും മനസ്സിനെ അമർത്തിപ്പിടിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നത്. ഇനി ഒത്തിരി കാത്തിരിക്കേണ്ടി വരില്ല നമുക്ക്. നമ്മുടെ നിക്കാഹ് കഴിഞ്ഞ് നമുക്കിവിടെ പാർക്കാം. രാത്രി തന്നെ മറുപടി അയക്കണേ. ഇക്കാൻ്റെ ആമനക്കുട്ടി കാത്തിരിക്കുന്നു.

0: നഗരത്തിൽ വേനൽ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലേക്കാൾ കൂടുതൽ ഇന്ന് വേർക്കുന്നുണ്ട്, ഉഷ്ണിക്കുന്നുണ്ട്.
1: എവിടെ പോയിരുന്നു?
0: ഉത്തരം നൽകാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിശ്ചിതമായ ഒരിടമില്ല. ബീച്ച് റോഡ്, ടവർ ജംഗ്ഷൻ, സാനിറ്റോറിയം, അങ്ങനെ ഒന്ന് ചുറ്റി.
1: നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും?
0: അറിയില്ല. പെട്ടെന്നൊരു ദിവസം കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോകണമെന്ന് തോന്നിയാൽ തല തുടച്ച് പെട്ടി തൂക്കി ഞാൻ ഇറങ്ങിവെന്ന് പറയും, ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്സ്. എല്ലാ തോന്നലുകളും എനിക്ക് ബാദ്ഷാവറിന് ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന്, ഇന്ന് രാവിലെ എനിക്ക് തോന്നി ഷവറിന് ചുവട്ടിൽ എന്നോടൊപ്പം ആനി കൂടി നനഞ്ഞ്.
1: നിങ്ങൾ വൃത്തിയോടെ പറയാതെ.
0: ഹേ, വെറുമൊരു തോന്നൽ, ഒരു ഫാന്റസി. അപ്പോ ശരി എന്നാ.
1: തേടവൻ മനുഷ്യൻ, ഇയാൾ ആരാ? എന്തായിരിക്കും ഇയാളുടെ ലക്ഷ്യം?
2: ഇന്ന് ബർണാഡ് വിളിച്ചിരുന്നു. അദ്ദേഹം ഈ മാസം ഒടുവിൽ വരും. ഇപ്രാവശ്യം അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ ഞാനും കൂടെ ചെല്ലണമെന്നാ പറയുന്നത്. കുറച്ചു ദിവസം അവിടെ നിൽക്കാമെന്ന്. ഞാനിതുവരെ ഗോവ കണ്ടിട്ടില്ല. എനിക്കൊരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് തണിച്ചു നിന്ന് മടുത്തെന്ന്. ഞാൻ കൂടെ ചെന്നില്ലെങ്കിലേ ബിസിനസ്സൊക്കെ നിർത്തി തിരികെ എങ്ങി പോരുമെന്നാ പറയുന്നത്.
3: കുറച്ചു ദിവസം ഒരു ചേഞ്ചൊക്കെ രസമല്ലേ ആന്റി? ആന്റിക്ക് ഞങ്ങളെ വിശ്വാസമല്ലേ?
2: എനിക്കെല്ലാവരെയും വിശ്വാസമാണ്. അതല്ല കുട്ടികളെ പ്രശ്നം, നിങ്ങളെ ആര് ശ്രദ്ധിക്കും? നിങ്ങളുടെ ഭക്ഷണ കാര്യം, നിങ്ങളുടെ ആരോഗ്യം.
3: അതിന് പാചകക്കാരി റോസി ഉണ്ടല്ലോ.
2: റോസമ്മയുടെ കാര്യമാണോ? ഞാൻ കൺവെട്ടത്തില്ലെങ്കിൽ കാണാം. ആദ്യം താന്നൂന്നി ആവുന്നത് അവളായിരിക്കും, പിന്നെ നിങ്ങളുടെ ഭക്ഷണ കാര്യമൊക്കെ ഒരു കണക്കായിരിക്കും.
3: അതൊക്കെ ശരിയാക്കാം ആന്റി. ഞങ്ങളിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എത്ര ഉറങ്ങിക്കിടക്കുമായിരിക്കും അല്ലേ ആന്റി?
4: ആന്റിക്ക് കുട്ടികളില്ലെന്നല്ലേ ആന്റി പറഞ്ഞത്?
2: ആമിനിയോട് ആര് പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? ആരാ പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? എനിക്ക് എന്റെ കുട്ടികളുണ്ടല്ലോ. ഈ വീട് ഉറങ്ങിക്കിടക്കൊന്നുമില്ല, എനിക്ക് കുട്ടികളുണ്ട്.
5: ബർണാഡ് എനിക്ക് എല്ലാം തന്നു, എല്ലാം. ഒരു ഒരു കുഞ്ഞിനെ ഒഴിച്ച് എനിക്ക് എല്ലാം തന്നു.
1: ആന്റി, ആന്റി
5: സമാധാനായിട്ടിരിക്കുന്നു.
1: ഞങ്ങൾ പോവാം.
3: ആമിന, ഇവിടെ വാ.
4: എന്തേ?
3: ഞാനൊരു കാര്യം ചോദിച്ചാ നീ ഒളിച്ചു വെക്കില്ലല്ലോ.
4: എന്ത് കാര്യം?
3: ആരാ നിന്റെ ഈ ബഷീറിക്ക?
4: ഏത് ബഷീർക്ക?
3: അത് തന്നെയാണ് ഞാനും ചോദിച്ചത്.
4: ആവോ,
3: നുണ പറയണ്ട കേട്ടോ.
4: ബഷീർക്ക എന്റെ.
3: നീ ഇന്നലെ ഉറക്കത്തിൽ ബഷീർക്ക ബഷീർക്ക എന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നിന്റെ ചുണ്ടത്തൊരു കൊച്ചു ചിരിയും. അപ്പൊ നിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാം.
4: ഞങ്ങള് കൊച്ചുനാളിലെ ഒന്നിച്ചായിരുന്നു, ഒരേ ക്ലാസ്സിൽ. രണ്ടു വട്ടം തോറ്റപ്പോ ബഷീർക്ക പഠിത്തം നിർത്തി. ഇക്കാന്റെ വാപ്പ കടത്തു തോണിക്കാരനായിരുന്നു. വാപ്പ മരിച്ചപ്പോ ഇക്ക തോണിക്കാരനായി. അവിടെ പാലമണി പകുതിക്ക് മേലെയായി. പണി തീർന്ന ഇക്കാന്റെ കടത്തു തോണി കമഴ്ത്തി വെക്കാനേ പറ്റൂ.
3: അപ്പൊ മറ്റൊരു ജോലി?
4: എന്ത് ജോലി കിട്ടാനാ? ഇക്കാക്കൊന്നും അറിയില്ല. ഇടയ്ക്ക് പറഞ്ഞു ഗൾഫിൽ പോയി അറബികൾക്ക് ജോലി ചെയ്ത് കൊടുക്കാന്ന്. ഞാൻ സമ്മതിച്ചില്ല. കണ്ണത്താ ദൂരത്ത് പോയി എന്തിനാ കാശുണ്ടാക്കുന്നേ? ജീവിക്കാൻ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി വേണം. ഇപ്പൊ എനിക്കുണ്ട്. എന്നോട് ചോദിക്കാതെ, എന്റെ സമ്മതമില്ലാതെ ഇക്ക ഒന്നും ചെയ്യൂല.
3: നിന്റെ ഉമ്മയും പാപ്പയും എതിരൊന്നും പറയില്ലല്ലോ.
4: എതിര് മാത്രമേ പറയൂ. എനിക്ക് ഉമ്മയില്ല, രണ്ടാനമ്മയേ ഉള്ളൂ. ഇത്രയും കാലം ഞാൻ എല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ. ഒരക്ഷരം എതിർത്ത് പറഞ്ഞിട്ടില്ല.

0: കാര്യം മാത്രം. ഇല്ല, ബഷീറക്കോളം വലുതല്ല എനിക്ക് ആരും ആരും.
1: നിന്റെ നിക്കാഹിന് ആരുണ്ടായില്ലെങ്കിലും ഞങ്ങൾ ഉണ്ടാകും, ഞാനും ആനിയും. ആന്റി കൂടാതിരിക്കില്ല. നിറയെ പൂ ചൂടിച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരു മൊഞ്ചത്തിയാക്കും. നീ ബഷീറക്കായെ വിളിച്ചു പറഞ്ഞോളൂ, നീട്ടിക്കൊണ്ട് പോവണ്ടാന്ന്.
2: ഗുഡ് മോർണിംഗ് മിസ് ആനി.
3: ഗുഡ് മോർണിംഗ്.
2: ആനിയോട് ക്ഷമാപണം നടത്തണമെന്ന് കരുതിയാണ് ഇന്നലെ ഉറങ്ങാൻ കിടന്നത്.
3: എന്തിന്?
2: ആനിയെ കുറിച്ച് മര്യാദ കെട്ടൊരു തോന്നൽ ഉണ്ടായിപ്പോയതിന്.
3: അത് ഇന്നലെ കഴിഞ്ഞ കാര്യല്ലേ.
2: ശരിയാണ്, ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും ഒളിക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ വീണ്ടും ബാത്റൂമിൽ ഷവർ തുറന്നപ്പോൾ വെള്ളത്തിൽ കാലുകൾ ചവിട്ടി നിൽക്കവേ ആ തോന്നൽ എന്റെ മനസ്സിൽ വീണ്ടും പൊന്തി വന്നു. ഇന്നലെയുമായി ഒരു വ്യത്യാസം, ഇന്നലെ ആനി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് തോന്നിയത്. ഇന്നാകട്ടെ ആനി കൂടി ഉണ്ടെന്ന്.
3: എന്ത് വൃത്തിയുടെ അത്? നിങ്ങൾ എന്നെ ഒരു ചീത്ത പെൺകുട്ടിയായിട്ടാണോ കണ്ടിരിക്കുന്നത്?
2: അല്ലല്ല, ഒരു പെണ്ണിനെയും എനിക്ക് ചീത്തയായി കാണാൻ കഴിയില്ല. കാരണം എല്ലാ പെൺകുട്ടികളെയും എനിക്ക് ഇഷ്ടമാണ്.
3: ഈ ബാച്ചവറിന് ചുവട്ടിലല്ലാതെ മറ്റെങ്ങും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ലേ?
2: ശരിയാണ്, ഇന്ന് രാത്രി ഞാൻ ആനിയെ ഓർത്ത് കിടക്കും. മനസ്സിൽ വിരിയുന്ന ചിത്രങ്ങളിൽ മറ്റെവിടെയെങ്കിലും ആനി എന്നോടത്ത്.
3: വേണ്ട, നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കണ്ട.
2: ആനി തന്നെയല്ലേ ഒരു നിമിഷം മുൻപ് ചോദിച്ചത് മറ്റെവിടെയെങ്കിലും എന്നെ കാണാൻ കഴിയില്ലേ എന്ന്?
3: ഞാൻ അങ്ങനെ ചോദിച്ചോ?
2: ഇതാണ് പെൺകുട്ടി എന്ന കടങ്കഥ. അതൊക്കെ പോട്ടെ, എനിക്ക് വിശക്കുന്നു. വിരോധമില്ലെങ്കിൽ ആനി കൂടി വരൂ.
3: ഞാൻ ഡ്യൂട്ടിയിലാണ്, അറിയില്ലേ?
2: ഓ ശരി ശരി, അപ്പോൾ എന്റെ ക്ഷണം നിരസിക്കുന്നില്ല എന്നർത്ഥം. ഡ്യൂട്ടി ഇല്ലാത്ത ഒരു അവസരത്തിൽ ആനി എന്നോടൊപ്പം വരും അല്ലേ?
3: എന്ത്? നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞ്?
2: വെയിൽ കൂടുന്നുണ്ട്, ഒരു സൺഗ്ലാസ് വാങ്ങേണ്ടി.
3: ശരിയാണോ അന്ന് ആന്റി ചോദിച്ചത്? യെസ്, അതെ. ഹേ, നോ നോ,

0: ആരാ?
1: ഈ നിരത്തിലൂടെ ഞാൻ പലവട്ടം നടന്നു. അപ്പോഴൊക്കെ ഇവിടെ നിന്ന് നൃത്തത്തിന്റെ സംഗീതത്തിന്റെ ചെറുകടി കേട്ടു. പലപ്പോഴും വാതിലിൽ മുട്ടണമെന്ന് കരുതിയതാണ്.
0: ഇത് പെൺകുട്ടികൾ മാത്രമുള്ള ഇടമാണ് കേട്ടോ.
1: മനസ്സിലായി. അത് ബോർഡിൽ തന്നെ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ദിവസവും സംയമനം പാലിച്ചത്. പക്ഷേ ഇന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒരു മോഹം വല്ലാതെ പിടിച്ചു നിർത്തുമ്പോൾ മാനസികമായും ശാരീരികമായും നമുക്കുണ്ടാകുന്നൊരു ടെൻഷൻ ഉണ്ടല്ലോ.
0: അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടേ?
1: എനിക്ക് കൂടി ഇവിടെ പ്രവേശനം തരണം. ഒരു വിദ്യാർത്ഥിയായി
0: ഇവിടെ നിങ്ങൾക്ക് പ്രവേശനം തരാൻ കഴിയില്ല കേട്ടോ.
1: ഒരു നിമിഷം കൊണ്ട് തട്ടിപ്പുറത്താക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ നിരാകരണം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന മുറിവ്.
0: എനിക്ക് കഴിയാത്ത ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഞാനിവിടെ ഒരു ടീച്ചർ മാത്രമാണ്, നടത്തിപ്പുകാർ വേറെയുണ്ട്. അവരെ സമീപിക്കൂ കേട്ടോ. വാതിൽ തുറന്ന എന്റെ തെറ്റായി പോയല്ലേശ്വര.
1: ഞാനൊരു പ്രശ്നക്കാരനല്ല. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഒരു കോണിൽ നിശബ്ദനായി ഞാനിരിക്കാം.
0: എന്തൊക്കെ പറഞ്ഞാലും പെൺകുട്ടികൾ മാത്രമുള്ളവരെടുത്ത് നിങ്ങളെ കടത്തിയിരുത്തുന്നത് ശരിയല്ല കേട്ടോ.
1: എന്നെ ഒരു വിദ്യാർത്ഥിയായി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു അപേക്ഷ, ഇന്ന് അല്പനേരം ക്ലാസ് മുറിയിൽ ഇരിക്കാൻ.
0: അതിന് നിങ്ങൾ
1: ആനി എന്നോട് പറഞ്ഞത് സമ്മതിക്കാതിരിക്കില്ല എന്നാണ്.
0: ആനിയോ? അവളെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
1: ഞാൻ താമസിക്കുന്നത് ആ ഹോട്ടലിലാണ്. റിസപ്ഷൻ കൗണ്ടറിൽ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞും ഇരിക്കാറുണ്ട്.
0: പക്ഷെ ആനി നിങ്ങളെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹോട്ടലിലെ മിക്കവാറും സന്ദർശകരെ കുറിച്ച് അവൾ എന്നോട് പറയാറുള്ളതാ.
1: എല്ലാവരെ കുറിച്ച് പറയുകയും എന്നെ കുറിച്ച് പറയാതിരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ആനിക്ക് എന്നോട് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലായില്ലേ.
0: ആനി പറഞ്ഞതനുസരിച്ച് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ അനുവദിക്കാം. ഒരല്പനേരം മാത്രം കേട്ടോ.
1: ഓ, ആനിയോടുള്ള പരിഗണന കൊണ്ട്. അപ്പൊ എന്നോട്

0: വർഷങ്ങൾക്ക് മുൻപ് ഞാനും പാടാറുണ്ടായിരുന്നു. എന്റെ വലിയ വീടിന്റെ ചുമരുകളിൽ അവയുടെ ചീളുകൾ പറ്റിപ്പിടിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തിനാണ് വീട് വിട്ടു പോകുന്നത്? എനിക്ക് എന്നെ നഷ്ടപ്പെട്ടത് എന്നായിരുന്നു. നന്ദി ടീച്ചർ, സോറി ഫോർ ദ ട്രബിൾ. നിങ്ങൾ എനിക്ക് നൽകിയ ഈ 10 നിമിഷങ്ങൾക്ക് ഞാൻ വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു ടീച്ചർ. ടീച്ചറുടെ പേര് പറഞ്ഞില്ലല്ലോ.
1: ആനി പറഞ്ഞില്ലേ?
0: ഇല്ല.
1: എന്റെ പേര് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം?
0: എന്റെ ഡയറി കടലാസിൽ കുറിച്ചു വയ്ക്കാൻ. ഇന്ന് അമ്മു എന്ന പേരുള്ള സുന്ദരിയായ ഒരു ടീച്ചറുടെ സംഗീത ക്ലാസ്സിൽ ഉയരുന്ന മധുരമായ ഒരു ശബ്ദമേറ്റുപാടുന്ന ശബ്ദക്കിടാങ്ങളുടെ.
1: ഓ, അപ്പൊ നിങ്ങൾക്ക് എന്റെ പേരറിയാം. ആരുടെങ്കിലും ഡയറി കുറിപ്പിൽ സ്ഥാനം കിട്ടണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല.
0: അമ്മു, പറഞ്ഞാൽ തമാശയാണെന്ന് തോന്നും. എന്റെ വീണയ്ക്ക് അമ്മു എന്നാണ് ഞാൻ പേരിട്ടത്.
1: ആണോ?
0: വീണയ്ക്ക് പേരിട്ട വിട്ടി എന്നോർത്തായിരിക്കും അമ്മുച്ചിരിക്കുന്നത്. അപ്പൊ ശരി, കാണാം.
1: അമ്മു എന്ന് പേരുള്ള വീണ

0: ആനി, നീ എന്ത് പണിയാണ് കാണിച്ചേ? നിന്റെ ചങ്ങാതി എന്റെ ക്ലാസ്സിൽ പറഞ്ഞയച്ചു അല്ലേ?
1: എന്റെ ചങ്ങാതിയോ?
0: നിന്റെ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു സഞ്ചാരി. ഓ, അയാളുടെ പേര് ചോദിക്കാനും മറന്നു.
1: ഏ, അയാള് ഡാൻസ് സ്കൂളിൽ വന്നിരുന്നോ? എന്തിന്?
0: നീ പറഞ്ഞിട്ടാണ് എന്നാണ് പറഞ്ഞത്? നൃത്തം അല്ലെങ്കിൽ സംഗീതമെങ്കിലും പഠിക്കണമെന്ന്.
1: ഞാൻ അയാളോടൊന്നും പറഞ്ഞിട്ടില്ല. മര്യാദയില്ലാത്തൊരു മനുഷ്യൻ. നമ്മള് കൂട്ടുകാരികളാണെന്നോ ഒരുമിച്ച് താമസിക്കുന്നവരാണെന്നോ അയാൾക്ക് അറിയാമെന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു. നാളെ അയാളൊന്ന് കാണട്ടെ. തോന്നിയാസത്തിന് ഒരു അതിരില്ലേ?
0: എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ആനയുടെ ശുപാർശയുടെ പേരിൽ ഞാൻ അയാളെ ക്ലാസ്സിൽ കയറ്റി. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ആനയുടെ പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിലും ഒരു പക്ഷേ ആ മനുഷ്യനെ ഞാൻ അനുവദിക്കുമായിരുന്നു.
2: ചോദിക്കുന്നതിന് ഉത്തരം പറ. അറിയാമായിരുന്നോ ഇല്ലേ?
0: ആന്റി, ആന്റി, എന്ത് പറ്റി? ആന്റി,
1: ആന്റി, ആന്റി, കണ്ണോർക്ക് ആന്റി.
3: ഞാൻ ഉറങ്ങുമായിരുന്നു. നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നോ? ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ കുറെ നേരം ഉറങ്ങിയോ? നിങ്ങളാരും അത്താഴം കഴിച്ചില്ലേ?
1: ആന്റി ഉറങ്ങിക്കോളൂ, ഞങ്ങള് വെറുതെ ആന്റി നോക്കിയതാ.
0: ആന്റി, ആന്റി ഇപ്പൊ ഒന്നും പറയണ്ട, റെസ്റ്റ് എടുത്തോളൂ.
1: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ്, ഒന്ന് നിന്നേ.
4: ആനി നിൽക്കാൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി ഒരു നിമിഷം നിൽക്കാതെ കുശലം പറയാതെ ഞാൻ പോവുകയില്ല.
1: കുശലം പറയണമെന്ന് എനിക്ക് താല്പര്യമില്ല.
4: പക്ഷേ എനിക്കുണ്ട്.
1: ഇന്നലെ നിങ്ങൾ കാണിച്ചതേ മര്യാദകേടാണ്. അമ്മുവിന്റെ ക്ലാസ്സിൽ പോകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നോ ചെങ്ങാതിമാരാണെന്നോ അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ.
4: അപ്പോൾ മര്യാദകേട് കാണിച്ചത് ആനിയല്ലേ?
1: എന്ത് മര്യാദകേട്?
4: കൂടെ താമസിക്കുന്ന ഒരാൾ ഒരു ക്ലാസ് നടത്തുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. അവിടെ എനിക്ക് പ്രവേശനം തരാൻ ഒരു വാക്ക് പോലും ഉരിയാടിയതുമില്ല.
1: അതൊക്കെ ഞാൻ എന്തിനു പറയണം? നിങ്ങൾ എന്റെ ആരാ?
4: സോറി, ഞാൻ നിങ്ങളുടെ ആരാണ്? വെറുമൊരു യാത്രക്കാരൻ. ആനി, ക്ഷമിക്കോ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. പെരുവഴിയിൽ ഊർക്കാപ്പുറത്തും പെരുമഴ പെയ്യുമ്പോൾ

0: ഒരു പരിചയക്കാരന്റെ കൂടെ കീഴിൽ ഓടിക്കയറി നിൽക്കുന്നത് മര്യാദകേടാണോ? ആണോ?
1: എന്തോന്ന്?
0: വെയിൽ ഒരുമാതിരി തീപ്പൂക്കൾ പോലെ അകത്തണം. ഒരു നിമിഷം ഈ എംപോറിയത്തിൽ കയറാം. എ സി ഒക്കെ ഉണ്ടല്ലോ.
2: വരൂ സർ. എന്താ വേണ്ടത്?
0: എന്താണ് വേണ്ടത് എന്ന് ഞാൻ നോക്കട്ടെ. അല്ലാതെ എങ്ങനെയാ പറയാൻ കഴിയുക?
2: അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ.
0: കുട്ടി, അല്ല, പേരറിഞ്ഞാൽ ആ വിളി ഒഴിവാക്കാമായിരുന്നു.
2: ആമിന.
0: ആമിന? ഓ, മിസ് ആമിന അതോ മിസ്സിസ്?
2: മിസ് തന്നെ.
0: ഇവിടെ പുതിയതായി വന്നതാണോ?
2: അതെ.
0: മുൻപ് ഇവിടെ ഒരു തടിച്ച പെൺകുട്ടിയായിരുന്നു, കസ്റ്റമേഴ്സിനെ തീരെ ശ്രദ്ധിക്കാത്ത.
2: ഇവിടെ ആയിരിക്കാൻ തരമില്ല. ഈ എംപോറിയം പുതിയതാണ്.

0: എസിയൊക്കെ ഉണ്ടല്ലോ.
1: വരൂ സർ, എന്താ വേണ്ടത്?
0: എന്താണ് വേണ്ടത് എന്ന് ഞാൻ നോക്കട്ടെ. അല്ലാതെ എങ്ങനെയാ പറയാൻ കഴിയുക?
1: അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ.
0: കുട്ടി, അല്ല, പേരറിഞ്ഞാൽ ആ വിളി ഒഴിവാക്കാമായിരുന്നു.
1: ആമിന.
0: ആമിന? ഓ, മിസ് ആമിന അതോ മിസ്സിസ്?
1: മിസ് തന്നെ.
0: ഇവിടെ പുതിയതായി വന്നതാണോ?
1: അതെ.
0: മുൻപ് ഇവിടെ ഒരു തടിച്ച പെൺകുട്ടിയായിരുന്നു, കസ്റ്റമേഴ്സിനെ തീരെ ശ്രദ്ധിക്കാത്ത.
1: ഇവിടെ ആയിരിക്കാൻ തരമില്ല. ഈ എംപോറിയം പുതിയതാണ്, ഇവിടുത്തെ ആദ്യത്തെ സെയിൽസ് ഗേൾ ഞാനാ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇനിയും നോക്കി തുടങ്ങിയില്ലല്ലോ.
0: ഇവിടെ ആനയെ നിറച്ച മഞ്ചാടി മുത്തുണ്ടോ? ഇപ്പോ നാനോ ആർട്ടിലാണ് എനിക്ക് താല്പര്യം.
1: ഉണ്ടല്ലോ.
0: ഒരു മുത്തിൽ എത്ര ആനകളെയാണ് നിറച്ചിരിക്കുന്നത്?
1: 101.
0: എവിടെ ചെന്നാലും 101. എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് 100 അല്ലെങ്കിൽ 102. അതാണ് എനിക്ക് ആവശ്യം. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ.
1: ഇവിടെ ഉള്ളതല്ലേ എനിക്ക് വിൽക്കാൻ കഴിയൂ.
0: ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് തോന്നരുത്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇവിടെയുള്ള എല്ലാ മഞ്ചാടി മുത്തുകളും നമുക്ക് തുറന്നു നോക്കാം. ശില്പിയുടെ കണക്ക് തെറ്റി ഒന്നില്ലെങ്കിലും.
1: നിങ്ങൾ എന്താ സംബന്ധമാണ് പറയുന്നത്? എനിക്കതാണോ ജോലി?
0: എല്ലാ പെൺകുട്ടികളും എന്നോട് ശുണ്ഠി പിടിക്കുന്നു. ഇന്നലെ അമ്മു എന്നൊരു പെൺകുട്ടി, രാവിലെ ആനി എന്ന മറ്റൊരു പെൺകുട്ടി, ഇപ്പോഴിതാ ആമിന.
1: നിങ്ങൾക്ക് അമ്മുവിനെ ആനി അറിയോ?
0: പരിചയപ്പെട്ടു.
1: എങ്ങനെ പരിചയപ്പെട്ടു?
0: പറയുന്നത് തെറ്റാണ്. അമ്മുവിനോട് ആനിയെ കുറിച്ച് സംസാരിച്ചതിനാണ് ആനി എന്നോട് ദേഷ്യപ്പെട്ടത്. ഞാനൊരു സംസ്കാരം കെട്ടവനാണെന്ന് പറഞ്ഞു. അപ്പോൾ മിസ് ആമിനയ്ക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല?
1: നിങ്ങൾ രണ്ട് മഞ്ചാടികൾ കൊണ്ടുപോകൂ. ഒന്നിൽ നിന്നൊരു ആനക്കുട്ടിയെ മറ്റൊന്നിലേക്ക് മാറ്റൂ. അപ്പോ ഒന്നിൽ 100, മറ്റേതിൽ 102. കാര്യം നടന്നല്ലോ.
0: മിടുക്കിക്കുട്ടി, മിടുക്കിക്കുട്ടി. പക്ഷെ ഒരു സ്വയം കബളിപ്പിക്കലിന് എനിക്കിഷ്ടമല്ല.
1: ക്ഷമിക്കൂ, ഞാൻ സാവകാശം നോക്കാം. ഒരു മുത്ത് നിങ്ങൾക്കായി കിട്ടാതിരിക്കില്ല.
0: ആമിനയ്ക്ക് ലഞ്ചിന്റെ സമയമായി കാണും അല്ലേ. ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ശരി, കാണാം. ആമിന, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമായി. ഞാൻ വീണ്ടും വരും. മഞ്ചാടി മുത്തുകൾക്ക് വേണ്ടിയല്ല, നിന്റെ തിളക്കമുള്ള കൺമുത്തുകൾ തേടി.
2: ഞാനും അനിയും ഒത്തിരി നടന്നിട്ടുള്ളതാ ഈ കടപ്പുറത്ത്.
1: എനിക്ക് കടലും കടപ്പുറം എപ്പോഴും ഇഷ്ടം.
3: കാറ്റാടിക്കാരും കളിപ്പാട്ടക്കാരും കച്ചവടക്കാരും നിറഞ്ഞ ഈ ബീച്ചിൽ വന്നാലേ നേരം പോണതറിയില്ല.
1: നമുക്ക് ആന്റിയും കൂട്ടി വരാമായിരുന്നു അല്ലേ?
3: എന്തിന് ഈ രസം കളയണം?
1: ആന്റിക്ക് ആന്റിയെ തീരെ ഇഷ്ടമല്ല അല്ലേ?
3: ഇഷ്ടക്കേടൊന്നുമില്ല. അവർക്ക് നമ്മുടെ പ്രായമാണോ, നമ്മുടെ രീതി വർത്താനാണോ അവർക്ക് പറയാനുള്ളത്?
2: ആമിനക്കുട്ടിയും കുട്ടിയുടെ ബഷീറിക്കായും കൂടി ഈ കടപ്പുറത്ത് കൈകോർത്ത് പിടിച്ച് വരണം കേട്ടോ.
3: അപ്പോഴെന്താ മനസ്സിൽ തോന്നാന്നറിയോ? ഈ പഞ്ചാര മണലിന്റെ എത്താ ദൂരത്തില് നിങ്ങൾ രണ്ടുപേരും മാത്രമായി.
1: ബഷീർക്ക, അത് മാത്രമേ എനിക്കൊരു മോഹമുള്ളൂ. പക്ഷെ ഒത്തിരി മോഹിക്കാൻ പേടിയാ. ഇന്ന് എവിടെയാ, എന്താ അവസാനം എന്നൊന്നും അറിയില്ല. ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ വയ്യ. ആരും സമ്മതിക്കില്ല, എല്ലാവരും തലകുയ്യാൻ നിൽക്കുക. ഇല്ല, എന്റെ ബഷീർക്കാനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല.
3: നീ വല്ലാതെ എക്സൈറ്റഡ് ആകുന്നു.
1: നോക്കൂ, ദേ ഈ കുപ്പിവള, ഈ ചുവന്നവള മണപ്പുറത്ത് പെരുന്നാൾ വന്നപ്പോ ബഷീർക്ക വാങ്ങി തന്നതാ. ബഷീർക്കക്ക് ഇത്രക്കെ കഴിയൂ.
0: നമസ്കാരം.
3: ഇയാൾ എവിടെ വന്നോ?
2: ഇത് തന്നെയാണ് വീണയ്ക്ക് അമ്മു എന്ന് പേരിട്ട മനുഷ്യൻ.
1: മഞ്ചാടി മുത്ത് തേടി വന്നത് ഇയാളാ.
0: നിങ്ങളെ ഒരിക്കൽ ഒന്നിച്ച് കണ്ടുമുട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അത് ഈ കടപ്പുറത്ത് വെച്ചാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഞാൻ ഐസ്ക്രീം വാങ്ങാം ഒരു സന്തോഷത്തിന് വേണ്ടി.
3: ഏയ് നോ, ഞങ്ങൾ ഇപ്പൊ ഐസ്ക്രീം കഴിച്ചു.
0: ഒന്നുകൂടി ആകുന്നത് കൊണ്ട് തെറ്റുണ്ടോ? അല്ലെങ്കിൽ ചോക്ലേറ്റ് മിൽക്ക് വാങ്ങാം.
2: ഞങ്ങൾ പോകാൻ ഇറങ്ങുകയായിരുന്നു.
0: നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല.
3: ഒന്നിച്ചൊരു വീട്ടിലാന്ന് പറഞ്ഞല്ലോ.
0: ആ വീട് എവിടെയാണ് എന്നാണ് ചോദ്യം.
2: ചർച്ച് സ്ക്വയറിന് തെക്കാണ്.
0: നിങ്ങൾ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഒരു ദിവസം എനിക്ക് അവിടെ വരാമായിരുന്നു.
3: അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഞങ്ങളുടെ ആന്റി വളരെ സ്ട്രിക്റ്റ് ആണ്.

0: സ്ട്രിക്റ്റ് ആവുന്നിടത്താണ് ലംഘനമുണ്ടാവുക എന്നും അങ്ങനെയായിരുന്നു. ഞാൻ ചിട്ടയായി വളർത്തപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. പുറത്ത് ഐസ്ക്രീം വണ്ടിയിലെ മണി കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന ഒരു കാലമുണ്ടായിരുന്നു. സിഗരറ്റിൻ്റെ മണത്തിന് നേരെ നാസിക വിടർത്താത്ത ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഓരോ ജിജ്ഞാസയ്ക്കും ഓരോ അതിമോഹം എന്ന തെറ്റിനും എന്റെ ഡാഡി എന്നെ തല്ലി.
1: പിന്നെ നിങ്ങൾ എങ്ങനെ ഇങ്ങനെയായി?
0: ഇങ്ങനെ വഷളനായി എന്നല്ലേ? ഒരു ദിവസം ഞാനെല്ലാം പൊട്ടിച്ചൂടി. ചൂളം കുത്തുന്ന കാറ്റും കണ്ണത്താ കൊമ്പുകളും നോക്കത്താ കാഴ്ചകളും ഉള്ള ഒരു ലോകത്തിലേക്ക്. പക്ഷെ ഞാൻ എന്ത് നേടി? ചവിട്ടി കടന്നു പോയ പാതയിലെ കുറെ പോറലും കുറെ പൊടിയും. അപ്പോ ശരി, കാണാം.
2: വാ, നമുക്ക് പോവാം, സമയം വൈകുന്നു.
3: ശരി, എന്നാലും അയാളുടെ ഐസ്ക്രീം നിഷേധിക്കണ്ടായിരുന്നു.
4: നിങ്ങളെ എനിക്ക് വിശ്വാസമായതുകൊണ്ടാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്.
2: അങ്കിൾ എന്നേക്ക് വരും?
4: അതാണ് തമാശ, അങ്കിള് വരുന്നില്ല. ഞാൻ അങ്ങോട്ട് പോവുകയാ.
1: ആന്റി എപ്പോ മടങ്ങിയെത്തും?
4: എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് അധികം ദിവസം നിൽക്കാൻ കഴിയില്ല കുട്ടികളെ.
1: ഓ, അങ്കിൾ വേഗം വിടില്ലായിരിക്കും.
4: ബെർണാഡിനെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ, അദ്ദേഹത്തിന് അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ഒരു പാവാണെന്നേ, ദുർവാശിക്കാരനൊന്നും അല്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ മാക്സിമം ഒന്ന് പരിഭവിക്കും, പെണങ്ങത്ത് പോലും ഇല്ല.
3: ആമിനയുടെ നിക്കാഹന് നമുക്ക് അങ്കിളിനെ വരുത്തണം, മറ്റാര് വന്നില്ലെങ്കിലും ഒരു വിശിഷ്ട അതിഥിയെ. പിന്നെ ആന്റിയും ഞാനും അമ്മും.
4: ആമിനയുടെ ഇക്ക വന്നു കഴിയുമ്പോ എവിടെയാ താമസിക്ക?
2: അറിയില്ല.
4: ആമിന ജോലിക്ക് പോകുമ്പോ ബഷീർ എന്ത് ചെയ്യും? അയാൾക്കൊരു ജോലി വേണ്ടേ?
2: ഇക്കാന് വെറുതെ ഇരിക്കാനേ കഴിയൂ. ഇവിടെ കടത്തുമില്ല, തോണിയുമില്ല.
4: കുറച്ചു നാളത്തേക്ക് ഒരു മുഷമൊക്കെ ഉണ്ടാവും, പിന്നെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ അതിനെ അങ്ങനെ നോക്കി ഇരിക്കാം മൂപ്പർക്ക്. ആദ്യത്തെ കുഞ്ഞിനെ കാണാൻ ആന്റി വരും കേട്ടോ. ആമനെ പോലെ ഒരു സുന്ദരി മോള്. പണ്ട് ബെർണാഡും പറയുമായിരുന്നു, എന്നെ പോലെ ഒരു കുഞ്ഞു ഞങ്ങൾക്ക് പറക്കുന്നു.
1: ആന്റി ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോവാണോ?
4: ഊണ് കഴിച്ചിട്ടെന്തിനാ? ഉറങ്ങിയിട്ടെന്തിനാ? പണം ഉണ്ടാക്കിയിട്ടെന്തിനാ?
0: അമ്മു.
1: ഏ, നിങ്ങളോ?
0: ഞാൻ പിന്തുടരുകയായിരുന്നു.
1: എന്തിന്?
0: മെയിൻ റോഡിൽ വെച്ച് സംസാരിക്കുന്നത് അമ്മുവിന്റെ ബുദ്ധിമുട്ടാവും എന്ന് തോന്നി. ഈ ഇടവഴിയിൽ നമ്മളെ ആരും ശ്രദ്ധിക്കില്ല.
1: നിങ്ങൾക്ക് എന്ത് വേണം പറയൂ.
0: എനിക്ക് അമ്മുവിന്റെ സംഗീത ക്ലാസ്സിൽ ഇരിക്കണം. ഞാൻ വെറുതെ ഇരുന്നു കൊള്ളാം, കാറ്റിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ.
1: ഒരിക്കൽ അനുവദിച്ചാൽ നിങ്ങൾ വീണ്ടും വരുമെന്ന് എനിക്ക് അറിയായിരുന്നു.
0: കുട്ടികൾ പാടിക്കൊള്ളട്ടെ, നൃത്തം ചവിട്ടിക്കോട്ടെ, ഞാൻ വെറുതെ കണ്ടുകൊണ്ട്.
1: നിങ്ങളിരിക്കുന്നതിൽ എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല കേട്ടോ, പക്ഷെ കുട്ടികൾ തന്നെ പരാതിപ്പെടും, അത് കൗസല്യദേവിയുടെ കാതിലെത്തും. എനിക്ക് ജോലി നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ?
0: ശരിയാണ്, ഞാനൊരു ബോദറേഷൻ ആവാൻ പാടില്ല. ബട്ട് ഒരു ദിവസം കുട്ടികൾ ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കീർത്തനം പാടണം. എനിക്ക് വേണ്ടി പാടില്ലേ അമ്മു?
1: നിങ്ങൾക്ക് വേണ്ടി പാടാൻ എനിക്കിഷ്ടമാണ്. ഞാനിപ്പോ അമ്മു അല്ലാട്ടോ.

0: അവൾ എന്താണ് പറഞ്ഞത്? അവൾ എന്റെ വീണയാണെന്ന്. പങ്കത്തം, എന്റെ വീണ. എനിക്ക് തന്നെ അറിയാത്ത ഒരു നിമിഷത്തിൽ ഞാൻ അതിന്റെ തന്ത്രികൾ വലിച്ചിളക്കി. അമ്മു,
1: നിങ്ങൾ ഈ ചോരിൽ കാത് ചേർത്ത് നിൽപ്പുണ്ടാകുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ പാടിയത് നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നു ട്ടോ.
0: ഞാൻ ശല്യപ്പെടുത്തിയോ?
1: ഇല്ല, വരൂ, നമുക്കുള്ളിലിരിക്കാം.
0: കൗസല്യ ദേവി,
1: അവരിപ്പോൾ വരില്ല.
0: കുട്ടികളോ?
1: അവരൊക്കെ പോയി കഴിഞ്ഞു,
0: ക്ലാസ് കഴിഞ്ഞു. എന്നിട്ട്?
1: എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്.
0: എനിക്ക് അമ്മുവിനെയും ഇഷ്ടമാണ്.
1: അപ്പോൾ നമുക്ക് ഒന്നിച്ച്.
0: ഞാനൊരു വഴിയാത്രക്കാരൻ, മിസ് അമ്മു.
1: ഞാൻ മിസ് അമ്മു അല്ല, നിങ്ങളുടെ

0: പ്രിയപ്പെട്ട വീണയല്ലേ?
1: കുട്ടിക്ക് ഒറ്റപ്പാലത്ത് അവിടെ കുട്ടിക്കൊരു വീടില്ലേ?
0: വീടോ? ദ്രവിച്ച ഓലകൾ, വിണ്ടുകീറിയ ചുവരുകൾ. അവിടെ എനിക്ക് ആരാണുള്ളത്? നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലേ? എന്നാർക്ക് വേണം? ഒരു പാട്ടുകാരി, ടീച്ചർ. നിങ്ങൾക്ക് ആനിയാണ് ഇഷ്ടം അല്ലേ? പൊക്കോ, നിങ്ങൾ എനിക്ക് കാണണ്ട.
1: എനിക്ക് ആനയോടാണ് ഇഷ്ടമെന്ന് ആര് പറഞ്ഞു തന്നു അമ്മു ഈ വിഡ്ഢിതം? എനിക്കിഷ്ടം കവിളത്ത് കറുത്ത മറുകുള്ള കൊച്ചു നുണക്കുഴികളുള്ള കുറുനിരകളുള്ള അവളെയാണ്. ആമിന. അതെ, ഐ ലവ് ഹർ.

0: പ്രിയപ്പെട്ട ബഷീർക്ക, ഞാനൊരു കിനാവ് കണ്ടു. സ്വർഗത്തിൽ ഞാനും ഇക്കയും മാത്രം. ഇക്കാന്റെ മടിയിൽ ഞാൻ. ചുറ്റാകെ നിറയെ പൂക്കൾ. ഇക്ക ചോദിച്ചു, ഈ സ്വർഗത്തേക്കാൾ വലിയ സ്വർഗം എന്താണെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന്. അപ്പോ ഇക്ക എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക, അത് നീയാണെന്ന്. ഇക്ക, എനിക്ക് ധൃതിയായി. ഓരോ നിമിഷവും തള്ളി നിൽക്കുന്നത് നമ്മൾ ഒന്നിച്ചാവുന്ന ആ ദിവസം ഓർത്ത് മാത്രമാണ്. കാണാൻ ഒരുപാട് കൊതിയായി ഇക്ക. മഞ്ചാടിക്കൊരു കിട്ടിയില്ല.
1: സാരമില്ല, ധൃതിയില്ല. ഞാൻ കുറച്ച് ദിവസം കൂടി ഈ പട്ടണത്തിൽ ഉണ്ടാവും. പോകുന്നതിന് മുൻപ് ശ്രമിക്കൂ, അതല്ലേ നമുക്ക് കഴിയൂ.
0: മറ്റെന്താണ് വേണ്ടത്?
1: ആമിന ഒരു സെയിൽസ് ഗേൾ ആയി മാത്രം സംസാരിക്കുന്നു.
0: അങ്ങനെയല്ലേ ഞാൻ സംസാരിക്കേണ്ടത്?
1: അത് കസ്റ്റമേഴ്സിനോട്.
0: നിങ്ങൾ ഒരു കസ്റ്റമർ ആണല്ലോ.
1: ഞാൻ വെറും ഒരു കസ്റ്റമർ
0: അല്ലാതെ മറ്റാരാണ്?
1: മറ്റൊരാളായി ഇവിടെ വരുന്ന പലരിൽ നിന്ന് വിഭിന്നനായി ആമിന എന്നെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് തന്നെ മഞ്ചാടിക്കുരുവിനെ കുറിച്ച് തിരക്കാനല്ല, എന്തെങ്കിലും വാങ്ങാനുമല്ല, ആമിനെ ഒന്ന് കാണാനായി മാത്രം.
0: എനിക്ക് മനസ്സിലാകുന്നില്ല.
1: ആമിന, ഞാൻ ആമിനയെ സ്നേഹിക്കുന്നു. ഐ റിയലി ലവ് യു.
0: നിങ്ങൾ
1: ശരിക്കും ആമിന, ഐ റിയലി ലവ് യു.
0: ഇറങ്ങിപ്പോകാൻ എന്റെ കൺമുന്നിൽ നിന്ന് വന്നിരിക്കുന്നു ഒരു പ്രേമക്കാരൻ. എന്റെ ബഷീർക്കായ നിങ്ങൾക്കറിയില്ല, ബഷീർക്കാക്ക് വേണ്ടിയാണ് ഞാൻ ഈ പട്ടണത്തിൽ വന്നതും ജോലിക്ക് ചേർന്നതും.
1: ബഷീർക്കയോ? അങ്ങനെ ഒരാൾ.
0: ബഷീർക്കയുടെ പേര് പോലും നിങ്ങൾ പറയരുത്.
1: ആരാണ് അയാൾ? പെട്ടിപ്പീടികക്കാരനോ വളക്കച്ചവടക്കാരനോ?
0: നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്?
1: ഞാൻ ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചാൽ പിന്മാറാറുമില്ല. അതാണ് ഞാൻ. അമിന, ഗ്രാമത്തിലെ പഴയ ഒരു പ്രേമത്തിന്റെ മാറാപ്പ് പേറി നടക്കേണ്ടവളല്ല. എന്നോടൊപ്പം ഒരു ജീവിതം വരൂ. എനിക്ക് തരാൻ കഴിയാത്തതായി ഒന്നുമില്ല. നിനക്കറിയുമോ എന്റെ ഒരു ദിവസത്തെ ചിലവ് തന്നെ എത്രയാണ്?
0: ദൈവ ചെയ്തെന്നൊന്ന് വെറുതെ വിടൂ. നിങ്ങൾ ഇതിനായിരുന്നു മഞ്ചാടി മുത്തുകളും തേടി ഇങ്ങോട്ട് വന്നല്ല.
1: സത്യത്തെ വളച്ചൊടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നും തേടിയല്ല ഇവിടെ വന്നത്. പക്ഷേ വന്ന് കണ്ടതിന് ശേഷം
0: ലഞ്ച് ബ്രേക്കിന് സമയമായി. എനിക്ക് വാതിലടയ്ക്കണം.
1: ആമിന, എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയുന്നില്ല.
0: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കൈവിടു, എന്റെ കൈവിടു.
1: ആമിന
0: വിടൂ.
1: ആമിന,
0: എന്റെ വള, എന്റെ ചുവന്ന വള. നിങ്ങൾ
1: ആമിന
0: ദുഷ്ടൻ. ബഷീർക്ക് എനിക്ക് തന്ന വളയായിരുന്നു അത്.
1: ഒച്ചകൂട്ടി രക്ഷപ്പെടാനുള്ള
0: നിങ്ങളെ ഞാൻ
1: ഞാൻ പോകുന്നു. പക്ഷെ നിനക്ക് ഇനിയും എന്നെ നേരിടേണ്ടി വരും.
0: ആനി,
2: ആന്റി ഉറങ്ങിയില്ലേ?
0: ഇല്ല, കിടന്നതാ. പക്ഷെ എത്ര

0: ഇന്ന് ഒത്തിരി ചലിക്കുന്ന ആമിന ഇന്ന് തീരെ മൗനിയായിരുന്നു.
1: ഞാൻ വിചാരിക്കായിരുന്നു നാളെ ഞാൻ പോകുന്ന ദിവസമായിട്ട് കൂടി ഒരൊന്നും മിണ്ടാതെ കിടന്നല്ലോ എന്ന്. ഞാൻ അവരുടെ അമ്മയല്ലെങ്കിൽ കൂടി

0: എനിക്ക് വല്ലാതെ സങ്കടം വന്നു.
1: ഇന്നലെ വരെ എനിക്ക് പോകാൻ ഉത്സാഹം ഉണ്ടായിരുന്നു, ഇന്ന് ആ ആവേശം നഷ്ടമായതുപോലെ.
2: നാളെ ഈ നേരത്ത്
1: പനാജിയിൽ ബർണാടിനരികിൽ. അനി,
2: എന്താ അനി?
1: 18 വയസ്സിൽ എനിക്കൊരു കുഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അവള് നിന്നെപ്പോലെ ഇരിക്കുമായിരുന്നു. ഈ വീട്ടിൽ നീ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഏൽപ്പിച്ചിട്ട് പോകാമായിരുന്നു.
2: ആന്റിക്ക് ഞാൻ മോള് തന്നെയാ.
1: നിന്നെ ഞാൻ വഴക്ക് പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നീ എന്റെ മോളല്ലേ, എന്നോട് എനിക്ക് അധികാരമില്ലേ?
2: ആന്റി, എനിക്ക് കിട്ടാത്ത ഒന്നുണ്ട്, അമ്മയുടെ സ്നേഹം. ചെറുപ്പത്തില് നിറയെ ഉടുപ്പുകളും നിറയെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയിരുന്ന കാലത്ത് ഞാൻ തനിച്ചിരുന്ന് കരഞ്ഞിരുന്നു. എന്റെ മമ്മിക്ക് ഒരിക്കൽ പോലും എന്നെ ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. മമ്മിയുടെ ലോകം മറ്റൊന്നായിരുന്നു.
1: നാളെ നീ എയർപോർട്ടിൽ വരുമോ? നീ വരണം, നീ എന്നെ യാത്ര അയക്കണം. വരില്ലേ മോളെ?
2: ഞാൻ വരാം.
1: ആനി, ഇന്ന് ഒരു ദിവസം നീ എൻ്റെ കൂടെ ഉറങ്ങുമോ? എൻ്റെ മടിയിൽ തലവെച്ച് എൻ്റെ മകളായിട്ട്.

0: ആനി, നിന്നെയാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്. നിന്നെ ഒപ്പം കൊണ്ടുപോയാലോ എന്ന് ഞാൻ ഇന്നലെ കുറേ ആലോചിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. നിന്റെ ഡാഡിയുടെയോ ബെർണാഡിൻ്റെയോ പെർമിഷൻ ഇല്ലല്ലോ. പിന്നെ നിനക്ക് ലീവ് കിട്ടണ്ടേ? ഒരു വലിയ വീട്, പിന്നെ രണ്ട് പെൺകുട്ടികൾ, എല്ലാം നിന്റെ ചുമതലയാ. ഞാൻ പോട്ടെ മോളെ.
1: ആൻ്റി, എത്ര പതുക്കെയാണ് മനുഷ്യർ മനുഷ്യരെ മനസ്സിലാക്കുന്നത്. ആമിന, അമ്മ എവിടെ?
0: അവള് കിടന്നു കഴിഞ്ഞു.
1: അത്താഴം കഴിക്കാതെയോ?
0: ഞാൻ വിളിച്ചപ്പോ അവക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി വിളിക്കാൻ ശ്രമിച്ചപ്പോ അവക്ക് ദേഷ്യം പിടിച്ചു.
1: ആൻ്റി ഇല്ലാത്ത ആദ്യത്തെ രാത്രിയാണ്, അപ്പോഴേക്കും അവൾ അവളുടെ വഴിക്കായി.
0: ആനി, എനിക്ക് വല്ലാത്ത പേടിയുണ്ട്.
1: പേടിക്ക് എന്തുണ്ടായി?
0: നമ്മളിവിടെ തനിച്ച്.
1: അതിനെന്താ
0: ആനി?
1: നിനക്ക് എന്ത് പറ്റി പെണ്ണേ?
0: ഇന്നലെ രാത്രി തന്നെ നിന്നോട് പറയാൻ ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു, പക്ഷെ നീ ഇന്നലെ നമ്മുടെ മുറിയിലല്ല കിടന്നത്.
1: അത് ഞാൻ
0: കണ്ടു ആന്റിയുമൊത്ത് ബാൽക്കണിയിൽ നിൽക്കുന്നത്. ആനി, ഇന്നലെ ആ മനുഷ്യൻ എംപോറിയത്തിൽ വന്നിരുന്നു ഉച്ചയ്ക്ക്. അയാൾ എന്റെ കയ്യിൽ കയറി പിടിച്ചു. നോക്കൂ, ബഷീർക്ക തന്ന എന്റെ വള പൊട്ടിച്ചിതറി, എന്റെ കൈ മുറിഞ്ഞു. അയാൾ ഇനിയും വരും അത്രേ. ഇനി എപ്പോഴാണ്, എന്തുദ്ദേശത്തിലാണ്, എനിക്കറിയില്ല.
1: അയാൾക്ക് എന്ത് വേണം?
0: ബഷീർ കന്നാമിനെ അയാൾക്ക് വേണോ അത്ര?
1: നീ പേടിക്കണ്ട, നിന്ന അയാളെ ഒന്നും ചെയ്യില്ല. ഞാനല്ലേ പറയണത്, ആന്റി ഇവിടെ ഇല്ല. നിന്നെയും അമ്മൂനെയും സൂക്ഷിക്കേണ്ടതേ ഞാനാണ്. നീ പോയി കിടന്നോ,
0: എനിക്ക് പുറത്തിറങ്ങാൻ പേടിയുണ്ട്.
2: നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലേ? നിങ്ങൾക്ക് ഞാൻ ആരും അല്ല, അമ്മ എന്ന വീണ. നിങ്ങൾക്ക് ഞാൻ ആരും അല്ല, അമ്മ എന്ന വീണ, അമ്മ എന്ന വീണ. നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു, നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു.
1: അമ്മു, നിന്നെ അയാള്, അയാൾ ഒരു അപ്പൂപ്പന്താടി പോലെ എല്ലായിടത്തും പറന്നിറങ്ങുന്നു. അയാളുടെ കാറ്റാടിയിലെ കളങ്ങളായി നമ്മൾ. ഈ മനുഷ്യനോട് എനിക്ക് പ്രേമം തോന്നിയോ? ഞാനൊരു വെട്ടി.
3: ആനിയെ ഞാൻ ഇന്നലെ എയർപോർട്ടിൽ കണ്ടു. തവിട്ട് പൂക്കളുള്ള ആ ചുരിദാർ നന്നേ ഇണങ്ങുന്നുണ്ടായിരുന്നു. ഇവർ റിയലി ബ്യൂട്ടിഫുൾ. ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ ആനിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.
1: മരിക്കാൻ കൂടി നിങ്ങൾക്ക് ആരും ഇല്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എയർപോർട്ടിൽ എന്തിനു വന്നു? ആരെ യാത്രയാക്കാൻ, അല്ലെങ്കിൽ ആരെ സ്വീകരിക്കാൻ?
3: ആരുമില്ല.
1: എന്നെ അവിടെ കണ്ടിട്ട് നിങ്ങൾ എന്തോ

0: എന്റെ അടുത്ത് വന്നില്ലേ?
1: അല്ല, ഞാൻ കരുതി ഒരു പക്ഷേ ആനി ഒരു ബോയ് ഫ്രണ്ടിനെ യാത്ര അയക്കാനോ സ്വീകരിക്കാനോ നിൽക്കുകയാണെന്ന്.
0: എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, പുരുഷനായി ഒരു ചങ്ങാതിയേ ഉള്ളൂ, അത് നിങ്ങളാണ്.
1: എങ്കിൽ ഐ എം സോറി.
0: നിങ്ങളിപ്പോ എവിടേക്കാ? സംഗീതം പഠിക്കാനോ?
1: എന്നെ സംഗീതം പഠിപ്പിക്കാൻ ആരുമില്ല.
0: അമ്മു?
1: അവൾ എന്നെ പഠിപ്പിക്കില്ല, അവൾ ഒരു കൗശലക്കാരിയാണ്.
0: അപ്പോ മഞ്ചാടിമുത്ത് വാങ്ങാനാവും അല്ലേ?
1: അവൾ എന്നെ കണ്ടുപിടിക്കട്ടെ. ആനി, ആനി എന്ത് തരം പുസ്തകങ്ങളാണ് വായിക്കുക?
0: ഞാൻ വായിക്കാറില്ല.
1: കൊലപാതകങ്ങളുടെ കഥകൾ എനിക്കിഷ്ടമാണ്. ഞാനൊരു ഭീരുവാണെങ്കിൽ കൂടി.
0: നിങ്ങളൊരു ഭീരുവോ? ആര് പറഞ്ഞു ഈ വങ്കത്തം? ഒരു പെണ്ണിനെ കടന്നു പിടിക്കാനും അവളുടെ കൈവള പൊട്ടിക്കാനും ഒരു ഭീരുവിന് കഴിയോ? യു ആർ ബ്രേവ്.
1: ആമിന പറഞ്ഞുവല്ലേ, ഓ അതൊരു നിമിഷത്തിന്റെ പിശകായിരുന്നു. അവളൊരു സുന്ദരിയാണ്. അവൾ എംപോറിയത്തിൽ ആരുമില്ലാത്ത വേളയിൽ ശില്പങ്ങളുടെ മധ്യേ മറ്റൊരു ശില്പമായി നിൽക്കേ എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് കുറ്റബോധമുണ്ട്. ഞാൻ അവളോട് മാപ്പ് പറയാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാനിന്ന് എംപോറിയത്തിൽ കയറുന്നുണ്ട്.
0: നിങ്ങൾ ഇനി അവളെ ശല്യപ്പെടുത്തരുത് പ്ലീസ്.
1: ഇല്ല, എന്റെ നിസ്സീമമായ ഖേദം പ്രകടിപ്പിക്കാൻ മാത്രം. എനിക്കൊട്ടും ഖേദമില്ല. അവളും അവളുടെ ബഷീർക്കായും ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ തോറ്റിട്ടില്ല, പിന്മാറാൻ ഉദ്ദേശവുമില്ല. ഞാനാണ്.
2: നിങ്ങൾ വീണ്ടും?
1: എനിക്ക് അമ്മുവിനെ കാണണം എന്ന് തോന്നി.
2: നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു, അതിനിടെ നിങ്ങൾ വീണ്ടും വന്നു.
1: മറക്കാൻ ശ്രമിക്കുന്നത് പോലെ അബദ്ധമായ മറ്റൊരു കാര്യമില്ല. മറവി എന്നൊരു വാക്ക് തന്നെ അർത്ഥമില്ലാത്തതാണ്. എവിടെയും എപ്പോഴും ഓർമ്മ മാത്രമേയുള്ളൂ.
2: എന്റെ മനസ്സിൽ കളം വരച്ചതും തുടച്ചതും നിങ്ങളാണ്. ഒന്നിനെ കുറിച്ചും എനിക്ക് ചിന്തിക്കാനില്ലായിരുന്നു. ഇവിടെ ഈ സംഗീതവും ചലനവും എന്റെ കൂട്ടുകാരികളായി. ഒരു നിമിഷം പോലും എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടിട്ടില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വെറുതെ സ്നേഹിച്ചു. നിങ്ങളെ ഓർത്ത് ഞാൻ ഉറങ്ങാതെ കിടന്നു. എന്നിട്ടിപ്പോ
1: ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് അമ്മുവിനെ അറിയാമോ?
2: വീണ്ടും ഓർമ്മിപ്പിക്കാനല്ലേ, വീണ്ടും തളർത്താൻ. നിങ്ങൾക്കതൊരു തമാശ, ഹൃദയമില്ലാത്ത മനുഷ്യൻ.
1: കുട്ടി, നിന്റെ കണ്ണീർപ്പാടുകൾ തുടയ്ക്കാനാണ് ഞാൻ വന്നത്, നിന്റെ സ്നേഹം സ്വീകരിക്കാൻ.
2: വെറുതെ?
1: അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ അസ്വസ്ഥനായിരുന്നു. നിന്റെ സ്നേഹത്തിന് ഞാൻ അർഹനാണെന്ന ബോധ്യമില്ലാതിരുന്നതുകൊണ്ടാണ്. ഞാൻ എവിടെ നിന്നു വന്നവൻ? ഒരു മേലുവിലാസം പോലും ഇല്ലാത്തവൻ. You are cute. You are nice.
2: നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയണ്ട. നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്.
1: ആത്മാർത്ഥമായി പറയട്ടെ, അമ്മുവിന് അങ്ങനെ തോന്നുന്നുവെങ്കിൽ വിരോധമില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരിക്കലും എനിക്ക് എന്നെക്കുറിച്ച് വിശ്വാസമുണ്ടായിരുന്നില്ല. ഏത് പെൺകുട്ടിയാണ് എന്നെ തിരിഞ്ഞു നോക്കുക? പക്ഷേ നിങ്ങൾ മൂന്ന് പേരോ? ഹോട്ടൽ മുറികളുടെ കോറിഡോറിൽ മങ്ങിയ വെളിച്ചത്തിൽ എനിക്ക് നേരെ ഒരു ദിവസം അവൾ, ആനി. അവൾ പറഞ്ഞു അവൾക്ക് എന്നെ വേണമെന്ന്, അവളെയും കൊണ്ട് എവിടെയെങ്കിലും പോകണമെന്ന്. ആ നിമിഷത്തിൽ എന്റെ കിടക്കയിൽ വരാൻ കൂടി അവൾക്ക് സമ്മതം. പിന്നെ ആമിന, എംപോറിയത്തിൽ ഉച്ചയ്ക്ക് ഞാനും അവളും മാത്രം. എനിക്കൊന്ന് രണ്ട് ശില്പങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. തീരെ ഓർക്കാതെയായിരുന്നു അവൾ എൻ്റെ നെഞ്ചത്ത് തല ചേർത്ത് എന്നെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് അപേക്ഷിച്ചത് അവളെ ഞാൻ സ്വീകരിക്കണമെന്ന്.
2: അപ്പോൾ അവൾ പറയുന്ന ബഷീർക്ക?
1: ബഷീർക്ക, അതൊക്കെ പുഴിഞ്ഞു പോയ പൂക്കളുടെ കറുത്ത അവശിഷ്ടം. ഗ്രാമത്തിലെ ഉടുപ്പിടാൻ അറിയാത്ത ഒരു ബഷീറിനെ അവൾ ഭർത്താവാക്കും എന്ന് നീ കരുതുന്നുണ്ടോ?
2: അപ്പോൾ എല്ലാവരും കള്ളികൾ.
1: പക്ഷെ അവരോടൊന്നും എനിക്ക് മമത തോന്നിയില്ല. കണ്ടുമുട്ടി പരിചയപ്പെട്ടു എന്ന് മാത്രം. അമ്മു, നീ എനിക്ക് വേണ്ടി പിറന്നവളാണെന്ന് തോന്നുന്നു. ഒരിക്കൽ നിന്നെ വേദനിപ്പിച്ചതിന് മാപ്പ് തരില്ലേ?
2: നിങ്ങളുടെ വീണയല്ലേ ഞാൻ, എന്നെ ഒന്ന് ഒതുക്കി പിടിക്കൂ.

0: അമ്മു,
1: ഞാൻ വിളിച്ചതാ, എഴുന്നേക്കുന്നില്ല.
0: ഇവൾ അത്താഴപ്പട്ടിണി ഒരു ശീലാക്കിയോ? അമ്മു എണീറ്റ് വാ, ഭക്ഷണം വിളമ്പി.
2: എനിക്ക് വേണ്ട.
0: കാരണം?
2: വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട.
0: നീ കഴിക്കുന്നില്ലെങ്കിലേ ഞാനും കഴിക്കുന്നില്ല.
2: അത് നിങ്ങളുടെ ഇഷ്ടം.
1: നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ അമ്മു, നിനക്ക് എന്ത് പറ്റി?
2: ഞാൻ ഇവിടുന്ന് താമസം മാറുകയാണ്.
1: എന്ത്?
0: എന്ത്?
1: എന്താ പറഞ്ഞു നീ?
2: നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്കിഷ്ടല്ല.
0: നിനക്ക് എന്ത് പറ്റി വേണേ?
2: ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞു, നാളെ ഹോസ്റ്റലിലേക്ക് മാറുകയാണ്.
0: ആന്റി ഇല്ലാത്ത ഈ സമയത്ത്?
1: ആന്റി വരുമ്പോ ഞങ്ങൾ എന്ത് പറയും?
2: ആന്റി വരുമ്പോ ഞാൻ കണ്ടോളാം. ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല.
0: അതിന് ഞങ്ങൾ എന്ത് തെറ്റിയതെന്ന് പറ.
2: നാണമില്ലേ ചോദിക്കാൻ? ഒരാണിനെ കണ്ടപ്പോൾ അയാളെ തട്ടിപ്പിടിക്കാൻ എന്തൊരു വെപ്രാളം.
1: നീ എന്താണീ പറയുന്നത്?
2: ഹോട്ടലിൽ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ, എംബോറിയത്തിൽ ഒരുവൻ കടന്നു വന്നപ്പോ, അവന്റെ പിറകെ വേട്ട. ലജ്ജയില്ലാത്തവർ. നിങ്ങൾക്കറിയുമോ, അയാൾ എന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ്.
0: അയാള്?
2: ഒന്നും പറയണ്ട, നിങ്ങളുടെ വലയിൽ വീഴാത്തത് കൊണ്ട് അയാളെ ദുഷിച്ചു പറയുകയല്ലേ. പാവം, അയാൾ എനിക്കുള്ളതാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടൂ, ശല്യം ചെയ്യരുത്. നിങ്ങളെ അയാൾക്ക് ഇഷ്ടമല്ല.
1: ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ.
0: നോക്ക്, ഈ നിമിഷം വരെ നമ്മൾ ഒന്നിച്ചായിരുന്നു ഈ വലിയ വീട്ടിലെ ഒരു മുറിയിൽ തൊട്ടടുത്ത കിടക്കകളിൽ. നിന്റെ വഴിമുടുക്കാൻ ഞങ്ങളില്ല, പക്ഷെ ഒരിക്കൽ കൂടി ആലോചിക്കാൻ ഈ രാത്രി വെളുക്കുവോളം നിനക്ക് സമയമുണ്ട്.
1: ആന്റി വന്നിട്ട് പോകാം.
0: അയാൾ നീ കരുന്ന പോലെ അല്ല.
2: ഒരപേക്ഷ, അയാൾ ഒന്നും പറയരുത്. അയാൾ പറയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? ഇറങ്ങിപ്പോയിക്കോ. മോശങ്ങൾ.
0: വന്നോ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു.
3: ഇന്നലെ ഞാൻ സർക്കസ് കാണാൻ പോയിരുന്നു. ഫാന്റാസ്റ്റിക്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഉറ്റു നോക്കിയിരുന്നു.
0: സർക്കസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു, നിങ്ങൾ ആ പെണ്ണിനെ കൊണ്ടേ സർക്കസ് കളിപ്പിക്കരുത്. അമ്മ പാവാണ്, അവളെ നിങ്ങളെ വിശ്വസിച്ചിരിക്കുക, അവളെ നിങ്ങൾ ഭാര്യയാക്കുമെന്ന്. അതൊരു ഭാഗ്യമെന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങളുടെ ഭാര്യയാവുന്നതേ ഒരു നേട്ടമല്ല, നഷ്ടമാണ്. പക്ഷെ ഒന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുക, അവളെ നശിപ്പിക്കരുത്. ഒരു പാവപ്പെട്ട വീട്ടിലെ പാവം പെണ്ണാണവൾ. അവൾക്ക് നിങ്ങളോടൊരു ഭ്രമം തോന്നി, അത് നിങ്ങളെ ചൂഷണം ചെയ്യരുത്, പ്ലീസ്.
3: ആനി വരുന്നോ? ഞാൻ ഒരിക്കൽ കൂടി സർക്കസ് കാണാൻ പോവുകയാണ്.
0: നിങ്ങളോടൊത്ത് വരാനേ, ഞാനൊരു ചീത്ത പെണ്ണല്ല.
3: നല്ല തമാശ. അമിന, ഞാൻ വരുന്നു നിന്റെ ബംഗ്ലാവിൽ. ചേർച്ച് സ്ക്വയറിലേക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് ഹൗസ് നമ്പർ 73. ഇന്ന് നീ എംബോറിയത്തിൽ വന്നില്ല എന്നറിഞ്ഞു. നീ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഞാനിതാ വരുന്നു.
1: ആരാ?
3: ഒരു ഗസ്റ്റ്.
1: നിങ്ങൾ
3: ഭയപ്പെടണ്ട, ഞാൻ ആനിയെ കാണാൻ വന്നതാണ്.
1: ആനി ഇവിടെ ഇല്ല.
3: ഞാനിവിടെ കാത്തിരിക്കാം.
1: അതിനിട അകത്ത് കയറിയോ?
3: പുറത്ത് കാത്തു നിൽക്കുന്നത് ശരിയല്ലല്ലോ.
1: ആനി വരാൻ ഒരു മണിക്കൂറോളം വൈകും.
3: വൈകട്ടെ,
1: നിങ്ങൾ ഇപ്പൊ പോകൂ.
3: ഞാൻ ആനിയെ കാണാൻ വന്നതല്ല, ആനിയാണ് എന്നെ കാണണം എന്ന് പറഞ്ഞത്.
1: അടുത്തു വരരുത്, എന്നെ തൊടരുത്.
3: ഒന്നുകൂടി ആലോചിക്കൂ.
1: ഒന്നും ആലോചിക്കാനില്ല, ഞാൻ ബഷീറിക്കിടം മാത്രമാണ്. നിങ്ങൾ ഇനി എന്നെ തൊട്ടാൽ ഞാൻ ഈ കത്തി
3: എന്നെ കൊല്ലും.
1: നിങ്ങളെ കൊല്ലാൻ എനിക്ക് കഴിവില്ല, പക്ഷെ ഞാൻ ചാവും, സത്യം.
3: ഹരിതാമിന, ഞാൻ പോട്ടെ. എനിക്കറിയാം, യുദ്ധം ചെയ്ത് നേടാവുന്നതല്ല സ്നേഹം. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്.
0: നിങ്ങൾ വെക്കേറ്റ് ചെയ്യാണോ?
3: അതെ.
0: എവിടേക്കാ?
3: എന്തിനറിയണം?
0: അമ്മു എവിടെ?
3: ഏതമ്മു?
0: നിങ്ങൾ ഒളിച്ചോടുകയാണ്.
3: നീ വെറും ഒരു റിസപ്ഷനിസ്റ്റ്, എന്നെ ചോദ്യം ചെയ്യണ്ട. സെറ്റിൽ മൈ അക്കൗണ്ട്സ്.
0: നിങ്ങളെ പേടിച്ച് ഉറങ്ങാൻ കഴിയാത്തൊരു പെണ്ണുണ്ട് ആമിന. സ്വയം ചാവാനെ ഒരു കത്തിയും കരുതി അവൾ നടക്കുന്നത്. ഇന്നെങ്കിലും അവളൊന്ന് ഉറങ്ങട്ടെ.
3: ഗുഡ് ബൈ ആനി. ഇത് പരസ്യമായ ഒരു റിസപ്ഷൻ കൗണ്ടർ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ആനിയെ ഒന്ന് ചുംബിക്കണമെന്നുണ്ടായിരുന്നു.
1: ഹലോ, എന്താ റസ്യ? ഞാൻ ഇന്ന് ഷോപ്പിൽ പോയില്ല, കടലിൽ പോയോ? തോണി റസ്യ, തോണി മറിഞ്ഞോ? എന്നെ തനിച്ചാക്കി പോയി.

0: അമിന, അമിന, നീ ഇതെവിടെ പോയിരിക്കുക? ഇനി പേടിക്കണ്ട കേട്ടോ, അയാള് പോയി, റൂം വിട്ടുപോയി. അല്ലെങ്കിലും അയാളെ നമ്മളെന്തിനാ പേടിക്കുന്നെ? നീ വെറുതെ പേടിച്ചതാ, അയാള് പോയി. കേക്കണോ, അയാള് പോയതോടെ രജിസ്റ്ററിൽ അയാളെ എഴുതിയതും ഒപ്പിട്ടതും എല്ലാം മാഞ്ഞുപോയി. ആമിന, നീ ഇതെവിടെയാ? ബഷീർക്കേനെ വിളിച്ചോ?
1: ആമിന, ഇതെങ്ങനെ? ചോര, നീ എന്തായി ചെയ്ത്? നിനക്ക് എന്താ പറ്റി ആമിന?
2: ഞാൻ പോണോ? ടടുത്തേക്ക്
1: ആമിന,
2: എന്നോട് ക്ഷമിക്കു. നീ
1: ആമിന,
3: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതിയും കൗശലക്കാരിയുമായ ആനി, കവിളിൽ മറുകുള്ള കാതരമിഴി ആമിന, ഈ മൂന്ന് പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം. ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിട തരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ. അതല്ലേ ജീവിതം? പോട്ടെ, അല്ല, പോയി വരട്ടെ. അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
4: കടങ്കഥയിലെ വിരുന്നുകാരൻ നാടകം സമാപിക്കുന്നു. രചന മുഹമ്മദ് റോഷൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. സർഗാത്മക സഹകരണം
5: എം ബി സനിൽകുമാർ, കൈലാസ് മേനോൻ, രശ്മി രഘുരാജ്, വി എസ് സ്മിത, മഞ്ജു പ്രസന്ന, ദാമോദർ രാധാകൃഷ്ണൻ, ആൽഫ്രഡ് ആന്റണി ജോജു, വിദ്യ, ഡോണ ഏണസ്റ്റീൻ, ജസ്റ്റിൻ, സയ്യദ് അൻവർ.
4: സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

0: എല്ലാം വിളിച്ചു പറഞ്ഞ് ഉൾഭാരമൊഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊല നടത്തിയ വീട്ടിലേക്ക് വീണ്ടും കോണി കയറുകയാണ് നിക്കോഫ്. കാവൽക്കാരോട് വിചിത്രമായ കാര്യങ്ങളാണ് അയാൾ പറയുന്നത്. കൊലയ്ക്ക് മുൻപ് പരിചയപ്പെട്ട മുക്കുടിയനും പരമദരിദ്രവാസിയുമായ മർമ്മലഡോവും ഈ രംഗത്ത് വീണ്ടും എത്തുന്നു ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായി. മർമ്മലഡോവിൻ്റെ ഭാര്യ കാതറീന, മകൾ അമാലിയ, ഡോക്ടർ തുടങ്ങിയവരും ഇന്നുണ്ട്. കാവൽക്കാരുമായുള്ള സംഭാഷണത്തിൻ്റെ തുടർച്ചയാണ് ആദ്യം.
1: നിങ്ങൾ ആരാണ്?
2: ഞാൻ റസ്കോൾനിക്കോവ്, ഒരു വിദ്യാർത്ഥിയായിരുന്നു. അടുത്തുള്ള കെട്ടിടത്തിലെ 14 നമ്പർ റൂമിൽ താമസിക്കുന്നു. അവിടുത്തെ കാവൽക്കാരനോട് ചോദിക്കൂ, അയാളോട് ചോദിച്ചു നോക്ക്, എന്നെ അറിയാം.
1: നിങ്ങൾ എന്തിനാണ് ആ മുറിയിലേക്ക് പോയത്?
2: നോക്കാൻ.
1: അവിടെ എന്താണ് നോക്കാനുള്ളത്?
2: എന്തൊക്കെയുണ്ട് എന്ന് നോക്കണ്ടേ? ഇത് നല്ല കഥ.
3: ഇയാളെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന നല്ലത്.
2: അതാണ് അതാണ്, എന്നെ കൊണ്ടുപോകും, എന്നെ കൊണ്ടുപോകൂ. ഞാൻ വരാൻ തയ്യാറാ, ഞാൻ വരാൻ തയ്യാറാ. നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം, വരൂ.
4: എന്തിനു കൊണ്ടുപോകുന്നു? ഇയാൾ മദ്യപിച്ചിട്ടില്ല, മറ്റ് തെറ്റൊന്നും ചെയ്തിട്ടുമില്ല, പിന്നെ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത്?
3: അത് ശരിയാണല്ലോ.
1: സന്ധ്യയാകുമ്പോ ഓരോരോ മാരണങ്ങൾ കയറി വന്നോളും. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്ക പൊറുതിയില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചോണ്ടിരിക്കുന്നു, അതിനേ നേരമുള്ളൂ.
2: പോലീസ് സ്റ്റേഷനിൽ പോകാമെന്നല്ലേ പറഞ്ഞത്? വരൂ, മാന്യനായ മനുഷ്യ, നമുക്ക് പോകാം, വരൂ.
3: അല്ല, വേണ്ടെങ്കി വേണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ.
2: അപ്പോൾ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ ഭയമാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഭയമാണ്.
1: ഞങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? നിങ്ങൾ എന്തിനാണ് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്നാണ് ചോദിച്ചത്.
2: അത് ന്യായം.
4: ഇയാൾ ഒരു വട്ടനാണ്.
2: എന്തോ?
5: ഒന്നും പറഞ്ഞില്ല.
1: അയാളോട് സംസാരിച്ച് എന്തിനു വെറുതെ സമയം കളയുന്നു? സ്ഥലം വിട്, സ്ഥലം കാലിയാക്ക്.
2: എങ്കിൽ ഞാൻ പോയേക്കാം, ഞാൻ പോയേക്കാം.
4: വല്ലാത്തൊരു മനുഷ്യൻ.
5: ഇക്കാലത്ത് ഈ ജാതി മനുഷ്യർ ഒരുപാടുണ്ട്.
3: നിങ്ങൾ അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടതായിരുന്നു.
1: ഇനി അതും കൂടി തോളിലേറ്റണ്ട. ഇപ്പോൾ തന്നെ താങ്ങാവുന്നതിലധികം പോലീസ് സ്റ്റേഷനിലുണ്ട്. കാവൽക്കാരനായി പോയില്ലേ? കൊലപാതകം നടന്ന സ്ഥലമാ ഇരട്ട കൊലപാതകം. കാവൽക്കാരാ സാക്ഷി പറയാൻ പോകേണ്ടത്.

ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്നെ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകൂ. ആർക്കും മറുപടിയില്ലേ? എല്ലാവരും ശവം പോലെയോ കല്ലു പോലെയോ കാണപ്പെടുന്നല്ലോ. നിങ്ങൾ ആരും കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ തന്നെ പോയേക്കാം. ഇനി മാറ്റിവെക്കാം വയ്യ. ഇനി ഒന്നും മാറ്റിവെക്കേണ്ടതില്ല.

0: എന്തുപറ്റി?
1: അപകടം.
2: എന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. എല്ലാവരും കണ്ടതല്ലേ, തട്ടിത്തടഞ്ഞ് വീഴാൻ പോകുന്നത് പോലെയല്ലേ അയാൾ റോഡ് മുറിച്ച് കടന്നത്. 3 തവണ ഞാൻ അയാളോട് വിളിച്ചു കൂവി, പിന്നെ ഞാൻ എന്റെ കുതിരകളെ പിടിച്ചു നിർത്തി. അയാൾ അപ്പോഴേക്കും അവയുടെ കാൽ കീഴിൽ വീണ് കഴിഞ്ഞിരുന്നു. മൂക്കറ്റം മദ്യപിച്ചിട്ട് ബോധമില്ലാതെ എടുത്തു ചാടിയതാണ്. കുതിര പോലും പേടിച്ച് ചീറി.
1: ആ അതെ, കുതിരവണ്ടിക്കാരൻ പറഞ്ഞതാണ് ശരി, ഞങ്ങള് കണ്ടതാണ്. ആ പോലീസ് വന്നു.
3: അപകടം.

0: പറ്റിയാളെ ആർക്കെങ്കിലും അറിയാമോ?
1: ആരാ? നോക്കട്ടെ. ഏ, മർമ്മലഡോവല്ലേ? അയ്യോ, മർമ്മലഡോവല്ലേ ചോരയിൽ കുളിച്ചു കിടക്കുന്നത്? എനിക്കയാളെ അറിയാം, എനിക്കയാളെ നന്നായി അറിയാം. വേഗം ഒരു ഡോക്ടറെ വരുത്ത്. ഇയാളുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പണം നോക്കണ്ട, പണം ഞാൻ മുടക്കിക്കൊള്ളാം. ഇയാളുടെ വീട് ഇവിടെ അടുത്താ. ദേ, ആ കാണുന്നത്,

0: ചുമന്നുകൊണ്ട് വരുന്നത് അദ്ദേഹത്തെ അല്ലേ? എന്റെ ഭർത്താവിനെ
1: ഇദ്ദേഹത്തെ എവിടെയാ കടത്തേണ്ടത്?
2: ഇവിടെ ഇവിടെ സൂക്ഷിച്ചു പിടിക്കുക ഈ സോഫയിൽ.
3: ഡോക്ടർ ഉടനെ വരും.
0: എന്താ എന്താ പറ്റിയത്?
2: കുതിരവണ്ടിക്കടിയിൽപ്പെട്ടു.
0: നമുക്ക് ഉടുപ്പ് മാറ്റാം.
2: ഡോക്ടർ വരട്ടെ.
1: തെരുവിൽ ഏതാണ്ട് 30 വാരയോളം കുതിരകൾ വലിച്ചോണ്ട് പോയി.
3: വാരിയല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്.
0: ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇന്ന് പോകണ്ടെന്ന്. എന്തോ തീരുമാനിച്ചുറച്ചതുപോലെയാ ഇറങ്ങിപ്പോയത്. തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാ പോയത്. എഴുന്നള്ളിയോ വീട്ടുടമസ്ഥ?
4: ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതല്ലേ നല്ലത്, ഇവിടെ ഇങ്ങനെ ഇടണ്ട.
1: അതെ, അതായിരിക്കും നല്ലത്.
3: എന്നാ പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം.
2: അടങ്ങത് ഊരല്ലേ. ഡോക്ടർ വന്നു. വഴി കൊടുക്ക, വഴി കൊടുക്ക. അദ്ദേഹം കൂടെ ഒന്ന് പരിശോധിക്കട്ടെ.
3: എവിടെ രോഗി? എവിടെ?
2: ഇവിടെ. ഒന്ന് മാറിക്കൊടുക്ക.
3: കുറച്ചു നേരം ആയോ?
2: ആയി. പൾസ് ഇല്ല.
3: ഇദ്ദേഹത്തിന് വേണ്ടി എനിക്ക് യാതൊന്നും ചെയ്യാനില്ല.
2: ഡോക്ടർ എന്താണ് പറയുന്നത്?
3: നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം.
2: ഡോക്ടർ എന്താണ് അങ്ങയുടെ അഭിപ്രായം? ആശുപത്രി കൊണ്ടുപോകണോ?
3: വേണ്ട, ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. അയാൾ ഉടനെ തന്നെ മരിക്കും.
2: ഡോക്ടർ ഒട്ടും പ്രതീക്ഷിക്കുവകയില്ലേ?
3: ഒട്ടുമില്ല, അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ തലയുടെ പിൻഭാഗം മുഴുവൻ ചതഞ്ഞിരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ചോര വാർന്നു പോകുന്നത് നിർത്തിത്തരാം, എന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല. 4-5 നിമിഷത്തിനുള്ളിൽ അയാൾ മരിക്കും.
1: എല്ലാരും ഒന്ന് മാറിയേ, മാറ്. വഴി മാറ്. അന്ത്യകുദാശയ്ക്ക് അച്ഛൻ വരുന്നു.
2: ഡോക്ടർ അല്പം കൂടെ നിന്നിട്ട് പോകാം.
3: ശരി.
2: ദൈവമേ, എത്ര പെട്ടെന്നാണ് വിധി നടപ്പാക്കുന്നത്.

നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, കാതറീന സിന്ധു വിജയൻ, കൂടാതെ വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ വെള്ളനാട്, സന്ദീപ് സുരേഷ്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം കേൾക്കാം. ഇന്ന് രാത്രി 9:30.

0: 103.63 LFM-ലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ഹരിഹരൻ പാടിയത്.
1: ശഹർ അഗർ വീരാൻ നസർ ആതേ ഹൈ തോ മെഖാനേ മേ ചലേ ആയിയേ യഹാ വീരാൻ ദിൽ ഭീ ആബാദ് ഹോ ജാതേ ഹൈ. ശായർ ഹൈ ഹകീം നാസിർ സാഹബ്.

ഹരിഹരൻ പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

എഫ്എം പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21-അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂൺ 15 മുതൽ സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പിലാക്കാനും മന്ത്രിസഭ അംഗീകാരം. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3,000 രൂപ വർധന വരുത്താനും തീരുമാനം. ഈ മാസം 22-ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കും. അമ്പലപ്പുഴ MLA ജി സുധാകരൻ പ്രോടേം സ്പീക്കറാകും. സ്പീക്കർ തെരഞ്ഞെടുപ്പും 22-ന് നടക്കും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. അർബുദരോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ

0: ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിലേക്ക് വീണ്ടും സ്വാഗതം. വാട്സാപ്പിലൂടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടോളൂ. വാട്സാപ്പ് നമ്പർ 9400224440. ആദ്യഗാനം കേൾക്കാം. ഹെലോ എന്ന ചിത്രത്തിൽ നിന്നും അഫ്സൽ, മഞ്ജരി, സംഗീത പ്രഭു എന്നിവർ പാടിയത്.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട്ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: ഉണ്ണിയർച്ച എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ രചിച്ച്, കെ രാഘവൻ ഈണം നൽകി, എ എം രാജ, സുശീല എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടത് മുംതസ്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: അനന്യ എടവണ്ണപ്പാറയുടെ ഇഷ്ടഗാനം കേൾക്കാം. നാട്ടുരാജാവ് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.
2: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുളിക്കും.

0: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
1: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരും.
2: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
1: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
3: ജീന പാലാഴിയുടെ ഇഷ്ടഗാനം കേൾക്കാം. ONV L വൈദ്യനാഥൻ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയത് വേനൽക്കിനാവുകൾ എന്ന ചിത്രത്തിൽ നിന്നും.

0: അന്തപ്പൻ എന്താ ഒരു മൗനം?
1: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
2: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
3: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
4: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
3: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
5: യുവർ ചോയ്സ്.

0: ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: മുഖം മണാശ്ശേരിയിൽ നിന്നും മഞ്ജു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. എങ്ങനെ നീ മറക്കുമെന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ ശ്യാമിൻ്റെ ഈണം.

അസുലഭ നിർവൃതി തൂകാനുള്ളൊരു പ്രേമ സരോരുഹമാണു നീ, അനുപമ സുന്ദരി നീ, അനുരാഗം നിർമ്മല ഗാനം ഞാൻ, നീ സ്വരമായി ശ്രുതിയ

0: സ്വാസ്ഥ്യ ഏവം പരിവാർ കല്യാൺ മന്ത്രാലയ ദ്വാരാ ജൻഹിത് മേ ജാരി.
1: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
2: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
1: ഒപ്പം മൈജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
2: മൈജി.
3: ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ കൂട്ടുകെട്ടിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. പട്ടാളം എന്ന ചിത്രത്തിൽ നിന്നും മൂഴിക്കലിൽ നിന്നും മഞ്ജു, നിഷ, ഷീന എന്നിവർ ആവശ്യപ്പെട്ടതാണ് ഈ ഗാനം.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന രാജേഷ് ഏട്ടന് വേണ്ടി അനന്ദു, അനുവിന്ദ്, ഷിബിൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കൊച്ചി രാജാവ് എന്ന ചിത്രത്തിൽ ഉദിത് നാരായണനും സുജാതയും പാടിയത്. രചന ഗിരീഷ് പോത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
3: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
4: പാലത്ത് നിന്നും ഷാജി, ബിജു എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിൽ ജി വേണുഗോപാലും ചിത്രയും പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ ഈണം.

0: ക്ലാസ് പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ഒയൻവി രചിച്ച് ശരത്തീണ നൽകി യേശുദാസ് പടയഗാനം പവിത്രം എന്ന ചിത്രത്തിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നു കോഴിക്കോട്ട് നിന്നും ഹരിദാസൻ, കനകം എന്നിവർ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: KMK കോളിച്ചാൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം നീലപ്പൊന്മാൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

യോ ചോയ്സിൽ അവസാനമായി കേൾക്കാം ഗ്രാമഫോൺ എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം. പി ജയചന്ദ്രൻ, എരഞ്ഞോളി മൂസ എന്നിവർ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ ഈണം. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഷാനവാസ് കിണാശ്ശേരിയിൽ നിന്നും.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ യുവ ചോയ്സിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. യുവ ചോയ്സ് വീണ്ടും കേൾക്കാം നാളെ രാവിലെ 11:02.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിനാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂൺ 15 മുതൽ സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പിലാക്കാൻ മന്ത്രിസഭാ തീരുമാനം. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും അംഗൻവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കാനും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. അമ്പലപ്പുഴ MLA ജി സുധാകരൻ പ്രോടേം സ്പീക്കറാവും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് 22 നടക്കും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. എറണാകുളം, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, മലപ്പുറം തുടങ്ങിയ 5 ജില്ലകളിലെ കൃഷി ഓഫീസർമാർക്കായി നാളികേര വികസന ബോർഡ് സംഘടിപ്പിച്ച ഏകദിന പരിശീലന പരിപാടി ജില്ലാ കലക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണുകണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുകണ്ടി.
1: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
0: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
0: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
1: മൈജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: പരിസെൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
4: മ്യൂസിക് നിക്സ്.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മ്യൂസിക് നിക്സ്.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
3: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
2: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
4: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
5: ബെനീസിയ ബാത്ത്വെയർസ്.
6: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
5: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
4: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ BTU-യിലുള്ള AC തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
5: Music Mix.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
1: മൈ ജി.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. പാൽ നമ്മുടെ സമീകൃത ആഹാരമാണെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ നമ്മുടെ പ്രിയ വിഭവങ്ങളാണ്. ഏതൊരു ഉൽപ്പന്നത്തിൽ നിന്നും മികച്ച ലാഭം നേടണമെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. പാലിന്റെ കാര്യത്തിൽ ഇന്ന് പ്രിയമേറിയ ഉൽപ്പന്നങ്ങൾ വിപണി കീഴടക്കിയിരിക്കുകയാണ്. ഐസ്ക്രീം, പേട, യോഗർട്ട്, പനീർ, നെയ്, വെണ്ണ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ മലയാളിക്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ്. പാലുൽപ്പന്നങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നിരവധി പരിശീലനങ്ങളും ഇന്ന് നടത്തിവരുന്നു. തിരുവനന്തപുരം കൈമനത്ത് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നാളെ മുതൽ 21 വരെ 3 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന പാൽ ഉൽപ്പന്ന നിർമ്മാണത്തിൽ പ്രായോഗിക പരിശീലനം നൽകുന്നു. യോഗർട്ട്, ചീസ്, പനീർ, പനീർ അച്ചാർ, നെയ്, കുക്കീസ്, കപ്പ് കേക്ക് തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനാണ് പരിശീലനം നൽകുന്നത്. താൽപ്പര്യമുള്ളവർക്ക് നാളെ ആരംഭിക്കുന്ന ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. നമുക്കിന്നാദ്യം പാലിന്റെ പ്രാധാന്യത്തെയും ഉൽപ്പന്ന നിർമ്മാണത്തിന്റെ പ്രാധാന്യത്തെയും കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഈ പ്രഭാഷണം ശ്രദ്ധിക്കാം. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബീന ആർ എൽ സംസാരിക്കുന്നു.
3: ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പോഷക സമൃദ്ധവുമായ ഭക്ഷണങ്ങൾ ഒന്നാണല്ലോ പാൽ. ആരോഗ്യമുള്ളതും ശരിയായ തീറ്റ ലഭിച്ചതുമായ ഒരു കറവ മൃഗത്തിന്റെ അകിടിൽ നിന്നും പ്രസവിച്ച് 5 ദിവസം കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായി കറന്നെടുത്തതും നിയമപ്രകാരമുള്ള ഘടകങ്ങൾ ഉൾക്കൊണ്ടതുമായ സ്രവമാണ് പാൽ. പശു, എരുമ, ആട്, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നാണ് പാൽ പ്രധാനമായും ലഭിക്കുന്നത്. കുട്ടിക്കാലം മുതൽ വാർദ്ധക്യം വരെ പാൽ നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കാരണം അതിൽ കാൽഷ്യം, പ്രോട്ടീൻ, വിറ്റമിനുകൾ, ധാതുക്കൾ തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ബലമുള്ള അസ്ഥികളും പല്ലുകളും രൂപപ്പെടുവാനും വളർച്ചയെ പിന്തുണയ്ക്കാനും നമ്മുടെ ശരീരം ആരോഗ്യകരമായി നിലനിർത്താനും ഈ പോഷകങ്ങൾ സഹായിക്കുന്നു. അതിനാൽ പലപ്പോഴും സമ്പൂർണ്ണ ഭക്ഷണം എന്ന് വിളിക്കപ്പെടുന്നു. ഓൾ മിൽക്ക്, ടോൺഡ് മിൽക്ക്, സ്കിൻഡ് മിൽക്ക്, ഫ്ലേവേർഡ് മിൽക്ക് എന്നിങ്ങനെ വിവിധ തരം പാൽ ഇന്ന് ലഭ്യമാണ്. കൂടാതെ അതിതാപന പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന പാലും ടെട്രാബ്രിക് പാക്കേജിൽ ഇന്ന് വിപണിയിലുണ്ട്. ഇന്ത്യ പാൽ ഉൽപ്പാദനത്തിൽ ലോകരാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്താണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് 2025 പ്രകാരം 2024-25 കാലയളവിലെ

0: ഉൽപ്പാദനം ഏകദേശം 250 ദശലക്ഷം ടൺ ആണ്. 4% മുകളിലാണ് വാർഷിക വളർച്ചാ നിരക്ക്. ആഗോള ഭക്ഷണമെന്ന നിലയിൽ പാലിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നതിനും പോഷകാഹാരം, ഉപജീവനമാർഗം, സുസ്ഥിരത എന്നിവയിൽ ക്ഷീരമേഖലയുടെ സംഭാവനകൾ എടുത്തു കാണിക്കുന്നതിനുമായി വർഷം തോറും June 1 ലോക പാൽ ദിനമായി ആഘോഷിക്കുന്നു. ഇത് 2001 ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ FAO ആരംഭം കുറിച്ചതാണ്. ഇന്ത്യയിൽ ദേശീയ ക്ഷീരദിനം എല്ലാ വർഷവും November 26 ആചരിക്കുന്നു. ധവള വിപ്ലവത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമാണ് അന്ന്. രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദക രാജ്യമാക്കി മാറ്റാൻ അദ്ദേഹം നൽകിയ സംഭാവന വളരെ വലുതാണ്. ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിക്കപ്പെടുന്ന പാലിന്റെ 50 മുതൽ 55% വരെ വിവിധ പാൽ ഉൽപ്പന്നങ്ങളായി മാറ്റപ്പെടുന്നു. അതായത് പാലിന്റെ ഉപഭോഗം പോലെ വർദ്ധിച്ചു വരുന്നതാണ് പാൽ ഉൽപ്പന്ന മേഖലയും. പാൽ ഉൽപ്പന്നങ്ങൾ വിവിധ തരമുണ്ട്. 1, ശീതീകരിച്ച പാൽ ഉൽപ്പന്നങ്ങൾ, ഉദാഹരണം ഐസ്ക്രീം, കുൽഫി. 2, പാൽ വറ്റിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഉദാഹരണം കോവ, പേട, ബർഫി, ഗുലാബ് ജാമുൻ തുടങ്ങിയവ. 3, പാൽ പുളിപ്പിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഉദാഹരണമായി തൈര്, യോഗട്, സംഭാരം, ലസ്സി, ശ്രീഖണ്ഡ്. 4, പാൽ പിരിച്ചുണ്ടാക്കുന്നവ, ഉദാഹരണം ചന്ന, പനീർ, രസഗുള തുടങ്ങിയവ. 5, വിഭാഗം നെയ്, വെണ്ണ പോലുള്ള കൊഴുപ്പ് അധികരിച്ച പാലുൽപ്പന്നങ്ങൾ. 6, സ്റ്റാർട്ടർ ബാക്ടീരിയയും വിവിധ രാസാഗ്നിയും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വിവിധ തരം ചീസുകൾ. 7, പാൽ പാനീയങ്ങൾ, ഉദാഹരണം ഫ്ലേവേർഡ് മിൽക്ക്, മിൽക്ക് ഷേക്ക്. 8, വിഭാഗം ധാന്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന പാലുൽപ്പന്നങ്ങൾ, ഉദാഹരണം പാൽ പായസം, ഖീർ. വിപണിയിലുള്ള പാലും പാലുൽപ്പന്നങ്ങളും ഭക്ഷ്യവസ്തുക്കൾ ആകമാനവും FSSAI നിരീക്ഷണത്തിലാണുള്ളത്. FSSAI എന്നാൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെന്റിന്റെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണിത്. രാജ്യത്തുടനീളമുള്ള ഭക്ഷണത്തിന്റെ സുരക്ഷ നിയന്ത്രിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്തുകൊണ്ട് പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നു. ക്ഷീരോൽപ്പന്ന നിർമ്മാണവും ക്ഷീര സംരംഭക സംശയങ്ങൾക്കും തിരുവനന്തപുരത്തുള്ള കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെടാവുന്നതാണ്. ആവശ്യക്കാരുടെ എണ്ണം അനുസരിച്ച് വിവിധ പാലുൽപ്പന്ന നിർമ്മാണത്തെക്കുറിച്ച് ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കും. ഈ മാസം 19, 20, 21 തീയതികളിലും 3 ദിവസത്തെ പരിശീലനം നൽകുന്നു. തിരുവനന്തപുരം കൈമനം BSNL RTTCയിലാണ് കോളേജ് പ്രവർത്തിക്കുന്നത്. 4 BTech ഡയറി ടെക്നോളജി കോഴ്സ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇവിടെ നടന്നുവരുന്നു. കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് സ്കീം വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. ക്ഷീരമേഖലയിൽ നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം. നന്ദി, നമസ്കാരം.
1: പാലിന്റെ പ്രാധാന്യത്തെയും ഉൽപ്പന്ന നിർമ്മാണത്തിന്റെ പ്രാധാന്യത്തെയും കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബീന ആറൽ. പാലുൽപ്പന്ന നിർമ്മാണ പരിശീലനത്തിനായി താൽപ്പര്യമുള്ളവർക്ക് കടന്നുവരാം. നാളെ മുതൽ 3 ദിവസമാണ് പരിശീലനം. സ്ഥലം തിരുവനന്തപുരം കൈമനത്തെ കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി.

0: ഞാറ്റുവേലയിൽ ഇനി പച്ചക്കറി വിളകളെ ആക്രമിക്കുന്ന ഇലതീനി പുഴുക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള ജൈവിക മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇതേക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഡോക്ടർ വിജയശ്രീ.
1: പച്ചക്കറി വിളകളിൽ എല്ലാം തന്നെ വഴുതനം ആയാലും വെണ്ട ആയാലും വെള്ളരിവർഗ വിളകളാണെങ്കിലും എല്ലാത്തിലും ഇലകളെ ആക്രമിക്കുന്ന ഇല തിന്നുന്ന പുഴുക്കളുണ്ട്. അതാണ് ഇലതീനി പുഴുക്കൾ, അല്ലെങ്കിൽ ചിലതാണെങ്കിൽ ഇല ചുരുട്ടി വെച്ചിട്ട് അതിന് ഉള്ളിലിരുന്നായിരിക്കും തിന്ന് തീർക്കുന്നത്. അപ്പം ഇലയിൽ കൂടുണ്ടാക്കുകയും അവയ്ക്കുള്ളിലിരുന്ന ഹരിതാംശം തിന്ന് നശിപ്പിക്കുകയും ചെയ്യുന്ന ഇലതീനി പുഴുക്കളുണ്ട്. അവ ആക്രമണം രൂക്ഷമാകുമ്പോൾ നമ്മുടെ ഇലകൾ ഫുള്ള് നശിച്ചു പോകും. അതിൻ്റെ ഫലമായിട്ട് വിളവ് ഗണ്യമായി കുറയുന്നതും നമുക്ക് കാണാനാവും. ഇവയെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള പുഴുക്കളുടെ സാന്നിധ്യം എന്തായാലും ഇലകളിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുതൽ തന്നെ ബ്യുവേറിയ എന്ന് പറയുന്ന മിത്ര കുമിള് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് കൃത്യമായി ഇടവേളകളിൽ നമ്മൾ തളിച്ചു കൊടുക്കുക. അത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗ്ഗമാണ് വേപ്പധിഷ്ഠിത കീടനാശിനി. വേപ്പധിഷ്ഠിത കീടനാശിനി ആകുമ്പോൾ നമ്മുടെ പച്ചക്കറി വിളകളിലൊന്നും ഒരു വിഷം നിലനിൽക്കില്ല. അപ്പോൾ അത് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് അതും നമുക്ക് ഇടവിട്ട് ഇടവിട്ട് തളിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഇലതീനി പുഴുക്കൾക്ക് ഒരു ശമനം ഉണ്ടാവും. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, അതായത് മുഞ്ഞ, ഇലപ്പേന, മീലിമുട്ട, ശൽക്കകീടങ്ങൾ, വെള്ളീച്ച, മണ്ടരി. നിങ്ങൾക്കറിയാലോ ഇല നോക്കിക്കഴിഞ്ഞാൽ ഇല മുഴുവൻ മഞ്ഞളിച്ചിരിക്കും. അതുപോലെ തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ കാരണം പലതരത്തിലുള്ള വൈറൽ രോഗങ്ങളും പരത്താൻ കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ ഇലകളെല്ലാം മുരടിച്ച് നിൽക്കും. പ്രധാനമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുളകിൻ്റെ ചെടി പലപ്പോഴും നമ്മൾ നട്ടങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ അതിന് മുരടിപ്പ് തുടങ്ങും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെള്ളീച്ച നമ്മൾ ചെടി ഒന്ന് തട്ടിക്കൊടുക്കുമ്പോൾ തന്നെ വെള്ള കളറിലുള്ള ചെറിയ പ്രാണികൾ പറക്കുന്നതും, അതുപോലെ തന്നെ ഇലയുടെ പുറത്തെല്ലാം കറുത്ത നിറത്തിലുള്ള ഒരു കുമിൾബാധ ഉണ്ടാകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ലെക്കാനിസിലിയം ലെക്കാനി എന്ന് പറയുന്ന മിത്രകുമിള് ഇതിന് ഫലപ്രദമാണ്. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ഇടവിട്ട് തളിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു ചിലവും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മഞ്ഞക്കെണി. അതായത് ഒഴിഞ്ഞ ടിന്നുകൾ നമുക്ക് കിട്ടുമല്ലോ, ആ ഒഴിഞ്ഞ ടിന്നുകളുടെ പുറത്ത് നമ്മൾ മഞ്ഞ പെയിൻ്റ് അടിക്കുക. എന്നിട്ട് അതൊരു കമ്പിൻ്റെ പുറത്ത് ഈ ടിന്നുകൾ കമഴ്ത്തി തോട്ടത്തിൽ അവിടെ അവിടെ വെച്ചു കൊടുക്കുക. ടിന്ന് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പോളിത്തീൻ ഷീറ്റ് എടുത്തിട്ട് അതൊരു കൊടി രൂപത്തിൽ മുറിച്ച് മഞ്ഞക്കളർ പെയിൻ്റ് ചെയ്തിട്ട് അത് വെക്കുക. അല്ലെങ്കിൽ മഞ്ഞക്കളർ പെയിൻ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ പുറത്ത്, അതായത് ഇപ്പോൾ ഷീറ്റാണെങ്കിലും ടിന്നാണെങ്കിലും എല്ലാം അതിൻ്റെ പുറത്ത് നമ്മൾ ആവണക്കെണ്ണ പുരട്ടി കൊടുക്കണം. ആവണക്കെണ്ണ പുരട്ടി കൊടുക്കുക. ഷീറ്റിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അവിടെ അവിടെ ഈർക്കിലോ അല്ലെങ്കിൽ നൂലിലോ ഒക്കെ കോർത്ത് വെക്കുകയും ചെയ്യാം. അത് 1 ഏക്കറിന് 50 കെണി തന്നെ വേണ്ടി വരും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമെന്ന് പറഞ്ഞാൽ, ഇപ്പം മഞ്ഞക്കെണി പോലെ തന്നെ നമുക്ക് ലെക്കാനിസിലെ ലെക്കാനി പറഞ്ഞു, അത് ആദ്യം മുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്. പിന്നെ വേപ്പധിഷ്ഠിത കീടനാശിനി എടുക്കാം. അത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് തളിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം മുതൽ തന്നെ നമ്മൾ ഈ മുളകിനായാലും ഒക്കെ ഈ വേപ്പധിഷ്ഠിത കീടനാശിനി ഒരു 2 ലിറ്റർ പരുവാകുമ്പോൾ മുതൽ തന്നെ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ആഴ്ചതോറും എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ തന്നെ നമ്മൾ ഇടവിട്ട് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മുരടിപ്പ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സംയോജിതമായ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് പച്ചക്കറി വിളകളെ കീട വിമുക്തമാക്കാൻ സാധിക്കുകയുള്ളൂ.
0: പച്ചക്കറി വിളകളിലെ കീട നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വിജയശ്രീ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
3: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
2: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
3: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
4: FM പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21-അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യ മന്ത്രിസഭാ യോഗത്തിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂൺ 15 മുതൽ സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര നടപ്പിലാക്കാൻ മന്ത്രിസഭാ തീരുമാനം. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3,000 രൂപ വർധന വരുത്താനും അംഗനവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1,000 രൂപ വർദ്ധിപ്പിക്കാനും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. മെയ് 21 MLA മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർട്ടിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്ലസ് 2, HSC, VHSC, TSSC പരീക്ഷാഫലങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത ഡിജിറ്റൽ സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും തത്സമയം ലഭ്യമാകും. മെയ് 26 ഉച്ചയ്ക്ക് 3 മണിക്ക് ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടന്നാലുടൻ ആപ്പിലൂടെ വിവരങ്ങൾ തത്സമയം ലഭ്യമാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.
2: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
3: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: ഇന്ന് തന്നെ സ്കൂൾ ID കാർഡുമായി വരൂ.
2: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: കോളിവുഡ് ഹിറ്റ്സ്.
1: Yeah.

0: ഏതെങ്കിലും ഒരു എ സി വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എ സികൾ കണ്ണും കണ്ടിയിൽ.
1: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.
2: കോളിവുഡ് ഹിറ്റ്.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി. പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.

0: ചന്ദൻ കാ എഹ്സാസ്.
1: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
2: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി ഇഎംഐ പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
4: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
3: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പുക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാന്റെ ഈണത്തിൽ ഉദിത് നാരായൺ, കവിത എന്നിവർ പാടിയ ഗാനം.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: ഗാനരചന ജാവേദ് അക്തർ, സംഗീതം എ ആർ റഹ്മാൻ, ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക്, സുഖ്വീന്ദർ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ലഗാൻ.

0: 2026 28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089900905.
1: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
2: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
1: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
3: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: ഇനി കേൾക്കാം സുർ എന്ന ചിത്രത്തിനു വേണ്ടി സുനീതി ചൗഹാൻ പാടിയ ഗാനം. സംഗീതം MM ക്രീം.

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
4: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
5: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
4: ഒപ്പം മൈജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
5: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
4: മൈജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
5: മൈജി
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
7: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
8: ഇനി കേൾക്കാം ദേവദാസ് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: ഇനി ഫ്രീക്കി ചക്ര എന്ന ചിത്രത്തിന് വേണ്ടി കെ കെ പാടിയ ഗാനം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 103.6 റിയൽ എഫ്എം, സമയം 6 മണി. എഫ്എം പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യ മന്ത്രിസഭാ യോഗത്തിനു ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 15 മുതൽ സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര നടപ്പിലാക്കാൻ മന്ത്രിസഭാ തീരുമാനം. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും അംഗണവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കാനും ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. 21 മെയ്ന് MLA മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 മെയ്ന് സ്പീക്കർ തിരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. +2 HSC, VHSC, PHSC പരീക്ഷാഫലങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഏകീകൃത ഡിജിറ്റൽ സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും തത്സമയം ലഭ്യമാകും. 26 മെയ്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടന്നാലുടൻ ആപ്പിലൂടെ വിവരങ്ങൾ തത്സമയം ലഭ്യമാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനങ്ങൾ നിർബന്ധമായും നടപ്പാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കോഴിക്കോട് മുൻ ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ളയുടെ 3 പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

0: The Real FM 103.6. ഗാനകേളി.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനകേളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പേരിടാത്ത കഥ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനത്തോടെ ആരംഭിക്കാം.

0: ഷോപിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്, സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ. സമർപ്പിക്കുന്നത്
5: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണമിട്ട് എം ജി ശ്രീകുമാറും സുജാതയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വന്ദനം.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം പി സുന്ദരരാജൻ. എം ജി ശ്രീകുമാർ പാടിയ ഈ ഗാനം അപ്പു എന്ന ചിത്രത്തിൽ നിന്നും.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
4: ഗാനകേളിയിൽ ഇനി ബോംബെ രവിയുടെ ഈണത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു വടക്കൻ വീരഗാഥ. ഗാനരചന കെ ജയകുമാർ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
2: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: രണ്ടാം വരവ്. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ കെ ജയകുമാർ, ശ്യാം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED TV ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.

0: കാനകേളി.
1: ഗാനകേളി ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം 6:40 തുടർന്ന് കേൾക്കാം. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ചേച്ചി, ഇത് കണ്ടോ?
1: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
2: കാണട്ടെ, വാ, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേ

0: കലോ
1: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ റൈറ്റ്?
2: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
3: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
3: ആർബിഐ പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പർ ആണ്.
6: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
5: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
7: ടെൻഷൻ എന്തിനാ, എന്റെ തെറ്റൊന്നുമല്ല. എന്നിട്ടും ഫ്രോഡ് നടന്ന ഉടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
8: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര June 15 മുതൽ നടപ്പാക്കാൻ മന്ത്രിസഭയുടെ അനുമതി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3,000 രൂപ വർധന വരുത്താനും തീരുമാനം. പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. MLA സത്യപ്രതിജ്ഞ ഈ മാസം 21-നും സ്പീക്കർ തിരഞ്ഞെടുപ്പ് 22-നും നടക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. VD സതീശൻ ഉൾപ്പെടെ 21-അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രിമാരായ CP ജോണും ഷിബു ബേബി ജോണും സഗൌരവത്തിലും മറ്റെല്ലാ മന്ത്രിമാരും ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
9: രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ്, ബിന്ദുകൃഷ്ണ, KA തുളസി, M ലിജു, റോജി M ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൽ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മൂൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിയടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ലോക് ഭവനിൽ ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരത്തിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
8: KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര June 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പുതിയ മന്ത്രിസഭാ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
10: KSRTC ബസ്സുകളിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അടക്കമുള്ള നിരവധി ജനപ്രിയ തീരുമാനങ്ങളാണ് ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചത്.
11: June 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ളത്.
10: ആശാവർക്കർമാർക്ക് 3,000 രൂപ വേതനം വർദ്ധിപ്പിക്കാനും അംഗൻവാടി വർക്കർമാർ, അംഗൻവാടി ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ എന്നിവർക്ക് 1,000 രൂപ വീതം

0: വേതന വർധനവ് നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നവകേരള യാത്രയോട് അനുബന്ധിച്ച് പോലീസ് മർദ്ദനം ഉണ്ടായി എന്ന കേസിൽ പുനർ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. എന്നാൽ ഇതൊരു പ്രതികാര നടപടിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ MLA മാരുടെ സത്യപ്രതിജ്ഞയ്ക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി May 21-22 തീയതികളിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു.
1: May 29 ഗവർണറുടെ നയപ്രഖ്യാപനം. MLA യും മുൻ മന്ത്രിയുമായ G സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇന്ത്യ നോർവേ ഹരിത തന്ത്രപര പങ്കാളിത്തം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ അദ്ദേഹം നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യയുടെ ആർട്ടിക് ഗവേഷണ കേന്ദ്രമായ ഹിമാദ്രിയെ പിന്തുണച്ചതിന് നോർവേയോട് അദ്ദേഹം നന്ദി അറിയിച്ചു. ISROയും നോർവേയും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രം ബഹിരാകാശ സഹകരണം ശക്തിപ്പെടുത്തുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തിലുടനീളം എല്ലാ ഇന്ധന പമ്പുകളിലും പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരം ലഭ്യമാണെന്ന് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ അറിയിച്ചു. ടെർമിനലുകളും ഡിപ്പോകളും മുതൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ വരെ സംസ്ഥാനത്തെ മുഴുവൻ ഇന്ധന വിതരണ ശൃംഖലയും യാതൊരു തടസ്സവുമില്ലാതെ സാധാരണ നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എണ്ണ വ്യവസായ മേഖല സംസ്ഥാനതല കോർഡിനേറ്റർ പ്രസ്താവനയിൽ അറിയിച്ചു. PM വികാസ് പദ്ധതിയിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് അർഹമായ പരിഗണന ഉറപ്പാക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർക്ക് മികച്ച നൈപുണ്യ വികസന സൌകര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. HLL Life Care Limited തിരുവനന്തപുരത്ത് നടന്ന വജ്ര ജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. ഈ വർഷത്തെ +2 പരീക്ഷാഫലം May 26 പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടന്നാലുടൻ നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ഫലം പരിശോധിക്കാനുള്ള സൌകര്യമാണ് ആപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴ ലഭിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴ വേനൽ ചൂടിന് വലിയ ആശ്വാസമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: മലയോര മേഖലയിൽ ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ ഇടിമിന്നലിന്റെ തീവ്രതയും കൂടുതലാണ്. ശക്തമായ മഴയിലും കാറ്റിലും മലയോരത്ത് നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപറ്റി. നടുവിൽ ചപ്പാരപ്പടവ് മേഖലകളിൽ കൃഷിനാശവുമുണ്ടായി. ജില്ലയിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. KSRTC ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര June 15 മുതൽ നടപ്പാക്കാൻ മന്ത്രിസഭയുടെ അനുമതി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3,000 രൂപ വർധന വരുത്താനും തീരുമാനം. പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. MLA മാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21 സ്പീക്കർ തിരഞ്ഞെടുപ്പ് 22 നടക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക,

ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.

0: ഗാനകേളി.
1: ഗാനകേളി തുടർന്ന് കേൾക്കാം. ഇനി രവീന്ദ്രന്റെ ഈണത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സോക്രട്ടീസ്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
6: ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ, യേശുദാസും ചിത്രയും പാടിയ ഈ ഗാനം സൂര്യഗായത്രി എന്ന ചിത്രത്തിൽ നിന്നും.

സിറിഞ്ചും തെതസ്കോപ്പും മറ്റും പുടിക്കത്തിരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണ നീട്ടവെച്ചത്. മരുന്നും മെഡിക്കൽ ടേംസും മറ്റും ഉരുവിടത്തിരിഞ്ഞ് ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.
2: ഗാനകേളിയിൽ ഇനി കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഭരതം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനകേളി ഇവിടെ പൂർണ്ണമാവുന്നു.
1: ഗാനകേളി. വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
4: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

ആകാശവാണി 103.6 റിയൽ FM. സമയം 7 മണി. FM പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു.

0: രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യ മന്ത്രിസഭാ യോഗത്തിനു ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂൺ 15 മുതൽ സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര നടപ്പിലാക്കാൻ മന്ത്രിസഭാ തീരുമാനം. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും അംഗണവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കാനും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. May 21 MLA മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഹരിത തന്ത്രപരമായ പങ്കാളിത്തത്തിലൂടെ, വിശ്വസനീയവും ദീർഘവീക്ഷണത്തോടെയുമുള്ള പങ്കാളിത്തം നോർവേയുമായി കെട്ടിപ്പടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിൻ്റെ ഭാഗമായി നോർവേയിലെത്തിയ അദ്ദേഹം നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. +2 HSC VHSC TSSC പരീക്ഷാഫലങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഏകീകൃത ഡിജിറ്റൽ സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും തത്സമയം ലഭ്യമാകും. May 26 ഉച്ചയ്ക്ക് 3 മണിക്ക് ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടന്നാലുടൻ ആപ്പിലൂടെ വിവരങ്ങൾ തത്സമയം ലഭ്യമാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനങ്ങൾ നിർബന്ധമായും നടപ്പാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കോഴിക്കോട് മുൻ ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ളയുടെ 3 പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.
1: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
2: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
1: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
2: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
4: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
3: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ബി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര June 15 മുതൽ നടപ്പാക്കാനും ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. 3rd ഇന്ത്യ നോർവെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവെ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. രാജ്യത്തിന്റെ കയറ്റുമതി മേഖല ശക്തിപ്പെട്ടതായും ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രത്യേക വേദിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ 21 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. ചടങ്ങിനായി സെൻട്രൽ സ്റ്റേഡിയത്തിലും പരിസര പ്രദേശങ്ങളിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, MPമാരായ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖരും ജനപ്രതിനിധികൾ ഉന്നത ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ ഒരുക്കിയ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. തുടർന്ന് സെക്രട്ടേറിയറ്റിലെ തങ്ങളുടെ ഓഫീസുകളിലെത്തി ഔദ്യോഗികമായി ചുമതലയേറ്റു.
0: കേരളത്തിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര June 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യ മന്ത്രിസഭായോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും വയോജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സമഗ്ര പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർദ്ധനവ് വരുത്താനും അംഗനവാടി ജീവനക്കാർ, ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. MLA മുൻ മന്ത്രിയുമായ ജി സുധാകരനെ പ്രോടൈം സ്പീക്കറായി നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. May 21 MLA മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചു. May 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും നവകേരള സദസ്സിനിടെയുണ്ടായ പോലീസ് അതിക്രമത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവെ പ്രധാനമന്ത്രി യൊനാസ് ഗഹർ സ്റ്റോറുമായി അദ്ദേഹം ഓസ്ലോയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സമുദ്രസമ്പദ് വ്യവസ്ഥ, പുനരുപയോഗ ഊർജ്ജം, വിദ്യാഭ്യാസം, ബഹിരാകാശം, ആർട്ടിക് മേഖല എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ചർച്ചയിൽ ധാരണയായി. കഴിഞ്ഞ വർഷം പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യയും നോർവേയും തമ്മിലുള്ള പങ്കിട്ട പുരോഗതിയുടെയും സമൃദ്ധിയുടെയും ഉദാഹരണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള പ്രതിസന്ധിഘട്ടത്തിൽ ഭീകരതയ്ക്കെതിരെ ഇന്ത്യയ്ക്കൊപ്പം ഉറച്ചുനിന്ന നോർവേയുടെ നിലപാട് യഥാർത്ഥ സൌഹൃദത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു.
2: मैं पिछले वर्ष नॉर्वे आने वाला था, लेकिन पहलगाम में हुए आतंकी हमले के कारण वह यात्रा स्थगित करनी पड़ी. उस कठिन समय में नॉर्वे ने आतंकवाद के विरुद्ध भारत के साथ मजबूती से खड़े होकर सच्ची मित्रता का परिचय दिया. आज जब मैं नॉर्वे आया हूँ तो मैं इस सॉलिडेरिटी के लिए हृदय से आभार व्यक्त करता हूँ.
0: നോർവെ സന്ദർശനത്തിനിടെ കിങ് ഹരാൾ 5മനുമായും സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവെ സന്ദർശിക്കുന്നത്. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരുനേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമ നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് മീറ്റിംഗിന് നാളെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്തുള്ള ബദൽ തർക്ക പരിഹാര മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ

0: ങ്ങളാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളായ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിയറ്റ്നാം, ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. തന്ത്രപരമായ സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക, പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, ഇന്തോ പസഫിക് മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് സന്ദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_

0: പ്രാധാന്യം നൽകിയാണ് സന്ദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്രജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഭാരത് വ്യാപാര മഹോത്സവത്തിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. 2047 വികസിത ഭാരത എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി വ്യാവസായിക മേഖല ഉൾപ്പെടെ സമസ്ത മേഖലകളും കൂടുതൽ കരുത്തോടെ പ്രവർത്തനം തുടരണമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
2: ഭാരത് 2047 ജോ പ്രധാനമന്ത്രി ജി നെ ഹം സബ്കോ പ്രോത്സാഹിത് കിയ ഹൈ അമൃത് കാൽ മേ മെഹനത് കർനേ കേ ലിയേ വോ ലക്ഷ്യ ബഡാ ഹൈ പർ ഭാരത് കേ ഉദ്യോഗ വ്യാപാര ജഗത് ഭാരത് കേ ലോഗോ മേ ജോ ആജ് ഉത്സാഹ ഹൈ और सफलता के लिए जिस प्रकार से पूरा देश 140 करोड़ लोग एकत्र हुए हैं, मुझे लगता है कि कोई ताकत दुनिया की ना हमें रोक पाएगी ना हमारे को थम पाएगी.
0: രാജ്യത്തിന്റെ കയറ്റുമതി ഏകദേശം $863 ബില്യൺ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കയറ്റുമതി $1 ട്രില്യൺ കൈവരിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. 2 ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബസ്തർ ജില്ലയിൽ പബ്ലിക് കൺവീനിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഛത്തീസ്ഗഡിനെ നക്സൽ മുക്തമായി പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണിത്. ജഗദൽപൂരിൽ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംവദിച്ചു. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായി 2047 രാജ്യത്തെ ആണവോർജ്ജശേഷി 100 GW ഉയർത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇന്ത്യയുടെ ആണവോർജ്ജ മേഖലയിലെ സ്വകാര്യ നിക്ഷേപ സാധ്യതകളും വ്യവസായ സഹകരണവും ചർച്ച ചെയ്യുന്നതിനായി US നിന്നുള്ള വ്യവസായ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21-അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര June 15 മുതൽ നടപ്പാക്കാനും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. 3-ാമത് ഇന്ത്യ നോർവേ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവേ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. രാജ്യത്തിന്റെ കയറ്റുമതി മേഖല ശക്തിപ്പെട്ടതായും ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
1: മൈ ജി.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ഗ്രീൻ ഡ്യുവറ്റ്സ്.
1: FM പ്രധാന വാർത്തകൾ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യ മന്ത്രിസഭായോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂൺ 15 മുതൽ സംസ്ഥാനത്തെ KSRTC ബസ്സുകൾ

0: ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര നടപ്പിലാക്കാൻ മന്ത്രിസഭാ തീരുമാനം. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും അംഗണവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കാനും ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. May 21 MLA മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തിരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ച നടത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനങ്ങൾ നിർബന്ധമായും നടപ്പാക്കണം, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കോഴിക്കോട് മുൻ ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ളയുടെ 3 പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിൽപ്പനയ്ക്കായി എത്തിച്ച MDMA യുമായി 2 യുവാക്കൾ പിടിയിലായി. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശികളെയാണ് ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.
1: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു,
2: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു,
1: ഒപ്പം MyJail ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: MyJail ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
2: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് MyJail.
3: The Real FM 103.6.
4: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
5: ഗായികയും സംഗീതജ്ഞയുമായ ആതിര കൃഷ്ണനാണ് ഇന്ന് ആർട്ട് കഫേയിൽ നമ്മോടൊപ്പമുള്ളത്. തന്റെ സംഗീത ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നു ആതിര കൃഷ്ണൻ.
6: സ്വാഗതം ആതിര, ആർട്ട് കഫേയിലേക്ക് സ്വാഗതം.
7: താങ്ക് യു, ഒരുപാട് സന്തോഷം.
6: എങ്ങനെയായിരുന്നു ആതിരയുടെ ഒരു യാത്ര, സംഗീത ലോകത്തേക്കുള്ള ആതിരയുടെ ഒരു എൻട്രി എങ്ങനെയായിരുന്നു?
7: എൻട്രി എന്ന് പറയുന്നത് കലോത്സവ വേദികളിലൂടെയൊക്കെ തന്നെയാണ്. ചെറുപ്പം മുതലേ പാടുമായിരുന്നു എന്ന് വീട്ടിൽ പറയാറുണ്ട്. അപ്പം അച്ഛനും അമ്മയും പിന്നെ എനിക്കൊരു ബ്രദറാണ് ഉള്ളത്, 3 പേരും പാട്ടുകാരാണ്. അപ്പം ആ ഒരു കഴിവ് തന്നെയായിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക. പിന്നീട് ഈ പറഞ്ഞതുപോലെ ചെറുപ്പത്തിലെ പാടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വേദികളിൽ പങ്കെടുക്കാനും പിന്നെ ക്ലബ്ബുകൾ പോലെയുള്ള ചെറിയ ചെറിയ ക്ലബ്ബുകളിലൊക്കെ പാടിപ്പാടി പിന്നീട് കലോത്സവങ്ങളിലെത്തി ലളിതഗാന മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ വന്നതാണെന്ന് തന്നെ പറയാം. പിന്നീട് പാട്ട് പഠിച്ചു, ചെറുപ്പത്തിലെ പഠിപ്പിക്കാൻ വിട്ടു.
6: എത്ര വയസ്സ് മുതൽ പാട്ട് പഠിച്ചിട്ടുണ്ട്?
7: സത്യം പറഞ്ഞാൽ എൻ്റെ ആദ്യ ഗുരു എന്ന് പറയുന്ന അച്ഛനാണ്. അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ ആദ്യം ഇരുന്നത്. പക്ഷെ അറിയാലോ, ഫാമിലിയിലുള്ളവരാകുമ്പോൾ നമ്മൾ അത്രയും ഇരിക്കില്ല. അപ്പം അച്ഛൻ അത് ചെറിയ പ്രായത്തിൽ അങ്ങനെ തുടങ്ങി വെച്ചെങ്കിലും അച്ഛൻ്റെ അടുത്ത് ഞാൻ കുറച്ച് മടി കാണിച്ച് കുറച്ച് ഉഴപ്പിയതുകൊണ്ട് അച്ഛൻ എന്നെ പാല സിക്കരാമചന്ദ്രൻ സാറെടുത്ത് കൊണ്ട് ചേർത്തു. അപ്പൊ പാല സിക്കെ രാമചന്ദ്രൻ സാറാണ് പിന്നീട് എനിക്ക് പാട്ട് പഠിപ്പിച്ചത്.
6: പാട്ട് പഠിച്ചു തുടങ്ങി
7: ചെറിയ, എനിക്ക് തോന്നുന്നു 6-7 വയസ്സ് മുതലേ പഠിക്കുന്നുണ്ട്. അപ്പം പക്ഷെ സാറിന്റെ അടുത്ത് ചേർത്തിയപ്പോ സാറ് പിന്നെ തുടക്കം ക്ലാസ്സുകൾ എടുക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സാറ് ഗീതം മുതലേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നെ നമ്മള് വേറെ സാറിൻ്റെ അടുത്ത് പോയി. ശിവൻ സാറിൻ്റെ അടുത്താണ് കർണാട്ടിക് മ്യൂസിക് ബേസിക് ക്ലാസ്സുകളൊക്കെ പഠിച്ചത്. അതിനുശേഷം വീണ്ടും പാലാസിക്കെ രാമേന്ദ്രൻ സാറെടുത്ത് പോയി ബാക്കി പഠിച്ചു. പിന്നെ പിന്നീട് കോവിഡിൻ്റെ ആ ഒരു സമയമൊക്കെ ആയപ്പം കുറച്ച് ബ്രേക്ക് വന്നു എന്നുള്ളതാണ്. പിന്നീട് ഹിന്ദുസ്ഥാനി കർണാട്ടിക്കും ഒപ്പം തന്നെ ഹിന്ദുസ്ഥാനി പഠിച്ചിരുന്നു. പക്ഷെ അതും ഒരുപാടൊന്നും പഠിക്കാൻ പറ്റിയില്ല. ഒന്നാമത് ബാംഗ്ലൂരിൽ നിന്നും മറ്റും വന്ന് പഠിപ്പിക്കുന്ന അവരായിരുന്നു. അപ്പൊ അവർക്ക് പലപ്പോഴും അവരുടെ അവൈലബിലിറ്റിയും പിന്നെ എന്റെ സ്റ്റഡീസും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും ക്ലാഷ് ആയി.
6: കുഞ്ഞിലേ മുതൽക്ക് ഹിന്ദുസ്ഥാനി
7: കുഞ്ഞിലേ പഠിക്കുന്നില്ല. ഞാനൊരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഹിന്ദുസ്ഥാനിയിലേക്ക് ജോയിൻ ചെയ്തത്.
6: നമ്മുടെ ഈ ഒരു റിയാലിറ്റി ഷോയിലേക്കൊക്കെയുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു?
7: ആദ്യത്തെ റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് കൈരളി TV സംരക്ഷണം ചെയ്ത ഗന്ധർവ സംഗീതം എന്ന് പറഞ്ഞ ഗാനഗന്ധർവൻ KJ യേശുദാസ് സാറിന്റെ കീഴിലുള്ള ഗന്ധർവ സംഗീതം എന്ന് പറയുന്ന ഒരു പരിപാടിയിലായിരുന്നു ഫസ്റ്റ് എൻ്റെ റിയാലിറ്റി ഷോ എന്ന് പറയുന്നത്. അപ്പോൾ 2002 അത് ജൂനിയർ

0: വിഭാഗത്തിൽ ആയിരുന്നു എനിക്ക് ഞാൻ വിന്നറായിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് ഒരു റിയാലിറ്റി ഷോ എൻ്റെ ചാനലിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരുപാട് പേര് ഇന്നും ഓർത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഇന്നും ആളുകൾ അതൊക്കെ പറയാറുണ്ട്, ഗന്ധർവ സംഗീതത്തിൽ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നീട് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാർ സിംഗർ സീസൺ 5 എനിക്ക് തോന്നുന്നു 2011 ആ ഒരു സമയത്തായിരിക്കും അതിൽ പങ്കെടുത്തത്. ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന റിസൾട്ടിനെ വെയിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു അത്. അപ്പം അങ്ങനെ ജസ്റ്റ് ഓഡിഷന് പോയി അറ്റൻഡ് ചെയ്തു, ലാസ്റ്റ് സെമി ഫൈനൽ വരെ സ്റ്റാർ സിംഗറിൽ നിൽക്കാൻ പറ്റി. അതും ഇന്നും ഇപ്പോഴും ആളുകൾ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഓർത്ത് വെക്കാറുണ്ട്.
1: കൂടുതലും സ്റ്റാർ സിംഗറിലൂടെയാണ് ആതിര.
0: അതെ അതെ അതെ,
1: കൂടുതൽ നമുക്ക് പരിചയം ആതിരയുടെ പാട്ടുകളും പരിചയം സ്റ്റാർ സിംഗറിലൂടെ.
0: അതെ അതെ, അതെന്താ അത് അപ്പോഴത്തേക്ക് മീഡിയ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പായി, കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തുന്ന ആ ഒരു രീതിയിലോട്ട് എത്തി. എല്ലാവരും ടിവിയിൽ കാണാൻ എന്നും കാണും എന്നുള്ളൊരു സാധനത്തിലോട്ട് മാറിയല്ലോ.
1: എന്നും ഓർക്കാൻ പറ്റിയൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു, അതായത് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഏതായിരുന്നു?
0: ഗസൽ റൗണ്ട് ഉണ്ടായിരുന്നു അതിൽ. ഗസൽ റൗണ്ട് ആയിരുന്നു എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയി തോന്നിയത്. കാരണം ഞാൻ അങ്ങനെ ഗസൽസ് അങ്ങനെ പഠിച്ചിട്ടോ അങ്ങനെ ആരുടെ ഗുരുക്കന്മാരുടെ കീഴിൽ ആ സമയത്ത് പഠിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം അതെനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ പാടിയപ്പം ജഡ്ജസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുകയും ശരത് സാറ് ഭയങ്കര അഭിപ്രായം പറയുകയും സാറിൻ്റെ കണ്ണു നിറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ജഡ്ജസായിട്ട് എം ജി ശ്രീമാർ സാറും ശരത് സാറും ചിത്ര ചേച്ചി ആയിരുന്നു.
1: ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു ജഡ്ജിങ് പാനൽ.
0: അതെ അതെ അതെ അതെ.
1: അപ്പൊ അവരുടെയൊക്കെ അഡ്വൈസ് ഇപ്പോഴും ലൈഫിൽ ഫോളോ ചെയ്യാറുണ്ട്?
0: തീർച്ചയായും തീർച്ചയായും ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെ മാത്രം എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ ഒരു യൂത്തിന്റെ ഒരു ഒരു ആ ഒരു കൾച്ചറും കൂടി നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അവരും എല്ലാവരിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ട്. ഒരിക്കലും അവരുടെ നിന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, പലരുടെയും ഓരോ ആർട്ടിസ്റ്റിന്റെ അടുത്ത് നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
1: ആദ്യമായി ഒരു റിയാലിറ്റി സ്റ്റേജിൽ, റിയാലിറ്റി ഷോ സ്റ്റേജിൽ പാടിയപ്പോഴുള്ള ഒരു അനുഭവം എങ്ങനെയായിരുന്നു?
0: ഫസ്റ്റ് ഗന്ധർവ സംഗീതത്തിലായിരുന്നു. അപ്പം ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പ്രായമായിരുന്നു. അപ്പം പക്ഷേ എനിക്ക് എൻ്റെ വോയിസിന് ചെറിയൊരു ചേഞ്ച്, വോയിസ് ചേഞ്ച് ഒക്കെ വരുന്ന ഒരു സമയമായിരുന്നു. അപ്പം എനിക്ക് ഞാൻ കൂടുതലും കോൺഷ്യസ് ആയിരുന്നത് അതിനെപ്പറ്റിയായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നില്ല ഷൂട്ട്. അന്നത്തേത് ആദ്യത്തെ 2 റൗണ്ട് മാത്രം ജസ്റ്റ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ഓഡിയൻസിന്റെ മുന്നിൽ തന്നെയായിരുന്നു. അതായത് ഫസ്റ്റ് റൗണ്ടും പിന്നെ പ്രീ ക്വാർട്ടർ, ക്വാർട്ടർ, സെമി ഫൈനൽ, ഫൈനൽ, ഇങ്ങനെ 5 റൗണ്ടേ അതിലുണ്ടാവും. അപ്പം ബാക്കി 3 റൗണ്ടും നമ്മൾ ഓഡിയൻസിന്റെ മുന്നിന്നാ പാടേണ്ടത്. അപ്പം അവർ അതിനനുസരിച്ച് റൗണ്ടിനനുസരിച്ചുള്ള പാട്ടുകൾ നമ്മൾ പാടണം, അങ്ങനെയായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഞാൻ ഈ ഓഡിയൻസിനെ കുറിച്ചോ അതൊന്നും അല്ലായിരുന്നു എൻ്റെ ചിന്ത. എനിക്ക് ഞാൻ പാടാൻ പറ്റുമോ, എനിക്ക് ഹൈ പിച്ചൊക്കെ കുറച്ച് പ്രശ്നമുള്ളൊരു സമയമായിരുന്നു, വോയിസ് ചേഞ്ച് ചെറിയതായിട്ടുള്ളതുകൊണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ചായിരുന്നു കൂടുതലായിട്ടും ബോധഡായിരുന്നത്. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പോലെ പാട്ട് എപ്പോഴും വളരെ കൃത്യമായിട്ട് പഠിക്കാൻ ഞാൻ അപ്പോഴും ചെറുപ്പം തൊട്ടേ ശ്രമിക്കാറുണ്ട്. പാട്ട് കേട്ടാൽ അതേപോലെ തന്നെ പാടാൻ ശ്രമിക്കാറുണ്ട്.
1: ആരാണ് പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് തന്നിരുന്നത്?
0: അത് അച്ഛനും അമ്മയും ചേട്ടനും എല്ലാവരും കൂടി, മൂന്നാളും കൂടിയാണ് സെലക്ട് ചെയ്ത് തരാറ്. ഞങ്ങൾ മൂന്നാളും കൂടി ഇരിക്കും, പിന്നെ എനിക്ക് പാടാൻ പറ്റുന്നതാണോ എന്നും കൂടി നോക്കണമല്ലോ. അപ്പം അങ്ങനെയും കൂടി നോക്കിയിട്ട് അവരെനിക്ക് കേൾപ്പിച്ച് തരും. അതിനനുസരിച്ച് നമ്മൾ എനിക്ക് പറ്റുന്ന പാട്ടുകളാണെങ്കിൽ അത് സെലക്ട് ചെയ്യും. എന്നിട്ട് അത് ഈ പറഞ്ഞതുപോലെ വീട്ടിൽ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുക, വേറെ ആരടുത്ത് പോകാറൊന്നും പോകേണ്ട ആവശ്യം വരാറില്ലായിരുന്നു. അവർ തന്നെ
1: പറയും,
0: അതെ തീർച്ചയായിട്ടും ഭാഗ്യം തന്നെയാണ്. പക്ഷെ ചില സമയത്ത് എനിക്ക് തോന്നുന്നു അയ്യോ ഇവർക്ക് ഇത്രയും പാട്ട് അറിയണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ എന്ത് പാടിയാലും അവർ സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പൊ ചെറിയ പ്രായത്തിലൊക്കെ നമുക്ക് ഓ എന്ത് പാടിയിട്ടും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്നുള്ളൊരു ഒരു വിഷമം വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അതിന്റെ ഒരു വാല്യൂ ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം നമുക്ക് എന്തൊരു സാധനമാണെങ്കിലും പാടി തന്നാൽ അത് അതേപോലെ തിരിച്ച് പാടാൻ പറ്റുക എന്നുള്ളത് അത് ഈ ഒരു കറക്ഷനൊക്കെ ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അന്ന് നമുക്ക് അറിയില്ലല്ലോ ചെറിയ കുട്ടികൾ, നമുക്ക് എത്രയും പെട്ടെന്ന് വേഗം പാട്ട് പഠിക്കുക, വേഗം എന്നുള്ളൊരു സാധനമാണ്. അപ്പം അത് ഭയങ്കരമായിട്ട് എനിക്ക് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും രണ്ടുപേരും മൂന്നുപേരും കൂടെ അങ്ങനെ ഇന്നയാളും നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല, അച്ഛനാണെന്ന് തോന്നുന്നു കൂടുതലും. ഇങ്ങനെ ഓരോ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് ഇപ്പം കൂടുതലും ഹിന്ദി പാട്ടുകളൊക്കെ, പഴയ ആശാജിയുടെ ലതാജിയുടെ ഒക്കെ പാട്ടുകളൊക്കെ അച്ഛനാണ് കൂടുതലും ആ അങ്ങനത്തെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് തരാം. അങ്ങനെ ബാക്കിയെല്ലാം ഇതേപോലെ കുറച്ച് പാട്ടുകൾ സെലക്ട് ചെയ്യും, ഞങ്ങൾ ഒന്നിച്ചിരിക്കും കേൾക്കും കുറച്ച്. അതിൽ നല്ല പാട്ട് എനിക്ക് പാടാനും അതുപോലെ തന്നെ പാടാൻ കോമ്പറ്റീഷന് പറ്റുന്ന ഒരു പാട്ടും അങ്ങനെയും കൂടെ നോക്കി സെലക്ട് ചെയ്യും. അമ്മയും നന്നായിട്ട് പാടും.
1: പിന്നെ ഗ്രൂമിംഗ് സെഷൻ ഉണ്ടാവാറുണ്ട്.
0: അതെ അതെ.
1: ഈ ഒരു ഗ്രൂമിംഗ് സെഷനിൽ നിന്നൊക്കെ പഠിച്ച ലെസൺസ് ലൈഫിൽ എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട്?
0: ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം അവിടെ നമുക്ക് റിഹേഴ്സൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ അവരുടെ മുന്നിൽ നമ്മൾ പാടി കേൾപ്പിച്ച് അവർ കറക്ഷൻ ചെയ്ത് തരും. അപ്പം അതൊക്കെ ശരിക്കും നമുക്ക് ഇന്ന രീതിയിൽ പാടണം എന്നൊക്കെയുള്ളൊരു പാടേണ്ട രീതികൾ, ഓരോ പാട്ടിന് കൊടുക്കുന്ന ഫീല്, നമ്മളെ കൊണ്ട് അവർ പാടിച്ച് റെഡിയാക്കും.

0: അതുപോലെ അതുപോലെ തന്നെ കുറെ വോക്കൽ എക്സസൈസസ് കുറെ സാധനങ്ങളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പം അതൊക്കെ പക്ഷെ അപ്പം ഒരുപാട് ചെയ്തിട്ടില്ലെങ്കിലും പിന്നീട് ഞാനത് സ്റ്റാർ സിംഗർ അതിലുള്ള സമയത്ത് ഒരുപാട് പാടിപ്പാടി തൊണ്ട കളയണ്ട എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം കുറേ ഈ വോക്കൽ എക്സസൈസസ് കുറേ ഞാൻ പ്രാക്ടീസ് ചെയ്യുകയും വോക്കലി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെ അടുത്തുനിന്ന് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനുണ്ട്.
1: നമ്മളൊരു വേദിയിൽ ഒരു സ്റ്റേജിൽ ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്?
0: ഫസ്റ്റ് നമുക്ക് നമ്മളുടെ വോക്കൽ റേഞ്ച്, നമുക്ക് ഓരോരുത്തർക്കും ഒരു റേഞ്ച് ഉണ്ട്. ഓരോ വ്യക്തിക്കും പാടുന്നതിനൊരു വോക്കലി ഒരു റേഞ്ച് ഉണ്ട്. അപ്പൊ ആ റേഞ്ചിന് പറ്റുന്ന ഒരു പാട്ട്, നമുക്ക് ഏത് പാട്ടാണോ വൃത്തിയായിട്ട് ഒരാളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് ആ പാട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അത് മാക്സിമം അതിന്റെ 100% നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതല്ലാതെ നമ്മളെ കൊണ്ട് പറ്റാത്ത സാധനങ്ങൾ പെട്ടെന്ന് തന്നെ പാടി തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പറ്റുമായിരിക്കാം, ഒന്നും നമുക്ക് പറ്റാത്ത കാര്യമല്ല. പിന്നീട് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് റെഡിയാക്കി വേണമെങ്കിൽ അടുത്തൊരു റേഞ്ചിലേക്ക് അത് നമുക്ക് പാടാം. പാട്ടിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ശ്രുതി, താളം, ഭാവം, ഈ മൂന്ന് സാധനങ്ങളും കമ്പൈൻഡ് ആയിട്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ്. ഇത് മൂന്നിനും വേണ്ട ഒരു കാര്യമാണ് വോയിസ് മോഡുലേഷൻ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുടെ കൂടെ ഇതും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോഴാണ് ഓഡിയൻസിലേക്ക് അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നമ്മളെ ശബ്ദത്തിലൂടെ നമ്മളൊരു ഫീല്, ആ ഒരു പാട്ടിന്റെ ഫീല് ആളുകളിലേക്ക് എത്തിക്കുകയാണ്. അപ്പം ആ ഒരു സാധനം നമുക്ക് വർക്ക്ഔട്ട് ആകുന്നത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് പെർഫെക്റ്റ് ആയിട്ട് പാടാം. അത് ഇന്ന പാട്ട് എന്നൊന്നുമില്ല, അയാൾക്ക് ആ വ്യക്തിക്ക് പറ്റുന്ന ഏതാണോ, എങ്ങനെയാണോ, കോൺഫിഡന്റ് ആയിട്ടുള്ള പാട്ട് ഏതാണോ അത് ചൂസ് ചെയ്യുക.
1: അതിന് ഒരു സിംഗർ മാത്രമല്ല, ഒരു കമ്പോസറും കൂടിയാണ്.
0: ഞാൻ ആദ്യമായിട്ട് കമ്പോസ് ചെയ്തത് എൻ്റെ പാർട്ട്ണർ ഉമേഷേട്ടൻ വരികൾ എഴുതിയിട്ടുള്ള പാട്ട് കളിയോടമുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന പാട്ടാണ്. അതാണ് ഫസ്റ്റ് ചെയ്ത പാട്ട്. അപ്പം എനിക്കിങ്ങനെ കമ്പോസ് ചെയ്യുമെന്നൊന്നും എനിക്കങ്ങനെ അറിയില്ലായിരുന്നു. അറിയില്ല എന്ന് വെച്ചാൽ ഞാൻ ഈ പഠിച്ച കേൾക്കുന്ന പാട്ട് അതേപോലെ പാടുക എന്നുള്ളൊരു സാധനം മാത്രമായിരുന്നു എൻ്റെ മനസ്സിലല്ലാതെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറ്റാൻ എനിക്ക് പേടിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിയാൽ അതിനിപ്പോൾ തെറ്റിയാലോ, അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. അതിപ്പം പ്രോഗ്രാമിന് പാടുമ്പോഴും അല്ലാതെ പാടുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കമ്പോസ് ചെയ്യും എന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പം പ്രോഗ്രാംസിന് പാടുമ്പോഴാണെങ്കിലും ഞാൻ പഠിച്ച പാട്ട് അങ്ങനെ തന്നെ പാടി വെക്കാന്ന് ഉള്ളതല്ലാതെ അതിലെന്തെങ്കിലും പാടി അബദ്ധമാവും എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ പിന്നീട് ഇതേപോലെ ഉമേഷേട്ടൻ എനിക്കിങ്ങനെ ഒരു പാട്ടിന്റെ വരികൾ തന്നു. ഞാൻ ആ വരികൾ ജസ്റ്റ് കണ്ടു. പക്ഷെ അപ്പോഴൊന്നും ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ കമ്പോസ് ചെയ്യുന്നൊന്നും എന്നോട് പറഞ്ഞു വെറുതെ ഒരു ട്യൂൺ ഇട്ട് നോക്കൂ, പറ്റിയാൽ നമുക്കത് എടുക്കാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ട്യൂൺ ചെയ്തു. പക്ഷെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു. ചെയ്യുമെന്നൊന്നും എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. അറിയില്ല എന്ന് വെച്ചാൽ ഞാൻ ഈ പഠിച്ച കേൾക്കുന്ന പാട്ട് അതേപോലെ പാടുക എന്നുള്ളൊരു സാധനം മാത്രമായിരുന്നു എൻ്റെ മനസ്സിലല്ലാതെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറ്റാൻ എനിക്ക് പേടിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിയാൽ അതിനിപ്പോൾ തെറ്റിയാലോ, അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. അതിപ്പം പ്രോഗ്രാമിന് പാടുമ്പോഴും അല്ലാതെ പാടുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കമ്പോസ് ചെയ്യും എന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പം പ്രോഗ്രാംസിന് പാടുമ്പോഴാണെങ്കിലും ഞാൻ പഠിച്ച പാട്ട് അങ്ങനെ തന്നെ പാടി വെക്കാന്ന് ഉള്ളതല്ലാതെ അതിലെന്തെങ്കിലും പാടി അബദ്ധമാവും എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ പിന്നീട് ഇതേപോലെ ഉമേഷേട്ടൻ എനിക്കിങ്ങനെ ഒരു പാട്ടിന്റെ വരികൾ തന്നു. ഞാൻ ആ വരികൾ ജസ്റ്റ് കണ്ടു. പക്ഷെ അപ്പോഴൊന്നും ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ കമ്പോസ് ചെയ്യുന്നൊന്നും എന്നോട് പറഞ്ഞു വെറുതെ ഒരു ട്യൂൺ ഇട്ട് നോക്കൂ, പറ്റിയാൽ നമുക്കത് എടുക്കാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ട്യൂൺ ചെയ്തു. പക്ഷെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു, വീട്ടിൽ കേൾപ്പിച്ചു, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊരു പാട്ടായിട്ട് മാറി.

0: കോൺസെപ്റ്റ് വെച്ചിട്ട് എഴുതിയിട്ടുള്ള പാട്ടായിരുന്നു. അപ്പൊ അത് അന്ന് ചിത്രചേച്ചിയൊക്കെ ചിത്രചേച്ചിയെ കേൾപ്പിച്ചു കൊടുത്തിരുന്നു. അപ്പൊ ചിത്രചേച്ചി ആ സമയത്ത് ശബരിമലയിൽ പോയി വന്നു കഴിഞ്ഞാൽ ശേഷമാണ് ഈ പാട്ട് കേൾക്കുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ചേച്ചി എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയാണ് സത്യം പറഞ്ഞ കമ്പോസിംഗിലേക്ക്. അതെ, ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നി എനിക്ക് എന്തോ കമ്പോസിംഗിൽ എന്തോ ഉണ്ട് എന്നുള്ളത്.
1: അതെ.
0: അപ്പം അച്ഛൻ വീട്ടിൽ നന്നായിട്ട് കമ്പോസ് ചെയ്യും. അച്ഛൻ കമ്പോസ് ചെയ്യും, അച്ഛൻ പാടും, പിന്നെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കും. അതായത് ഹാർമോണിയം, ഫ്ലൂട്ട്, മാൻഡലിൻ, ഇത്രയും സാധനങ്ങൾ അച്ഛൻ വായിക്കും. ഇതൊന്നും അച്ഛൻ ആരുടെയും കീഴിൽ പഠിച്ചതൊന്നും അല്ല, അച്ഛൻ തനിയെ ഇങ്ങനെ ഇൻബോൺ ടാലന്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെ വന്നൊരു സംഭവമാണ്. അപ്പൊ അച്ഛന്റെ ആ ഒരു കഴിവ് ആയിരിക്കാം ചിലപ്പം. പിന്നീട് ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം കുറേ പാട്ടുകൾ ചെയ്യാനും പാട്ടുകള് കവിതകള് അങ്ങനെ കുറേ സാധനം ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഏകദേശം 10-35 പാട്ടുകൾ ഇപ്പൊ ഞാൻ ചെയ്തു, ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തു. അതൊരു ഡോക്യുമെന്ററി സിനിമയായിരുന്നു, ബിയോണ്ട് ഹേറ്റഡ് ആൻഡ് പവർ വി കീപ് സിംഗിങ് എന്ന് പറഞ്ഞിട്ട്. രാംദാസ് കടവലൂർ സാറാണ് അതിന്റെ ഡയറക്ടർ. അപ്പം അതൊരു ഡോക്യുമെന്ററി മൂവി ആയിരുന്നു. അതിലെ എല്ലാ കാര്യങ്ങളും, അതായത് വിമൻ എംപവർമെന്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും, ചൈൽഡ് അബ്യൂസ് എല്ലാം പറയുന്ന ഒരു ഒരു മൂവി ആയിരുന്നു അത്. ഞാനും പുഷ്പവതി പൊയ്പാടത്ത് ചേച്ചി ഞങ്ങൾ രണ്ടുപേരും കൂടി ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ ആ സിനിമയുടെ ഞാനായിരുന്നു ചെയ്തത്. രണ്ട് പാട്ടുകളായിട്ടുണ്ടായിരുന്നത്. അപ്പം ആ സിനിമ ഒരുപാട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിലൊക്കെ സെലക്ട് ആവുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ ഇപ്പം ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ ചെയ്തൊരു സാധനം ഇങ്ങനെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര അഭിമാനകരമായ നിമിഷം തന്നെ.

പിന്നെ രണ്ടാമത് ഞങ്ങൾ വേറൊരു പാട്ട് ചെയ്തു, ശതവർഷങ്ങൾക്കൊഴിയുന്ന ദേവ എന്ന് പറഞ്ഞിട്ട് വേറൊരു പാട്ട്. അതും അത് കുറച്ചൊരു ഭക്തിയല്ല സത്യം പറഞ്ഞാൽ, അത് പിന്നെ അയ്യപ്പന് വേണ്ടി കാത്തിരിക്കുന്ന മാളികപ്പുറത്തമ്മയെ ചൊല്ലിയിട്ടുള്ള ഒരു ഒരു പാട്ടാണ്. ഇന്നും കാത്തിരിക്കുകയാണ് അയ്യപ്പന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു

0: ഇങ്ങനൊരു പാട്ടായിരുന്നു. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ടാണ് ചിത്ര ചേച്ചി ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ അഭിനയിച്ചിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, ഇതൊരു ഡാൻസ് രീതിയിലാണ് ചെയ്തത്, അപ്പം അശ്വിനി എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഇതുപോലെ പെർഫോമറാണ്, കമ്പോസറൊക്കെയാണ് ആള്. നമ്മളുടെ ഒരു സ്പേസിൽ വെച്ചിട്ട് ഒരു പാട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ആരോടും ചോദിക്കേണ്ട, നമ്മുടെ ഇഷ്ടത്തിനുള്ള. ഇപ്പൊ ഒരുപാട് ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന്
1: പറയുന്നത് കൂടിയാണ്.
0: അതെ അതെ, റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. ഇപ്പം സത്യം പറഞ്ഞാല് ഒരുപാട് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനെ പ്രൊമോട്ട് ചെയ്ത് വരുന്നുണ്ട് എല്ലാവരും, ഒരുവിധം എല്ലാ ആളുകളും ഇതേപോലെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പം അത് ഭയങ്കര ഒരു ഒരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. കാരണം നമ്മളത് അത് ചെയ്ത് കഴിയുമ്പോൾ ആ ഞാനൊരു സാധനം ചെയ്തു എന്ന് പറയുന്ന ഒരു വൗ ഫാക്ടർ ഉണ്ടല്ലോ, അതാണ് നമുക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെ കിട്ടിയതാവാം. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്രയും പാട്ടുകൾ ചെയ്യാൻ പറ്റി എന്ന് പറയുമ്പോൾ കവിതകൾ ചെയ്തു കുറേ അങ്ങനെ. അപ്പം ഇത് ഇത് ഇതാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് കൊടുക്കുക. അപ്പം അത് ശരിക്കും ഭയങ്കര ഒരു നമ്മളുടെ ഒരു ഫ്രീഡത്തിൽ നിന്നുകൊണ്ട്
1: നമുക്ക്.
0: പിന്നെ തീർച്ചയായും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും, നമ്മളുടെ ബ്രെയിൻ ഇങ്ങനെ അതിനു വേണ്ടി നല്ലൊരു സാധനം, നല്ലൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതിന് വേണ്ടി എല്ലാവരും കേട്ടോ ഇപ്പം ഈ മ്യൂസിക്
1: ഫീൽഡിൽ സപ്പോർട്ട്.
0: ഫാമിലി എന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഹസ്ബൻഡ് ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്നു, ഉമേഷ് വള്ളിക്കുന്ന് എന്നാണ് പേര്. അപ്പൊ പുള്ളിക്കാരനും മോളും രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അപ്പം അതുകൊണ്ട് അവരുടെ ഹസ്ബൻഡ് ഫാമിലി ആണെങ്കിൽ പോലും അവരെല്ലാവരും വളരെ സപ്പോർട്ടീവ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും എനിക്ക് മ്യൂസിക് ഫീൽഡിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ പാട്ടിൽ ഇന്നും നിലനിൽക്കാൻ സാധിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
2: ഗായികയും സംഗീതജ്ഞയുമായ ആതിര കൃഷ്ണൻ തന്റെ സംഗീത ജീവിതത്തെ കുറിച്ച് പങ്കുവച്ചത് തുടർന്ന് കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ. അഭിമുഖം ധന്യ സി എസ്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ സുവർണ മലരുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. താളം തെറ്റിയ താരാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ഒപ്പം ജാനകിയും പാടിയ ഗാനത്തോടെ ആരംഭിക്കാം. രചന ആർ കെ ദാമോദരൻ, സംഗീതം രവീന്ദ്രൻ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം. യേശുദാസും എസ് ജാനകിയും പാടിയ ഈ ഗാനം മുത്തോടു മുത്ത് എന്ന ചിത്രത്തിൽ നിന്നും.

0: സുവർണ മലരുകൾ.
1: ഇനി കേൾക്കാം ഇതാ ഒരു മനുഷ്യൻ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം എസ് വിശ്വനാഥൻ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED TV ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.

സുവർണ മലരുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സത്യനന്ദിക്കാടിൻ്റെ വരികൾക്ക് എം കെ അർജുനൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആരും അന്യരല്ല.

0: സുവർണ മലരുകൾ.
1: രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ. യേശുദാസ് പാടിയ ഈ ഗാനം കടത്തനാട്ട് മാക്കം എന്ന ചിത്രത്തിൽ നിന്നും.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
2: ചിത്രം മുദ്രമോതിരം രചന ശ്രീകുമാരൻ തമ്പി സംഗീതം ജിദേവരാജൻ ഗായകൻ യേശുദാസ്

0: സുവർണ മലരുകൾ.
1: ഇനി കേൾക്കാം തച്ചോളി അമ്പു എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം കെ രാഘവൻ.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഇനി വാണി ജയറാം പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദീപം, രചന സത്യനന്ദിക്കാട്, സംഗീതം ശ്യാം.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: ഇന്നത്തെ സുവർണമലരുകളിൽ അവസാനമായി ജോൺസന്റെ ഈണത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു കഥ ഒരു നുണക്കഥ. ഗാനരചന MD രാജേന്ദ്രൻ.

അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: എൻ്റെ ജീവിതത്തിലെ വായന വളരെ ചെറുപ്പകാലം മുതലേ തുടങ്ങിയതാണ്. വായനയും ശ്വാസം പോലെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക്.
2: ഞാൻ എൻ്റെ വായന.
0: ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് നോവലിസ്റ്റ്

0: ടി ഡി രാമകൃഷ്ണൻ.
1: വളരെ ചെറുപ്പകാലം മുതൽ ഒരു ആസ്മാ രോഗിയായിരുന്ന എനിക്ക് വായന വലിയൊരു ആശ്വാസമായിരുന്നു. ഞാൻ 61 ജനിച്ചത്. തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തിനടുത്ത് എയ്യാൽ എന്ന് പറയുന്നൊരു ചെറിയ ഗ്രാമത്തിൽ, ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമാണ്. എൻ്റെ ഗ്രാമം വൈദ്യുതി ഇല്ലാത്ത സ്ഥലമാണ്. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്നാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്. അന്ന് ആസ്മാ രോഗത്തിന് ഇന്നത്തെ പോലെ ഇൻഹേലറുകളോ കുറച്ചുകൂടെ മെച്ചപ്പെട്ട മരുന്നുകളോ ഒന്നുമില്ല. പുത്തിരിച്ചുണ്ട വേരും ആടലോടകവും ഒക്കെ ഇട്ടിട്ടുള്ളൊരു വറവ് കഷായമൊക്കെയാണ് അതിനുണ്ടാക്കുന്നത്. എൻ്റെ അമ്മ എന്നെപ്പോലെ ഒരു ആസ്മാ രോഗിയായിരുന്നു. ആസ്മാ രോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അത് മിക്കവാറും കൂടുതലാകുന്നത് രാത്രി സമയങ്ങളിലാണ്. തണുപ്പുള്ള രാത്രികളിൽ, അതുപോലെ പൊടിയുള്ള ഇടങ്ങളിൽ ഒക്കെ ആസ്മയുടെ വലിയ പ്രശ്നമുണ്ടാകും. ഞാനും താമസിച്ചിരുന്ന വീട് വൈക്കോൽ മേഞ്ഞ വീടാണ്. ധാരാളം പൊടിയുണ്ട് അവിടെ, തണുപ്പുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ അമ്മയും, അസുഖങ്ങൾ വരുന്ന സമയത്ത്, അത് മിക്കവാറും ദിവസങ്ങളിലൊക്കെയുണ്ട്, വായനശാലയിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ എടുത്ത് വായിച്ച് രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടുകയാണ് പതി. വായനശാലയിൽ നിന്ന് രണ്ട് പുസ്തകം കൊണ്ടുവന്നാലും ഒന്ന് അമ്മയും ഒന്ന് ഞാനും ഇരുന്ന് വായിക്കും. അമ്മ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും വായിക്കുന്നത്. ഞാനന്ന് 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കാലമാണ്. വായനശാലയിൽ നിന്ന് കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ മിക്കവാറും ബംഗാളി നോവലുകളുടെയോ റഷ്യൻ നോവലുകളുടെയോ ഒക്കെ പരിഭാഷകളായിരിക്കും. കുറച്ച് വലിയ പുസ്തകങ്ങൾ എടുത്ത് കൊണ്ടുവരാനാണ് അമ്മ പറയാറുള്ളത്. കാരണം കുറച്ച് ദൂരെയാണ് ഈ വായനശാലയുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോയി കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വലിയ പുസ്തകങ്ങൾ എടുത്ത് കൊണ്ടുവരുന്നു, അതെടുത്ത് വായിക്കുന്നു. നമ്മൾ വായനയിലൂടെ ഏറെ ദൂരെ കിടക്കുന്ന ചില സ്ഥലങ്ങളെപ്പറ്റി, അവിടുത്തെ മനുഷ്യരെപ്പറ്റി, അവരുടെ ജീവിതത്തെപ്പറ്റിയൊക്കെ അറിയുന്നു. ആ ലോകത്തിൽ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ അസുഖത്തെ കുറച്ചൊക്കെ മറക്കും, അല്ലെങ്കിൽ അസുഖത്തിൻ്റെ ആ പിടിയിൽ നിന്ന് ചെറിയ തോതിലൊരു മോചനമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വായന ശ്വാസം പോലെ ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് നിന്ന് ആരംഭിച്ചതാണ്. അത് പിന്നീട് കുറച്ചും കൂടെ ഗൗരവമുള്ള വായനയിലേക്ക് പോകുന്നുണ്ട്. ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. അമ്മയ്ക്കന്ന് 33 വയസ്സേ ഉള്ളൂ. പിന്നീട് ഒറ്റയ്ക്കായി വായനയൊക്കെ. ഞാൻ SSLC കഴിഞ്ഞോടുകൂടെ എൻ്റെ നാട്ടിൽ നിന്ന് ആലുവ UC കോളേജിലേക്ക് വരുന്നു. വായനയുടെ സ്വഭാവം വലിയ തോതിൽ മാറുന്നുണ്ട്. വായനയ്ക്കൊരു കൃത്യമായ ബോധം അല്ലെങ്കിൽ ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാകുന്നത് ആ ഒരു കാലത്താണ്. 1976 ഞാൻ UC കോളേജിലെത്തുന്നത്. അടിയന്തരാവസ്ഥ കാലമാണ്. എൻ്റെ വായനയെ കുറച്ചുകൂടെ വൈഡറാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന പോലെ കിട്ടിയതെന്തും വായിക്കുന്ന ഒരു ശീലത്തു നിന്ന് കുറച്ചും കൂടെ ഗൗരവമായിട്ടൊരു വായനയിലേക്ക് എത്തുന്നതൊക്കെ ആ കാലത്താണ്. അതിലെനിക്ക് വലിയ കടപ്പാടുള്ളത് എൻ്റെ സഹപാഠിയായിരുന്നു. സഹപാഠി എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലൊപ്പം പഠിച്ച ആളല്ല, കോളേജിൽ ഒരേ സമയം പഠിച്ചതേ ഉള്ളൂ. എന്നേക്കാൾ ഒരുപാട് പ്രായമുള്ള ആളാണ്. ഞാൻ പ്രീഡിഗ്രിക്കാരനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 40 വയസ്സുണ്ട്. ഞങ്ങളുടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ BA മലയാളം വിദ്യാർത്ഥിയായിരുന്നു. ഫാദർ MT ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അടിയന്തരാവസ്ഥ കാലത്ത് ആലുവ UC കോളേജിൻ്റെ യൂണിയൻ ചെയർമാനായിരുന്നു അദ്ദേഹം. അദ്ദേഹം എനിക്ക് ചില പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ് അന്ന് കുറച്ചൊരു റാഡിക്കലായിട്ട് ചിന്തിക്കുന്നൊരു കാലമായിരുന്നു. 70-കളിലൊക്കെ വളരുന്ന ആളുകൾക്ക് സാധാരണ സംഭവിക്കുന്നത് പോലെയുള്ള ചിന്തകളൊക്കെ എന്നെയും ബാധിച്ചിരുന്നു. വലിയ വിപ്ലവ സ്വപ്നങ്ങളൊക്കെ കണ്ടു നടക്കുന്ന കാലമാണ്. അപ്പോൾ ഫാദർ എനിക്ക് ആനിമൽ ഫാം എന്ന വളരെ പ്രസിദ്ധമായ ആ ചെറിയ നോവലെടുത്ത് വന്നിട്ട് പറഞ്ഞ്, നിൻ്റെ റെവല്യൂഷണറി ചിന്തകളൊക്കെ ശരിയാണ്, അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല, പക്ഷേ ആനിമൽ ഫാം കൂടി വായിക്കണം. ആനിമൽ ഫാം നീ ഒരിക്കൽ വായിച്ചാൽ പോരാ, 2-3 തവണ വായിക്കണം, എന്നിട്ട് എന്താണ് മനസ്സിലാക്കിയതെന്ന് എന്നോട് പറയണം. 16-വയസ്സുകാരനായ ഞാൻ ആനിമൽ ഫാം വായിക്കുന്നതോടുകൂടി എൻ്റെ വായന മറ്റൊരു തരത്തിലേക്ക് കുറേ കൂടെ വൈഡറായിട്ട് മാറുന്നു. കാര്യങ്ങളെ കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനുമൊക്കെയുള്ള ഒരു കഴിവന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയൊക്കെ എൻ്റെ വായനയ്ക്ക് ഉണ്ടാകുന്നത് അക്കാലത്താണ്. ആ ഒരു കാലത്ത് ഞാൻ 5 വർഷമാണ് UC കോളേജിൽ പഠിക്കുന്നത്. എൻ്റെ വായന വളരെ വിപുലമായിട്ട് മാറുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ കാലത്ത് വായിക്കുന്നുണ്ട്. കോളേജ് ലൈബ്രറിയിലെ ഒരു കോർണറിൽ മിക്കവാറും ഒഴിവ് സമയങ്ങളിലൊക്കെ ഞാൻ പോയിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അന്നും ഈ പറഞ്ഞ പോലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കായികമായ വിനോദങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ശാരീരിക പ്രകൃതിയോ ആരോഗ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് പുസ്തകങ്ങൾ മാത്രമായിരുന്നു എൻ്റെ അഭയം. അന്ന്

0: അലക്സാണ്ടർ സോൾട്ടനിസിന് നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നു. സോൾട്ടനിസിൻ്റെ ഗുലാഗ് ആർച്ചിപ്പിലാകും ഞങ്ങളുടെ കോളേജ് ലൈബ്രറിയിലേക്ക് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എത്തി. ഞങ്ങളുടെ ചില ചേട്ടന്മാരൊക്കെ ഒന്ന് പറയുന്നുണ്ട്, ഡോണ്ട് ലീ റീഡ് സോൾട്ടനിസിൻ, ഇറ്റ്സ് എ ക്യാപിറ്റലിസ്റ്റ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സോൾട്ടനിസിൻ്റെ പുസ്തകം തന്നെ തേടിപ്പിടിച്ച് വായിക്കുകയും ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് എൻ്റെ വായനയുടെ ഒരു തുടക്കം. അത് കഴിഞ്ഞ് പിന്നീട് പലതരത്തിൽ തമിഴ് വായനയൊക്കെ ആയിട്ട് വലിയ രീതിയിലത് മാറുന്നുണ്ട്. അങ്ങനെ തുടർന്ന് എൻ്റെ വായനയിൽ പിന്നീട് ഞാനൊരു റെയിൽവേ ജീവനക്കാരനായിട്ട് മാറുന്നുണ്ട്. ഞാൻ തമിഴ്നാട്ടിലെത്തുന്നു. എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് തമിഴ്നാട്ടിൽ സേലത്തായിരുന്നു. വായിക്കാതെ ജീവിക്കാൻ വയ്യ എന്ന് വിശ്വസിച്ചിരുന്നൊരു ഞാൻ ഈ സേലത്ത് ചെല്ലുന്ന സമയത്ത് വലിയൊരു പ്രതിസന്ധിയിലാകുന്നു. അപ്പം അവിടെ നമുക്ക് പുസ്തകങ്ങൾ അത്ര കിട്ടാനുള്ള വഴിയില്ല. പക്ഷേ പ്രത്യേകിച്ച് റെയിൽവേ ജോലിയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരുപാട് പരിമിതികളുണ്ടാകും. തമിഴ് പുസ്തകങ്ങളാണ് പിന്നീട് കിട്ടാൻ എളുപ്പമായിട്ട് തീരുന്നത്. ഞാൻ വളരെ ബുദ്ധിമുട്ടി. കഷ്ടിച്ചൊരു ഒന്നൊന്നര വർഷം കൊണ്ടാണ് തമിഴ് ഭാഷ ഒരുവിധം വായിക്കാൻ പഠിക്കുന്നത്. തുടർന്ന് ആ ഭാഷയിൽ കുറേയും കൂടെ കംഫർട്ടബിളായിട്ട് വായിക്കാവുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. എന്നെ ആ ഭാഷ വല്ലാതെ ഭ്രമിപ്പിക്കുന്നു. സത്യം പറഞ്ഞാൽ ആ ഭാഷയുടെ ഒരു സൗന്ദര്യവും ഒക്കെയാണ് എന്നെ കൂടുതൽ അതിനോട് അടുപ്പിക്കുന്നത്. അത്തരത്തിലുള്ള വായന മുന്നോട്ട് പോകുമ്പോൾ തമിഴിലെ പല പുസ്തകങ്ങളും വായിക്കാനിടയാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള, നമ്മൾ അതുവരെ വായിച്ച് വളർന്ന അല്ലെങ്കിൽ വായിച്ച് ശീലിച്ചിട്ടുള്ള പുസ്തകങ്ങളല്ലാത്ത പുസ്തകങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യും. അപ്പം ചില സമയത്ത് അത്തരം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മറ്റൊരു കൾച്ചറിലേക്ക് പോകും. നമ്മൾക്ക് അപരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ് കുറേ, പക്ഷേ ഭാഷയുടെ ഒരു സൗന്ദര്യം നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നു. ഇപ്പോൾ പുതുമൈ പിത്തൻ എന്ന് പറയുന്ന തമിഴിലെ വളരെ പ്രസിദ്ധനായ എഴുത്തുകാരൻ്റെ കഥകൾ ആ കാലത്താണ് വായിച്ചു. ഇപ്പോൾ പുതുമൈ പിത്തൻ്റെ കഥകൾ എന്ന് പറഞ്ഞ ഒരു വലിയൊരു പുസ്തകം തന്നെയുണ്ട്. അപ്പം അത് വളരെ യാദർച്ഛികമായിട്ടാണ് ആ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുന്നതും. എൻ്റെ ഞാൻ തമിഴിലൊരു സ്കോളറൊന്നുമില്ല, കഷ്ടിച്ച് തമിഴ് ഭാഷ പഠിച്ച് വായിച്ച ഒരാളാണ്. എന്നിട്ട് പോലും ഈ പുസ്തകത്തിലെ കഥകൾ വായിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ വളരെ സങ്കീർണമായ പല അവസ്ഥകളെ വളരെ സൂക്ഷ്മമായിട്ട് ചിത്രീകരിക്കുന്ന കഥകളാണ്. അതേസമയം തമിഴ് സംസ്കാരത്തിൻ്റെ, തമിഴെന്നുള്ള ഭാഷയുടെ എല്ലാത്തിൻ്റെ ഒരു ശക്തി സൗന്ദര്യങ്ങൾ നമ്മൾ അടുത്തറിയുക. തമിഴിൽ പല എഴുത്തുകാരുടെ പുസ്തകങ്ങളും ഞാൻ പിന്നീട് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുതുമൈപ്പിത്തൻ്റെ കഥകൾ വായിച്ച പോലെ എന്നെ ഭ്രമിപ്പിച്ച മറ്റൊരു എഴുത്തുകാരനോ പുസ്തകമോ തമിഴിലില്ല. നമ്മൾക്കത് വിശദീകരിക്കാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ അത് വായിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ വി കെ എൻ്റെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്ന പോലെ അത് നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല. അത് വായിച്ച് നമ്മൾ സ്വയം അനുഭവിക്കുക എന്നുള്ളൂ. അതുപോലെയാണ് പുതുമൈപ്പിത്തൻ്റെ കഥകൾ. ഇപ്പം തമിഴ് അറിയാവുന്ന ആളുകൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് പുതുമൈപ്പിത്തൻ്റെ കഥകൾ എന്ന് പറഞ്ഞു. കുറച്ചൊരു വലിയ പുസ്തകമാണ്. അതിൽ ഇഷ്ടമുള്ള അത്ര കഥകൾ വായിക്കാം. പ്രത്യേകിച്ചും തെക്കൻ തമിഴ്നാടിൻ്റെ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം, അവരുടെ സംസ്കാരം, വലിയ ഒരു തമിഴ് പാരമ്പര്യത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഒരേ സമയം സാഹിത്യത്തിലൂടെ വായനയിലൂടെ നമ്മളിലേക്ക് എത്തുന്ന ഒരു പുസ്തകമാണ്.
1: ഞാൻ എന്റെ വായന.
2: ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവച്ചത് നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണൻ. ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
3: ക്ലാസ്, പുതിയ ഗോൾസ്,
4: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
4: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
3: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
5: ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ 2018 എന്ന ചിത്രത്തിന് വേണ്ടി കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം കേൾക്കാം.

0: ആകാശവാണി
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. പങ്കെടുക്കുന്നവർ പ്രൊഫസർ അലിയാർ, ടി എം എബ്രഹാം, ഷേർലി സോമസുന്ദരം, സുധി ദേവയാനി, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, എ വി പവിത്രൻ, ഒപ്പം റൂബി ബാബു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. മനസ്സിന്റെ തിയേറ്റർ എന്നറിയപ്പെടുന്ന റേഡിയോ നാടകങ്ങൾ കോർത്തിണക്കി ശ്രോതാക്കളുടെ ഹൃദയങ്ങൾ കവർന്നവയാണ് റേഡിയോ നാടകോത്സവങ്ങൾ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. കോവിഡിന് ശേഷം ആകാശവാണി നാമകരണത്തിന്റെ 90 പതിറ്റാണ്ട് തികയുന്ന ഈ വേളയിൽ ഇത്രയും നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷം പുതുപുത്തൻ ഭാവുകത്വത്തോടെ റേഡിയോ നാടകോത്സവം എത്തി എന്നുള്ളത് നമുക്ക് ഏവർക്കും സന്തോഷകരമാണ്. പ്രത്യേകിച്ചും ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് ശേഷം ശ്രീ മോഹൻലാൽ വീണ്ടും റേഡിയോ നാടകങ്ങളിലേക്ക് എത്തി എന്നുള്ളതും അതുപോലെ തന്നെ റേഡിയോ നാടകങ്ങളിൽ AIയുടെ ഉപയോഗം വന്നു എന്നുള്ളതുമൊക്കെ ഈ നാടകോത്സവത്തെ വ്യത്യസ്തമാക്കുന്നു. May 10 ആരംഭിച്ച വേനൽ അവധിയിലെ വാനുലി നടനം എന്ന ഈ ഉത്സവരാവുകളിൽ 7 വ്യത്യസ്ത നാടകങ്ങളാണ് നാം കേട്ടത്.

തിരുനോട്ടത്തിൽ ആരംഭിച്ച ഈ നാടകോത്സവത്തിന്റെ തിരിഞ്ഞു നോട്ടത്തിലാണ് ഇന്ന് നാം. കേരളത്തിലെ സാംസ്കാരിക നാടകരംഗത്തെ 6 പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ അടങ്ങുന്ന വിദഗ്ധരുടെ ഒരു പാനൽ ഇന്ന് നമ്മോടൊപ്പം ഈ നാടകോത്സവത്തിന്റെ അവലോകനത്തിനായി ഉണ്ട്. പ്രൊഫസർ അലിയാർ, സുധി ദേവയാനി, ടി എം എബ്രഹാം, ഷേർലി സോമസുന്ദരം, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, എ വി പവിത്രൻ. ആദ്യം അലിയാർ സാറിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. മികച്ച വിവരണത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ്, നല്ല കമന്റേറ്റർക്കുള്ള സംസ്ഥാന പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരം, ഇതിനോടൊപ്പം തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ശബ്ദവും നടനുമൊക്കെയാണ്.

0: സ്വാഗതം.
1: നമസ്കാരം.
2: നമസ്കാരം.
0: ആദ്യം അലിയ സാറിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. മികച്ച വിവരണത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ്, നല്ല കമന്റേറ്റർക്കുള്ള സംസ്ഥാന പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരം, ഇതിനോടൊപ്പം തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ശബ്ദവും നടനുമൊക്കെയാണ് സാർ. അങ്ങയുടെ ഈ ദശാബ്ദങ്ങൾ നീണ്ട ശബ്ദ പ്രതിഭയുടെ പശ്ചാത്തലത്തിൽ 2026 റേഡിയോ നാടകോത്സവത്തെ അങ്ങ് എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. കാരണം റേഡിയോ നാടകോത്സവം ഒരു കാലത്ത് നമ്മുടെ സാംസ്കാരിക രംഗത്ത് വലിയൊരു സംഭവമായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലം ഞാൻ ഓർക്കുന്നു. മലയാള ചലച്ചിത്ര രംഗത്തെയും നാടകരംഗത്തെയും പ്രഗത്ഭരായിട്ടുള്ള എത്രയോ ആളുകൾ, ആർട്ടിസ്റ്റുകൾ, നാടക കലാകാരന്മാർ ഒക്കെ പങ്കെടുത്ത വലിയ നാടകോത്സവങ്ങൾ. ഒരുപക്ഷെ ഈ ടെലിവിഷൻ്റെയൊക്കെ തള്ളിക്കയറ്റത്തിന് മുമ്പ് വളരെ വ്യാപകമായ രീതിയിൽ ആസ്വദിക്കപ്പെട്ടതാണ് റേഡിയോ നാടകങ്ങൾ. പിന്നീടാണ് കുറച്ചൊരു കുറവ് വന്നുപോയോ എന്ന് സംശയം തോന്നിയിരുന്നത്. പക്ഷേ അല്ല, റേഡിയോ നാടകത്തിന് അതിൻ്റേതായ ഒരു സ്പേസ് ഉണ്ട്. കാരണം അതൊരു പ്രത്യേകമായ കലയാണ്. ഇവിടെ ഇപ്പോൾ ഈ വളരെ പ്രഗത്ഭരായിട്ടുള്ള നടീ നടന്മാരും സാങ്കേതിക വിദഗ്ധരും ഒക്കെ ഒത്തുചേർന്ന് ഈ 7 ദിവസങ്ങളിലായി അവതരിപ്പിച്ച ഈ നാടകങ്ങൾ തീർച്ചയായും നാടകങ്ങളെ പ്രേമിക്കുന്ന, റേഡിയോ നാടകങ്ങളെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കൊരു ഉത്സവം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. ഞാൻ ആദ്യ ദിവസത്തെ നാടകം ദൈവത്തിൻ മനമാരി കണ്ടു, തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകം. മോഹൻലാലും MR ഗോപകുമാറും അടക്കമുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള സ്ക്രീനിലും നാടകത്തിലും ഒക്കെ അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇതെഴുതിയത് ജയരാജ് മിത്രയാണ്. ആ നാടകത്തിനൊരു അതിഭൗതികമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ചെറിയതൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അത് ആശങ്കകൾ അസ്ഥാനത്താണെന്ന് മനസ്സിലായി. ഒരു മരത്തോട് സംസാരിച്ചു കൊണ്ടാണ് പ്രധാന കഥാപാത്രം അശോകൻ സംഭാഷണം ആരംഭിക്കുന്നത് തന്നെ. അവിടെ നിന്ന് തുടങ്ങി പ്രകൃതിയോട് നാം കാണിക്കുന്ന ക്രൂരതകളും കാര്യങ്ങളും ഒക്കെ വിവരിക്കുന്നുണ്ട്. മല തുരന്നവനെ മല തുരത്തും എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലേക്ക് വരുന്നതൊക്കെ അവിടെയാണ്. അതുപോലെ തന്നെ കൂട്ടത്തിൽ ചില നല്ല മനുഷ്യരുടെ നന്മയുള്ള ചില സന്ദർഭങ്ങളെക്കുറിച്ചും അതും കൂടി അതിനോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെയൊരു പരഭാഗശോഭ ആ നാടകത്തിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലുപയോഗിച്ച പശ്ചാത്തല ശബ്ദങ്ങളും പശ്ചാത്തല സംഗീതവും ഒക്കെ വളരെ മികച്ചതായിരുന്നു. ഉരുൾപൊട്ടലിൻ്റെ തീവ്രത അല്പം കൂടി കടുപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. മൊത്തത്തിൽ അതിൻ്റെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരും സാങ്കേതിക വിദഗ്ധരും എല്ലാം വളരെ നന്നായിട്ട് തന്നെ അതിനകത്ത് പണിയെടുത്തിട്ടുണ്ട്. അത് ആസ്വാദ്യകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്.
3: കുട്ടൻ അത് മറന്നോ? രാ ചുല്ലു. കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
4: കുട്ടനത് മറന്നു, രാ ചൊല്ലു. കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
3: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം, വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോൾ പൂവിടരും, അപ്പൊ പോകാമെന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരാന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിൻ്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിൻ്റെ ഒരവസ്ഥ. ഈ കുന്നിൻ്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: പിന്നീട് വന്നത് മടക്കം എന്ന് പറയുന്ന ഒരു നാടകം, കോഴിക്കോട് നിന്ന് വന്നതാണ് 2 ദിവസം. അത് അതിലെ പ്രധാന കഥാപാത്രം ഒരു ഗവേഷകനാണ്, മാധവ്. ആ പേര് കേട്ടപ്പോൾ തന്നെ മാധവ് ഗാഡ്ഗില്ലിനെ ഒരുപക്ഷെ നമ്മൾ ഓർത്ത് കാണും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ അന്വേഷണത്തിനൊടുവിൽ ഒരു ഗവേഷണ ഫലമായി ഒരു കണ്ടുപിടുത്തം നടത്തുന്നു. നമുക്കറിയാം അത്തരം സയൻറ്റിസ്റ്റുകളുടെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതമായിരിക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ഗവേഷണം നടത്തുന്നു. അതിൻ്റെ ഡയറക്ടർ രൂക്ഷമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രവർത്തിക്കേണ്ടിയും സംസാരിക്കേണ്ടതായിട്ടും ഒക്കെ വരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഗവേഷണം ഫലപ്രാപ്തിയിലെത്തുന്നു.

0: പിന്നീട് അദ്ദേഹം ഒരു ടൂറ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് കാണുന്നത് അത് മുഴുവൻ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു അനുഭവമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരശേഷി നഷ്ടപ്പെടുന്നു. പിന്നീട് ഈ ഡയറക്ടറെ ആശുപത്രിയിൽ നേരിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള ഒരു ക്ഷോഭവും പ്രതികരണവും കൊണ്ട് ഈ ശബ്ദം തിരിച്ചു കിട്ടുന്നു. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ഒരു പക്ഷേ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയൊരു കഥയാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ ചില സന്ദർഭങ്ങളിലെയൊക്കെ പശ്ചാത്തല സംഗീതം വളരെ ഹൃദ്യമായിരുന്നു. മൊത്തത്തിലതൊരു ആസ്വാദ്യകരമായ അനുഭവമായിരുന്നു. അതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ച സി കൃഷ്ണകുമാർ നന്നായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് റൂബി ബാബു സംവിധാനം ചെയ്ത ജീവിതോത്സവം ശ്രീ ജനാർദ്ദനൻ്റെ നാടകമാണ്. ഈ നാടകത്തിൻ്റെ കിട്ടിയ ഒരു ഗുണം പ്രഗത്ഭരായ കുറേ നടീനടന്മാരുടെ മികച്ച പ്രകടനം കൊണ്ട് സമ്പന്നമായിരുന്നു ഈ നാടകം. ഒരു വീട്ടിൽ പ്രായമായവരെ നോക്കാനായിട്ട് പോകുന്ന ഒരു കഥാപാത്രം ആ ജഡ്ജിയെ കാണുന്നു, അദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു നിർണായകമായ ഒരു ദിവസമാണ് അടുത്ത് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെയും കൊണ്ടൊരു ദീർഘ യാത്ര, ഈ നിലമാൻകുന്ന് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അവിടെ തുമ്പി എന്ന് പറയുന്നൊരു പാവം പിടിച്ച പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് നേരിട്ട ദുരന്തം അയാൾ സത്യം മനസ്സിലാക്കിയപ്പോഴേക്കും ആ ജഡ്ജി സ്ഥാനം രാജിവെക്കുകയും വക്കീലായിട്ട് ആ കേസ് വാദിച്ച് അയാൾ തിരികെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്ന സന്ദർഭം, അത് ആ വിവരം ഈ തുമ്പി അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. രസകരമായ മറ്റൊരു സംഭവം, വളരെ നാടകീയമായ ഒരു എൻഡ് അതിന് വന്നു. അതൊരു പക്ഷേ ഈ കഥ മുന്നോട്ട് പോയ സന്ദർഭത്തിൽ ഇങ്ങനെയൊന്ന് ഈ ജഡ്ജിയുടെ അതുകൊണ്ട് വന്ന ഒരു ശൈഥില്യം വന്ന ഒരു കുടുംബമായിരിക്കാമെന്നൊക്കെ തോന്നിയെങ്കിലും അവസാനം വരുമ്പോൾ ഈ കളക്ടർ അവിടെ വരികയും ഈ തുമ്പിയെ പരിചയപ്പെടുകയും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നൊക്കെ അറിയുന്നത് കഥയിൽ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത വളരെ അപ്രതീക്ഷിതമായ നല്ലൊരു നാടകീയമായ ഒരു മുഹൂർത്തം കൊണ്ട് അതിനൊരു ശുഭ അന്ത്യം വരുത്തുവാനും കഴിഞ്ഞു. അങ്ങനെ വളരെ വികാരസാന്ദ്രമായ ഒരു കഥാ പരിസമാപ്തി കൊണ്ടുവരാനും ആ നാടകത്തിന് കഴിഞ്ഞു. മറ്റൊന്ന് തൃശൂർ ആകാശവാണി നിലയം, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. അത് ഈ ചില നാടകങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ കഥാപരമായി വളരെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലമാണ് നാടകത്തിനുണ്ട്. അതാണ് എനിക്ക് ആ നാടകത്തിൽ ഏറ്റവും ഹൃദ്യമായി തോന്നിയത്. അത് പാലക്കാടിൻ്റെ എന്താണ് നെയ്യിൽ പൊരിച്ച പലഹാരങ്ങളുടെ മധുരം പോലും ഒരുപക്ഷെ അതിനകത്ത് ഫീൽ ചെയ്യിക്കുന്ന തരത്തിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. കഥ വളരെ സങ്കീർണമായ ഒരു കഥയാണ്, പക്ഷേ നമുക്കത് ഹൃദ്യമായിട്ട് അനുഭവപ്പെടും. ഹൃദയം എന്ന് പറയുന്ന ഒരാളിൻ്റെ സ്ട്രെസ്സുള്ള ജീവിതവും അയാൾ പിന്നീട് ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഡൽഹിയിൽ പോകുന്നതും അവിടെ നിന്ന് അയാളെ ട്രെയിൻ ചെയ്യുന്ന ആളും ഇയാളും കൂടി പാലക്കാടൻ ഗ്രാമത്തിലേക്ക് വരുന്നതും അവരുടെ പൂർവ്വകഥകളിലേക്ക് പോകുന്നതും വളരെ അപ്രതീക്ഷിതമായി അതിലെ ചില കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്നതും അവരുടെ അന്ത്യവും ഒക്കെ അതെ പൂർണ്ണമായും ആ പാലക്കാടിൻ്റെ ഒരു സംസ്കാരം കൊണ്ടുവരാൻ ആ നാടകത്തിന് കഴിഞ്ഞു. അത് തന്നെയാണ് ആ നാടകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായി എനിക്ക് തോന്നിയത്. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം വൈ എസ് പൗർണമി. മറ്റൊരു നാടകം
1: കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി, അദ്ദേഹം തമിഴിൽ എഴുതി പരിഭാഷ ചെയ്തിരിക്കുകയാണ്. അതിന്റെ രചന
0: രാജാവും മന്ത്രിയും രാജ്യോപദേശകനും ഒക്കെ ആയി പോകുന്നു. രാജ്യോപദേശകനായിട്ട് അഭിമന്യു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം വരുന്നില്ല, പക്ഷെ സഭയിൽ കഴിഞ്ഞ ദിവസവും കണ്ടില്ല, പിറ്റേ ദിവസം അദ്ദേഹത്തെ ഹാജരാക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിഗ്രഹ പുനഃപ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ സ്വർണം കവർന്നിരിക്കുന്നതായി മനസ്സിലാക്കുന്നു. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമം അതവസാനം അഭിമന്യു എന്ന് പറയുന്ന രാജ്യോപദേശകനിൽ വന്നു ചേരുന്നു. അയാളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നു. ഈ ശില്പിയെ വെറുതെ സംശയിക്കുകയും ഒക്കെ ചെയ്തു, പക്ഷെ അദ്ദേഹം അല്ല, ഈ മന്ത്രി തന്നെയാണ് ഇതിന് കുറ്റം ചെയ്തതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നിടത്ത് ആ നാടകം അവസാനിക്കുകയാണ്. കോഴിക്കോട് നിലയം, കാണുക കടലിനെ കൺ തുറക്കാതെ, അതീവ ഹൃദ്യമായ ഒരു ആവിഷ്കാരമായിരുന്നു അത്, പറയാതിരിക്കാൻ നിർവാഹമില്ല.
1: AIയുടെ
0: ഉപയോഗം കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമല്ല, ഒരുപക്ഷേ 75-80 വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു കഥാ പശ്ചാത്തലമുണ്ട് അതിൽ. അതുപോലെ തന്നെ കോഴിക്കോട് നിലയം എന്ന് പറയുന്നത് തിക്കുടിയനും PC കുട്ടികൃഷ്ണൻ എന്ന റൂപും NN കക്കാടും
1: നമ്മുടെ
0: രാഘവന്മാഷും ഒക്കെ കൂടിയിരുന്ന ഒരു നിലയം ഒന്ന് ആലോചിച്ച് നോക്കുക. കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്, അവിടെ വെച്ചാണ് 2 വയസ്സുള്ള കുഞ്ഞുമായി നിൽക്കുന്ന കുഞ്ഞനന്തൻ നായർ എന്ന് പറയുന്ന തിക്കുടിയൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോകുന്നു. അതിനുശേഷം ആ കുട്ടിയെ വളർത്തിയതും അവിടെ പിന്നെ റേഡിയോ നിലയത്തിൽ ജോലിക്കെത്തുന്നതും അവിടെയുള്ള ആളുകളുമായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ കൂടി ചേർത്തുള്ള ഒരു അതൊരു കടലിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമായിട്ടും നിന്ന് ഈ കഥ അവതരിപ്പിച്ചത് അതീവ ഹൃദ്യമായി. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലവും ആ ഒരു കാലഘട്ടവും ആ ഒരു റേഡിയോ നാടകത്തിൻ്റെതായി ഉണ്ടായിരുന്ന ഒരു സംസ്കാരവുമെല്ലാം ഈ നാടകത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം തരം ആർട്ടിസ്റ്റുകളെല്ലാമായിരുന്നു. ശരത്ചന്ദ്രൻ അദ്ദേഹമാണ് അതിൻ്റെ രചന.

0: ഇത്തരം സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് കൊച്ചി നിലയത്തിൻ്റെ കടങ്കഥയിലെ വിരുന്നുകാർ. വളരെ രക്തപ്രതിഷ്ഠരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ സംവിധാന രംഗത്തും. എം ജി ശശികുമാറും NS ജയമോഹനും ഒക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത് മുഹമ്മദ് റോഷനാണ്. അതിഗംഭീരമായൊരു പ്രകടനമായിരുന്നു മോഹൻലാലിൻ്റെ. ഒരുപക്ഷെ മോഹൻലാലിന് മാത്രം സാധ്യമാവുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തെ ശബ്ദം കൊണ്ട് ലാൽ അവതരിപ്പിക്കുമ്പോൾ ഇത്രയും കാലത്തെ ഒരു അനുഭവ പരിചയം ഉള്ളതുകൊണ്ട് ലാലിൻ്റെ മാനറിസങ്ങളും ലാലിൻ്റെ ശരീരം കൊണ്ടുള്ള പ്രകടനം പോലും നമ്മുടെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും. അതാണ് കേൾവിയിലൂടെയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ചില ദൃശ്യങ്ങളിങ്ങനെ വന്നു പോകുന്നുണ്ട്. മൂന്ന് പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ആമിന, കുസൃതിക്കാരിയായ ആനി, ഒരു തുളസിക്കതിരിൻ്റെ നിഷ്കളങ്കതയോടെ നിൽക്കുന്ന അമ്മും, ഇങ്ങനെ മൂന്ന് കഥാപാത്രങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു കടന്നുകയറ്റം പോലെയാണ് ഈ വിരുന്നുകാരൻ ചെല്ലുന്നത്. ആമിനയെന്ന് പറയുന്ന കഥാപാത്രം അവസാനം അവരുടെ അവർ പ്രേമിക്കുന്ന ബഷീർ നഷ്ടമാകുന്നു, അവർ ആത്മഹത്യയിലേക്ക് പോകുന്നു, അങ്ങനെ ഒരു അന്ത്യമാണ്. പക്ഷേ മൊത്തത്തിൽ ഒരു മായികമായ ലോകം, ഒരു സ്വപ്നതുല്യമായ ലോകമോ അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഈ 7 നാടകങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഇതാണ്, വളരെ ആസ്വാദ്യകരമായ ഒരു അനുഭവമായിരുന്നു. ആ റേഡിയോ നാടകത്തിൻ്റെ വസന്തകാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയെന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. കാരണം ഇപ്പോഴും ആളുകൾ റേഡിയോ നാടകങ്ങൾ ആസ്വദിക്കാൻ തയ്യാറായി വളരെ സന്തോഷത്തോടുകൂടി ഉണ്ട് എന്ന് ഈ നാടകങ്ങൾ അണിയിച്ചൊരുക്കിയവർക്ക് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാം.
1: സന്തോഷം സാർ. ഇപ്പോൾ നമ്മോടൊപ്പം ഷേർലി സോമസുന്ദരം ചേരുന്നുണ്ട്. 4 പതിറ്റാണ്ടിന്റെ അധ്യാപന പരിചയമുള്ള അക്കാദമിക് ഉപദേശകയും കുട്ടികളുടെ നാടകങ്ങളുടെയും കഥകളുടെയും രചയിതാവും കേരള സംഗീത നാടക അക്കാദമി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത ആകാശവാണി ദൂരദർശൻ ഗ്രേഡ് ആർട്ടിസ്റ്റായ ഷേർലി സോമസുന്ദരം മാഡം, ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ റീൽസുകളും OTT പ്ലാറ്റ്ഫോമുകളും ഒക്കെ കണ്ട് ശീലിച്ച നമ്മുടെ യുവതലമുറയിലേക്ക് കേവലം ശബ്ദം കൊണ്ട് മാത്രം വിസ്മയം തീർക്കുന്ന ഈ ഒരു റേഡിയോ നാടകം നാടകോത്സവത്തിന്റെ രൂപത്തിൽ എത്തിയപ്പോൾ അതിന്റെ സ്വീകാര്യതയും അതിന്റെ ഇമ്പാക്റ്റും എങ്ങനെയുണ്ടായെന്നാണ് മാമിന് തോന്നിയത്?
2: ആദ്യമായി ആ റേഡിയോ നാടകോത്സവം വിജയകരമായി പൂർത്തിയാക്കിയ ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. അങ്ങേയറ്റം വ്യത്യസ്ത ജോണറിൽപ്പെട്ട 7 നാടകങ്ങളാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. തികച്ചും ഹൃദ്യമായ അനുഭവം. ഞാൻ ആദ്യം തിരുവനന്തപുരം നിലത്തിലെ ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തെ കുറിച്ച് പറയാന്ന് വിചാരിക്കുന്നു. ആത്മഹത്യക്കായി മലമുകളിൽ ഉയരമുള്ള മരം തേടിയെത്തുന്ന അശോകൻ, കാബുകി അഞ്ജലി മാൻകോളിൽ വീണ് ഒഴുകിപ്പോകുന്നു. രാഷ്ട്രീയ നേതാവും മത നേതാവും അങ്ങനെ ഒന്നായി ചേർന്നുണ്ടാക്കുന്ന കലാപങ്ങൾ, പരിസ്ഥിതി പ്രവർത്തകനും മുതലാളിയും ഒരുമിച്ചുണ്ടാക്കുന്ന നെക്സസ്, ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന വലിയ മരം, വരാൻ പോകുന്ന കാര്യങ്ങളെയെല്ലാം മുൻകൂട്ടി കാണുന്ന മരം, ഇതൊക്കെ എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തന്നെയാണ് തോന്നിയത്. ചുരുക്കി പറഞ്ഞാൽ സമകാലീന കേരളത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ ശബ്ദത്തിലൂടെ അനുഭവിപ്പിക്കുന്നതിൽ നാടകം വിജയിച്ചു. വേണമെങ്കിൽ ഒരു പരിസ്ഥിതി ശക്തമായി അവതരിപ്പിക്കുന്ന ഒരു പരിസ്ഥിതി നാടകത്തിന്റെ ശൃംഖലയിലേക്ക് ഇതിനെ ചേർത്ത് വെക്കാം. ഇത്തരം ഓർമ്മപ്പെടുത്തല് ഇപ്പൊ വളരെ അത്യാവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നാടകം കേട്ടപ്പോ എനിക്ക് സുഗതകുമാരി ടീച്ചറിന്റെ പശ്ചിമഘട്ടം എന്ന കവിത ഓർമ്മ വന്നു. അതിൽ മല പറയുന്നുണ്ട്, കൈകൾ അറുത്ത് മാറ്റപ്പെട്ട് എനിക്ക് മരങ്ങളെയും മലകളെയും ചേർത്ത് നിൽക്കാനാവുന്നില്ല, അവ ഉരുൾപൊട്ടലായി ഒഴുകി ഇറങ്ങുന്നു. ഇടയ്ക്ക് കുറച്ച് ഡോക്യുമെന്ററി സ്വഭാവം നാടകത്തിനുണ്ടെങ്കിലും അത് ഒരിക്കലും നാടകത്തിന്റെ സ്വാഭാവികതയെ ബാധിക്കുന്നില്ല. വളരെ ഹൃദ്യമായ ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയത്. 2 നാടകമായിട്ട് ഞാൻ പറയുന്നത് കോഴിക്കോട് നിലയത്തിന്റെ മടക്കമാണ്. പിരിമുറുക്കം നല്ലവണ്ണം ആദ്യന്തം സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ നാടകത്തിന്. ശബ്ദം നൽകിയ അഭിനേതാക്കൾ നന്നായിരുന്നു. സംവിധാനവും സാങ്കേതിക സഹായവും മികവുറ്റത് തന്നെ.
3: ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
4: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ ഓർക്കുന്നു മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
3: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ?
4: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്താ സംബന്ധമാണ് നീ പറയുന്നത്?
3: എന്താ,
4: ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി, ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയേണ്ട പൂരം.
3: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോലാ. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്

0: ഇവിടെ കൊണ്ടുവന്ന് വച്ചവന്റെ ബുദ്ധി സമ്മതിക്കണം.
1: നീ പിച്ചും പേയും പറയാതെ പോയി വിശ്രമിക്ക്, ഒന്നുറങ്ങിയാലേ ഫ്രഷ് ആവൂ.
2: മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കണ്ണൂരിനെ അവതരിപ്പിച്ച മൗനസാക്ഷി എന്ന നാടകത്തെ കുറിച്ചാണ്. സംഘർഷങ്ങളാണ് നാടകത്തിന്റെ കഥാതന്തു. പ്രത്യേകിച്ച് പുതുമകളൊന്നും എടുത്തു പറയാനില്ലാത്ത ഒരു നാടകമാണ്. പക്ഷെ നാടകം നന്നായി അവതരിപ്പിക്കപ്പെട്ടു. നാലാമത് ഞാൻ പറയാൻ പോകുന്നത് കോഴിക്കോട് നില അവതരിപ്പിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകമാണ്. എനിക്ക് ഏറെ ഹൃദ്യമായി തോന്നിയ നാടകമാണിത്. രജനിയിലെ പ്രത്യേകത തന്നെയാണ് എന്നെ ആകർഷിച്ചത്. 60-70-കളിലെ കോഴിക്കോട് ആകാശവാണി കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. സിഗ്നേച്ചർ ടൂണോടുള്ള തുടക്കം, അക്കാലത്ത് ആകാശവാണിയിൽ ഉണ്ടായിരുന്നവർ കഥാപാത്രങ്ങളായി മാറും. തീക്കുടിയന്റെ ജീവിതമാണ് നാടകത്തിന്റെ പുഴു. അരങ്ങ് കാണാത്ത നടൻ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ പലയിടത്തിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. വല്ലാത്തൊരു നൊസ്റ്റാൾജി ഉണ്ടാക്കാൻ നാടകത്തിന് കഴിഞ്ഞു. കീഴരിയൂർ ബോംബ് കേസും സ്വാതന്ത്ര്യ സമരവും ഒക്കെ നാടകത്തിൽ മുഷിപ്പില്ലാതെ പറഞ്ഞു പോകുന്നുണ്ട്. രാഘവൻ മാഷ്, തീക്കൊടിയൻ, ഉറൂപ്, കെ മാധവൻ നായർ ഇവരുടെയൊക്കെ ശബ്ദങ്ങൾ AI സഹായത്തോടെ പുനഃസൃഷ്ടിച്ചത് എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. വളരെ മികച്ചൊരു നാടകമായിട്ടാണ് എനിക്ക് ഈ നാടകം അനുഭവപ്പെട്ടത്.
3: ഡോ തിക്കു, തനിക്ക് ചെവി കേട്ടൂടെ? എന്താ പ്രശ്നം? തന്നോടാ ചോദിച്ചേ.
4: PC-ന്റെ പണി നോക്ക്.
3: എന്റെ പണിയൊക്കെ നേരത്തെ തീർന്നതാ. എന്തോ ഒരു ഇൻബാസ് കിട്ടിയെന്ന് കേട്ടല്ലോ, എന്താ കാര്യം?
2: അടുത്തത് ഞാൻ പറയുന്നത് സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകമാണ്. തൃശൂർ നിലയമാണ് അവതരിപ്പിച്ചത്. ഒരു രഥോത്സവത്തിന്റെ പരിസരമാണ് നാടകത്തിന്. പാലക്കാട് ഗ്രാമം ശബ്ദത്തിലൂടെ മനോഹരമായി നാടകത്തിൽ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. അല്പം ഫാന്റസി കലർന്ന രീതിയിലാണ് ഈ നാടകം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സ്വപ്നവും അതിന്റെ പൂർത്തീകരണവുമാണ് നാടകം. രഥോത്സവം പാലക്കാടും ശബ്ദത്തിലൂടെ അനുഭവിപ്പിക്കാൻ സംവിധായകയ്ക്കും അഭിനേതാക്കൾക്കും കഴിഞ്ഞിട്ടുണ്ട്. തമിഴ് കലർന്ന ഭാഷ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നല്ല അവതരണം, കലാകാരന്മാർ മികവ് പുലർത്തി, സാങ്കേതിക സഹായവും മികച്ചു നിൽക്കുന്നു. അടുത്തതായി ജീവിതോത്സവം. തിരുവനന്തപുരം നിലയമാണ് ആ നാടകം അവതരിപ്പിച്ചത്. കളക്ടറുടെ പ്രത്യേക പദ്ധതിയായ ജീവിതോത്സവം പരിപാടി, മരണാസന്നരുടെ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ ശ്രമം, നാടകത്തിന്റെ തന്തു അതാണ്. അതിഭാവുകത്വം അവിടെ ഇവിടെ ഉണ്ടെങ്കിലും നല്ല മുറുക്കമുള്ള രീതിയിൽ രസിപ്പിക്കുന്ന രീതിയിലാണ് രചനയും അവതരണവും. ജീവിതോത്സവം എന്ന ആശയം ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. നല്ല നാടകമാണ് ജീവിതോത്സവം. കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരനാണ് അടുത്ത നാടകം. ദുരൂഹതകളുടെ ഒരു പശ്ചാത്തലമാണ് നാടകത്തിന്. ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത ഒരാൾ, മൂന്ന് സ്ത്രീകളുടെ ജീവിതത്തിൽ അയാൾ ഉണ്ടാക്കുന്ന ഓളങ്ങളും ചുഴികളുമാണ് നാടക പ്രമേയം. ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റായ ആനി, സംഗീത അധ്യാപികയായ അമ്മു, എംബോറിയത്തിൽ ജോലി ചെയ്യുന്ന നാട്ടുമ്പുറത്തുകാരിയായ അമ്മിന, മൂന്ന് പേരും നായകനെ മൂന്ന് തരത്തിലാണ് കാണുന്നത്. മൂന്ന് പേരുടെയും ജീവിതത്തിൽ കുറെ ഇളക്കങ്ങൾ സൃഷ്ടിച്ച് അയാൾ മറയുന്നു. കൗതുകമുള്ള പ്രമേയമാണ്. നായകനായി ശ്രീ മോഹൻലാൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കൂടെയുള്ളവരും ഗംഭീരമായി. അവതരണവും സംവിധാനവും മികവ് പുലർത്തിയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു നൊസ്റ്റാൾജിയുടെ ജീവൻ വെക്കലായിരുന്നു ഈ റേഡിയോ നാടകത്തിൽ.
5: TM എബ്രഹാം സാറിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നാടകരചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ്, കേരള സംഗീത നാടക അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാനുമായ പ്രമുഖ നാടക സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനും എന്ന നിലയിൽ ഈ ഘടനാപരമായ മാറ്റങ്ങളെ എത്രത്തോളം ഈ നാടകോത്സവം ഉൾക്കൊണ്ടു എന്നാണ് സാറിന് തോന്നുന്നത്?
6: ഈ നാടകോത്സവം വളരെ കാലത്തിന് ശേഷമാണ് റേഡിയോ നാടകോത്സവം ഉണ്ടാകുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ 1980-കളിലൊക്കെ റേഡിയോ നാടകങ്ങൾ എഴുതുകയും അത് സ്ഥിരമായി കേൾക്കുകയും ചെയ്തിരുന്നു. ഒന്നാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകമാണ് ദൈവത്തിന്റെ മനം ആരിക്കും. പ്രകൃതി സംരക്ഷണം പ്രമേയമാക്കി രചിച്ച നാടകമാണിത്. ഈ നാടകത്തെ ശ്രദ്ധേയമാക്കുന്നത് നാടകത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാലിന്റെയും MR ഗോപകുമാറിന്റെയും സാന്നിധ്യമാണ്. ഈ മരവും ഈ മരിക്കാനെത്തിയ അശോകൻ എന്ന കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണമാണ്. വെറും വർത്തമാനം പറച്ചിലായി അത് മാറുകയാണ്. അത് നാടകീയമായിട്ട് അത് ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയിരുന്നെങ്കിൽ ശ്രോതാവിന്റെയോ ആകാംക്ഷയെ അത് ഉണർത്തുമായിരുന്നു. അത് ഉണ്ടായില്ല. പിന്നെ മോഹൻലാലിന്റെ താളാത്മകമായ സംഭാഷണ ഭംഗിയാണ് ഈ നാടക അവതരണത്തെ ശ്രദ്ധേയമാക്കുന്നത്. രണ്ടാം ദിവസത്തെ നാടകം കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്ന നാടകമാണ്. വ്യത്യസ്തമായ പ്രമേയ പശ്ചാത്തലം കണ്ടെത്തുന്നതിൽ രചയിതാവ് വിജയിച്ചിരിക്കുന്നതാണ്. ഈ നാടകകൃത്ത് വളരെ ഗവേഷണം ചെയ്തതുപോലെ തോന്നുന്നു. അതിനൊരു പ്രത്യേകം, കാരണം റേഡിയോ നാടകത്തിൽ നമ്മൾ ഇതുവരെയും

0: കണ്ടെത്താത്ത മേഖലകളെ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതിലൊന്നാണ് മടക്കം എന്ന് പറയുന്ന നാടകം. നാലാം ദിവസത്തെ ജീവിതോത്സവം ശ്രീ ജനാർദ്ദനന്റെ രചനയാണ്. ഈ രചനയിൽ നല്ല നാടകീയ മുഹൂർത്തങ്ങളും പിരിമുറുക്കവും ഉണ്ട്. റൂബി ബാബുവിന്റെ സംവിധാന മികവും എടുത്തു പറയേണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
1: യെസ്, ഇത് മുകുന്ദനുണ്ണി സാറിന്റെ വീടല്ലേ?
2: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയുടെ വീടാണ്. അല്ല, നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ.
1: ഞാൻ ദേവിക, കളക്ടർ സാർ പറഞ്ഞിട്ട്.
3: ഓ യെസ് യെസ്, ഞങ്ങൾ പൗരവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കളക്ടറുടെ ആ ജീവിതോത്സവം എന്ന പരിപാടിയെ പറ്റി? ഈ കുട്ടി അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ.
2: ആ, ഇപ്പൊ മനസ്സിലായി. കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കാര് ഇത് വെച്ച് മുതലെടുക്കാതിരുന്നാ മതി. അല്ല, ദേവിക ഒറ്റൊരാളാണോ എല്ലാ പേഷ്യൻസിനെയും കാണാൻ പോകുന്നത്?
1: അല്ല സർ, എന്നെ പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടുത്തെ മുകുന്ദനുണ്ണി സാറിന്റേതാണ്.
3: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കും എന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛൻ്റെ വിചാരം എന്ന് തോന്നുന്നു. ദേവിക, സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
2: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതെ. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ജന മോളായിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിന് ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്കങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ ദേവികയെ കാണുമ്പോൾ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛൻ്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
1: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
2: ഓക്കേ ദേവിക, വി വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
1: താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്.
0: പിന്നെ സേതുലക്ഷ്മിയുടെ രഥോത്സവം, അത് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നാടകമാണ്. എങ്കിലും ആ നാടകത്തിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഭാഷ തമിഴ് ഭാഷയാണ് കൂടുതലും. എങ്കിലും നമുക്ക് അതൊരു ന്യൂനതയായിട്ട് അനുഭവപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു, വ്യത്യസ്തമായ പശ്ചാത്തലങ്ങൾ അന്വേഷിക്കുന്നതിൽ നമ്മുടെ പുതിയ നാടകകൃത്തുക്കൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പക്ഷേ അല്പം കൂടി നാടകീയത ഈ കൃതികളിൽ കൊണ്ടുവരാനായിട്ട് അവ ശ്രമിക്കണം എന്നെനിക്ക് തോന്നുന്നത്. മൗനസാക്ഷി നമ്മുടെ സമകാലികത്തോടുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ആ കൃതി ഉണ്ടായിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. പിന്നെയുള്ളത് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാണുക കളരിനെ കൺ തുറക്കാതെ എന്നുള്ള രചന. ഇത് വളരെ വ്യത്യസ്തമായ ഒരു രചനയാണ്. ജീവചരിത്ര നാടകത്തിന്റെ ഒരു ലെവലിലേക്ക് വരുന്ന രചനയാണ്. ഇത്തരമൊരു രചന മലയാളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഈ റേഡിയോ നിലയത്തിന്റെ ഒരു ചരിത്രം വരുന്നുണ്ട്. പിന്നെ ദയാലുവും വളരെ അധികം നർമ്മബോധവുമുള്ള തിക്കോടിയനെ അവതരിപ്പിക്കുന്നതിൽ ഈ രചയിതാവ് വിജയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. രചന കൊണ്ടും സംവിധാന മികവ് കൊണ്ടും ഈ നാടകം മറ്റെല്ലാ നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു എന്ന് പറയട്ടെ. ഇനി കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്ന നാടകമാണ്. മോഹൻലാലിന്റെ സാന്നിധ്യമാണ് ഈ നാടകത്തെ സജീവമായി അധിവസാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ മോഹൻലാലിന്റെ സംഭാഷണം പറയുന്ന രീതി, ആ ഓരോ സംഭാഷണവും അതിഗംഭീരമായിട്ടുണ്ട് എന്ന് എനിക്ക് പറയുന്നത്. മൂന്ന് സുന്ദരികളായ അവിവാഹിതരും ജോലിക്കാരുമായ മൂന്ന് സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായ ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു സുന്ദരനായി ചെറുപ്പക്കാരൻ കയറി വരികയാണ്. അയാൾ എവിടെ നിന്ന് വരുന്നു, എന്താണ് അയാളുടെ ലക്ഷ്യം, എന്താണ് അയാളുടെ ജോലി എന്നൊന്നും ഈ നാടകകൃത്ത് പറയുന്നില്ല. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഇയാൾ അടുത്ത നഗരത്തിലേക്ക് അപ്രത്യക്ഷമാവുകയാണ്. എന്താണ് അയാളുടെ വരവിന്റെ ഉദ്ദേശം, അയാൾ എങ്ങോട്ടാണ് ഇനി പോകുന്നത്, ഇനി അയാൾ തിരിച്ചു വരുമോ, ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിനും ഉത്തരം നൽകാത്ത ഒരു

0: രചനയാണ്, വളരെ വ്യത്യസ്തമായ ഒരു രചനയാണ്. പക്ഷേ ഒരിടത്തും ഈ നാടകത്തിന് ആദ്യ അവസാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിലും ഈ നാടകം എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിലെ പുതിയ ചില അനുഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട്.
1: അടുത്ത പ്രതികരണത്തിനായി നമ്മോടൊപ്പം ചേരുന്നത് ഉണ്ണികൃഷ്ണൻ പൂൽക്കൻ സാറാണ്. സർ, ഈ ഒരു സമകാലിക നാടക പ്രവർത്തകൻ എന്ന നിലയിൽ പശ്ചാത്തല സംഗീതവും ആധുനിക ശബ്ദ വിന്യാസങ്ങളും ഒക്കെ നാടകത്തിന്റെ ആത്മാവിനെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്നാണ് സാറിന് തോന്നുന്നത്?
2: നമ്മൾ സ്മാർട്ട് ഫോൺ മുതൽ ഐമാക്സ് വരെയുള്ള സാങ്കേതിക സംവിധാനത്തിലൂടെ അടിമുടിയ ദൃശ്യതലത്തിൽ മുങ്ങി നിൽക്കുകയാണ് ഈ കാലഘട്ടം. വർഷങ്ങൾക്ക് ശേഷമാണ് റേഡിയോ നാടകോത്സവം കടന്നു വരുന്നത്. പക്ഷെ ശ്രീ മോഹൻലാൽ പോലെയുള്ള വിഖ്യാതരായ ചലച്ചിത്ര താരങ്ങൾ റേഡിയോ നാടകങ്ങളുടെ ഭാഗമാകാൻ ഇന്നും താല്പര്യം കാണിക്കുന്നത് റേഡിയോ നാടകങ്ങളുടെ ഒരു പ്രാധാന്യത്തിനാണ് വിളിച്ചോടുന്നത്. ബട്ട് ഡിജിറ്റൽ റെക്കോർഡിങ്ങിന്റെ സാധ്യതകൾ, പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമുക്ക് റേഡിയോ നാടകങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട്. നമ്മൾ ആലോചിക്കാറുണ്ട്, റേഡിയോ നാടകങ്ങൾ രംഗനാടകങ്ങളുടെ ശബ്ദരൂപമാണോ? ഒരിക്കലല്ല. ശ്രോതാക്കൾ കണ്ട ദൃശ്യങ്ങളെ അവരുടെ മനസ്സിൽ പുനഃസൃഷ്ടിക്കുകയാണ് റേഡിയോ നാടകങ്ങളെന്ന് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി ശരിയല്ല. കാരണം ജന്മന കാഴ്ചശേഷി ഇല്ലാത്തവരും റേഡിയോ നാടകങ്ങൾ നന്നായി ആസ്വദിക്കുന്നു. അപ്പൊ ഒരാൾ കണ്ട കാഴ്ചകൾ പുനഃസൃഷ്ടിക്കുക മാത്രമല്ല, കാണാത്ത അല്ലെങ്കിൽ കാണാനാവാത്ത കാഴ്ചകളുടെ സ്വപ്നാനുഭവം നൽകുന്നതിലൂടെയാണ് റേഡിയോ നാടകങ്ങളുടെ ധർമ്മ വൈകരുന്നത്. ഇക്കഴിഞ്ഞ ഒരാഴ്ച കാലം തുടർച്ചയായിട്ട് റേഡിയോ നാടകം കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ ചില ചിന്തകളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പതിവ് രീതിയിൽ നമ്മൾ കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളും സാമൂഹ്യ തിന്മക്കെതിരെയുള്ള പ്രതികരണവും നേരിട്ട് വിളിച്ചു വരുന്ന രീതിയാണ് നാടകങ്ങൾ കാണാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ വർഷത്തെ നാടകങ്ങളിൽ പുതിയ കാലത്തിന്റെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ നാടകത്തികൾ വളരെ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നതാണ് വളരെ സന്തോഷകരമായ ഒരു വസ്തുത. എന്നാൽ രചന അത്തരം പ്രമേയങ്ങൾ ഒരു മണിക്കൂർ രചനയാക്കിയിട്ട് പൂർണ്ണ വികാസം നൽകുന്നതിൽ ചിലപ്പോഴൊക്കെ പരാജയപ്പെടുന്നു. സിനിമയെക്കാളും ഒരു രംഗ നാടകത്തെക്കാളും റേഡിയോ പ്ലേ സൃഷ്ടിക്കുന്ന പ്രാധാന്യം വളരെയധികം ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നാം ദിവസത്തെ നാടകത്തിലേക്ക് വരാം. തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിന്റെ മനമാറുകയുണ്ട്. ഗൃഹീത കലാകാരന്മാരായ മോഹൻലാലിന്റെയും എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു തുടങ്ങിയത് ശബ്ദസ്ഥാനത്ത് കൊണ്ട് നാടകത്തിന്റെ ടൈറ്റിൽ പോലെ തന്നെ സുന്ദരമാണ് നാടകം. ഈ നാടകത്തിലെ ഭൂതവും വർത്തമാനവും ഭാവിയും ഇടകലർത്തിയുള്ള സർറിയലിസ്റ്റിക് ആയുള്ള സ്ട്രക്ചറാണുള്ളത്. അതിന്റെ ഒരു ട്രാൻസിഷൻ വളരെ എഫക്റ്റീവായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട്. എന്നാൽ മരം സംസാരിക്കുന്ന ഒരു ഫാന്റസി എലിമെന്റ് നമുക്ക് അനുഭവിപ്പിക്കാൻ ഗോപകുമാറിന്റെ വളരെ പരിചിതമായ സ്വരം തടസ്സമായെന്ന് എനിക്ക് സംശയം തോന്നി. പിന്നെ കഥാനായകന്റെ വ്യക്തി ദുരന്തങ്ങൾക്ക് പുറമെ കലാപം ഉണ്ടാക്കി കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്, മലമുകളിലെ ഖനനം, പ്രകൃതിക്ക് മുകളിലെ ചൂഷണം, ഉരുൾപൊട്ടൽ, ചിലപ്പധികാര പരാമർശം എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചതുകൊണ്ട് നാടകത്തിന് ഒരു ഏകാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. ഉരുൾപൊട്ടൽ എന്നൊരു കേന്ദ്ര ബിന്ദുവിന്റെ അടുത്ത് കുറെ കുറെ ശക്തമായി അവതരിപ്പിച്ചാൽ കൂടുതൽ ഹൃദ്യമായനെന്ന് തോന്നി. പക്ഷെ നാടകത്തിന്റെ ആ ഘടനപരമായ പരീക്ഷണം സർറിയലിസ്റ്റും ഫാന്റസിയും ഇടകലർത്തിയിട്ടുള്ള പരീക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ നാടകമായ മടക്കം സത്യശാസ്ത്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട പ്രമേയം മൂലം വളരെ പുതുമ നൽകുന്നുണ്ട്. കോഴിക്കോട് നിലയത്തിന്റെയാണ് നിർമ്മാണം. ശാസ്ത്രജ്ഞനായ മാധവിന്റെ ത്യാഗപൂർണമായ പരിശ്രമം, അയാളുടെ ഭാര്യയുടെ സഹനവുമാണ് മടക്കത്തിന്റെ ആകർഷണീയ. ഭാര്യയും ഭർത്താവും നമ്മുടെ ബന്ധത്തിന്റെ കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ഗവേഷകർക്കിടയിലെ കിടമത്സരത്തെയും അത് സൃഷ്ടിക്കുന്ന ചതിക്കുഴികളും നാടകത്തിന്റെ ഒരു കോൺഫ്ലിക്റ്റ് അതാണ്. പക്ഷെ പ്രതിനായക സ്ഥാനത്തുള്ള സുബ്രഹ്മണ്യൻ എന്ന ശാസ്ത്രത്തിനെ കഥാപാത്രമാക്കി രൂപപ്പെടുത്താത്തത് ഒരുപാട് നാടകീയ സാധ്യതകൾ നഷ്ടമാക്കി എന്ന് എനിക്ക് തോന്നുക. പിന്നെ അത് ഗവേഷണത്തിന്റെ വിശദാംശങ്ങൾ കുറെ കൂടി ആവശ്യമാണെന്ന് തോന്നി. ഈ നാടകത്തിൽ ശാസ്ത്രജ്ഞനായ മാധവും ഭാര്യ നമ്മളുടെ ദാമ്പത്യം, ഭാര്യ നളിനിയുടെ ഏകാന്തത, അപൂർവമായി മാത്രം ജനിക്കുന്ന പ്രണയാദ്ര നിമിഷങ്ങളൊക്കെ കടന്നു വരുന്നു. ഒതുക്കമുള്ള വിഷയം ചുരുങ്ങിയ കഥാപാത്രങ്ങളുടെ പറഞ്ഞു. പക്ഷെ നാടകത്തിൽ ആദ്യം അദ്ധ്യാന്തം ഉപയോഗിക്കുന്ന ഒരു തീംസോങ് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം പശ്ചാത്തല സംഗീതത്തോടൊപ്പം നാടകത്തിൽ നമുക്ക് ഗാനങ്ങൾ ഉപയോഗിക്കും. ഗാനങ്ങൾക്ക് ഒരുപാട് വൈകാരിക അംശം സിനിമയിലുള്ളതുപോലെ റേഡിയോ നാടകങ്ങളിലും വൈകാരിക കുത്തിപ്പെടുത്താൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ നാടകമായ ജീവിതോത്സവം അതിന്റെ ടൈറ്റിൽ കൊണ്ടും പ്രമേയം കൊണ്ടും എന്നെ വളരെ ത്രില്ലടിപ്പിച്ച ഒരു രചനയാണ്. ജില്ലാ കളക്ടറായ നകുലൻ സ്ഥലത്തെ ആസന്ന മരണമായ മാറോ രോഗികളെ കഥ പറഞ്ഞും കവിതകൾ ചൊല്ലിയും അവരുടെ അന്ത്യനാളുകളെ വർണ്ണാഭമാക്കാൻ ജീവിതോത്സവം എന്ന ഒരു പദ്ധതി കൊണ്ടുവരും. അതിലേക്ക് നിയോഗിക്കപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകയാണ് ദേവിക. അത്രയും ഭാവം ഗംഭീരം. പക്ഷെ ദേവിക ചെന്നെത്തുന്നത് ക്യാൻസർ രോഗിയായ റിട്ടയർഡ് ജഡ്ജി മൂന്നനോടൊരു മുമ്പിൽ. നാടകം പിന്നെ സഞ്ചരിക്കുന്നതോ പതിവ് ട്രാക്കിൽ. ജഡ്ജി ആലോചിക്കുന്ന മകൻ, മരുമകൾ, ദേവികയും ഒത്ത് ആദിവാസി ഊരിലേക്ക് പോകുന്ന യാത്രാർത്ഥികൾ, ജഡ്ജ്, ആദിവാസി പെൺകുട്ടി, കൊലപാതക കേസപ്പെട്ട അവളുടെ അപ്പൻ, അയാളെ കൽക്കത്തത്തിലുള്ള ജഡ്ജിയുടെ കുറ്റബോധം, കോവിഡ് ലോക്ഡൌൺ, അങ്ങനെ അങ്ങനെ നാടകം.

വേണ്ടി പതിവ് ട്രാക്കിലാണ് സഞ്ചരിച്ചത്. പക്ഷെ ഈ നാടകത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് പ്രഗത്ഭരായ നടീനടന്മാരും മികച്ച പ്രൊഡക്ഷനുമാണ്. അത് കേൾവിക്കാരെ പിടിച്ചു. മറ്റൊരു നാടകം തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം തിരുവനന്തപുരത്തു നിന്ന് തുടങ്ങി ഡൽഹി വഴി പാലക്കാട്ട് അഗ്രഹാരത്തിലെത്തി പൂർണ്ണമാകുന്നതാണ് രഥോത്സവം. പല കാലങ്ങളിൽ വളരെ വിദഗ്ധമായിട്ട് ഇണക്കി ചേർക്കാനായതെന്നതാണ് ഈ നാടകത്തിന്റെ മികവ്. ചെറിയ സൂചനകളിലൂടെ പെട്ടെന്ന് സ്ഥലവും കാലുമായിട്ടുള്ള ട്രാൻസ്ഫർ നടത്തി നടക്കുന്നുണ്ട്. അതൊക്കെ നോക്കുക നമുക്ക് ലളിതമായി തോന്നിയെങ്കിലും സംഗീതത്തിനും പുതുമയുള്ളതുമാണ് നാടകത്തിന്റെ ക്രാഫ്റ്റ്. സ്വാഭാവികമായുള്ള സംഭാഷണങ്ങളാണ്. സംഗീതത്തിന്റെയും സത്യയുടെയും വളരെ അർത്ഥവത്തായിട്ട് ഉപയോഗം ഈ നാടകത്തിൽ ശ്രദ്ധേയമായിട്ട്.

0: മധു. അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. അങ്ങനെ വരേണ്ടി വന്നു, അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല, വിളിക്കാം. മധു വെക്ക്.
1: പിന്നീടുള്ളത് കണ്ണൂർ അവതരിപ്പിച്ച മൗനസാക്ഷി എന്ന ഒരു അലിഗറിയാണ്. അന്യോപദേശ രൂപകം, രാജവും മന്ത്രിയും അഭിമന്യു എന്ന അല്പം വിപ്ലവകാരിയായ രാജ്യസഭാംഗവും ഗൗതമൻ എന്ന ദേവശിഷ്യയും ദേവി വിഗ്രഹ നിർമ്മാണവും സ്വർണമോഷണവും എല്ലാം നിറയുന്ന നാടകം ഒരു രംഗനാടകത്തിന്റെ ഘടനയിലാണ് മൗനസാക്ഷി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാടകോത്സവത്തിൽ എനിക്ക് വളരെ പ്രത്യേകമായി എന്നെ ആകർഷിച്ച നാടകം കാന്ത കടലിനെ കൺതുറക്കാതെ എന്നതാണ്. ഇതൊരു നാടകമാണോ ഡോക്യുമെന്ററി ആണോ നമുക്ക് സംശയമുണ്ട്. പക്ഷെ വൈകാരികത ഒട്ടും ചോർന്നു പോലെ കോഴിക്കോട് നിലയത്തിന്റെ ഈ രണ്ടാമത്തെ നാടകം കേട്ടപ്പോൾ ഈ സംഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മയിൽ വന്നത്. കൺതുറക്കാതെ മാത്രം കാണാവുന്ന ഒരു ഉൾക്കാഴ്ചയുടെ പ്രകൃതിയാണ് ഈ നാടകം നടത്തുന്നത്. 75-ാം വാർഷികം ആഘോഷിക്കുന്ന കോഴിക്കോട് നിലയത്തിൽ പ്രവർത്തിച്ച മണ്ണറിഞ്ഞു പോയ കലാകാരന്മാർക്കുള്ള ശ്രദ്ധാഞ്ജലിയാണ് നാടകർത്തായും പ്രക്ഷേപകനായും ആകാശവാണിക്ക് വേണ്ടി ജീവിച്ച തിക്കോരിയൻ മകൾ ആകാശവാണിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിരമിച്ച ശ്രീമതി പുഷ്പകുമാരി അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുകയാണ്. 1949 മഴക്കാലത്ത് 2 വയസ്സുള്ള മകളെ തിക്കോലിയെ ഏൽപ്പിച്ച് ലോകത്തിന് കീഴടങ്ങുന്ന ഭാര്യ പാർവ്വതിപ്പിച്ച് അങ്ങനെ അത്യന്തം വൈകാരികമായ ഒരു ഓപ്പണിംഗ് ആണ് നാടകത്തിനുള്ളത്. സമീപചരിത്രത്തിൽ ജീവിച്ച മനുഷ്യരെ കഥാപാത്രങ്ങളാക്കിയിട്ട് നാടകം ചെയ്യുമ്പോൾ അത് ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്ന മട്ടിൽ നാടകം നിർവഹിക്കുന്ന ശ്രമകരമായ ദൗത്യമാണ് ഏ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ കൂടി ഉപയോഗിച്ച് നിർവഹിച്ചിരിക്കുന്നത്. അങ്ങനെ പുതിയ കാലഘട്ടത്തിലെ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ നാടകത്തിൽ പരീക്ഷിച്ചിരിക്കുകയാണ്. കൺതുറക്കാതെ കാണേണ്ട ഈ കടലിൽ ഇന്ത്യയുടെ ചരിത്രവും വർത്തമാനവും ഭാവിയിൽ കൂടിയുള്ള ഒരു വെളിപാടാണ് നാടകം തീരുമ്പോൾ ശ്രോതാക്കൾക്ക് ലഭ്യമാകുന്നത്. വിഷയം കൊണ്ടും മാധ്യമം കൊണ്ടും ഈ നാടകോത്സവത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നാടകമാണ് കാങ്കേ കടലിനെ കൺതുറക്കാതെ. നാടകോത്സവത്തിലെ അവസാനത്തെ നാടകമാണ് കടൻകഥയിലെ വിരുന്നുകാരൻ. അതൊരു റൊമാൻറ്റിക് ഫാന്റസിയാണ്. പ്രശസ്തരായ സിനിമാ താരങ്ങളുടെ സ്വരം റേഡിയോയുടെ കേൾക്കാമെന്നുള്ളതാണ് അതിന്റെ കൗതുകവും ആഹസ്യനിധിയും. അമ്മുവിന്റെയും ആനയുടെയും ആമിനുടെയും അരികിൽ പല ഭാഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഊരും പേരും അറിയാത്ത ഒരു സന്ദർശകനുണ്ട്. അതൊരു ഗന്ധർവ പ്രത്യക്ഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാൾ അവർ കിട്ടിക്കുന്ന ആശകളും ആശങ്കകളും ആന്തുലതകളും അങ്ങനെയാണ് ഒരു മണിക്കൂർ നാടകം കേൾവിക്കാർക്ക് സുഖം നൽകിക്കൊണ്ട് കടന്നു പോകുന്നത്. നാടകം വളരെ രസകരമായിട്ട് കേട്ടിരിക്കാവുന്ന അവസാനത്തെ നാടകങ്ങളിൽ വളരെ ഹൃദ്യമായി തോന്നി. പക്ഷെ എനിക്ക് നാടകം കേട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു സംശയം, പുതിയ സഹസ്രാബ്ദത്തിലെ പെൺകുട്ടികൾ അവർക്ക് പിടികൊടുക്കാത്ത ഇത്തരം ഗന്ധർവ സാന്നിധ്യങ്ങളെ ആഘോഷിക്കുന്നുണ്ടോ എന്നതാണ്. ഇതൊക്കെ കറക്റ്റ്നസ് എന്നുള്ള സൈദ്ധാന്തിക പദങ്ങളൊന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. നാടകോത്സവത്തിലെ നാടകങ്ങളെ പൊതുവെ നോക്കുമ്പോൾ 1-2 കഥാപാത്രങ്ങളുടെ നിഷ്കാസം ചോദിച്ചാൽ അഭിനേതാക്കൾ എല്ലാവരും നന്നായിരുന്നു. നാടകങ്ങളുടെ എല്ലാം പ്രൊഡക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഉന്നത നിലവാരം പുലർത്തിക്കുന്നു. കോഴിക്കോട്ട് നിലയത്തിന്റെ കാന്ത കടലിനെ കൺമഴിക്കാതെയാണ് പ്രൊഡക്ഷനിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്.
2: നന്ദി സർ. സുധീ ദേവയാനി മാമിലേക്ക് നമുക്ക് വരാം. നമുക്കറിയാം തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചിറങ്ങി നിരീക്ഷ നാടകവേദിയിലൂടെ അതിശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരാളാണ് മാം. കണ്ടംപററി ഡ്രാമയുടെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ നാടകോത്സവത്തിലെ പ്രമേയങ്ങൾ എത്രത്തോളം കാലത്തിനനുയോജ്യമാണ് എന്നാണ് മാഡം തോന്നിയത്?
3: ഞാൻ ഈ നാടകോത്സവത്തെ അതീവ ജാഗ്രതയോടെയും സന്തോഷത്തോടും കൂടിയാണ്

0: സ്വാഗതം ചെയ്യുന്നത്. കാരണം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നാടകോത്സവം ഉണ്ടാവുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ എനിക്കറിയാം, ന്യൂസ് ഓൺ എയർ ആപ്പ് വന്നതോടുകൂടി ലോകത്ത് എവിടെയുള്ള മലയാളിക്കും എല്ലാ പരിപാടികളും ലൈവായി ആസ്വദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നാടകങ്ങളെ പല തരത്തിൽ ഒന്ന് വിശകലനം ചെയ്താലോ എന്നുള്ള ഒരു ആലോചനയിൽ ആണ് ഞാനുള്ളത്. കാരണം നമുക്കറിയാം, ഒരു മാധ്യമ നയമെന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ്, അതുപോലെ തന്നെ എൻ്റർടൈൻ ആൻഡ് എൻലൈറ്റൻ എന്നുള്ള ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ഓരോ ക്രിയേറ്റിവിറ്റിയും. ഈ കാലഘട്ടത്തിൽ കൂടുതൽ നമുക്ക് പരിമിതികൾ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ വിശകലന വിധേയമാക്കുന്നത്. ഞാൻ പല ജോണറുകളിലുള്ള നാടകമായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നാടകം തിരുവനന്തപുരം നിലയത്തിൻ്റെ ദൈവത്തിൻ മനം ആര് കണ്ടു എന്നുള്ള നാടകം. ഇതിനകത്ത് ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സംവാദമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് ആയിട്ട് വരുന്ന പ്രകൃതിയാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു ഇക്കോളജിക്കൽ റേഡിയോ പ്ലേ ആയിട്ടാണ് ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു മരം ഒരു കഥാപാത്രമായിട്ട് വരുന്നു. ആ നാടകം എനിക്ക് തോന്നുന്നു ഒരു ഇക്കോളജിക്കൽ പ്ലേ എന്ന നിലയിൽ അത് വളരെ വിജയകരമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മരത്തിൻ്റെ കഥാപാത്രം ചെയ്തവരുമൊക്കെ തന്നെ വളരെ തന്മയത്വത്തോടുകൂടി ആ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുകയുണ്ടായി. പിന്നെ രണ്ടാമത് വരുന്നത് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്ന നാടകമാണ്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു കണ്ടെത്തലാണ്, അന്വേഷണമാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു സയൻസ് റേഡിയോ പ്ലേ ആയിട്ടാണ് കണക്കാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ സ്വഭാവ വിശേഷങ്ങളും അതിലുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഒരു റിസർച്ച് സ്കോളറാണ്, പിന്നെ ബന്ധുക്കൾ, അവരുടെ സംവാദങ്ങൾ, പിന്നെ ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനകത്ത് സൈലൻസ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം മാധവ് എന്ന് പറയുന്ന നീണ്ടകാലം മിണ്ടാൻ സാധിക്കാതെ കിടക്കുന്ന ഒരു സൈലൻസ് എപ്പോഴും റേഡിയോ പ്ലേയുടെ ഒരു പ്രധാന ഘടകമായിരിക്കെ സൈലൻസിനെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ച ഒരു നാടകം കൂടിയാണിത്. അപ്പോൾ ആ തരത്തിലാണ് ഞാൻ ഈ നാടകത്തെ, അതും അവതരണത്തിൽ മികച്ച നിലവാരം തന്നെ പുലർത്തുകയുണ്ടായി. പിന്നീട് മൂന്നാമതായിട്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജീവിതോത്സവം എന്ന നാടകമാണ്. ഇത് ഞാനൊരു കണ്ടംപററി പ്ലേയുടെ വിഭാഗത്തിലാണ് പെടുത്തുന്നത്. കാരണം സമകാലികമായി നടക്കുന്ന പ്രശ്നങ്ങൾ, അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, മനുഷ്യരുടെ ജീവിതത്തിൻ്റെ സംഘർഷങ്ങൾ, രോഗം, പിന്നെ ചില പ്രവൃത്തികൾ കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ, ഇതിനെയെല്ലാം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു തിയേറ്റർ ഓഫ് ദ ഇയേഴ്സ് എന്ന രീതിയിൽ ഒരു റിയലിസ്റ്റിക് ഫോമാറ്റിലാണ് ആ നാടകം ഉണ്ടായിരിക്കുന്നത്. അതൊരു വെൽ മെയ്ഡ് പ്ലേയുടെ സ്ട്രക്ചറായിരുന്നു. നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, അതിനെ ഫോളോ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലായിരുന്നു. ഒരു ലീനിയർ നറേഷനാണ് അതിന് ഉപയോഗിച്ചിരുന്നത്. നാലാമത്തെ നാടകം തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകമാണ്. ഈ നാടകത്തെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചോടുകൂടിയാണ് സമീപിച്ചിരിക്കുന്നത്. കാരണം മനസ്സാണ് അരങ്ങ്. ആ മനസ്സിൻ്റെ ആന്തരിക സംഘർഷങ്ങളാണ്, അവരുടെ കൺഫ്യൂഷൻസ്, അയാളിലുണ്ടാക്കുന്ന കുറേയധികം വിചാരങ്ങളും അയാളിൽ മാത്രം ഉണ്ടാകുന്ന കാഴ്ചകളുമൊക്കെ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതിനൊരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് ഈ നാടകത്തിൽ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു മാനസിക സംഘർഷങ്ങൾക്ക്, അയാളുടെ കാഴ്ചകൾക്ക് ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ ആ നാടകം അവതരിപ്പിക്കപ്പെട്ടു.
1: ഇവിടെ ആരുമില്ലേ? ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ് കനകസുന്ദരാമ്പാളെ, സോറി പാട്ടിയമ്മയെ കാണാൻ.
2: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പതാനേ?
1: അതെ.
2: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത് പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ളവാങ്കോ.
1: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്താൻ ആദ്യം അന്വേഷിച്ചത്.
2: അവങ്ക അത് രൊമ്പ നാള് മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തലക്ഷ്മി അക്ക പോണതുക്ക് അപ്പുറം.
3: ലക്ഷ്മി
4: ആ പാട്ടി
3: ആരു വന്നിരിക്ക? അനന്തനാ? ഹേ അനന്തൻ വന്നിട്ടിയാ?
4: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് തന്നെ.
3: ഓ ആമാ
1: ധന.
4: ഓ അണ്ണാ,
1: ദാ സാർ തന്നയച്ചാണ് കുറച്ച് സ്വീറ്റ്സും വെറ്റിലടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
2: അയ്യോ പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ.

0: അക്ക പോണതൊക്കെ അപ്പുറം ഇതെല്ലാം സാപ്പിടതേ ഇല്ല അണ്ണാ.
1: പിന്നീട് വന്ന നാടകം എന്ന് പറയുന്നത് കണ്ണൂർ നിലയത്തിൻ്റെ മൗന സാക്ഷി എന്നുള്ള ഒരു നാടകമാണ്. ഇതിനെ ഞാൻ എവിടെ ഉൾക്കൊള്ളിക്കണമെന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഒരു മിത്തോളജിക്കൽ റേഡിയോ പ്ലേ ആണോ അതോ ഒരു ഹിസ്റ്റോറിക്കൽ റേഡിയോ പ്ലേ ആണോ? പക്ഷേ ഇതിൽ രണ്ടിലും പെടുന്നതുമല്ല, എന്നാൽ പെടുത്താം വേണമെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് അതിന് അനുയോജ്യമായ രീതിയിലാണ്. അപ്പം മിത്തുണ്ട്, ചരിത്രമുണ്ട്, സംഭവങ്ങളുണ്ട്, സമകാലികതയുണ്ട്, എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവമായത്. അതിലും ലീനിയർ നറേഷൻ തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് സ്കാറ്റേഡായിട്ട് വേറെ ഒരു അന്വേഷണത്തിൻ്റെ ഒന്നും സാധ്യതകൾ നൽകുന്നില്ല. അതും വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടു.
2: മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അത് മാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ ഇതെന്താ?
3: എന്താ മന്ത്രി, എന്ത് പറ്റി?
2: അവിടുന്ന് യഥാർത്ഥ വിഗ്രഹം കിട്ടിയെന്നല്ലേ പറഞ്ഞത്?
3: അതെ, അതിലെന്താ സംശയം?
2: മഹാരാജൻ ഇതെന്ത് മറിമായ? അന്ന് അഭിമന്യു പറഞ്ഞതല്ലേ ദേവിയുടെ കൈകളിൽ ആറു വിരലുകൾ ഉണ്ടെന്ന്?
3: അതെ, അത് ശരിയാ, ആറു വിരലുകൾ അല്ലേ അഭിമന്യു?
4: അതെ മഹാരാജൻ, ആറു വിരലുകൾ.
2: പക്ഷേ മഹാരാജൻ ഈ ദേവി വിഗ്രഹത്തിലേക്കൊന്ന് നോക്കൂ, ദേവിയുടെ വലതു കൈയിൽ അഞ്ച് വിരലുകൾ മാത്രമല്ലേ ഉള്ളത്. നോക്കൂ മഹാരാജൻ, നോക്കൂ. ഈ അഭിമന്യു വീണ്ടും വീണ്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. എന്താ എന്താ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്?
3: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മെയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ ആറ് വിരലുകൾ ഉണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ് ആ ആറു വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതു കയ്യിൽ ആറ് വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരം എന്താ?
2: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലക്ക് പിടിച്ച് മഹാപാപം ചെയ്തു ഞാൻ കളവ് പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
3: അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ.
1: ഞാൻ കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺ തുറക്കാതെ എന്നുള്ള നാടകം, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതൊരു ബയോപിക് റേഡിയോ പ്ലേ ആയിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മകൾ തന്നെയായിരുന്നു പുഷ്പയായിട്ട് അഭിനയിച്ചു എന്നുള്ളത്. പിന്നെ AI സാങ്കേതികവിദ്യയുടെ, ആധുനിക സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ കൂടി ആ നാടകത്തിൽ ഉപയോഗിച്ചതാണ്. പക്ഷെ നമ്മളെപ്പോഴും സംശയിക്കാറുള്ള, ഞങ്ങൾ നാടകക്കാരൊക്കെ സംശയിക്കാറുള്ള ഒരു കാര്യം, എങ്ങനെയാണ് AI സാങ്കേതികവിദ്യ ശബ്ദത്തിലൂടെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ വളരെ സട്ടിലായിട്ടുള്ള വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ ഈ AIക്ക് സാധ്യമാണോ? അതുപോലെ തന്നെ ആ സമയത്തുണ്ടാകുന്ന ചില ഇൻ്ററാക്ഷനിലൂടെ ഉണ്ടാകുന്ന ചില വികാര പ്രകടനങ്ങളുണ്ട്, അതിൻ്റെ വളരെ നേർത്ത അംശങ്ങളുണ്ട്, ഇതൊക്കെ എത്രത്തോളം AIക്ക് സാധ്യമാണ്, പിന്നെ AIക്ക് നമ്മുടെ കൾച്ചർ എത്രത്തോളം അറിയാം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരു കാലം കൂടിയാണ്. പക്ഷേ ഇവിടെ അത് ഉപയോഗിച്ചത് ജീവിച്ചിരിക്കുന്ന ആളുകളെ അല്ല, ആ ഹിസ്റ്റോറിക്കൽ കഥാപാത്രങ്ങളായിട്ട് വന്നതുകൊണ്ട് അതിനൊരു പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ AI അതിനെ സമർത്ഥമായിട്ട് അവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞു.
5: പുതിയ
1: സാധ്യതകളുടെ അന്വേഷണം കൂടി ആ നാടകത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ അതിന് വീണ്ടും നമുക്ക് കൂടുതൽ സാധ്യതകൾ തുറന്നു തരുന്നതും കൂടിയാണ്. അടുത്തത് കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നുള്ള നാടകമാണ്. ഇതിന് ഒരുപാട് സാധ്യതയുള്ളൊരു നാടകമായിരുന്നു, ഒരു മാജിക്കൽ റിയലിസത്തിൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നാടകമായിരുന്നു. പക്ഷേ എനിക്കിതിനകത്ത് കുറച്ച് കർക്കശമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് ഉപയോഗിച്ച മറ്റൊന്ന് ഈ ഫ്രോയിഡിയൻ ഫീമെയിൽ സെക്ഷുവാലിറ്റി, അത് വളരെ കാലഹരണപ്പെട്ട ഒന്നാണ്, അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ നാടകത്തിൻ്റെ ഏറ്റവും വലിയ ന്യൂനത. നാടകത്തിൻ്റെ പ്ലോട്ടും അത് ഡെവലപ്പ് ചെയ്ത രീതിയുമൊക്കെ ആസ്വാദ്യകരമായിരുന്നുവെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ, നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചിന്തിക്കുകയും അവരുടെ ബുദ്ധിയും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അനുഭവത്തെ പുതിയ തരത്തിലേക്ക് ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്ന കാലം കൂടിയാണ്.

0: നമസ്കാരം, ഇ വി പവിത്രൻ സർ. സർ അധ്യാപകനാണ്, ദേശീയ പുരസ്കാരം നേടിയ ജീവചരിത്ര എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകനാണ്, എഡിറ്ററാണ്, ഗവേഷകനാണ്. ഈ നാടകോത്സവത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചരിത്രവും സാഹിത്യവും ഇത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ അതിൻ്റെ ഉള്ളടക്കങ്ങളും സംഭാഷണങ്ങളും എത്രത്തോളം കാലത്തിന് യോജിച്ചവയായിരുന്നു, എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, സാറിൻ്റെ ഒരു വിലയിരുത്തൽ പറയാമോ?
1: വേനലവധിയിലെ വാനൊലി നടനം എന്ന വിശേഷണത്തോടെ കേട്ട അഖില കേരള നാടകോത്സവം 2026 അക്ഷരാർത്ഥത്തിൽ ആകാശ നടനം തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ ചലനാത്മകത ബോധ്യപ്പെടുത്തുന്ന ശബ്ദത്തിലൂടെയാണല്ലോ ഭവ്യമായ നടനം ആസ്വാദകരെ പല ലോകങ്ങളിലേക്കും പല മാനങ്ങളിലേക്കും എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് 7 നാടകങ്ങൾ കേട്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യ ദിവസം മെയ് 11 തിങ്കളാഴ്ച രാത്രി അവതരിപ്പിച്ച ദൈവത്തിൻ മനമാര് കണ്ടു, തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകം സമകാലിക ജീവിതത്തെ, മനുഷ്യപ്രകൃതിയെയും ഭൂപ്രകൃതിയെയും വളരെ സമഗ്രമായ രീതിയിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു രചന തന്നെയാണ്. വളരെ മികച്ച സാക്ഷാത്കാരവുമാണ് അതിന് നിർവഹിച്ചിട്ടുള്ളത്. കാരണം തന്റെ പ്രിയപ്പെട്ടവൾ ഈ മലവെള്ളപ്പാച്ചിലിൽ വെള്ളം വന്ന് കാണാതെ പോയ മാൻഹോയിൽ കൂട്ടറോടുകൂടി അപ്രത്യക്ഷമാകുന്നതും അതുപോലെ തന്നെ ഒരു ദേശം മൊത്തം ഈ മലവെള്ളപ്പാച്ചിലിൽ അപ്രത്യക്ഷമാകുന്ന ഒരു ചിത്രത്തോടുകൂടി അവസാനിക്കുന്ന ഈ നാടകാവതരണം, അതിൽ ചിലപ്പതികാര കഥ കടന്നു വരുന്നു, രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുന്നു, 64 ഗണന കേന്ദ്രങ്ങൾ തന്റെ തടിമുടിക്കുകൊണ്ട് നേടിയെടുത്ത നേതാവിന്റെ സ്വകാര്യ ജീവിതം വരുന്നു, ഇങ്ങനെ വർഗീയലകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചിന്തകൾ വരുന്നു. ഇത്തരത്തിൽ പ്രകൃതി അവബോധം ഒരു ഭാഗത്തും മനുഷ്യന്റെ ആർത്തി മറുഭാഗത്തും നിർത്തിക്കൊണ്ട് ജീവിതത്തെ സമഗ്രമായിട്ട് ആവിഷ്കരിക്കുന്ന നാടകമായിട്ടാണ് ദൈവത്തിൻ മനമാര് കണ്ടു എന്നുള്ളത് എനിക്ക് അനുഭവപ്പെട്ടു. ഇതിലെ ശബ്ദം നൽകിയ അശോകൻ എന്ന കുട്ടൻ, ശ്രീ മോഹൻലാൽ, അതുപോലെ തന്നെ മരമായിട്ട് ശബ്ദം നൽകിയിട്ടുള്ള MR ഗോപകുമാർ, കണ്ണകിയായി ശബ്ദം പകർന്നു നൽകിയ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ രാഷ്ട്രീയ നേതാവായിട്ട് വരുന്ന നന്ദുവും പരിസ്ഥിതി പ്രവർത്തകനായിട്ട് വരുന്ന സാജൻ സൂര്യ ഉൾപ്പെടെ ഓരോരാളെയും പേരെടുത്ത് പറയുന്നില്ല. വളരെ വ്യത്യസ്തമായ ശബ്ദ വിന്യാസത്തിലൂടെ മികച്ച ഒരു ശ്രവ്യാനുഭവമായി ദൈവത്തിൻ മനമാര് കണ്ടു. മികച്ച ശബ്ദ അനുഭവം എന്നുള്ളത് കവിഞ്ഞിട്ട് മനുഷ്യന്റെ സമകാലിക പ്രശ്നങ്ങളിലേക്ക് വളരെ ആഴത്തിൽ എത്തിനോക്കുന്ന ഒരു രചനയായിട്ടാണ് ബോധ്യപ്പെട്ടത്. നാടക ഉത്സവത്തിന്റെ 3rd അവതരിപ്പിച്ച, കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്നുള്ള നാടകമാകട്ടെ, അത് ഈ ശാസ്ത്ര പരിജ്ഞാനത്തിന്റെ ആ ഒരു ജ്ഞാനമണ്ഡലത്തിൽ നടക്കുന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഒരു ആവിഷ്കാരമായിരിക്കെ തന്നെ വ്യക്തിബന്ധങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഈ അധികാരത്തിന് വേണ്ടി മാത്സര്യ ബുദ്ധിക്ക് മുന്നിൽ തകർന്നു പോകുന്നത്, പിന്നീട് അതെങ്ങനെയാണ് വീണ്ടെടുക്കുന്നത് എന്നുള്ള നിലയിലുള്ള ഒരു നല്ല ആവിഷ്കാരമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. മികച്ച ശബ്ദ പ്രകടനം തന്നെയായിരുന്നു അഭിനേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളത് നിസ്സംശയം പറയുന്നു. നാടകത്തിന്റെ 4th മെയ് 13 ബുധനാഴ്ച തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ചിട്ടുള്ള ജീവിതോത്സവം എന്ന നാടകമായിരുന്നു. ജീവിതോത്സവം ഒരു 2 തരത്തിലാണ് അതിൽ ഈ ജീവിതം ഈ ഉത്സവമായ അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. ഒന്ന്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ബാധിച്ചിട്ട് മരണമുഖത്തെത്തി നിൽക്കുന്ന ആളുകളെ പരിചരിക്കാൻ വരുന്ന വളണ്ടിയർ, അതൊരു കലക്ടറുടെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ആ നിലയിൽ എത്തുന്ന ഒരു ഒരു റിട്ടയർഡ് ജഡ്ജ് അദ്ദേഹത്തിന്റെ സ്വകാര്യ ലോകം അതിനകത്തു നിന്ന് മാറിയിട്ട് മറ്റ് സ്ഥാപിത താല്പര്യങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഈ ജീവിതോത്സവത്തിന്റെ ഒരു ഘട്ടത്തിൽ ഉണ്ട്. മറുഭാഗത്ത് കടന്നു വരുന്നത് ഈ മനുഷ്യന്റെ കുറ്റബോധവും കുറ്റസമ്മതവും 2 ഘട്ടത്തിലുള്ള ജീവിതോത്സവങ്ങളുടെ ഒരു പൂർണ്ണത ശ്രീ ജനാർദ്ദനൻ രചിച്ച് ജീവിതോത്സവം എന്നുള്ള നാടകത്തിൽ ഉണ്ട്. ഇതിലും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരായ ആളുകളും പ്രേംകുമാർ, സോനാ നായർ, ജയൻ ചേർത്തല പോലുള്ള പ്രശസ്തരായ നടന്മാരുണ്ട്. ഒപ്പം ഈ എഴുത്തുകാരനും നടനുമായിട്ടുള്ള രഘുനാഥ് പലേരിയും പ്രധാന വേഷത്തിൽ വരുന്ന തിരുവനന്തപുരം നിലയത്തിന്റെ നാടകം വളരെ മികച്ച കേൾവി അനുഭവമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 5th മെയ് 14 വ്യാഴാഴ്ച തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, അത് സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ വേർതിരിച്ച് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അനുഭവ പരിസരത്തിലൂടെ മുന്നോട്ടു പോകുന്ന നാടകമായിരുന്നു. കേന്ദ്ര കഥാപാത്രം ആരാണ് എന്നുള്ള ഒരു ചോദ്യം പോലും ഉന്നയിക്കുന്ന തരത്തിലാണ് ഹൃദയനാഥിന്റെയും അനന്തരാമൻ സാറെന്നുള്ള ഈ ട്രെയിനറുടെയും

0: ജീവിതം സമാന്തരമായിട്ട് അവതരിപ്പിക്കുന്നത്. ഹൃദയനാഥന്റെ സ്വപ്നങ്ങൾ, അയാളുടെ പ്രണയ ലോകം, മധുവിത എന്നുള്ള സ്ത്രീയുമായിട്ടുള്ള ബന്ധം, സൈക്യാട്രിസ്റ്റിനെ കാണുന്നതും ഒരു ഹ്രസ്വയാത്ര നിർദ്ദേശിക്കുന്നതും, അത് ടാക്സ് വകുപ്പിൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹൃദയനാഥനെ മറ്റൊരു ഘട്ടത്തിൽ ട്രെയിനിങ്ങിന് അയക്കുന്നതും, ആ വകുപ്പ് തല അന്വേഷണത്തിനിടയിൽ അയാളുടെ ട്രെയിനറായ അനന്തരാമന്റെ ഒപ്പം പാലക്കാടൻ ഗ്രഹാര യാത്ര നടത്തുന്നതും, അനന്തരാമന്റെ ജീവിതം, ദീർഘകാലം കൽക്കത്തയിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ പാലക്കാടൻ ജീവിതത്തിന്റെ ഒരു ചിത്രം, പാട്ടിയായ കനകസുന്ദരാമ്പാളുടെ ഒരു ലോകവും, ലക്ഷ്മി എന്ന് പറയുന്ന സേതു ലക്ഷ്മിയുടെ ജീവിതവും, അവർ ചൂടുള്ള വെയിലൂന്ന് മരണം പ്രാപിക്കുന്നതും, അതിനുശേഷമുള്ള ഇയാളുടെ ഒറ്റപ്പെടലും മറ്റൊരു ജീവിത ലോകവും, തിരിച്ച് അഗ്രഹാരത്തിലെത്തിയിട്ടുള്ള ബന്ധങ്ങളും ഹൃദയനാഥന്റെ കാഴ്ചപ്പാടിലൂടെ ആവിഷ്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നാടകത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. മെയ് 15 കണ്ണൂർ നിലയം അവതരിപ്പിച്ചിട്ടുള്ള മൗനസാക്ഷി, ഈ നാടകം വാസ്തവത്തിൽ തമിഴിൽ രചിക്കപ്പെട്ടതാണെന്നാണ് അറിയുന്നത്. എച്ച് വിനോദ് ബാബു രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഈ നാടകം മറ്റൊരു ഭാഷാ രചനയാണെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ തികഞ്ഞ മലയാളിത്തത്തോടു കൂടിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. വളരെ ഒരു പഴയകാല സംസ്കാരത്തെ പശ്ചാത്തലത്തിൽ കൊണ്ടുവരികയും പുതിയകാല ജീവിതത്തെയും സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ രഹസ്യ അവബോധവും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടു പോകുന്ന ഈ നാടകം സത്യത്തെ തേടിയുള്ള ഒരു യാത്രയാണ്. രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലിയിൽ അധ്വാനമാണ് ദൈവം എന്ന് പറയുന്നത് പോലെ, മൗനസാക്ഷിയിൽ ഇതിന്റെ രചയിതാവ് ദൈവം സത്യമാണ് എന്ന് പറയുകയും ഈ ആവിഷ്കാരത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് കാര്യമാത്ര പ്രസക്തിയുള്ള സംഭാഷണങ്ങളിലൂടെ വളരെ തികഞ്ഞ ഭാഷാശുദ്ധിയോടുകൂടിയിട്ടുള്ളത് തന്നെയാണ്. മെയ് 16 കോഴിക്കോട് നിലയം അവതരിപ്പിച്ചിട്ടുള്ള കാണുക കടലിനെ കൺതുറക്കാതെ, ഒരു ജീവചരിത്ര ബയോപിക് രചനയാണ്. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ, ആകാശവാണി ജീവനക്കാരൻ കൂടിയായിരുന്ന ശ്രീ തിക്കോടിയന്റെ അല്പകഥയുടെ അവസാന ഭാഗം വെച്ചുകൊണ്ട് പരീക്ഷണാത്മകമായി രചിക്കപ്പെട്ട ഈ നാടകം, ഒരു മനുഷ്യൻ, തികഞ്ഞ ഒരു കലാകാരൻ, മറ്റൊരു തരത്തിൽ ആകാശവാണിയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ, എങ്ങനെയാണ് നമ്മുടെ കാഴ്ചകൾ, ജീവിതത്തിന്റെ അനുഭവ പരിസരങ്ങളെ നേരിട്ട് കാണുന്നതിലപ്പുറം കണ്ണടച്ച് കാണുകയും അപ്പോൾ കണ്ണിൽ കാണുന്ന കാഴ്ചക്കപ്പുറം മനസ്സിൽ കാണുന്ന കാഴ്ചകളിലേക്ക്, രേഖപ്പെടുത്താത്ത ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ചരിത്രം പലതരത്തിൽ ഒറ്റുകാരനായി മുദ്രകുത്തപ്പെട്ട ഒരു മനുഷ്യൻ സത്യസന്ധനാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ശ്രമം, പരീക്ഷണാത്മകത നടത്തിയിട്ടുള്ള രചനയാണ് കെ.വി. ശരചന്ദ്രൻ നിർവഹിച്ചിട്ടുള്ള കാണുക കടലിനെ കൺതുറക്കാതെ. ഒരുപക്ഷെ നമ്മുടെ നാടക സന്ദർഭങ്ങളുടെ ഒരു ശീർഷകം കൂടിയാണിത്. കാരണം നമ്മൾ കണ്ണടച്ച് കേട്ടുകൊണ്ടറിയുന്ന ഒരു അനുഭൂതി ലോകത്തിലേക്ക് കടന്നു വരിക.
1: അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിനഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
2: ആകാശവാണി കോഴിക്കോട്, സമയം 5:58:20.
1: അച്ഛന്റെ വിരലും തൂങ്ങി ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ. അവിടുന്ന് 2 നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
2: ഇന്ന് ശകവർഷം 1940.
1: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ.
0: മെയ് 17 ഞായറാഴ്ച രാത്രി കൊച്ചി നിലയം അവതരിപ്പിച്ചിട്ടുള്ള കടങ്കഥയിലെ വിരുന്നുകാരൻ, അതൊരു വ്യത്യസ്തമായ നാടകമാണ്. വളരെ വൈകാരികമായ ഒരു ആവിഷ്കാരം, സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ഒരു ലോകത്ത് വലയം ചെയ്യപ്പെട്ട, കെണിയിൽ പെട്ടുപോയ സ്ത്രീത്വം, അതിന്റെ വിമോചന ഭാവത്തിലേക്ക് ഏത് തരത്തിൽ വരേണ്ടതുണ്ട് എന്ന് ആലോചിക്കുന്ന ഒരു രചനയാണിത്. വൈകാരികതയാണ് ഈ നാടകത്തിന്റെ ഒരു വലിയ പ്രത്യേകതയും, അതോടൊപ്പം തന്നെ അത് ഒരു ജനപ്രിയമാക്കാനുള്ള ഒരു സാധ്യതയും എന്ന് ഞാൻ കരുതുന്നു.
3: തുളസി ആകാശക്കതിർ പോലെ

0: കളങ്കയായ അമ്മു, കുശൃതിയും കൗശലക്കാരിയുമായ ആനി, കവിളിൽ മറുകുള്ള കാതരമിഴി ആമിന, ഈ മൂന്ന് പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം, ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിട തരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ, അതല്ലേ ജീവിതം? പോട്ടെ, അല്ല, പോയി വരട്ടെ. അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
1: പൊതുവെ നമ്മുടെ ഈ ഏഴ് നാടകങ്ങളും വളരെ വ്യത്യസ്തങ്ങളായ അനുഭവ പരിസരത്തെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതും ഏഴ് ദിവസത്തെയും നാടകാനുഭവം അഖില കേരള നാടകോത്സവങ്ങളും വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങളെയും വ്യത്യസ്തമായ അവതരണ രീതിയെയും അതുപോലെ ശബ്ദത്തിന്റെ വിന്യാസത്തിൽ എന്തൊക്കെ പുതുമകൾ കൊണ്ടുവരണമെന്നുള്ള ആധുനിക ജീവിതത്തിന്റെ ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക മാർഗങ്ങൾ കൂടി അവലംബിച്ചുകൊണ്ട് എങ്ങനെയാണ് റേഡിയോ നാടകത്തെ, ഒരു ദ്രവ്യ സംസ്കാരത്തെ അതിനാടകീയമായി ആവിഷ്കരിക്കാൻ പറ്റുമെന്ന് അഖില കേരള നാടകോത്സവം 2026 സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
2: നന്ദി സർ. കലയിലെ മൂല്യനിർണയങ്ങൾ എന്നത് ഒരിക്കലും അന്തിമമോ അല്ലെങ്കിൽ പരമമോ ആയ ഒന്നല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തികച്ചും ആപേക്ഷികമാണ്. ഓരോ വ്യക്തിയുടെയും ആസ്വാദനവും അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിദഗ്ധ സമിതിയുടെ വിലയിരുത്തലുകൾക്ക് അപ്പുറം ആകാശവാണിയെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും അന്തിമമായ അല്ലെങ്കിൽ പരമമായ ജൂറി എന്ന് പറയുന്നത് നമ്മുടെ ശ്രോതാക്കളാണ്. ഈ അവലോകനം ശ്രോതാക്കളിലേക്ക് എത്തുമ്പോൾ അത് അവരെങ്ങനെ എടുക്കും, ഒപ്പം അവരുടെ ഇത്രയും നാളത്തെ അവലോകനം എങ്ങനെയായിരിക്കും എന്ന് വരും ദിവസങ്ങളിൽ നമ്മുടെ ലിസണേഴ്സിന്റെ വിവിധമായ പ്ലാറ്റ്ഫോമുകളിൽ ഉയർന്നു വരട്ടെ. ഇപ്പോൾ പല വാർത്തകളിലൂടെയും നമ്മൾ കണ്ടു, ഇത് റേഡിയോ നാടകോത്സവത്തിന്റെ അവലോകനം ശ്രോതാക്കളുടെ കൂട്ടായ്മകൾ അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു. അപ്പം അവലോകനങ്ങൾ ഇനിയും ശ്രോതാക്കളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം എന്ന് തോന്നുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു അവലോകനം ഇവിടെ സമാപിക്കുകയാണ്. വിലയേറിയ അഭിപ്രായങ്ങൾ തന്ന ഇവർക്കും നന്ദി. മുന്നോട്ടുള്ള യാത്രയിൽ നാടകങ്ങളുടെ ഒരുക്കത്തിൽ ഇതെല്ലാം നമുക്ക് ദിശാബോധം പകരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് സന്തോഷം.

അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അവലോകനം സമാപിക്കുന്നു. പങ്കെടുത്തവർ പ്രൊഫസർ അലിയാർ, ടി എം എബ്രഹാം, ഷേർലി സോമസുന്ദരം, സുധീ ദേവയാനി, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, എ വി പവിത്രൻ, ഒപ്പം റൂബി ബാബു.

0: രഞ്ജിനി.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ രഞ്ജിനിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് സന്ദേശങ്ങൾ അയയ്ക്കാം. അയക്കേണ്ട നമ്പർ 9400024440, 9400224440. 11 മണിവരെയാണ് സമയം. ആദ്യ ഗാനം കേൾക്കാം. ONV ഗ്രൂപ്പിൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണമിട്ട് ലതിക പാടിയത്. ചിത്രം കാതോടു കാതോരം

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: സി ഐ ഡി മൂസ എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായണും സുജാതയും പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു അമേയ ബിജു തലയാട്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

പേരാമ്പ്രയിൽ നിന്നും ഹരിദീപ് ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

രഞ്ജിനിയിൽ ഇനി കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന ബി ആർ പ്രസാദ്, സംഗീതം വിദ്യാസാഗർ. ആവശ്യപ്പെട്ടത് ബാബു വട്ടോളി പരുമാ.

ഇനി പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് ഗംഗൈ അമരൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം പ്രേമാഭിഷേകം. ഈ ഗാനം ആവശ്യപ്പെട്ടത് പ്രകാശൻ പി കെ, പെരളശ്ശേരി, കണ്ണൂർ.

ഇന്നത്തെ രഞ്ജിനിയിൽ അവസാനമായി ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണമിട്ട് എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം പുറപ്പാട്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഹരീഷ് കക്കോടി.